ആകാശവാണി കൊച്ചി എഫ് എം 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 28, കൊല്ലവർഷം 1201 കർക്കടകം 3, 2026 ജൂലൈ 19 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:45. 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: വിശ്വസാഹോദര്യ ചിന്തകൾ കൂടുതൽ തെളിച്ചമുള്ളതും പ്രസക്തവുമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീയതയും മതദർശനങ്ങളും കലയും സാഹിത്യവുമെല്ലാം മനുഷ്യർക്കിടയിലെ സാഹോദര്യഭാവത്തെ ഉദാത്തമായി കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പോന്നു. ഉള്ളൂരിന്റെ പ്രേമസംഗീതത്തിലെ വരികൾ എത്രയോ കാലങ്ങളായി മലയാളി ഉരുവിടുന്നു. ഈശ്വര ദർശനത്തിനുള്ള മാനദണ്ഡവും അരൂപനായ ഈശ്വരന്റെ ദൃശ്യമായ രൂപവുമായി ഉള്ളൂർ ഉയർത്തിക്കാട്ടുന്നത് സാഹോദര്യത്തെയാണ്. ശാസ്ത്ര സാങ്കേതിക വളർച്ചയും വാർത്താവിതരണ സംവിധാനങ്ങളും സാമൂഹിക മാധ്യമങ്ങളുടെ വികാസ പരിണാമങ്ങളും ലോകത്തുള്ള എല്ലാവരെയും നമ്മുടെ കാഴ്ചയുടെയും കേൾവിയുടെയും ആവൃത്തിക്കുള്ളിലാക്കിയിരിക്കുന്നു. ലോകം മുഴുവൻ ഒരു കൊച്ചു ഗ്രാമത്തിലേക്ക് ഒതുങ്ങുമ്പോൾ ലോകത്തുള്ളവരെല്ലാം നമുക്ക് അടുത്തു നിൽക്കുന്നവരായി മാറുന്നു. യുദ്ധഭൂമിയിൽ കുഞ്ഞുങ്ങൾ വിശന്നു നിലവിളിക്കുമ്പോൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മമാർ കൈക്കുഞ്ഞുങ്ങളുമായി പലായനം ചെയ്യുമ്പോൾ, പ്രകൃതി ദുരന്തങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി എത്തുകയും ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരുകയും മനുഷ്യന്റെ ജീവിതം വഴിമുട്ടുകയും ചെയ്യുമ്പോൾ, അത്തരം ഇടങ്ങളും അവിടെയുള്ളവരും തനിക്ക് അടുത്തുള്ളവർ അല്ല എന്ന് ഇനി പറയാൻ കഴിയുന്നില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതെങ്ങനെ എന്ന ബൈബിൾ വാക്യം ഇത്തരത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതാണ്. മതങ്ങളും അവ പകർന്നു തരുന്ന ആത്മീയ ദർശനങ്ങളും ആഴത്തിലേക്കിറങ്ങി ചെല്ലുമ്പോൾ വിശ്വസാഹോദര്യത്തിന്റെ നൂലിഴകൾ കൂടുതൽ സുദൃഢമാക്കണം എന്ന് തന്നെയല്ലേ പറഞ്ഞുവെക്കുന്നത്? അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്ന ഗുരുദേവ വചനം കൂടുതൽ പ്രസക്തിയുള്ളതായി മാറുന്നു. വിശ്വസാഹോദര്യത്തിന്റെ എത്രയോ പ്രായോഗിക ചിത്രങ്ങളാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. ജീവരക്ഷാ മേഖലയിൽ രക്തദാനത്തിലൂടെയും അവയവദാനത്തിലൂടെയും ജീവൻ തന്നെ ഒരാളിൽ നിന്ന് തന്റെ സഹോദരങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന അനുഭവമുണ്ടാകുന്നു. യുദ്ധമുഖങ്ങളിലേക്കും ദുരന്തഭൂമിയിലേക്കും ജീവരക്ഷാ മരുന്നുകളുടെയും മറ്റ് ഉപകരണങ്ങളുടെയും അനുസ്യൂതമായ ഒഴുക്ക് സാഹോദര്യത്തിലേക്കുള്ള ഒഴുക്ക് തന്നെയല്ലേ? വിശക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരമെത്തിച്ചേരുമ്പോഴും സന്നദ്ധ സംഘടനകളിലൂടെ മനുഷ്യസേവന രംഗം കരുത്താർജിക്കുമ്പോഴും സാഹോദര്യം അതിന്റെ പ്രായോഗിക തലത്തിൽ വിജയിക്കുകയാണ്. ഭൂമിയുടെ ഉൽപ്പത്തിയും അതിൽ ജീവന്റെ ഉത്ഭവത്തെയും പരിണാമങ്ങളെയും സംബന്ധിക്കുന്ന ശാസ്ത്ര പഠനങ്ങളും സിദ്ധാന്തങ്ങളും വിശ്വസാഹോദര്യത്തിന് കൂടുതൽ മിഴിവേകുന്നു. ഭൂമിയിൽ ജലമുണ്ടാവുകയും അതിൽ ജീവന്റെ ആദ്യ കണിക ഉത്ഭവമെടുക്കുകയും ചെയ്തു. ആ കണികയിൽ നിന്നും ജലജീവികൾ രൂപപ്പെട്ടു വരികയും പിന്നീട് അവ ആകാശത്തിലെ പക്ഷികളായും കരജീവികളായും പരിണമിക്കുകയും ചെയ്തു. ജീവന്റെ വികാസ പരിണാമങ്ങളാണല്ലോ മനുഷ്യനിൽ എത്തി നിൽക്കുന്നത്. ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം ഒരേ ജീവസ്രോതസ്സിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന ശാസ്ത്ര കണ്ടെത്തലിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മിക്ക മതവിശ്വാസങ്ങളും ആത്മീയ ചിന്തകളും. ഇവിടെയാണ് സാഹോദര്യം വിശ്വഭാവം കൈവരിക്കുന്നത്. മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും ഒരേ ജീവസ്രോതസ്സിൽ നിന്ന് ഉത്ഭവിച്ചതിനാൽ പരസ്പരം സഹോദരങ്ങളാണ് എന്ന അമൂല്യ ചിന്ത ഒരു ബോധ്യമായി വളരേണ്ടതുണ്ട്. കണ്ണൂ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന ശകുന്തള യാത്ര ചോദിക്കുന്നത് മുല്ലവള്ളിയോടും മാൻകിടാവിനോടും ചുറ്റുമുള്ള ജീവജാലങ്ങളോടുമാണ്. ശകുന്തളയെ സഹോദരസ്ഥാനത്തു നിന്ന് യാത്രയയക്കുകയാണവർ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ജീവജാലങ്ങളിലേക്ക് പടർന്നിറങ്ങുന്ന സാഹോദര്യത്തിന്റെ ആത്മീയ തലങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനാവും. കേരളത്തിന്റെ സ്വന്തം വിശ്വസാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ ലോകത്തിനു മുഴുവൻ മാർഗദീപമായി നിൽക്കുന്ന വിശ്വസാഹോദര്യ ചിന്തയുടെ അതീവ സുന്ദരമായ ആവിഷ്കരണമാണ്. മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾ ചർച്ചാവിഷയമാകുന്ന ഈ കാലഘട്ടത്തിൽ അവയ്ക്കൊരു പരിഹാരമായി മാറാൻ ഈ പ്രപഞ്ച ദർശനത്തിനാകും. പ്രകൃതി നശീകരണത്തിന്റെയും മഹാമാരികളുടെയും പ്രകൃതി ദുരന്തങ്ങളുടെയും കാലത്ത് ഈ ദർശനം കൂടുതൽ പ്രസക്തമാകുന്നു. വിശ്വസാഹോദര്യ പാതയിലൂടെ നടക്കുവാൻ മാനവരാശിക്ക് ലഭിക്കുന്ന ഓർമ്മപ്പെടുത്തലായി പ്രകൃതി ദുരന്തങ്ങളെ കണക്കാക്കുകയും ചെയ്യാം.
0: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ സെബാസ്റ്റ്യൻ വളർക്കോട്ട്.
3: സമയം 6 മണി.
4: ആകാശവാണി FM വാർത്തകൾ.

0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസ്ഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ കൊയിലാണ്ടി നിയോജക മണ്ഡലം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വ്യത്യസ്ത കാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കാമെന്നാണ് പറഞ്ഞതെന്നും കേസിൽ തീരുമാനം വരുന്നതുവരെ ഗവൺമെന്റ് ഉടനെ ഒരു പുനഃസംഘടന നടത്തേണ്ടെന്നാണ് കരുതിയതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലാ യോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തോൽപ്പിച്ചു. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രേക്ഷകർക്ക് ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:30 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ബാലാമണിയമ്മയുടെ ഊഞ്ഞാലിന്മേൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശിര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, വിദേശ പഠന രംഗത്തെ ചതിക്കുഴികൾ, നോവൽ പാരായണത്തിൽ UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, അമരാവതി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 8:30 വിചാരം, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് പങ്കെടുക്കുന്നു. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, 9:15 അഭിപ്രായവേദി, 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
2: ഗ്രീൻ മൗൺ സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ ഓർമ്മചിന്ത, 3:00 ആകാശവാണി FM വാർത്തകൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി, കൊച്ചിയുടെ ജലപാതകൾ. അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ.
5: ഗുഡ് മോർണിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ സായ് റംബുജ് തബാ.

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ ബി അരുന്ധതി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഗീതം തുടരുന്നു. ഇനി മാർട്ടിൻ പനക്കൽ പാടിയ ഒരു ഗാനം കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി എഫ് 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. ഈ മാസം 27 മുതൽ 31 വരെയാണ് പരിശീലനം. പരിശീലന മാധ്യമം ഇംഗ്ലീഷായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9497487209. 9497487209. വള്ളിപ്പയറിന്റെ കരിമ്പൻ കേടിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പയറിന്റെ തണ്ടുകളിൽ കറുത്ത പൊട്ടുകളുണ്ടായി ക്രമേണ ഇലകൾ മഞ്ഞളിക്കുകയും പൊഴിഞ്ഞുപോവുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇതൊരു മഴക്കാല രോഗമാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും തണ്ടുകളിലും തളിക്കുന്നത് ഫലപ്രദമാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പഴം പച്ചക്കറി സംസ്കരണവും വിപണനവും എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 0487243857. 0487243857. റബ്ബർ ബോർഡിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റബ്ബർ ട്രെയിനിംഗ് ഈ മാസം 27 5 ദിവസത്തെ പരിശീലനം നൽകുന്നു. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9497487209. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ അടുത്ത മാസം 4ാം തീയതി പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8089076698. 8089076698. മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. സപ്ലൈക്കോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. താൽപര്യപത്രം എറണാകുളം കടവന്ത്ര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ അടുത്ത മാസം 5ാം തീയതിക്ക് മുൻപ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.supplycopaddy.in സന്ദർശിക്കുക. www.supplycopaddy.in. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചറൽ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ

https://pmfby.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി, അതിന്റെ കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോയെന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. ഇനി വിപണിയിലേക്ക്. വെളിച്ചെണ്ണ ക്വിന്റലിന് 23,200 രൂപ, കൊപ്ര 14,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,000, അൺഗാർബിൾഡ് 70,000 രൂപ, റബ്ബർ RSS 4 28,200, RSS 5 27,800 രൂപ. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 6:32.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള 4th ദേശീയ പുരസ്കാരം. രാജ്യത്തെ ആദ്യ സ്വകാര്യ നിർമ്മിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തി. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് ഇത് നിർമ്മിച്ചത്. വൈദ്യുതി നിയന്ത്രണം തലേദിവസം അറിയിക്കണമെന്ന് KSEB റെഗുലേറ്ററി കമ്മീഷന്റെ കർശന നിർദ്ദേശം. പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ രണ്ടു കമ്പനികളിൽ നിന്നായി 200 MW വൈദ്യുതി വാങ്ങാനും കമ്മീഷൻ അനുമതി നൽകി. ചോദ്യക്കടലാസ് മാറി നൽകിയതിനെ തുടർന്ന് PSE പരീക്ഷ റദ്ദാക്കി. 4 തസ്തികകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയാണ് റദ്ദാക്കിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം ഇന്ന് രാത്രി 12:30 നടക്കും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും മുൻ ചാമ്പ്യന്മാരായ സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ട് ഓർമ്മ.
5: പ്രകൃതിയുടെ രുചി.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: സമയം 6:34:08.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
8: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
9: കാവ്യധാര.
10: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
9: കാവ്യധാരയിൽ ഇന്ന് ബാലാമണിയമ്മയുടെ ഊഞ്ഞാലിന്മേൽ എന്ന കവിത കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ബാലാമണിയമ്മ എഴുതിയ ഊഞ്ഞാലിന്മേൽ എന്ന കവിത. ആലാപനം ഡോക്ടർ എസ് അശ്വതി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ഇന്ന് ചൊവ്വയാണോ?
9: ആണെങ്കിൽ.
8: ഇന്ന് വ്യാഴമാണോ?
9: ആണെങ്കിൽ.
8: ഇന്ന് വെള്ളിയാണോ? ഞായറാണോ?
9: ആണെങ്കിൽ. ആണെങ്കിൽ.
8: ആണെങ്കിൽ.
9: ആണെങ്കിൽ.
8: ആണെങ്കിൽ.
9: ഒന്ന് പറയുന്നുണ്ടോ വർക്കിച്ചായ? ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താതെ.
8: ആണെങ്കിലേ ഒന്നുമില്ല തങ്കമ്മേ. കൊച്ചി FM 102.3 വെച്ചാ കേക്കാം ദീപസ്തംഭം മഹാശ്ചര്യം
9: രാവിലെ 7:20. ചൊവ്വ, വ്യാഴം, വെള്ളി, ഞായർ.

ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാസാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.

0: ഇന്ന് വൈകിട്ട് 6:30 കാർഷിക ജീവനത്തിൽ വൃക്ഷങ്ങൾക്കേകാം ദീർഘായുസ്. മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ലധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖം ആദ്യഭാഗം ഇന്ന് വൈകിട്ട് 6:30 കാർഷിക ജീവനത്തിൽ. ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 6 കഴിഞ്ഞ് 42:48. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ കേൾക്കാം FM ഡയറി. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീമുണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ചേച്ചി, ജോലി കിട്ടി.
5: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
4: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
5: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
4: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
5: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
4: പക്ഷേ ചേച്ചി,
5: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
4: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
6: RBI പറയുന്നു,
7: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ

0: നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗോയൽ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് എംപിമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന എംപിമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7-ൽ നിന്ന് 13-ആയി ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടിയെ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.
0: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജകമണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10-ാം ക്ലാസിന് 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ

0: പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും ഗവൺമെന്റിനുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലാ യോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗോൾമഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഡി റൈസിലൂടെ കളിയുടെ 3 ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത 4 മുന്നിൽ. രണ്ടാം പകുതിയിൽ സടകുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രഞ്ച് ആക്രമണത്തിന് അക്കം കൂട്ടി. 48-66 മിനിറ്റുകളിലായിരുന്നു ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് ഏറുന്ന ഇംഗ്ലണ്ട് മുന്നേറ്റതാരം ബുക്കയർ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന് അവസാന മിനിറ്റിൽ ഡംബലെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ 6 ഗോൾ നേടി. 6 ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ 16 വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2 നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 5-6-6-3-2, 5-6-6-1-7 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആന്റ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി എസ് ആർ രഞ്ജിത്താണ് മരിച്ചത്. 6 പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13 വയസ്സുകാരൻ മരിച്ചു. തട്ട പടവുങ്കൽ മേലേമ്പുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5 വയസ്സുകാരന് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.
2: ആകാശവാണി കൊച്ചി FM 102.3.

സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം ഡയറിയിലേക്ക്. ചിന്താശകലം, സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തിയിൽ കലാശിക്കുന്നു. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ഈ ചിന്തയോടെ നമുക്കാരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഇന്നത്തെ ചോദ്യത്തിലേക്ക്. ചോദ്യം ഇതാണ്: നാസയുടെ പ്രധാന ബഹിരാകാശ ദൂരദർശിനിയാണ് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി. ഒരു ഇന്ത്യക്കാരനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇത് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആരുടെ പേരിൽ? ചോദ്യമൊരിക്കൽ കൂടി: നാസയുടെ പ്രധാന ബഹിരാകാശ ദൂരദർശിനിയാണ് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി. ഒരു ഇന്ത്യക്കാരനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇത് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആരുടെ പേരിൽ? ഉത്തരം പറയാം പതിവ് പോലെ എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്ത്, അതായത് 8:30 തൊട്ടു മുൻപ്. നാട്ടുവിശേഷത്തിലേക്ക്. പൊന്നുരുന്നി വൈറ്റില ശ്രീനാരായണേശ്വരം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം. ആമ്പലൂർ ഗ്രാമീണ വായനശാലയിൽ സി ആർ രാധാകൃഷ്ണൻ എഴുതിയ ആമ്പലുകളുടെ നാട്ടിൽ പുസ്തക പ്രകാശനം വൈകിട്ട് 3:30. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം നാം തിയേറ്ററിൽ കുട്ടികളുടെ നാടക പരിശീലന കളരി ഉച്ചയ്ക്ക് 2:00. ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം ഇടപ്പള്ളി സംഗീത സദസ്സിൽ ചന്ദനകുമാരി എൻ കെ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി വൈകിട്ട് 6:00. ഇടപ്പള്ളി ചിറമ്പുറം ഭദ്രകാളി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം. നന്ദികുളങ്ങര കലാസാഹിത്യവേദിയുടെയും കെ എം സലീം മാസ്റ്റർ മെമ്മോറിയൽ ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തേജസ് സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് രാവിലെ 10 മുതൽ 1 മണി വരെ. റെസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മ ഡിഫ്ര ശ്രീമൂലനഗരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC പ്ലസ് ടു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. തുടർന്ന് കരിയർ ഗൈഡൻസ് ക്യാമ്പ് ശ്രീമൂലനഗരം SNDP ഹാളിൽ രാവിലെ 9:00. പൂക്കാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ വൈകിട്ട് 4:00 ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരവും തുടർന്ന് പാടാം നമുക്ക് പാടാം, ശേഷം ചലച്ചിത്ര പ്രദർശനവും. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

0: സേവന വാർത്ത. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നു. എംഎസ്സി കെമിസ്ട്രി പ്രോഗ്രാമിലേക്കുള്ള ആദ്യ റിയൽ ടൈം അഡ്മിഷൻ നാളെ രാവിലെ 9 മുതൽ 10:30 വരെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് https://admissions.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. https://admissions.qsat.ac.in. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. ഇനി 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
4: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് 10 ആണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
5: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
6: കഴൽ പല്ലവം തൊട്ടാൽ കല്ലും കാമിനിയായിടും. ശ്രീരാമചന്ദ്രന്റെ പരിശുദ്ധമായ കാലടി പതിഞ്ഞപ്പോൾ

0: രൂപം കൈവെടിഞ്ഞ് അഹല്യ എന്ന ത്രിലോകസുന്ദരി ഉയർത്തുവന്ന രാമായണ കഥയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. കഴൽ പല്ലവം എന്നാൽ കാൽ തളിർ, അതായത് ഇളം തളിരുപോലെ മാലിന്യലേശ സ്പർശമില്ലാത്ത കാലടി. അത് മെല്ലെ പതിയുകയേ വേണ്ടു. അന്നോളം ചെയ്തുപോയ പാപമെല്ലാം ഒഴിവായി ആരും എല്ലാവിധത്തിലുമുള്ള പരിശുദ്ധിയോടെ പുനർജനിക്കാൻ. സംസർഗം മൂലം ഒരാൾ നന്നാവും, നശിച്ചെന്നും വരും. ആരോടാണ് സംസർഗം ഉണ്ടാവുന്നത് എന്ന വസ്തുതയാണ് പ്രധാനം. അന്യന്റേതെങ്കിൽ ആയിക്കോട്ടെ, സത്യം പാലിക്കും ഉത്തമൻ. ശ്രീരാമൻ കാട്ടിലേക്ക് പോയതിന്റെ കാരണം എന്താണ്? അച്ഛൻ കൈകേയി മാതാവിന് പണ്ടു നൽകി എന്ന് ആ സ്ത്രീ തന്നെ പറഞ്ഞു കേട്ട വരപ്രതിജ്ഞ പാലിക്കാൻ. തന്നെ ബന്ധനസ്ഥനാക്കിയിട്ട് രാജ്യം നീ തന്നെ ഭരിക്ക് എന്നുവരെ ദശരഥ മഹാരാജാവ് രാമനോട് പറയുകയുണ്ടായി. രാമൻ സ്വന്തം സൗകര്യം നോക്കി ആ നിർദ്ദേശം പാലിച്ചു കളയാമെന്നല്ല നിശ്ചയിച്ചത്. പ്രതിജ്ഞ തന്റേതെങ്കിൽ അത് പാലിക്കുക തന്നെ വേണം. അന്യന്റേതെങ്കിലോ അത് പാലിക്കേണ്ടത് അയാളുടെ ചുമതല എന്ന ഭാവത്തിൽ രാമന് ആ ബദ്ധപ്പാടിൽ നിന്ന് സുഖമായി തലയൂരാമായിരുന്നു. രാമായണ കഥാനായകൻ പുരുഷോത്തമനാണ്. അതിനാൽ പിതാവിന്റെ സത്യം വീൺവാക്കാകാതെ നോക്കാൻ താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന സുവ്യക്തബോധത്തോടെ അദ്ദേഹം വനവാസം സ്വീകരിച്ചു. അതോടെ അന്യഥാ സംഭവിക്കാമായിരുന്ന വലിയ ഒരു കുടുംബകലഹവും മഹാദുരന്തവും ഒഴിഞ്ഞുകിട്ടി. രാവണവധം എന്ന രാമന്റെ അവതാരോദ്ദേശ്യവും യഥാവിധി നിറവേറ്റി. അച്ഛനെ ഈശനായി കാണും സ്വച്ഛന് ഗുണമേ വരൂ. ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പുറപ്പെട്ടത് അച്ഛന്റെ നിർദ്ദേശ അനുസരണമല്ല, അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പോലും അല്ല. പണ്ടെന്നോ കൈകേയി മാതാവിന് അദ്ദേഹം കൊടുത്ത വാക്ക് സാർത്ഥകമാകാൻ വേണ്ടി മാത്രം. അച്ഛൻ ഈശ്വരൻ തന്നെ എന്ന് കരുതി അദ്ദേഹത്തിന്റെ വാക്ക് ഫലവത്താകാൻ തക്കവണ്ണം പ്രവർത്തിക്കുകയാണ് രാമൻ ചെയ്തത്. ഇതെന്റെ നിയോഗം എന്ന പ്രയോഗത്തിന് ഇത് എനിക്ക് ഏതോ അദൃശ്യശക്തിയിൽ നിന്ന് കിട്ടിയ അനുജ്ഞ എന്നർത്ഥമാവുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. രാമനെ സംബന്ധിച്ചിടത്തോളം പ്രസക്ത സന്ദർഭത്തിൽ അച്ഛൻ ഈശ്വരതല്യൻ ആവുന്നു. സ്വച്ഛൻ എന്നാൽ സു അച്ഛൻ, അത്യന്തം നിർമ്മലൻ എന്നർത്ഥം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കൊച്ചി എഫ് 102.3, സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. FM ഡയറിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
5: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
6: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
7: വാക്കറിവും നാട്ടറിവും. കേരളത്തിലെ ആദിവാസികളുടെ വിവിധ ജാതി ഗോത്രങ്ങളുടെ മൊഴികൾ മലയാളത്തിൻ്റെ ഭാഷാഭേദങ്ങളാണെന്ന് സാമാന്യമായി പറയാം. സ്വതന്ത്രമായ സംസാര രീതിയുടെ ചൊൽവടിവാണ് ആ ഭാഷകൾക്കുള്ളത്. മലയാള ഭാഷയ്ക്കുള്ളിലെ വിശേഷ ഭാഷകളാണ് ആദിവാസി ഭാഷ.

ഭാഷകൾ. തമിഴും കന്നഡവും കലർന്ന മലയാള ഭാഷാഭേദമായാണ് കുറിച്യരുടെ മൊഴി അനുഭവപ്പെടുക. കുറിച്യരുടെ സംസാര രീതിയും കുറിച്യപ്പാട്ടുകളുടെ കെട്ടുമുറയും തമ്മിൽ ഏറെ വ്യത്യാസം ഇല്ല. കുറിച്യരുടെ കുംഭപ്പാട്ട് ലോ ലോ ലോ ലോ പൂവേ

0: ചേർച്ചപ്പെടുത്തലും ശ്രദ്ധാർഹമാണ്. ഞാനൊരു, ഞാനൊരു, ഞാനേ ഒരു. ബുദ്ധിയില്ല, ബുദ്ധിയില്ലാത്ത, അറിവില്ലാത്ത. കേക്കി, കേൾക്കിൻ അറിഞ്ഞാലും. കവി ചെയ്യുക, അറിയുന്നതുപോലെ പാടാം. ഇടകവും വലകവും, ഇടത്തും വലത്തും. പുഴപ്പിഴ, തെറ്റുകുറ്റങ്ങൾ. ചിരിക്കറ്, ചിരിക്കരുത്. അത്രമേൽ മനോഹരവും അർത്ഥപ്രസാദമുള്ളതുമായ ഒരു ഭാഷാഭേദ ഘടനയാണ് ഇത്. വയനാട്ടിലെ പ്രബല വിഭാഗമാണ് കുറിച്യരും. ആ കുറിച്യരുടെ മാത്രമല്ല, മറ്റ് ആദിവാസി വിഭാഗക്കാരുടെയും പാട്ടുകളും പറച്ചിലുകളും വഴി നമ്മുടെ ഭാഷയ്ക്ക് അത്രയേറെ ഭാവശക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടും. ഇവിടെ ചിരിക്കറ്, ചിരിക്കരുത് എന്ന അർത്ഥത്തിലാണ്. അരുത് എന്നതിൽ ലോപിച്ച് അറ് എന്നായതാണ്. ഭാഷാഭേദ സവിശേഷതയാണ് അത്തരം രൂപങ്ങൾ. ചുണ്ടും ചിറിയും കാട്ടി നടക്കലാ പണി എന്ന് മലപ്പുറത്തുകാർ പറയാറുണ്ട്. ചെറിയും തോളത്തിട്ട് നടക്കലാ പണി എന്ന് വള്ളുവനാട്ടിലുള്ള എന്നെപ്പോലുള്ള ആൾക്കാർ പറയാറുണ്ട്. മുഖം എന്ന അർത്ഥത്തിലും ചുണ്ട് എന്ന അർത്ഥത്തിലും ചിറി ഉപയോഗിക്കാറുണ്ട്. ഇതാ വന്നിരിക്കണു ചിറിയും തോളത്തിട്ട് എന്നൊരു ചൊല്ല് കുട്ടിക്കാലം മുതൽക്കേ ഞാൻ കേൾക്കാറുണ്ട്. ചിരി എന്ന അർത്ഥത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നും ഉണ്ട്. നാനാർത്ഥത്വം ഭാഷാഭേദത്തിൻ്റെ ഒരു മഹിമയാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
4: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 29,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
3: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ഉപഭോക്താക്കൾ അറിയാൻ.
6: പുകവലി ശീലം ഉണ്ടായിരുന്നു എന്നത് മെഡിക്ലെയിം നിരസിക്കാൻ കാരണമാകില്ലെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. ഇൻഷുറൻസ് പോളിസിയിലെ ഒഴിവാക്കൽ വ്യവസ്ഥകൾ, അതായത് എക്സ്ക്ലൂഷൻ ക്ലോസസ്, കൃത്യമായ മെഡിക്കൽ തെളിവുകളില്ലാതെ വെറും അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപഭോക്താക്കൾക്കെതിരെ പ്രയോഗിക്കാൻ കഴിയില്ലെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. രോഗി മുൻപ് പുകവലിച്ചിരുന്ന ആളാണ് എന്ന ആശുപത്രി രേഖയിലെ പരാമർശം മാത്രം ചൂണ്ടിക്കാണിച്ച് മെഡിസെപ് ഇൻഷുറൻസ് ക്ലെയിം നിരസിച്ച കമ്പനിയുടെ നടപടി സേവനത്തിലെ വീഴ്ചയാണെന്ന് DBBNU അധ്യക്ഷനും വി രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവരടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കി. മൂവാറ്റുപുഴ സ്വദേശിനി ഷൈബി ജോസ് തന്റെ പിതാവിന്റെ ചികിത്സാ ക്ലെയിം നിരസിച്ചതുമായി ബന്ധപ്പെട്ട് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിക്കെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. പരാതിക്കാരിയുടെ പിതാവ് ജോസ് മത്തായിയെ അന്നനാളത്തിലെ അർബുദത്തെ തുടർന്ന് ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ചികിത്സയ്ക്കായി 463,928 രൂപ ചെലവായതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള മെഡിസെപ് പദ്ധതി പ്രകാരം ക്ലെയിം സമർപ്പിച്ചു. എന്നാൽ രോഗി മുൻപ് പുകവലിച്ചിരുന്ന ആളാണെന്നും അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പോളിസി പരിധിയിൽ വരില്ല എന്നുമുള്ള ഒഴിവാക്കൽ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടി ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയും മെഡിസെപ്പും ക്ലെയിം നിരസിക്കുകയായിരുന്നു. ഒരു രോഗം പുകവലി കൊണ്ടോ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടോ മാത്രമാണ് ഉണ്ടായതെന്ന് ശാസ്ത്രീയമായോ മെഡിക്കൽ വിദഗ്ധരുടെ അഭിപ്രായം വഴിയോ തെളിയിക്കാനുള്ള ബാധ്യത ഇൻഷുറൻസ് കമ്പനിക്കാണ്. കേവലം അനുമാനങ്ങളുടെ പുറത്ത് കമ്പനികൾക്ക് ബാധ്യതകളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. ഇൻഷുറൻസ് കരാറുകളിലെ വ്യവസ്ഥകളിൽ എന്തെങ്കിലും തരത്തിലുള്ള അവ്യക്തതയുണ്ടെങ്കിൽ അതിന്റെ ആനുകൂല്യം പോളിസി ഉടമയ്ക്ക് നൽകണമെന്നുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ കോടതി ചൂണ്ടിക്കാട്ടി. കൂടാതെ രോഗി വർഷങ്ങൾക്ക് മുൻപ് പുകവലി നിർത്തിയതാണെന്നും നിലവിലെ അർബുദ രോഗത്തിന് കാരണം പുകവലി തന്നെയാണെന്ന് സ്ഥാപിക്കുന്ന യാതൊരുവിധ മെഡിക്കൽ റിപ്പോർട്ടുകളും ഹാജരാക്കാൻ ഇൻഷുറൻസ് കമ്പനിക്ക് സാധിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളുടെ ആനുകൂല്യം ഇത്തരം ബാലിശമായ കാരണങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്നത് ഇൻഷുറൻസ് വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഉത്തരവിൽ കോടതി വ്യക്തമാക്കി.

0: വ്യക്തമാക്കി. ഇൻഷുറൻസ് കമ്പനിയുടെ നടപടി ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് കണ്ടെത്തിയ കോടതി മെഡിസെപ് പദ്ധതി പ്രകാരം അനുവദനീയമായ പരമാവധി തുകയായ 3,00,000 രൂപയും ഇൻഷുറൻസ് നിഷേധിച്ചതുമൂലമുണ്ടായ മാനസിക വിഷമങ്ങൾക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും കോടതി ചെലവിനും നഷ്ടപരിഹാരമായി 15,000 രൂപയും 45 ദിവസത്തിനകം പരാതിക്കാരിക്ക് നൽകണമെന്ന് എതിർകക്ഷികൾക്ക് ഉത്തരവ് നൽകി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
4: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ. ഈ പരിപാടിയുടെ പ്രായോജകൻ ഗ്രീൻ മൗൺ സ്പൈസസ്.
5: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗൺ കറി മസാലകൾ.
5: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: പാട്ടോർമയിൽ നിന്ന് ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഗായിക എസ് ജാനകി.
7: ഭാഷ ഞാൻ പഠിച്ചിട്ടില്ല, പക്ഷേ മലയാളം സോങ്സ് എല്ലാം പാടുന്നു, പിന്നെ എല്ലാരും സംസാരിക്കുമല്ലേ. അതില്ലാതെ ഒരു കുട്ടി ബോംബെയിലെ ടെലിഫോൺസിലെ ജോലി ചെയ്യുന്നു, ലീല പണിക്കർ. ആ കുട്ടി എപ്പോഴും ഫോൺ ചെയ്തിട്ട് ടെലിഫോൺസിൽ നിന്ന് എനിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. ഫാൻ മലയാളം തന്നെ സംസാരിക്കും, അവൾക്ക് തമിഴ് അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് വരുന്നില്ല, അതുകൊണ്ട് മലയാളം നിർബന്ധമായി മലയാളത്തിൽ സംസാരിക്കുന്നത് അവളോട്. അങ്ങനെ സംസാരിച്ച് തന്നെ എനിക്ക് മലയാളം നന്നായിട്ട് ഫ്ലോ വന്നു. അങ്ങനെ കുറച്ച് ഇപ്പോഴും കറക്റ്റായിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ എന്ത് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. എല്ലാവർക്കും ശുദ്ധമായിട്ട് തന്നെ ഇരിക്കണം, ഇപ്പോൾ ഞാൻ പാടിയ സോങ്സ് എല്ലാം ശുദ്ധമായിട്ട് തന്നെ ഇരിക്കുന്നു. എല്ലാവരും പറയുന്നു വളരെ കറക്റ്റായിട്ട് ഞങ്ങളുടെ ആർട്ടിസ്റ്റ് പാടിയതുപോലെ ഉണ്ട് എന്ന് പറയും. ഏത് മ്യൂസിക് ഡയറക്ടർ ഏത് ലിറിക് റൈറ്റർക്ക് പാടിയാലോ ആ ലിറിക് കറക്റ്റായിട്ട് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പാടും. ഈ വേർഡ് എങ്ങനെ, ഇത് നാനാ ഡിഫറൻസ് ഉണ്ടല്ലേ. ഇപ്പോൾ പനി നീർ രണ്ട് നാ ഉണ്ട് അതിൽ, ഞങ്ങൾക്ക് തെലുങ്കിലെ ഒരേ നാ തന്നെ, തമിഴിലെയും ഒന്ന് തന്നെ. പക്ഷേ ഈ മലയാളത്തിൽ രണ്ട് വരും, റാ കൂട റാ ഞങ്ങൾക്കുണ്ട്, റാ ഉണ്ട്, രാ രണ്ടും ഉണ്ട്, പക്ഷേ ഒരേപോലെ ഞങ്ങൾ പ്രൊനൗസ് ചെയ്യും. മലയാളത്തിൽ രണ്ട് ഡിഫറൻ്റ് ആയിട്ട് പ്രൊനൗസ് ചെയ്യും. ഇതെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ പ്രൊനൗസ് ചെയ്യും. ഇത് മലയാളം മാത്രമല്ല, ഏത് ലാംഗ്വേജ് പാടിയാലും ഇതെങ്ങനെ പ്രൊനൗസ് ചെയ്യണോ അവരെ ഒരു പ്രാവശ്യം പറയാൻ പറഞ്ഞിട്ട് കേട്ട് പിന്നെ തന്നെ ഞാൻ പാടും.

0: ഇന്ന് ഓർമ്മകൾ പങ്കുവച്ചത് ഗായിക എസ് ജാനകി.
1: ഗ്രീൻ മൗൺ സ്പൈസസ് പാട്ടോർമ്മ. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
2: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ആരോഗ്യക്കുറിപ്പുകൾ.
4: സാധാരണഗതിയിൽ പ്രഗ്നൻസിയിൽ തന്നെ സാധാരണ മസിൽസ് എല്ലാം റിലാക്സ്ഡ് ആവും. അതൊരു വജൈനൽ ഡെലിവറിയും കൂടി ആണെങ്കിൽ അവിടുത്തെ മസിൽസ് ഒക്കെ അത്യാവശ്യം സ്ട്രെച്ച് ചെയ്തിട്ടാണ് സാധാരണ ഈ ബേബി അതിലേക്കൂടി വരുന്നത്. നമ്മൾ യൂഷ്വലി ഡെലിവറി കഴിഞ്ഞു പോകുമ്പോൾ സ്ത്രീകളോട് പറയും, വീട്ടിൽ പോയി കഴിഞ്ഞാൽ പെൽവിക് മസിൽ എക്സസൈസ് ചെയ്യണം, കീഗൽസ് എക്സസൈസ് ചെയ്യണം, നമ്മൾ അവിടുത്തെ മസിൽസ് കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്യണം. പക്ഷേ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൂടുതലും അവർ കുട്ടിയുടെ ഒരു കോൺസെപ്റ്റിലേക്ക് മാറുകയാണ്. കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക, കുട്ടിക്ക് പാല് കൊടുക്കുക, കുട്ടീനെ കുളിപ്പിക്കുക, കുട്ടീനെ ഉറക്കുക. അപ്പോൾ സ്വന്തം ആരോഗ്യം മിക്ക സ്ത്രീകളും അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല. നമ്മൾ ഈ മസിൽസിനെ റിലാക്സ് ചെയ്ത് പൂർണ്ണഗതിയിലേക്ക് വരാനുള്ളൊരു സമയമോ സന്ദർഭമോ ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആസ് ടൈം പ്രോഗ്രസസ് ഈ ഡിഫെക്ട്സ് എല്ലാം അവിടെ തന്നെ അതുപോലെ നിൽക്കുകയാണ്. പ്ലസ് നമ്മുടെ ഏജിങ് പ്രോസസ്സ്, ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏജ് വരുമ്പോൾ നമ്മുടെ സ്കിന്ന് ചുളുങ്ങുന്നു, മുടി കൊഴിഞ്ഞു തുടങ്ങുന്നു, നമ്മുടെ നല്ല ഫ്ലഷ് ആയിട്ടിരുന്ന ഫേസൊക്കെ സാധാരണ കുറച്ചൊന്ന് ചൊട്ടുന്നു, നമ്മുടെ കവള് സാഗ് ചെയ്യുന്നു, കണ്ണ് കുഴിയുന്നു. അപ്പം എല്ലായിടത്തും ഈവൻ ഫ്രം ഫേസ് ഹെയർ ആണെങ്കിലും എവിടെയാണെങ്കിലും സ്ത്രീകളുടെ എല്ലാ ഭാഗത്തും ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാക്സിസിറ്റി നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ പ്രൈവറ്റ് ഏരിയ അല്ലെങ്കിൽ പെൽവിക് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ലേബിയയിലെ ഫാറ്റിന്റെ അളവ് കുറയും, മസിൽസിന്റെ സ്ട്രെങ്ത് കുറയുമ്പം യൂറിൻ പിടിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട്, ചിലവർക്ക് പ്രൊലാപ്സ് എന്ന് പറയും, യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കാരണം അവിടുത്തെ ടിഷ്യൂവിന്റെ ലാക്സിസിറ്റിയും അതിന്റെ ഒരു റെസിസ്റ്റൻസും കുറയും. അപ്പൊ റിക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരാം. ഇതെല്ലാം ഹോർമോൺ ചേഞ്ചസ് കാരണം, നമ്മുടെ ഏജ് റിലേറ്റഡ് പ്രോസസ്സ് കാരണവും വരുന്ന സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ആന്റിബയോട്ടിക്കോ കൊടുക്കുന്നു അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്നു, സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇൻഫെക്ഷൻ അല്ല. ഇപ്പൊ ഒരു യൂറിൻ ലീക്ക്, ചുമയ്ക്കുമ്പോഴും തുമ്പുമ്പോഴും യൂറിൻ വരുന്നു, അവരെന്ത് ചെയ്യും, ഫ്രണ്ട്സിനോടോ ആരോടെങ്കിലോ ഇങ്ങനെ എനിക്കിങ്ങനെ വരുന്നുണ്ടോ, നിനക്ക് ഈ പ്രശ്നമുണ്ടോ, എനിക്കും ഈ പ്രശ്നമുണ്ട്. അപ്പം നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് സ്വയം അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ഡെലിവറി കഴിഞ്ഞാൽ ഇത് നോർമലാണ്, കുറച്ച് യൂറിൻ പോകുന്നത് നോർമലാണ്, അവിടുത്തെ ലാക്സിസിറ്റി നോർമലാണ്, അല്ലെങ്കിൽ ഇച്ചിങ് നോർമലാണ്. അപ്പം ഈ പ്രക്രിയകളൊന്നും നോർമൽ അല്ല. അപ്പൊ ഇതിനെല്ലാം ചികിത്സ അവൈലബിൾ ആണ് എന്നുള്ളൊരു അവയർനെസ് പല സ്ത്രീകൾക്കും ഇല്ല. അപ്പൊ ആ ഒരു അവയർനെസ് ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരേണ്ടത്, ദാറ്റ് ഓൾ ദിസ് ആർ നോട്ട് നോർമൽ.
5: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഫെർട്ടിലിറ്റി ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കാർത്തിക ഡി കുമാർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: തങ്ങമ്മേ നമസ്കാരം.
2: അയ്യോ, എന്നാ പറ്റി കൈക്ക്?
1: ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞതാ.
2: എങ്ങനെ, എവിടെ വെച്ച്?
1: നീണ്ട കഥയാ, പിന്നെ പറയാം.
2: വർഗിച്ചായ, ഞാനീ പത്രം വായിച്ചങ്ങ് അന്തം വിട്ടിരിക്കുവാന്നേ.
1: അതിനു വേണ്ടി എന്നതാ പത്രത്തില്?
2: ഒരു മീനിന്റെ വിഷം.
1: യോ, ഇന്നലെ തന്ന ചാള വറുത്തതല്ലോ.
2: അത് പത്രത്തിൽ വരത്തില്ലല്ലോ. ഇതേ സ്റ്റോൺ ഫിഷ്.
1: സ്റ്റോൺ ഫിഷ്, കല്ല് മത്സ്യം.
2: ആ, അത് തന്നെ. കടലിന്റെ അടിത്തട്ടില് ഒരു കല്ല് പോലെയാണ് ഈ മത്സ്യം കിടക്കുന്നത്.
1: അത്രയും വലിപ്പമുണ്ടോ?
2: ഏ, അത്രയൊന്നുമില്ല, ഒരു 40 സെന്റിമീറ്റർ വരെ അത്രയൊക്കെ വരുള്ളൂ.
1: ഈ കല്ലാവുമ്പോ നീന്തില്ലായിരിക്കും അല്ലേ?
2: വളരെ അപൂർവം. അതിലെങ്ങാൻ കയറി ചവിട്ടിയാ ആ കുത്തും, ജീവൻ പോകും.
1: ഓ, പേടിയാവുന്നു.
2: അല്ല, ഈ ഒടിഞ്ഞ കൈകൊണ്ട് എങ്ങനെയാ കട്ടം കുടിക്കുക? ഓ, എങ്ങനെ ഞമ്ഞമടിക്കും.
1: ഒരറ്റയിടത്തെ കൈ മതി, പുഷ്പം പോലെ നടക്കും.
2: ഇനി ഈ കൈ ഒടിഞ്ഞ കഥയൊന്ന് പറ.
1: അത് വേണോ?
2: വേണം, പറയുന്നേ.
1: ഞാനീ കൃത്യനിഷ്ഠയുടെ ആളാണല്ലോ.
2: ഉവ്വ, അറിയാം.
1: ദിവസവും രാവിലെ 5 മണിക്ക് അലാറം വെച്ച് ഞാൻ എഴുന്നേക്കും.
2: ഓ, ആർക്കറിയാം. ആ, പറ, എന്നിട്ട്?
1: ഈ അലാറം എനിക്കൊരു തലവേദനയായിട്ട് മാറി.
2: അടിക്കത്തില്ല അല്ലേ?
1: അടിക്കും, തല പെരുക്കുന്ന സൗണ്ടില്.
2: നല്ലതല്ലേ?
1: നാലേമുക്കാലിനോ. ഞാനത് തലയ്ക്കും ഭാഗത്തുനിന്ന് മാറ്റി മേശയിലാക്കി.
2: ഓഹോ.
1: ശബ്ദം സഹിക്കാൻ പറ്റാതെ മേശയെന്നെടുത്ത് പിറ്റേ ദിവസം അലമാരയുടെ മുകളിൽ വെച്ചു.
2: നന്നായി.
1: ശബ്ദം സഹിക്കാൻ വയ്യാതെ കസേര ചവിട്ടി അലമാരയുടെ മുകളിൽ കയറി അത് ഓഫാക്കിയതാ. വീണ് കൈ ഒടിഞ്ഞു.
2: എന്റെ ചിറ്റൂർക്കാവിലമ്മേ, അലാറത്തിന് വല്ലതും പറ്റിയായിരുന്നോ?
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

ആകാശവാണി കൊച്ചിഎഫ് 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:35. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. FM ഡയറി തുടർന്ന് കേൾക്കാം 7:35.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച ഒഎംആർ ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സിബിഎസ്ഇ രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. രണ്ട് ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ

0: പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. നാളെ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്ക് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്തിടെ പരിശോധനയ്ക്കായി സമർപ്പിച്ച പല OMR ഷീറ്റുകളും വ്യാജമോ കൃത്രിമമായി നിർമ്മിച്ചതോ ആണെന്ന് കണ്ടെത്തിയതായും ഇതേ തുടർന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏജൻസി വ്യക്തമാക്കി. വ്യാജമോ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ OMR ഷീറ്റുകൾ സമർപ്പിക്കുന്നത് ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമാകുമെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകി. CBSE രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ വർഷം മുതലാണ് CBSE രണ്ട് ബോർഡ് പരീക്ഷകൾ നടത്തുന്നത്. രണ്ട് ഘട്ടത്തിലുമായി 96.78 ആണ് വിജയശതമാനമെന്ന് CBSE അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം.
0: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം Article 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തികാര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4ാം തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി എസ്റ്റോണിയയിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. വ്യാപാരം, നിക്ഷേപം, നൂതനാശയം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, ബിസിനസ് പ്രതിനിധി സംഘങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പശ്ചിമബംഗാൾ, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാലയൻ മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, കർണാടക, മാഹി, ഒഡീഷ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3ാം സ്ഥാനം. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ടിനുവേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ഇതോടെ ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾവേട്ടക്കാരിൽ എംബാപ്പെ 1ാമതെത്തി. ഈ സീസണിൽ 10 ഗോളും ലോകകപ്പിലാകെ 22 ഗോളുമാണ് എംബാപ്പയുടെ നേട്ടം. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ്

0: തൊട്ടുപിന്നിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശപ്പോരാട്ടം ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ന് രാത്രി ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് നോക്കി ഒരു രാജ്യവും ആരാധകരും ആഘോഷിക്കും, മറ്റൊരു രാജ്യം നിശബ്ദരാകും, കണ്ണീരണിയും. അതെ, ലോകകപ്പ് കേവലം ഒരു ട്രോഫിയല്ല, രാജ്യങ്ങൾക്ക് ഇത് അഭിമാനമാണ്, തലമുറകൾക്ക് അമരത്വമാണ്. ഈ ഫൈനൽ പോരാട്ടം രണ്ട് ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലാണ്. അവസാന വിസിൽ വരെ തോൽവി സമ്മതിക്കാത്ത അർജന്റീനിയൻ പോരാട്ടവീര്യവും ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണങ്ങളിലൂടെ എതിരാളികളെ മെരുക്കുന്ന സ്പാനിഷ് ശൈലിയും നേർക്കുനേർ വരുമ്പോൾ ലോകം ശ്വാസം അടക്കി പിടിക്കും. മെസ്സിക്കൊപ്പം എൻസോ എമിലിയാനോ മാക്കലിസ്റ്റർ ലൗറ്റാര ആൽവാരസ് ഒരു കിടിലൻ ചാമ്പ്യൻ സ്ക്വാഡ്, യമാൽ പെഡ്രി വില്യംസ് കുക്കറയ പ്രതിഭാസമ്പന്നമായ ഒരു സ്പാനിഷ് താരനിര. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ബലാബലത്തെ അതിജീവിച്ച് ആരാണ് കിരീടം ഉയർത്തുക? ആരാണ് ലോകത്തിന്റെ പുതിയ ഫുട്ബോൾ രാജാക്കന്മാർ? കാത്തിരിക്കാം, തീപാറും മുഖാമുഖം വിധി എഴുതും വരെ.
0: ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ബുഡാപെസ്റ്റ് റാങ്കിംഗ് സീരീസ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം കാജൽ ദോച്ചക്കിന് സ്വർണം. 76 കിലോഗ്രാം വിഭാഗത്തിൽ അമേരിക്കയുടെ ഡയമണ്ട് ഗിൽഫോർഡിനെയാണ് കാജൽ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ ഇന്ത്യയുടെ 3rd സ്വർണ്ണ മെഡൽ നേട്ടമാണിത്. ടൂർണമെന്റിലെ 53-57 കിലോഗ്രാം വിഭാഗങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ വെള്ളി നേടിയിരുന്നു. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ജേതാക്കളായ മീരാബായ് ചാനുവും ലവ്ലിന ബർഗോഹെയ്നുമാകും ഇന്ത്യൻ പതാക ഏന്തുകയെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു. ഈ മാസം 23-ന് ചടങ്ങുകൾ നടക്കുക. ഇരുവരും ഇന്ത്യൻ കായിക മേഖലയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണിതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി ഉഷ വ്യക്തമാക്കി. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി യുഎസ് സൈന്യം അറിയിച്ചു. ഒരു സൈനികനെ കാണാതായിട്ടുണ്ട്. ജോർദാനിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. 4 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ പഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര ഇന്ന് മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചതായി ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CBSE 2nd പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 2 ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3rd സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:42. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യം കേൾക്കൂ.
3: ഇഷ്ടവിഷയം പഠിക്കാൻ ഇവിടെ അവസരം ലഭിക്കാത്തതിനാലാണ് പലരും വിദേശ പഠനത്തിനൊരുങ്ങുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട പഠന നിലവാരവും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും പഠനത്തോടൊപ്പം ജോലിയും പിന്നീട് വിദേശത്ത് തന്നെ തുടരലുമാണ് അവരുടെ സ്വപ്നം. വലിയ വായ്പകളെടുത്ത് വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇവരുടെ പ്രതീക്ഷകൾ പലപ്പോഴും അസ്ഥാനത്താകുന്നു. വിദേശത്ത് വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്നു എന്നുമാത്രമല്ല, പഠനശേഷം അവിടെ ഒരു ജോലി എന്നത് ഇന്ന് കിട്ടാക്കനിയാകുന്നു. അതിലും ഹൃദയഭേദകമാണ് പഠിക്കാൻ പോയ വ്യക്തിയുടെ മൃതശരീരം തിരിച്ചുവരിക എന്നുള്ളത്. വിദേശ പഠനത്തിന് മുതിരുമ്പോൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്

0: സമകാലികം ഇന്ന് ചർച്ച ചെയ്യുന്നത്.
1: നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പെൺകുട്ടി ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചിട്ട് ഒരു മലയാളി ആൺകുട്ടിയാൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള അതീവ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ ഈ അടുത്തിടെ കേട്ടു.
0: സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ.
1: ആദ്യം ഇവർ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത, തർക്കം, അതൊക്കെ ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്കിൽ കലാശിക്കുകയായിരുന്നു എന്നൊക്കെയാണ് കേട്ടിരുന്നത് എങ്കിൽ, പിന്നീട് നമ്മൾ അതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ കേട്ടപ്പോൾ അത് കുറച്ചുകൂടി ഞെട്ടിക്കുന്നതാണ്. മതപരിവർത്തനത്തിനുള്ള ദീർഘകാലത്തെ ശ്രമമുണ്ടായിരുന്നുവെന്നും അതിന് വഴങ്ങാത്തത് കൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ പെൺകുട്ടി തുടർച്ചയായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു എന്നൊക്കെയുമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. ദീർഘകാലമായിട്ട് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ റീപോസ്റ്റ്മോർട്ടത്തിൽ തെളിവുകളുണ്ട് എന്നാണ് നമ്മൾ പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് മരണകാരണമായിരിക്കുന്ന ആ ഒരു പരിക്ക് മാത്രമല്ല, അതല്ലാത്ത മറ്റ് പരിക്കുകളും ആ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതിന്റെ അന്വേഷണവും കാര്യങ്ങളും എല്ലാം അതിന്റെ മുറ പോലെ നടക്കട്ടെ, അതിൽ ആ പെൺകുട്ടിക്ക് അതിന്റെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ. പക്ഷേ ഇത് ഉയർത്തുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടിയുണ്ട്. അതെനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ചില ആശങ്കകളാണ്. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതിൽ തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ആയിരക്കണക്കിന് മലയാളികളാണ് പല വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. റഷ്യയിൽ പോകുന്നവരുണ്ട്, ഇപ്പോൾ ഇതേപോലെ ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നവരുണ്ട്, കസാഖ്സ്ഥാനിൽ പോകുന്നവരുണ്ട്, ജോർജിയയിൽ, ഫിലിപ്പീൻസിലെ ഒക്കെ പോകുന്ന ആൾക്കാർ നിരവധിയുണ്ട്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ലഭിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു ചർച്ചയും നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവിടെ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്നോ, അതല്ല എങ്കിൽ അവിടെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ, ഇനി ഹോസ്റ്റലിൽ നിന്നോ, അവർ താമസിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ, ആ ലൊക്കാലിറ്റിയിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ, പീഡനങ്ങളുണ്ടായാൽ, അതിൽ ഇടപെടാനായിട്ട് ഇവർക്ക് ചോദിക്കാനും പറയാനുമായിട്ടൊക്കെ അവിടെ ആരാണുള്ളത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എത്രത്തോളം ഒരു ഗാർഡിയൻഷിപ്പ് ഈ സർവകലാശാലകളോ അല്ലെങ്കിൽ അവരുടെ ഹോസ്റ്റലുകളോ ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്, അവരെത്രത്തോളം കാര്യമായിട്ട് ഇവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. ഒപ്പം നമുക്ക് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ എംബസി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചറിയാം. എംബസിക്ക് ഇങ്ങനെ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ഒരു സൂപ്പർവിഷൻ സംവിധാനമുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അടിയന്തര സഹായം ലഭിക്കുന്ന മറ്റു തരത്തിലുള്ള എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ തന്നെ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം സുരക്ഷിതമായിട്ട് നമുക്ക് ആ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാം, അവിടെയുള്ള ഭൗതിക സാഹചര്യങ്ങളിൽ എത്രത്തോളം ഗ്യാരണ്ടി നമുക്ക് ഉറപ്പുവരുത്താം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിന്റെ ശ്രമങ്ങൾ ഉണ്ടാകണം. ഒപ്പം വിദേശത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന നിരവധി ഏജൻസികളുണ്ട്. അപ്പോൾ അത്തരം ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി, അവർക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്ന രീതിയിലത്തേക്കുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ചെക്ക് പോയിന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ മാറ്റങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരുടെ കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഈ കുട്ടികൾക്കുണ്ടാകണം, ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുണ്ടാകണം, അവരെ ആ സ്ഥലത്തേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന, അതിന് സഹായിക്കുന്ന ഏജൻസികൾക്കുണ്ടാകണം, അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അവിടുത്തെ ഹോസ്റ്റൽ സംവിധാനത്തിനൊക്കെ ഉണ്ടാകുന്ന രീതിയിലത്തേക്ക് അത്തരത്തിലുള്ള കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ ഒരു കേസ് അന്വേഷണം സഹായിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കുട്ടിയുടെയും ജീവിതം ഈ രീതിയിലത്തേക്ക് അകാലത്തിൽ പൊലിഞ്ഞു പോകേണ്ടതല്ല.
0: കരിയർ വിദഗ്ധൻ സജിത് തോമസ്.
2: വിദേശ ഉപരിപഠനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ യുവതലമുറ വളരെയധികം സീരിയസ് ആയി കാണുന്ന ഒരു കാര്യമാണ്. അവര് ജീവിതത്തിൽ വിദേശത്ത് പോയി പഠിക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നമുക്കൊരു അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നിലവാരം ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനും ഒക്കെ സാധിക്കും. എന്നാൽ വ്യക്തമായ ധാരണകളില്ലാതെ വിദേശ വിദ്യാഭ്യാസത്തിന് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം നമുക്ക് ലഭിക്കണമെന്നില്ല. പലപ്പോഴും വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികൾ അവരുടെ ഭാഗത്തുനിന്ന് അതിനെപ്പറ്റി വ്യക്തമായി ചിന്തിച്ച് ഏത് കോഴ്സ് എന്ത് ഏത് രാജ്യത്ത് പഠിക്കണം, അത് എന്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് അതുകൊണ്ട് ഗുണം വരുത്തുന്നത് എന്നുള്ള പ്ലാനുകൾ അവർ പലപ്പോഴും ചെയ്യാറില്ല. വിദേശ വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ സഹായിക്കുന്ന ഏജന്റുകൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് പോകുമ്പോഴാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സ്കോളർഷിപ്പുകളിലൂടെ പഠന മികവുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ ജോലിയും അതേസമയം വിദേശ വിദ്യാഭ്യാസവും നേടുകയും അതിലൂടെ നല്ലൊരു തൊഴിലും അതുപോലെ തന്നെ വ്യക്തി ജീവിതവും അവർക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. പക്ഷെ അതിന് ചില കാര്യങ്ങൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊന്നാമതായി നല്ല വിദ്യാഭ്യാസം വേണം, നല്ല പഠന മികവ് വേണം, നല്ല മാർക്ക് ഉണ്ടെങ്കിലേ നല്ല യൂണിവേഴ്സിറ്റികളിൽ ലഭിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലും നല്ല യൂണിവേഴ്സിറ്റികൾ പോലെ തന്നെ വിദേശ

0: ത്തും നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ഒരു നല്ല യൂണിവേഴ്സിറ്റിനെ എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം? നമ്മുടെ നാട്ടില് ഇപ്പം നാക്കിന്റെ ഒക്കെ അക്രഡേഷൻ പോലെ വിദേശ രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ റാങ്കിങ്ങുകൾ ഉണ്ട്. അതില് QS ടോപ്പ് യൂണിവേഴ്സിറ്റി റാങ്കിങ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി റാങ്കിങ്, എക്കണോമിസ്റ്റിന്റെ റാങ്കിങ്, അതുപോലെ ഇങ്ങനത്തെ റാങ്കുകൾ നോക്കിക്കഴിയുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു 100 യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഏറ്റവും മികച്ചതും അറ്റ്ലീസ്റ്റ് ഒരു 150 യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണത്തിലാണ് നമ്മൾ പ്രവേശനം നേടുന്നതെങ്കിൽ ഇതിന് നല്ല മികവുണ്ട്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ നൽകുമെന്നുള്ളതാണ്. പിന്നെ വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികളെ പലപ്പോഴും ഏജന്റുകൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഒരു കോഴ്സിന് പോയാൽ ആ കോഴ്സിന്റെ പാതി ഫീസ് മാത്രം അടച്ചാൽ മതി, ബാക്കി ജോലി ചെയ്ത് നേടാം എന്നുള്ളതാണ്. അങ്ങനെ ജോലി ചെയ്ത് നേടാൻ ഈ കോഴ്സുകളിൽ നമുക്ക് സാധിക്കുകയില്ല. കാരണം ഫീസും ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവിടുത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ താമസിക്കാനുള്ള ചെലവും ഭക്ഷണത്തിനുള്ള ചെലവത്തിന് അപ്പുറമായി നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈമിലൂടെ പൈസ ലഭിക്കുകയില്ല. കൂടുതൽ പൈസ നമ്മൾ ചെലവാക്കാൻ അല്ലെങ്കിൽ നേടാൻ ഒന്നുകിൽ പഠനത്തിൽ നിന്ന് മാറി ഈ പാർട്ട് ടൈം എന്നുള്ളതിനെ പഠനത്തിന്റെ സമയവും കൂടെ ചെലവഴിച്ച് ജോലി ചെയ്താലേ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ജോലി അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന എക്സ്പോഷർ കിട്ടാത്തതിന് രണ്ട് കാരണമുണ്ട്. ഒന്നാമതായി നമുക്ക് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുകയും ആ യൂണിവേഴ്സിറ്റികളുടെ മെയിൻ ക്യാമ്പസുകളിൽ പഠിക്കാം. പല യൂണിവേഴ്സിറ്റികൾക്കും പല പല ക്യാമ്പസുകളുണ്ട്. ഇതിന്റെ മെയിൻ ക്യാമ്പസ് ആണോ എന്നുള്ളതെല്ലാം വിശകലനം ചെയ്യണം. വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് അവസാന നിമിഷം ചെയ്യേണ്ട ഒരു തീരുമാനമല്ല. ഒന്ന് രണ്ട് വർഷം ശരിക്കും ഇരുന്ന് ആലോചിച്ച് സ്ഥാപനങ്ങളെ പറ്റി മനസ്സിലാക്കി അവരവർക്കും താല്പര്യം തോന്നുന്ന കോഴ്സുകൾ, ലോകത്തെ ഏറ്റവും മികച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണ്. പല രാജ്യങ്ങളുടെ അഡ്മിഷൻ ഒരു വർഷം മുമ്പ് തുടങ്ങും. ഏജൻസികളിലൂടെ അല്ലാതെയും എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും നേരിട്ട് അഡ്മിഷൻ ലഭിക്കാൻ പറ്റും. ഇതിലെ പ്രത്യേകത, മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ള പലതിനും ഏജന്റുകളെ ഉപയോഗിച്ചല്ല നേരിട്ടാണ് അഡ്മിഷൻ നേടുന്നത്. നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടി വ്യക്തമായ ദിശാബോധത്തോടു കൂടി പോയാൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും. തിരിച്ച് ഇന്ത്യയിൽ വന്നാലും അതിന് വിലയുണ്ടാകും എന്ന് ഓർത്തിരിക്കും.
1: ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല ടീച്ചർ.
2: ഭൂഗോളം കയ്യിൽ ഒതുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വാർത്താവിനിമയ സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും വർദ്ധിച്ച ഈ കാലത്ത് നമുക്ക് പുറത്തു പോയി പഠിക്കരുത് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ പുറത്തു പോയി പഠിക്കുക എന്നത് വെറും ഒരു ഭ്രമം മാത്രമായി മാറുന്നുണ്ടോ ഇക്കാലത്ത് എന്ന് ന്യായമായും സംശയിക്കാം. കാരണം പല രക്ഷിതാക്കളുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അവരിൽ എന്താകണം എന്നൊരു മോഹം ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പുറത്തുപോയി പഠിക്കണം എന്നതിന് അവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു. അതൊരു പക്ഷേ രക്ഷിതാക്കളിൽ നിന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ടോ അതും അല്ലെങ്കിൽ ഒരാൾ അന്തസ്സിന്റെ പ്രശ്നമായിട്ടോ കുട്ടികൾ എടുക്കുന്നു, അതുപോലെ തന്നെ രക്ഷിതാക്കളും എടുക്കുന്നു. യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് ഏറ്റവും പൊന്തുന്ന കോഴ്സുകളാണോ ചെയ്യുന്നത്, സാമ്പത്തികമായിട്ടാകാം അല്ലെങ്കിൽ അതിന്റെ ആ കോഴ്സിന്റെ പഠനത്തെ ഉൾക്കൊള്ളാനുള്ള ബൗദ്ധിക നിലവാരമാകാം, ഇതൊക്കെ അന്വേഷിക്കാതെ തന്നെ ഇത്തരം കോഴ്സുകൾക്കായി പോകുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അങ്ങനെ പോകുന്ന വലിയൊരു ശതമാനം കുട്ടികളും പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതും സത്യമാണ്. പിന്നെ അവർ തന്നെ അവരുടെ താല്പര്യ പ്രകാരം പോകുന്നതായതുകൊണ്ടും മാത്രമല്ല നാട്ടിലറിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ചില മറ്റുള്ളവരുടെ സംസാരത്തിൽ അത് കടന്നു വരുമെന്നൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ആ ബുദ്ധിമുട്ടുകൾ പലതും കുട്ടികൾ മൂടിവെക്കുകയാണ്. ആ ബുദ്ധിമുട്ടിന്റെ ബാക്കിയാണ് ആത്മഹത്യകളാകാം, കൊലപാതകങ്ങളാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല വിഷയങ്ങൾ. ഇതിലെ ഇത്തരത്തിൽ കോഴ്സുകൾക്ക് പോകുന്ന എല്ലാ കുട്ടികളും കോഴ്സ് പൂർത്തിയാക്കുകയോ ഭാരതത്തിലെ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രവർത്തി ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള യോഗ്യതകൾ നേടുകയോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വലിയ തരത്തിലൊരു പഠനം നടത്തേണ്ടത് ആവശ്യമാണ്. ഒന്ന് പോകുന്ന കുട്ടികൾ, അവരതിന് ശേഷം എത്ര കുട്ടികൾ ആ രംഗത്ത് ഇന്ന് തൊഴിലുമായി മുന്നോട്ട് പോകുന്നുണ്ട്, അതിന് വിദഗ്ധരായി മാറാൻ സാധിച്ചിട്ടുണ്ട്, അതോ വെറുതെ ധനനഷ്ടവും സമയനഷ്ടവും ഇത്തരത്തിലെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മാത്രമായിട്ടത് മാറിയിട്ടുണ്ടോ, ഇത്തരത്തിലുള്ളൊരു പഠനം നടത്തണം. അതുപോലെ തന്നെ നമുക്ക് ഡിമാൻഡ് സപ്ലൈ, ആ ഡിമാൻഡിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞാണോ കുട്ടികൾ പോകുന്നത്, ഇതിനെയൊക്കെ പറ്റി ഒരു വലിയ പഠനം നടത്തുകയും സർക്കാർ തലത്തിൽ തന്നെ ബോധവൽക്കരണം നടത്തിയൊക്കെ വേണം. സമീപകാലത്ത് നടന്ന പല സംഭവങ്ങളും വളരെ ഗൗരവമായി ഈ വിഷയം കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നതിലേക്കാണ് നമ്മളെയൊക്കെ തന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. കാരണം എന്താണ് അവിടെ എന്നറിയാത്ത വിധത്തിലൂടെ പരസ്യം കൊടുക്കുന്നു, ഇത് യാതൊരു കൈയും കണക്കുമില്ലാതെ കുട്ടികളെ കൊണ്ടുപോകുന്നു, അവരതിലൂടെ പണം ഉണ്ടാക്കുന്നു. ഈ ഏജൻസികൾ എത്രമാത്രം സത്യസന്ധമായാണ് ഇതൊക്കെ ചെയ്യുന്നത്? അവർ പറയുന്ന വാഗ്ദാനം ചെയ്യുന്ന സൗകര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആലപ്പുഴയിൽ കൊല ചെയ്യപ്പെട്ട സവരയുടെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നു എന്നതാണ്. ഈ പറഞ്ഞ ഏജൻസികൾ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടോ? അവിടെ ചെന്ന് വിട്ടുകഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ നീട്ടി പറയാൻ കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ വാഗ്ദാനം ചെയ്യുന്ന ഇവിടുത്തെ ഏജൻസികൾ പരസ്യം ചെയ്യുന്ന കാര്യങ്ങൾ വാസ്തവമാണോ എന്നറിയണം. ഈ ഏജന്റുകൾ നാട്ടിലെ പല ഏജന്റുകളും വെറും സബ് ഏജന്റുകളോ സബ് ഏജന്റുകളുടെ ഏജന്റുകളുമാണ്. അപ്പോ ഇത് വലിയൊരു വിഷയം തന്നെയാണ്. നമുക്ക് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഇതിൽ കടന്നു വരുന്നതിന് അപ്പുറത്തേക്ക് ഇത് വലിയ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന അവരുടെ

0: വൈകാരികമായ ഒരു ഗതികേടിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്ന, അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന, അവരുടെ ഈ ഒരു ഭ്രമത്തെ അവർക്ക് തന്നെ ദോഷമായി മാറുന്ന വിധത്തിലേക്കൊക്കെ മാറുമ്പോൾ ഇത് നോക്കേണ്ട ആളുകൾ ഇത് കണ്ണടയ്ക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. ഇപ്പോ കേരളത്തിലെ പല കോളേജുകളും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിലെ പല ഉത്തരവാദികളാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കേമന്മാരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവകാശവാദം പറയുന്നവരും, അല്ലെങ്കിൽ തങ്ങളുടെ കീഴിൽ തങ്ങളുടെ അടിമകളാക്കി പല കോളേജുകളെയും മാറ്റുകയും ചെയ്യുന്നവര്, അവരൊക്കെയാണ് ഈ കുട്ടികളെ ഇത്തരം ഒരു ഗതികെട്ട അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നത്.
1: കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ അച്യുത് ശങ്കർ.
2: സമൂഹത്തിലെ മറ്റെല്ലാ പ്രതിഭാസങ്ങളെയും പോലെ ഇതിനെന്തെങ്കിലും ഒരു കാരണം മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് പല കാരണങ്ങളുടെ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ അതിനെ വളരെ വിശദമായി ശാസ്ത്രീയമായ അപഗ്രഥനത്തിനൊക്കെ പുറമെ, വസ്തുതകളൊക്കെ ഉപയോഗിച്ചുള്ള അപഗ്രഥനത്തിന് പുറമെ, എനിക്ക് ആദ്യം പറയാനുള്ളത് ചെറുപ്പക്കാരിൽ ഒരു വലിയ വിഭാഗം എന്ത് ചെയ്യുന്നുവോ അത് ബാക്കിയുള്ളവർക്ക് അത് ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു രീതി, അവരുടെ ആ തലമുറയുടെ രീതിയായിട്ട് മാറുന്ന ഒരു പ്രതിഭാസം ഉണ്ട്. നമ്മളതിനെ ഒറ്റവാക്കി ട്രെൻഡ് എന്ന് പറയാം. വിദേശത്ത് പോയ ഒരു കുട്ടി അവിടെ ചെന്ന് ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ താഴെ വന്ന് മറ്റുള്ളവരെ അവരെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്ക് ഇതൊരു മഹത്തരമായിട്ടുള്ള ലക്ഷ്യമാണെന്ന് തോന്നുകയും അത് വേറെ ആരും അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കാതെ തന്നെ അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ടാവുകയും അവർ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ട്രെൻഡിന്റെ എഫക്ട്. സുപ്രധാനമായ ഒരു അക്കാഡമിക് വിഷയത്തിലോട്ട് കടന്നാൽ നമ്മുടെ കലാലയങ്ങളിലും അല്ലെങ്കിൽ സർവകലാശാല ക്യാമ്പസുകളും വിദേശ സർവകലാശാല ക്യാമ്പസുകൾക്ക് ഒപ്പം നിൽക്കാൻ ഒക്കുന്നവയാണോ എന്ന് ചോദിച്ചാൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. അതിനൊരു ഒറ്റ ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല. പകരം ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. ഞാൻ ലോകത്തെ ഒരുപാട് സർവകലാശാലകളിൽ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കൊറിയയിലും ജപ്പാനിലും മലേഷ്യയിലും ഒക്കെ മറ്റു പല സ്ഥലങ്ങളിലെ, ചൈന ഉൾപ്പെടെ സ്ഥലങ്ങളിലെ സർവകലാശാലകൾ സന്ദർശിച്ച് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സർവകലാശാലകളുടെ അധ്യാപകരുടെ മികവ് നമ്മുടെ അധ്യാപകരുടെ മികവിനേക്കാൾ വളരെ മുന്നേറ്റം എന്ന് പറയാൻ സാധിക്കില്ല. പകരം ഞാൻ പറയുന്നു അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ മികവിനെ കൂടുതൽ പുറത്തെടുക്കാനും പ്രയോഗത്തിൽ വരുത്താനും സാധിക്കും. നമ്മുടെ ഇവിടെ അതിനുള്ള ഒരു എക്കോ സിസ്റ്റം നമ്മൾ പറയുമല്ലോ, അതിനുള്ള ഒരു പരിതസ്ഥിതി നമ്മുടെ ഇവിടെ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കും. ക്യാമ്പസുകളിലെ അക്കാഡമിക്സിന് ഏറ്റവും ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ഒരു പരിസ്ഥിതി നമ്മുടെ ക്യാമ്പസുകളിലുണ്ടോ ഇല്ല എന്ന് ഞാൻ പറയുന്നു. അവയെ വിമർശിച്ച് പറയുകയല്ല, പകരം അവയെ ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം ഇതിനേക്കാൾ മികച്ച ഒരു പരിസ്ഥിതി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവരതിലേക്ക് തിരിയണം. അതുപോലെ നമ്മുടെ അധ്യാപകർ, ഏറ്റവും മികവുറ്റ അധ്യാപകർ നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഉണ്ട്. പക്ഷെ അവരുടെ ആ മികവ് മുഴുവൻ പുറത്തു വന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ വിമർശനാത്മകമായിട്ട് പറയും, വന്നില്ല എന്ന് പറയും. പിന്നെ ക്യാമ്പസുകൾക്കകത്ത് നിലനിൽക്കുന്ന ചില ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം, നമുക്കറിയാം പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ നിലനിന്നിരുന്ന ഭീതിയുടെ അന്തരീക്ഷം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറി കുട്ടികൾക്ക് ആഹ്ലാദകരമായിട്ടും അഭിമാനത്തോടെയും ജീവിക്കാനും പ്രവർത്തിക്കാനും പഠിക്കാനും ആഹ്ലാദിക്കാനും പാടാനും ആടാനും കളിക്കാനും എല്ലാമുള്ള ഇടമാകുമ്പോൾ ഇവിടെ നിൽക്കാതിരിക്കാനുള്ള ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. ഇനി ഒന്നുകൂടിയുണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു അമേരിക്കയിലെ ക്യാമ്പസിൽ ചെന്നാൽ അവിടെ 10-100 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് തന്നെ ഒരു വിദ്യാഭ്യാസത്തിന്റെ മികവിന്റെ വലിയൊരു ലക്ഷണമാണ്. അതിനെ നമ്മൾ ആധുനിക കാലത്ത് സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റി, വിദ്യാർത്ഥി വൈവിധ്യം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ക്യാമ്പസുകളിൽ തുലവും കുറവാണ്. അത് അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ ഒന്നും കുഴപ്പമല്ല, പക്ഷെ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ അവിടെ വൈവിധ്യം ഉണ്ടാക്കണം എന്നുള്ളതാണ്. കേരള സർക്കാർ ക്യാമ്പസ് ഡൈവേഴ്സിറ്റി മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി ഇതിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയൊക്കെ ഇവിടെ കൊണ്ടുവരാനും വിദേശത്ത് നിന്ന് കൊണ്ടുവരാനും നമ്മുടെ ക്യാമ്പസ് ഡൈവേഴ്സിറ്റി കൂടെ വർദ്ധിക്കുകയും വിദേശത്ത് പോകാതെ തന്നെ വിദേശികൾ നമ്മുടെ ക്യാമ്പസിൽ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ആഹ്ലാദകരവും വൈവിധ്യമുള്ള അനുഭവങ്ങളും ഉള്ള ക്യാമ്പസ് ആയിട്ട് മാറും. അപ്പൊ ഇതെല്ലാം ക്രമേണ ചെയ്യുമ്പോൾ എല്ലാവരും, അധ്യാപകരും വിദ്യാർത്ഥികളും സമൂഹവും സർക്കാരും എല്ലാം ഒത്തുനിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: നമ്മുടെ യുവതലമുറയുടെ പഠന സ്വപ്നങ്ങൾക്ക് രാജ്യങ്ങളുടെ അതിർത്തികൾ തടസ്സമാകേണ്ടതില്ല. എന്നാൽ മറ്റൊരു രാജ്യത്തെത്തുമ്പോൾ അവരുടെ നിയമങ്ങളും അവിടുത്തെ ചുറ്റുപാടുകളുമെല്ലാം അറിഞ്ഞു പെരുമാറാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. പഠന നിലവാരത്തെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും യാഥാർത്ഥ്യ ബോധമുണ്ടാകണം. വലിയ വായ്പകൾ ബാധ്യതകളാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണേണ്ടതുമുണ്ട്. അതോടൊപ്പം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പലവിധ സാംസ്കാരിക അധിനിവേശത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇവയെല്ലാം കുറിച്ച് വലിയ ജാഗ്രത രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉണ്ടാകേണ്ടതുമുണ്ട്.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
4: സമകാലികം. കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
5: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
4: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പിള്ളിൽ ഏജൻസി.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: രാമറീടെ വന്നിട്ട് കുറെ കാലായില്ലേ. ഇതുവരെ രാമർ എന്നോട് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല, ഞാൻ ഒരു കാര്യവും തന്നിട്ടുമില്ല. അല്ലേ രാമറേ? എന്തിനാ ഇതൊക്കെ പറയുന്നത്? രാമർ: പറയേണ്ടത് പറയേണ്ടടോ. ഞാനൊരു കാര്യം ചെയ്യാൻ വിചാരിക്കുന്നു, അത് പറയാനാ വിളിപ്പിച്ചത്. ഇനി പോയി ആധാരെഴുത്തുകാരെ കുഞ്ഞമ്മദിനെ കാണണോ? എന്റെ എല്ലാ ആധാരവും എഴുതിയത് അയാളാ. കണ്ണച്ചൻ തെല്ലിയുടെ മൗനിയായി. എന്നിട്ട് ഞാൻ എന്താ പറയേണ്ടത്? കണ്ണച്ചൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് രാമർ കുഴങ്ങി. ഇനി താമസിക്കുന്ന സ്ഥലം നിന്റെ അച്ഛന്റെ പേരിൽ ചാർത്തിത്തരാൻ ഞാൻ വിചാരിക്കുന്നു. നിന്റെ അമ്മ കിടക്കുന്ന മണ്ണുകൂടിയല്ലേ അത്? തീരു തരിയായിരുന്നു മാണ്ടത്. എന്നാൽ അത് മാങ്ങാൻ നിന്റെ കയ്യിൽ പണം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പൊ ചാർത്താ നല്ലത്. എന്നെങ്കിലും മേൽചാർത്ത് നടത്തി ഞാൻ ഒഴിപ്പിക്കുമെന്ന് ഇനി പേടിക്കേണ്ട. പിന്നീട് ഇനി ജന്മം വാങ്ങിയാലും മതി. ആധാരത്തിൽ എഴുതേണ്ട വിവരമല്ല കുഞ്ഞമ്മദിനറിയാം. ഇനി എഴുതിക്കൊണ്ട് വന്നാ മതി, ഞാൻ ഒപ്പിട്ട് തരാം. ഒന്നും പറയാനാവാതെ കണ്ണച്ചനെ വെറുതെ നോക്കിക്കൊണ്ട് രാമർ നിന്നു. നിശ്ചലനായി നിൽക്കുന്ന രാമറിനെ കണ്ട് കണ്ണച്ചൻ ചോദിച്ചു: എന്താണ്, മരവിച്ച് നിന്നുപോയോ? ഇന്ന് വെള്ളിയാഴ്ചയാ, കുഞ്ഞമ്മദ് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ചെന്ന് ഇനി വിവരം പറ. രാമർ ആധാരമെഴുത്തുകാരന്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു. കണ്ടപാടെ കുഞ്ഞമ്മദ് പറഞ്ഞു: സ്ഥലം വാങ്ങിക്കൂട്ടുന്ന സ്വഭാവേ കണ്ണച്ചനുള്ളൂ. ആദ്യമായിട്ടാ ഒരാൾക്ക് സ്ഥലം അങ്ങോട്ട് കൊടുക്കുന്നത്. രാമറിനെ കണ്ണച്ചൻ അത്ര അങ്ങ് ഇഷ്ടായി എന്നർത്ഥം. മുദ്രപത്രങ്ങൾ പോലും കണ്ണച്ചൻ വാങ്ങിക്കൊടുത്തിരുന്നു. അടിയാധാരം നോക്കി ചാർത്തി വാങ്ങുന്ന ആളുടെ പേരും വയസ്സും മറ്റു വിവരവും ചേർത്ത് എഴുതുക മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. നീല മുദ്രപത്രത്തിൽ റൂൾത്തടി വെച്ച് വരച്ച് കുഞ്ഞമ്മദ് ആധാരം എഴുതുന്നത് രാമർ നോക്കി നിന്നു. തന്റെ ഒരു ജീവിതരേഖ കടലാസിൽ തെളിയുന്നു. അമ്മ കിടക്കുന്ന മണ്ണ് കടലാസിന്റെ നീലരാശിക്ക് കീഴെ അവ്യക്ത ചിത്രമാവുന്നു. രജിസ്ട്രാഫീസ് ഇത്രയടുത്തുണ്ടായിട്ടും ആദ്യമായിട്ടാണ് ഒരു കടലാസുമായി പോകാനുള്ള അവസരം ലഭിക്കുന്നത്. ആധാരം തയ്യാറായി കഴിഞ്ഞു. കണ്ണച്ചനെയും കൂട്ടി അവിടെ ചെന്ന് രേഖകളിൽ ഒപ്പിടിവിക്കണം. ഇതൊന്നും ഇത്ര പെട്ടെന്നായി തീരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. മണ്ണ് കയ്യിലേക്ക് വരുന്ന കാര്യം അച്ഛൻ അറിയുമ്പോൾ എന്തുമാത്രം സന്തോഷിക്കും. തന്റെ ജീവിതകാലത്ത് അതിന് കഴിയുമെന്ന് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. തന്റെ കഴിവുകേടുകൊണ്ടാണ് സ്ഥലം കൈവിട്ടു പോയതെന്ന് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്. അത് തിരിച്ചു വാങ്ങാൻ തനിക്ക് സാധിക്കില്ല, അഥവാ ശ്രമിച്ചെങ്കിൽ തന്നെ കണ്ണച്ചൻ തരുമെന്ന് ഒരു ഉറപ്പുമില്ല. താനത് സാധിച്ചിരിക്കുന്നു, രാമർ അഭിമാനത്തോടെ സ്വയം പറഞ്ഞു. വൈകിട്ടാണ് ചാർത്താധാരം കയ്യിൽ കിട്ടിയത്. നീല മുദ്രക്കടലാസിന്റെ മുകൾ ഭാഗത്ത് രാമർ അതീവ കൗതുകത്തോടെ നോക്കി. കിരീടം വെച്ച ഒരാളുടെ ചിത്രത്തിന്റെ ഇരുവശത്തും ഇംഗ്ലീഷിൽ എന്തോ എഴുതിയിരിക്കുന്നു, പിന്നെ ചില അക്കങ്ങളും. ആധാരത്തിൽ എഴുതിയത് നോക്കിക്കാണുകയല്ലാതെ വായിക്കുവാൻ തന്നെ കൊണ്ട് കഴിയില്ലെന്ന് രാമറിന് അറിയാമായിരുന്നു. ചങ്ങല പോലെ അക്ഷരങ്ങൾ മുദ്രക്കടലാസിൽ നിറഞ്ഞുകിടക്കുന്നു. ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രാമറിന് ഒരു കാര്യം ബോധ്യമായിരുന്നു. ഒരുപാട് കാലമായി താൻ കൊതിച്ചുകൊണ്ട് നടന്ന ഒന്നാണ് കടലാസായി തന്റെ കയ്യിൽ കിട്ടിയത്. വിലമതിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് കയ്യിൽ വന്നുവിട്ടതുപോലെ രാമർ വല്ലാതെ അമ്പരന്നു. പിന്നെ കടലാസ് ഒരിക്കലും താഴെ വീഴാതിരിക്കാൻ എളിയിൽ ഭദ്രമായി തിരികെ അച്ഛനെ ആദ്യം ഇത് കാണിക്കണം. ഏറ്റവും സന്തോഷിക്കുന്നത് അച്ഛനായിരിക്കും. അച്ഛന്റെ മനസ്സിൽ കാലങ്ങളായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിരാശയ്ക്ക് ഇന്ന് അറുതി വരുന്നു. കല്ലുവെട്ടുന്ന സ്ഥലത്ത് പോകാൻ തുനിഞ്ഞപ്പോൾ രജിസ്ട്രാഫീസിന് മുമ്പിൽ സർബത്ത് വിൽക്കുന്ന നമ്പി പറഞ്ഞു: അച്ഛൻ കുറച്ചു നേരത്തെ പുരയിലേക്ക് പോകുന്നത് കണ്ടല്ലോ എന്ന്. എന്താണിന്ന് പതിവില്ലാതെ? രാമറിന്റെ മനസ്സിൽ അസ്വസ്ഥത പരന്നു. വീടിനടുത്തുള്ള ഇടവഴിക്കടുത്തെത്തിയപ്പോൾ തന്നെ കണ്ടു കൊള്ളിന്മേലൊക്കെ ആളുകൾ നിരന്നു നിൽക്കുന്നു. അവരുടെ മുഖത്താകെ സുഖകരമല്ലാത്ത ഒരു മൗനമായിരുന്നു പടർന്നു പിടിച്ചിരുന്നത്. അന്വേഷിച്ചപ്പോൾ ആരും ഒന്നും വ്യക്തമായി മറുപടി പറഞ്ഞതുമില്ല. വീട്ടിന്റെ കോലായിൽ മുളന്തൂണും ചാരി അച്ഛനിരിക്കുന്നു. കക്കുഴിയിൽ നിന്നും കയറി വന്ന അതേ വേഷം. മുഖത്തെ കുറേക്കൂടി രൗദ്രമാക്കുന്ന വിധത്തിൽ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. അമ്മ കിടക്കുന്ന മണ്ണ് നമുക്ക് തിരികെ കിട്ടി എന്ന് പറയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം. അത് പറയാൻ വേണ്ടി ഉള്ളിൽ കിടന്ന് എന്തെല്ലാമോ തിരക്ക് കൂട്ടുന്നുണ്ടെങ്കിലും അതൊന്നും ശബ്ദമായി പുറത്തു വരുന്നതേയില്ല. അച്ഛനെ ഒന്നുകൂടി തറപ്പിച്ചു നോക്കിയപ്പോഴാണ് കയ്യോട് ചേർന്ന് കിടക്കുന്ന കൊടുവാൾ കണ്ടത്. എന്താ അച്ഛ? രാമർ മൃദുവായി തിരക്കി.
2: കൊല്ലും ഞാനാ പോലയാടിച്ചിയെ, ഓനിയും കൊല്ലു.
1: ഇളയമ്മ എടെ? രാമർ അന്വേഷിച്ചു.
2: ഇളയമ്മ?
1: അച്ഛൻ കാർക്കിച്ചു തുപ്പി.
2: ആ പോലയാടിച്ചിയെ ഞാൻ ഓളുടെ പുരയിലേക്ക് അയച്ച്. ഇനി ഓളിവിടെ നിൽക്കും.

0: കണ്ട, ഓനങ്ങാനെന്റെ മുമ്പിൽ വന്നാൽ ഊന ഞാൻ കൊല്ലും. അച്ഛന്റെ കയ്യിൽ നിന്നും കൊടുവാൾ രാമർ ബലം പ്രയോഗിച്ച് പിടിച്ചുവാങ്ങി അകത്തേക്ക് എറിഞ്ഞു. എന്തെല്ലാമോ ഒരവ്യക്ത ചിത്രം രാമറിന്റെ മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു. എന്നാൽ അതത്ര സുഖകരമായ ഒന്നായിരുന്നില്ല. അതയാളെ നീറ്റുകയും ചെയ്തു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: എന്ത് പഠിക്കണം, എന്താകണം?
2: കരിയർ ഗൈഡൻസ്.
1: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
3: ഹലോ
4: സാർ, എന്റെ പേര് സൈന മുസ്തഫ.
3: ചോദിച്ചോളാം.
4: എന്റെ മകൾക്ക് വേണ്ടി വിളിക്കണ്ട. എന്റെ മകൾ ഇപ്പൊ BSc MLT പഠിക്കണേ. അത് നല്ല സ്കോപ്പ് ഉള്ള ഇതാണ് സാറേ. സെക്കൻഡ് ഇയർ ഇപ്പൊ ആയിരിക്കുന്നു. ഫസ്റ്റ് ഇയർ നല്ല മാർക്കിലാണ് പാസ്സായത്.
3: സെക്കൻഡ് ഇയർ ആകുമ്പോ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു വെക്കേഷൻ കിട്ടുമ്പോ ചെറിയ ചെറിയ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്.
4: ലാബ്
3: ടെക്നോളജി ആണോ അതാണോ ആഗ്രഹിച്ച് പഠിക്കുകയാണോ?
5: അപ്പൊ
3: എന്താ ചെയ്യേണ്ടത് അറിയാമോ? നിങ്ങക്ക് വെക്കേഷൻ കിട്ടുമോ? ഇതിപ്പോ നമ്മള് ഈ മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്താ അറിയാമോ? ഇത് കൂടുതൽ എടുക്കുന്നത് ടെറിഷറി ഹോസ്പിറ്റൽ എന്ന് പറയും, വലിയ വലിയ ഹോസ്പിറ്റൽ. അവിടെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ജോലി കിട്ടുന്ന രണ്ട് സ്ഥലത്താണ്. ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ജോലി കിട്ടും, ഹോസ്പിറ്റൽസിൽ കിട്ടും. ഹോസ്പിറ്റൽസ് കിട്ടിയാൽ സൂപ്പറാണ്, ചുമ്മാ ഹോസ്പിറ്റൽ സാലറി വരും. ചെറിയ ചെറിയ സ്ഥലത്ത് കിട്ടിയാൽ നമുക്ക് എപ്പോഴും ത്രെട്ട് വരും ലൈഫിൽ. അപ്പൊ ഇതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചെയ്യാം, ട്രെയിനിങ് ചെയ്യാം. ട്രെയിനിങ് ഇപ്പൊ മോഡൽ കാണിക്കൽ ഹോളിഡേയ്സ് ഇല്ല, ഫുൾ ടൈം നിങ്ങൾക്ക് ക്ലാസ് ആണ്.
5: പിന്നെ ഇന്റേൺഷിപ്പ് ഉണ്ട്.
3: ഇന്റേൺഷിപ്പ് അത് ആരാണ്? നമ്മൾ പോണോ അവര് ചെയ്തു തരുമോ?
5: ഇല്ല, അവര് കോളേജിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു.
3: എത്ര എണ്ണം ഉണ്ട്?
5: ഫസ്റ്റ് ഇയർ ഇല്ല, സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും 2 മന്ത് ഉണ്ട്. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും 1 മന്ത്.
3: ആ ഇന്റേൺഷിപ്പ് ചില കോളേജുകൾ വെച്ചാൽ കുട്ടികൾക്ക് തന്നെ നല്ല ഹോസ്പിറ്റൽ കണ്ടുപിടിച്ച് പോകാം, പിന്നെ കോളേജ് തന്നെ അറേഞ്ച് ചെയ്യും. കോളേജ് അറേഞ്ച് ചെയ്യാണ്ട് അവിടെ ചോദിക്കൂ, നിങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രിൻസിപ്പലോടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കട്ടെ ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ടോപ്പ് ടെറിഷറി ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ രണ്ടാമത്തത്, ഇപ്പൊ അറിയുന്ന ഒരു ഭാഷ മലയാളം മാത്രമേ അറിയുള്ളൂ, ഇംഗ്ലീഷ് നന്നായിട്ട് അറിയോ?
5: ഇംഗ്ലീഷും കുഴപ്പമില്ല.
3: കൂടെ ഒരു ലാംഗ്വേജ് പറ്റുകയാണെങ്കിൽ ഹിന്ദിയോ തമിഴോ പഠിക്കുക, ഒരു അഡീഷണൽ ലാംഗ്വേജ്. എല്ലാം ഈ ടെറിഷറി ഹോസ്പിറ്റൽസിലും അവിടെ വരുന്ന പേഷ്യൻസ് ഒക്കെ ഓൾ ഓവർ ഇന്ത്യ വരും. അങ്ങനെയാണല്ലോ, നമ്മൾ അഡീഷണൽ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അവരെടുക്കാൻ ചാൻസ് കൂടുതലാണ്. വേണമല്ലോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അതൊന്നും നോക്കുക. രണ്ടാമത്തെ നോക്കേണ്ടത്, നമ്മൾ ഇന്റേൺഷിപ്പ് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള ഹോസ്പിറ്റൽ അവരായിട്ട് ബുക്ക് ചെയ്യുക ഇന്റേൺഷിപ്പിന്. ഇത് കൂടാണ്ട് സൈഡ് ലൈനിൽ ഒരു കോഴ്സ് ഓൺലൈൻ കോഴ്സും ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ഓക്കെ,
5: താങ്ക് യു സർ.
6: ആകാശവാണി FM വാർത്തകൾ.
7: നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന്. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരുടെ ഒഴിവുകൾ എത്രയും പെട്ടെന്ന് നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ.

0: നമ്മൾ ഇതുവരെ വാക്കുകളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒറ്റൊരു വാക്കുപോലും പുതിയൊരു അസ്തിത്വത്തിലേക്കുള്ള വാതിലാവാം. കോൺഫെലിസിറ്റി, സുസുറേഷൻ, സിയാജ്, ഇങ്ങനെ എത്രയെത്ര വാക്കുകളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. എങ്കിൽ ശരിക്കും പറയണമെങ്കിൽ, പറയാവുന്നതൊക്കെയും പറയണമെങ്കിൽ, പറയാവുന്നതോളം പറഞ്ഞു ഫലിപ്പിക്കണമെങ്കിൽ വാക്കുകൾ മാത്രം പോരല്ലോ, അവയെ കൂട്ടിയിണക്കുന്ന മുഴുവാക്യങ്ങൾ വേണ്ടേ? ദ മാജിക് ഓഫ് ദ സെന്റൻസ്, വാക്കുകളെ ക്രമത്തിൽ കോർത്തിണക്കുന്ന ആ മാന്ത്രിക ചരട്, പദങ്ങളെ പറയാൻ പാകത്തിലാക്കുന്ന പ്രയോഗതന്ത്രം. A sentence is a little world made cunningly, says John Donne. തന്ത്രപൂർവം മെനഞ്ഞെടുക്കുന്ന ഒരു കുഞ്ഞു ലോകമാണ് വാക്യം. സാരമായി മുറിപ്പെടുന്നത് മറ്റുള്ളവർ അറിയണമെന്നില്ല. ഒരു മുറിവും പ്രേക്ഷകന്റേതല്ലോ. വേദന അത്രയേറെ സ്വകാര്യമാണ്. എങ്കിലും വാക്യത്തിൽ അത് ചിലപ്പോഴെങ്കിലും അനാവരണം ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഭൂമിയിലെ പീഡിതരിലേക്ക് മുഴുവൻ നീളുന്ന ഒരനന്ത വാക്യമായത് മാറുന്നു. ആഫ്രിക്കൻ അമേരിക്കൻ എഴുത്തുകാരനായ ജെയിംസ് ബോൾവിൻ അത് ഇങ്ങനെ കുറിക്കുന്നു: യു തിങ്ക് യുവർ പെയിൻ ആൻഡ് യുവർ ഹാർട്ട് ബ്രേക്ക് ആർ അൺപ്രസിഡന്റഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, ബട്ട് ദെൻ യു റീഡ് ഇറ്റ് വാസ് ബുക്സ് ദാറ്റ് ടോട്ട് മീ ദാറ്റ് ഓൾ ദ തിങ്സ് ദാറ്റ് ടോർമെന്റഡ് മീ ദ മോസ്റ്റ് were the very things that connected me with all the people who were alive, who had ever been alive. Vaikkum varekkum tande novugalum hrudayabhedagamaya sangadangalum logathil aarum thanne anubhavichittullavayanennu karuthirunnilla. Ennal pusthakangal enne padhippichathu, enne ethom adhigam drohichathu endokkeyano, ava thanneyanu jeevichirikkunna ella manushyarilekkum enne adupichathu. Unprecedented. UNPRECEDENTED. Without precedent. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്തത്. Torment is to make someone experience intense pain and suffering. ദ്രോഹിക്കുക, ഉപദ്രവിക്കുക എന്നൊക്കെ അർത്ഥം. വാക്കുകൾക്കപ്പുറം, ചേരുവകൾക്കപ്പുറം വാക്യത്തിന്റെ പറഞ്ഞുവെക്കൽ, നൊമ്പരങ്ങൾക്കൊക്കെയും കൂടൊരുക്കുന്ന ഇന്ദ്രജാലം. ഷേക്സ്പിയറുടെ മെർക്യൂഷിയോ എന്ന കഥാപാത്രം ജീവൻ അറ്റുപോകുന്നതിനു മുമ്പ് അതിനു കാരണമായ മാരകമുറിവിനെ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്: ടിസ് നോട്ട് സോ ഡീപ് ആസ് എ വെൽ നോർ സോ വൈഡ് ആസ് എ ചർച്ച് ഡോർ ബട്ട് ഇസ് എനഫ് ടു വിൽ സെർവ്. കിണറിനൊത്ത് ആഴമില്ലെങ്കിലും പള്ളി കവാടത്തിനൊത്ത് വിശാലമല്ലെങ്കിലും ഇത് മതിയാവും, ഇത് ഉതകും.
1: ദിസ് സീരീസ് ഈസ് സ്ക്രിപ്റ്റഡ് ആൻഡ് പ്രസന്റഡ് ബൈ ഡോക്ടർ മാലിനി മുരളി, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞയാഴ്ച അമരാവതി ജി യു പി എസ്സിലെ കൂട്ടുകാർ അവതരിപ്പിച്ച പരിപാടിയാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ അവസാന ഭാഗം ഇന്ന് കേൾക്കാം. ഇന്നാദ്യം ഒരു ലളിതഗാനമാണ് പാടുന്നത്. ശ്രീലക്ഷ്മി ടി പി.
1: പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ

0: വിസ്മയമോടെ ഞാൻ നിന്നു.
1: അടുത്തത് ഒരു ഇംഗ്ലീഷ് കവിത പാരായണം. കവിത ചൊല്ലുന്നത് അങ്കത എം ബി.
2: ഗുഡ് മോർണിംഗ് ഓൾ. ഇഫ് യു ഹാവ് എവർ പുട്ട് സക്സസ്ഫുൾ പീപ്പിൾ ഓൺ എ പെഡസ്റ്റൽ ആൻഡ് ബിലീവ് ദാറ്റ് ദേ ഹാവ് സംതിങ് ദാറ്റ് യു ഡോണ്ട് ഹാവ്, യു മസ്റ്റ് ലിസൺ ടു ദ പോം ബൈ എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ്. I'm sure you will be inspired by this poem titled Recruitment. You can do anything in life if we stop lying to ourselves and step forward with faith and conviction. The universe conspires to help, but remember, nothing moves until you do. Figure it out for yourself, my lad. Figure it out for yourself, my lad. You have all that the greatest of men have had. Two arms, two hands, two legs, two eyes, and a brain to use, if you would be wise. With this equipment, they all began. So start for a top and say I can. Look them over, the wise and great. They take their food from a common plate, and similar knives and forks they use. With similar laces they tie their shoes. The world considers them brave and smart, but you have all they had when they made a start. You can triumph and come to skill. You can be great if only you will. And the man who has risen great deeds to do began his life with no more than you. You are a handicap you must face. You are the one who must choose your place. You must say where you want to go. How much you will study the truth to know. God has equipped you for life. God has equipped you for life, but he lets you decide what you want to be. Courage must come from the soul within. The man must furnish the will to win. So figure it out for yourself, my lad. You were born with all that the greatest have had. With your equipment, they all began. Get hold of yourself and say I can. Get hold of yourself and say I can.
1: ഇനി മുഹമ്മദ് ഫസാ ഹംദാൻ അവതരിപ്പിക്കുന്ന മാപ്പിളപ്പാട്ട്.
3: മാപ്പിള മഹാകവി മർഹുമ മുയുംകുട്ടി വൈദ്യരുടെ സലീഖത്തിൽ നിന്നെടുത്ത ഒരു ഷേലാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കുന്നത്. ഇഷൽ കൊമ്പ് മുറുക്കും ചാട്ടുചീരുള്ളൂ.

മക്കളെ. അപ്പോൾ കൽപ്പന പടി സഹബണ വരഷണ പടി, കൽപ്പില കയറിട കലമതിലണിപരി, നിൽപ്പതിനിടെ നടുവൊരഹൈസവനോട്, നിൽപ്പതിനിടെ നടുവൊരഹൈസവനോട്, ഹൗലറ്റോൺ പാരി കൊത്തിയാട് തോനിങ്കേ, ഹൗലറ്റോൺ പാരി കൊത്തിയാട് തോനിങ്കേ. വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സഹാബരും വേഗത്തിൽ തുളുതീര വീരക്കുമ്പോതിൽ, മൊഴി കേട്ടിട്ടൂടെ ഹാലിതടുത്തെത്തിപ്പോരുതീനാൽ, മുന തട്ടും തടവുകൾ അരവ് കൊത്തും. മൊഴി കേട്ടിട്ടൂടെ ഹാലിതടുത്തെത്തിപ്പോരുതീനാൽ, മുന തട്ടും തടവുകൾ അരവ് കൊത്തും. വികൃത മുന്തിയ തകൃതികൾ അതിലെതിർക്കടിയട, ചിന്തിയ കഠിന മല വനൂരുള്ളറുപിട, പന്തിയിലരികര പരിശീതം പൊളിവത്, പന്തിയിലരികര പരിശീതം പൊളിവത്, നഗരം വിട്ടാരീല ഇബ്നുൽ വാലിദ്, നഗരം വിട്ടാരീല ഇബ്നുൽ വാലിദ്. വെളിപ്പെട്ട സമയത്ത് ഹബീബ് സഹാബനും വേഗത്തിൽ തുളു തീര വീരക്കുമ്പോതിൽ,

0: ടുക്കാനായി മടങ്ങിയ സമയം ഹൈസടുത്തോട് കുതിര തന്നിൽ കുതിച്ച് തള്ളലി ഞാൻ പങ്കരി ജഗമെടുത്തടി ഞമ്മ വെല്ലവ സഹാബുകൾ അണി നടുവിലെന്ത് കൊള്ളവത്സരത്തിന വരന്ന പൊടിന്ത് കൊള്ളവത്സരത്തിന വരന്ന പൊടിന്ത് ഷഹീദായപ്പോളോതെല്ലാം തഹറയായേ ഷഹീദായപ്പോളോതെല്ലാം തഹറയായേ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സഹാബരും വേഗത്തിൽ തുളുതിര വീരക്കുമ്പോതിൽ വെളിപ്പെട്ട സമയത്ത് ഹബീബുള്ള സഹാബരും വേഗത്തിൽ തുളുതിര വീരക്കുമ്പോതിൽ വിരികിട്ടിട പടവിന കുളലിയാൽ അവരിൽ പടി മുട്ടകൾ മുരിശോടു തുടി തകിൽ ഭജവോട് ഒറ്റകൾ കുയൽ വിളി തകൃതികൾ കിടുകിട വിധം കേട്ട് ഷൂജായിക്ക് ഹോയോലാണുന്ത വിധം കേട്ട് ഷൂജായിക്ക് ഹോയോലാണുന്ത
1: അടുത്തത് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് അവന്തിക കെ പ്രവീൺ.
2: സഹൃദയരായ കലാസ്നേഹികളെ നമസ്കാരം. പ്രകൃതി കാറ്റിലിളകിയാടുന്ന ഉടയാടകളുടെ അതിമനോഹരമായ നൃത്തത്തിന് തയ്യാറായിരിക്കുന്ന യുവതിയെ പോലെ ലാസ്യവതി കുണുങ്ങിയൊഴുകുന്ന കാട്ടാടൻ്റെ ശീതളിമ മൃദുമന്ത്രണം പാടി മൂളി വരുന്ന പൂങ്കാറ്റ് പേരറിയാ പൂക്കളുടെ വസന്ത പരിമളം ഒഴുകിയെത്തുന്ന ഇളം തെന്നൽ മുഴം കാടുകളുടെ സംഗീതം കണ്ണിത്താപ്പരപ്പിൽ തലയുയർത്തി നിൽക്കുന്ന ആനമലകൾ പച്ചപ്പിൻ്റെ ഇരുണ്ട കാടുകൾ അതെ വയനാട്. എൻ്റെ കഥയുടെ പേരാണ് മണ്ണ്. കുണുങ്ങി

ലാസ്യവതിയായ ഒരു ഗ്രാമീണ പെൺകുട്ടിയെ പോലെ ഉദിച്ചു നിൽക്കുന്ന ഒരു വയനാടൻ ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ? കളകം തട്ടാത്ത ബാല്യം പോലെ പരിശുദ്ധമായ ആ ചെമ്മൺ പാതകളിലൂടെ നടന്ന് നടന്ന് നമുക്ക് ആ വീട്ടിലെത്താം. പ്രകാശിന്റെയും മഞ്ജുവിന്റെയും അപ്പുവിന്റെയും അമ്മുവിന്റെയും സുഭദ്രാമ്മയുടെയും ഒരു കൊച്ചു വീട്. ചെറുതെങ്കിലും വൃത്തിയും ഐശ്വര്യവുമുള്ള മനോഹരമായ വീട്. വീടിന്റെ വാതിൽ തുറന്ന് കിടക്കുകയാണ്. നേരം രാവിലെ 10 മണിയായി കാണും. കൊച്ചു പാദസരക്കിളക്കങ്ങൾ ഓടിയെത്തി. പുറകെ കിളിക്കൊഞ്ചൽ പോലുള്ള ശബ്ദവും. അമ്മു അമ്മു, അപ്പു അപ്പു, വേഗം ആ പുറത്തേക്ക്, ദാ അവിടെ അവിടെ. എന്താ, എന്തു പറ്റിയടാ? ഹി അമ്മു, നമ്മുടെ പുഴയിലൊരു ജീവി കുറേയുണ്ട്, ശംഖു പോലെ ഇരിക്കുന്നു. ഊരിലെ മൂപ്പന്റെ കുടയിലെ കുറെ വല്ലാളും കൊച്ചുങ്ങളും ഒക്കെ അത് ചാക്കുമായി വന്ന് പിടക്കുക. നൈവേദ്യം എന്നാണ് ആ ജീവിയുടെ പെരുന്ന ഊരിലെ കാണുമുത്ത് പറഞ്ഞ്. വാ വാട, നമുക്കും പിടക്കാൻ പോകാം വാ. അവർ ഉല്ലാസത്തോടെ ഓടിപ്പോയി. പുഴ സജീവമാണ്. ഊരിലെ പാട്ടുപാടി അവിടം ഉത്സവ അന്തരീക്ഷമാക്കുകയാണ് കാടിന്റെ സ്വന്തം മക്കൾ.

തയ്യാരം. ഒരാഴ്ച വളരെ വേഗം കടന്നുപോയി. പെരുത്ത മഴയാണ്, എങ്കിലും സ്കൂൾ തുറന്നു. സ്കൂളിൽ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഗോവിന്ദ് ഗുഡ്വിൽ വന്നു. ആശങ്കയുണർത്തുന്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. കുട്ടികൾ ഒന്നടങ്കം പ്രതിജ്ഞയെടുത്തു. ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾ നശിപ്പിക്കുകയില്ല, മണ്ണ് പാഴാക്കാൻ അനുവദിക്കുകയില്ല. മരങ്ങളുടെ വേരുകളിൽ ഉറപ്പിച്ച് മണ്ണിനെ ഞങ്ങൾ നിലനിർത്തും. ഇത് ഞങ്ങളുടെ മണ്ണ്, ഞങ്ങളുടെ മണ്ണ്.

ദിവസങ്ങൾ കടന്നുപോയി. അതിഭയങ്കര പേമാരി. റെഡ് അലേർട്ട്, റെഡ് അലേർട്ട്! ഡാമുകൾ തുറക്കുന്നു. പ്രകാശനും മഞ്ജുവും തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോയതിനാൽ സുഭദ്രാമ്മ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തു തുറക്കുകയാണ്. കുട്ടികളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. പൊടുന്നനെ, ഒരു ഇരമ്പൽ അതിശക്തമായി ശരി വേഗത്തിൽ ഒരു ട്രെയിനിനേക്കാൾ ജെറ്റ് വിമാനത്തേക്കാൾ വേഗതയിൽ കാലടിപ്പിക്കുന്ന ശബ്ദത്തോടെ ഇരുമ്പൽ തൊട്ടടുത്തെത്തി. അയ്യോ മക്കളെ, അയ്യോ മക്കളെ, മലദൈവങ്ങളെ, ഉരുൾ പൊട്ടിയതാണോ? അയ്യോ മക്കളെ, അയ്യോ മക്കളെ! ആരും ആരെയും കേട്ടില്ല. പെരുമഴപ്പേത്തിൽ ശബ്ദവും വെള്ളവുമെല്ലാം ഒന്നിച്ചൊലിച്ചു പോയിക്കൊണ്ടിരുന്നു. സുഭദ്രാമ്മ ഇങ്ങനെയോ കുട്ടികളെ വലിച്ചെടുത്തോ ഓടിപ്പോയി. ഒരു തരി വെളിച്ചമില്ല. ആരെ വിളിക്കാൻ, ആരെ രക്ഷിക്കാൻ?

ചേരും. കാട്ടിലെവിടെയോ അവർ ചെന്നെത്തി. ഒരു തരി വെളിച്ചമില്ല. ഇവിടെ എങ്ങും ഒരു ആനച്ചൂര്, മുഴം കാടുകൾ, ഞെരിഞ്ഞമരുന്ന ശബ്ദം. അതാ പാറ പോലെ വലിയ എന്തോ ഒന്ന്. അയ്യോ കൊമ്പനാനാ, കൊമ്പനാനാ. പാറ പോലെ മേനി, തൂണ് പോലെ കാല്, മുഴം പോലെ ചെവികൾ, ചൂലു പോലെ വാല്. ഇനി എന്തു പേടിക്ക്? ഒരു മരണക്കിണിയിൽ നിന്നും അടുത്തതിലേക്ക്. സുഭദ്രാമ ഇരു കൈകളും കുപ്പി കൊമ്പിനെ നോക്കി തൊഴുതു. സർവം ഗണേശ ശരണം, ശരണം നീ വിഘ്നേശ്വര. അത്ഭുതം! ആ കൊമ്പനാന അവിടെ ചരിഞ്ഞു കിടക്കുന്നു. അതെ, ആപത്തിൽ നിന്ന് രക്ഷിക്കാനെത്തിയ ദൈവം പോലെ. സർവം സാക്ഷിയ നിലാവ് അവരെ അമ്മയെ പോലെ തൊഴുകി. നേരം പുലർന്നു. തുമ്പിക്കൈ നിറയെ പഴങ്ങളുമായി കൊമ്പൻ അവരെ തന്നെ നോക്കി തലയാട്ടി നിൽക്കുകയാണ്. സുഭദ്രാമ്മയുടെ മടിയിലേക്ക് പഴങ്ങൾ ഇട്ടുകൊടുത്ത കൊമ്പൻ മാറി നിന്നു. അവർ പഴം കഴിച്ചു. കൊമ്പൻ അവരെ വാരി പുഴത്തിരുത്തി. കാടും കാട്ടാടും കടന്ന് അവർ നാട്ടിലെ ക്യാമ്പിലെത്തി. ആ അത്ഭുത കാഴ്ച കണ്ട് ക്യാമ്പിലെ രാഷ്ട്രീയക്കാരും മീഡിയക്കാരുമെല്ലാം കണ്ണുമിഴിച്ചു. കൊമ്പൻ അവരെ ശ്രദ്ധയോടെ താഴെയിറക്കി പിന്നെ ഒന്ന് ചിഹ്നം വിളിച്ചു.

പതിയെ പിൻവാങ്ങി. സുഭദ്രാമ്മയും കുട്ടികളും അവനെ നന്ദിയോടെ യാത്രയാക്കി. ആ ക്യാമ്പിൽ നിന്നിറങ്ങി ഓടി വന്ന പ്രകാശനും മഞ്ജുവും അവരെ വാരി പുലർന്നു. കണ്ണുനീരൊഴുക്കി നടന്ന സംഭവങ്ങളറിയാൻ ആളുകൾ അവരുടെ ചുറ്റും കൂടി. എന്നാൽ ക്യാമ്പിനകത്ത് ഉറ്റവരെല്ലാം പോയ കാളമുത്തു പ്രകൃതിയുടെ കാവലാളായി മാത്രം നിന്ന ഊരിൻ്റെ സന്തതി പുറത്തെവിടെയും ഇരുന്നിട്ട് ആരെയോ നോക്കി നിൽക്കുകയാണ്.

ഒക്കെ കണ്ടു കിട്ടുമടാ, നമുക്ക് പ്രാർത്ഥിക്കാം. കാളിമുത്തുവിനെ കാണാൻ കളത്തട് വന്നു. ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിയപ്പോൾ കാളിമുത്തു യാഥാർത്ഥ്യത്തിലേക്കെത്തി. ബഹുമാനപ്പെട്ടവരെ, മണ്ണ് നഷ്ടപ്പെട്ട ഭൂമിയെ പോലെ ഉറ്റവരെ നഷ്ടപ്പെട്ട ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചത്? മണ്ണിനെ സംരക്ഷിക്കാമെന്ന്, പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന് എന്തിനാണ് നടപ്പിലാക്കാത്ത റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചത്? ഞാൻ എവിടേക്കും വരുന്നില്ല. മണ്ണിനെ മാത്രം വിശ്വസിക്കുന്ന മണ്ണിൻ്റെ ഒരു കൂട്ടം മക്കളുടെ ജീവന്റെ പ്രാർത്ഥനകളുണ്ട്. ഞാൻ എവിടേക്കും വരുന്നില്ല. ആർത്തിപൂത്ത മനുഷ്യരുടെ ഇടയിൽ നിന്നും മണ്ണിൻ്റെ ആത്മാവിലേക്ക് ഞാനും കൂടി ലയിക്കട്ടെ. ഞാൻ എവിടേക്കും വരുന്നില്ല. ഉദ്യോഗസ്ഥ വൃദ്ധത്തിന് ഒരു വാക്കും തിരിച്ചു പറയാനായില്ല. അവർ തിരിച്ചുപോയി. സുഭദ്രാമയും കുട്ടികളും പ്രകാശനും മഞ്ജുവെല്ലാം അവനെ ചേർത്തു പിടിച്ചു. കാളിമുത്തു, ഇനി നീ ഞങ്ങളുടെ വീട്ടിലെ ഒരംഗമാണ്. അപ്പും അമ്മുവും കാളിമുത്തുവും ഇനി ഒരുമിച്ച് സ്കൂളിൽ പോകും. മണ്ണിനെ പോലെ കണകമില്ലാത്ത പുതിയൊരു തലമുറയാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മനസ്സ്.

0: ഒഴുകട്ടെ, നവചിന്തകൾ ഉണരട്ടെ. ഇതെന്റെ മണ്ണ്, ഇതെന്റെ മണ്ണ്, ഇതെന്റെ മണ്ണ്. പ്രിയമുള്ളവരെ, മണ്ണ് നാം തന്നെയാണെന്ന തിരിച്ചറിവോടെ പുതുതലമുറ ഉണർന്ന് പ്രകൃതിയെ സംരക്ഷിക്കാമെന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് മണ്ണ് എന്ന എൻ്റെ ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. സത്യസന്ധമായ നമ്മുടെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുമിരിക്കട്ടെ.
1: അടുത്തത് ഒരു കഥയായാലോ? ഈ കഥ പറഞ്ഞു തരുന്നത് അക്കിഫ് ആലം.
2: ഒരിക്കൽ ഒരു മഹർഷി ഉണ്ടായിരുന്നു. മഹർഷി ഒരു ദിവസം കാട്ടിലേക്ക് ധ്യാനിക്കാൻ വേണ്ടി പോയി. വലിയൊരു പാറയുണ്ടായിരുന്നു. മഹർഷി അവിടെ ധ്യാനിക്കാമെന്ന് വിചാരിച്ചു. പെരും കാടാണ്. ആനയും കുതിരയും മയിലും കുയിലും എല്ലാമുള്ള ആർത്തുലസിക്കുന്ന പെരും കാട്. മഹർഷി അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോഴതാ ആറിൻ്റെ കളകളാ ശബ്ദം. ഷോ, എനിക്ക് ധ്യാനിക്കാൻ പറ്റുന്നില്ലല്ലോ. മഹർഷി അങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ വലിയൊരു മരമുണ്ടായിരുന്നു. മഹർഷി അവിടെ ഇരുന്ന് ധ്യാനിക്കാമെന്ന് വിചാരിച്ചു. ധ്യാനത്തിൽ മുഴങ്ങാൻ പോയപ്പോൾ കുയിൽ പാട്ടുപാടുന്നു, അതിൻ്റെ ഒപ്പം മയിൽ നൃത്തം ചെയ്യുന്നു. പെട്ടെന്ന് മഹർഷി കണ്ണു തുറന്നു. അപ്പോഴതാ പോട്ടും കതുവയും അവിടെ ഇരുന്ന് വെള്ളം കുടിക്കുന്നു. ബാക്കി എല്ലാ ജീവജാലങ്ങളും ആർത്തുലസിക്കുന്നു. അപ്പോൾ മുനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മുടെ പുറത്തല്ല ശബ്ദം, നമ്മുടെ മനസ്സിലാണ്. അങ്ങനെ മഹർഷി ആ കാട് ഒരു അനുഗ്രഹമായി കരുതി.
1: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്ന മുട്ടുകൾ അവതരിപ്പിച്ചത് അമരാവതി, GUPSലെ കൂട്ടുകാരാണ്. പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? തീർച്ചയായും എഴുതണം. വിലാസം: വിടരുന്ന മുട്ടുകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ. നിർവഹണം: ലൗലി. സഹായം: അംബിക ഷിബു.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാനുള്ള സമയമാണ്. ചോദ്യമിതായിരുന്നു, നാസയുടെ പ്രധാന ബഹിരാകാശ ദൂരദർശിനിയാണ് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി. ഒരു ഇന്ത്യക്കാരനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇത് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആരുടെ പേരിൽ? ഉത്തരം: സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. നാസയുടെ പ്രധാന ബഹിരാകാശ ദൂരദർശിനിയാണ് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി. ഒരു ഇന്ത്യക്കാരനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇത് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആരുടെ പേരിൽ? ഉത്തരം: സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. 20th century മുൻനിര ജ്യോതിശാസ്ത്രജ്ഞരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറിന്റെ ബഹുമാനാർത്ഥമാണ് നാസയുടെ ഈ ഒബ്സർവേറ്ററി ചന്ദ്ര എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. കൊളംബിയ സ്പേസ് ഷട്ടിൽ വഴി 1999 ഈ ബഹിരാകാശ ദൂരദർശിനി വിക്ഷേപിച്ചത്. നക്ഷത്രഘടന, പരിണാമം, തമോദ്വാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് 1983 ചന്ദ്രശേഖറിന് ഭൌതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ചിന്താശകലം: സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തിയിൽ കലാശിക്കുന്നു. സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ ചിന്തകളായി മാറുന്നു, ചിന്തകൾ പ്രവൃത്തിയിൽ കലാശിക്കുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 മറക്കാതെ കേൾക്കൂ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: വിചാരം
2: സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.
3: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ഡോക്ടർ സജി ഗോപിനാഥ്. അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോടിന്റെ ഡീനായിരുന്നു, അവിടെ അധ്യാപകനായിരുന്നു. പിന്നീട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ് കേരള ഡയറക്ടറായി പ്രവർത്തിച്ചു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ ആയിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയായ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ വൈസ് ചാൻസലറുമാണ്. അക്കാദമിക് നേതൃത്വം, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ, വിദ്യാഭ്യാസം, നയരൂപീകരണം തുടങ്ങിയ മേഖലകളിലുള്ള അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്തും അനുഭവങ്ങളും ശ്രോതാക്കൾക്കായി പങ്കുവയ്ക്കുകയാണ് ഇന്നിവിടെ. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. അപ്പോ സാർ, ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള, അതിന്റെ ഒരു സ്ഥാപക വൈസ് ചാൻസലറാണ്. അങ്ങനെയൊരു സർവകലാശാല രൂപം കൊടുക്കുമ്പോൾ ഈ പരമ്പരാഗത സർവകലാശാലകളിൽ നിന്ന് എന്ത് വ്യത്യസ്തമായി ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിച്ചത്?
4: ഡിജിറ്റൽ സർവകലാശാല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പഠന പ്രക്രിയയും പല സർവകലാശാലകളും ശരിക്കും ഇൻഡസ്ട്രിയൽ വേൾഡിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റിന് വേണ്ടിയിട്ടുണ്ടായതാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ് വലിയ യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായത്. അതിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോൾ ഒരു ഡിജിറ്റൽ ലോകത്തിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഒരു മാസ് എഡ്യൂക്കേഷനിൽ നിന്ന് ഒരു പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷനിലേക്ക് പോവുക എന്ന് വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, എല്ലാ മേഖലയിലുള്ളവർക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും ആപ്ലിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ഒരു ടെക്നോളജി മാത്രമാണെന്നാണ് വിചാരിക്കുന്നത്. ഇനിയത്തെ കാലത്ത് അങ്ങനെയല്ല ഉള്ളത്. ഏത് മേഖല എടുക്കുകയാണെങ്കിൽ, അതിപ്പോൾ ഒരു സയൻസ് മേഖലയാവാം,

0: അല്ലെങ്കിൽ ആർട്സ് മേഖലയോ ഹ്യൂമാനിറ്റീസ് മേഖലയോ ഏത് മേഖലയായാലും അതിന് ഒരു ഡിജിറ്റൽ കവർ വരികയാണ്, ഒരു ട്രാൻസ്ഫോർമേഷൻ വരികയാണ്.
1: അതെ.
0: ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പോലും അതൊരു ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് എന്നുള്ളൊരു മേഖലയിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ ലൈഫ് സയൻസസ് പഠിക്കുന്ന ഒരാൾ അത് ഒരു ബയോ എ ഐയോ അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ എ ഐയും പുതിയ സാങ്കേതിക വിദ്യകളും എല്ലാ മേഖലകളിലും വരികയാണ്. അങ്ങനെയുള്ള മേഖലകളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു ഈ സർവകലാശാലയുടെ പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് സാങ്കേതിക വിദ്യ പഠിപ്പിക്കുക, മറിച്ച് അവരുടെ ബേസിക് ആയിട്ടുള്ള കോഴ്സുകൾക്ക് എങ്ങനെ പുതിയ മേഖലയിലേക്ക് പുതിയ കാലത്തിലേക്ക് അതിന് റിലവൻസ് കൊണ്ടുവരാൻ കഴിയുക, ഇതാണ് നമ്മുടെ ആ ഒരു വിഷനോടുകൂടിയാണ് ഈ സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണ സർവകലാശാല വ്യത്യസ്തമായിട്ട് പഠനം റിസർച്ച് മാത്രമല്ല ആപ്ലിക്കേഷൻസ് ഡെവലപ്മെൻറ്റും ഒരു കീ ആയിട്ടുള്ളൊരു എലിമെൻ്റ് ആയിട്ടാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. കാരണം ഇനിയത്തെ കാലത്ത് ടീച്ചിങ്ങിനോടൊപ്പം തന്നെ അവർ അത് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ ഇന്ന് എ ഐ നമ്മുടെ കുറേയേറെ കാര്യങ്ങൾ എ ഐ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഒരു ഹ്യൂമന് ഉള്ള റിലവൻസ് വരുന്നത് അയാൾക്ക് എ ഐ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും, അതിനെങ്ങനെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അയാളുടെ പഠനകാലത്ത് തന്നെ അയാൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡിജിറ്റലായിട്ടുള്ള സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യുക എന്നതും കൂടി ഈ സർവകലാശാലയുടെ ഒരു ഒരു മുഖ്യമായ ഉദ്ദേശമാണ്. അപ്പോൾ റിസർച്ച്, എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഡക്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഈ മൂന്ന് മേഖലകളിലും കൂടി ആണ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്.
1: അപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ എ ഐ ടൂൾ ഉപയോഗിച്ച് അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാം, അസൈൻമെന്റ്സ് ചെയ്യാം, അങ്ങനെ അറിവുകളൊക്കെ എളുപ്പത്തിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഫ്യൂച്ചറിലുള്ള, നമ്മുടെ ഭാവിയിലുള്ള ഒരു സർവകലാശാലകൾ എന്താണ് പഠിപ്പിക്കേണ്ടത് ആക്ച്വലി?
0: അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഇന്ന് നമുക്ക് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹം എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു മുഖ്യമായ ജോലികൾ എന്ന് പറയുന്നത് ബൗദ്ധികമായ ജോലികളാണ്. കാരണം ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, ആ ജോലികളെല്ലാം മെഷീനുകൾ റീപ്ലേസ് ചെയ്തു. കാരണം ട്രാക്ടറുകൾ വന്നു, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് വളരെ വലിയ എക്യുപ്മെൻറ്റുകൾ മെഷീനറികളൊക്കെ വന്നപ്പോൾ മനുഷ്യന് സ്വന്തം കായിക അധ്വാനം വളരെ ലഘൂകരിക്കപ്പെട്ടു. അതേപോലൊരു മാറ്റമാണ് ഇപ്പോൾ വരുന്നത്. ഒരു ബൗദ്ധികമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുറേയേറെ ജോലികളെ എളുപ്പത്തിൽ ഓട്ടോമേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അടുത്ത തലത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നും മനുഷ്യർക്ക് സമൂഹം മൊത്തം എടുക്കുകയാണെങ്കിൽ അവർക്ക് അക്സസ് ചെയ്യാത്ത അല്ലെങ്കിൽ അവർക്ക് അവൈലബിൾ അല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ ഇൻഡസ്ട്രി റെവല്യൂഷൻ വന്നപ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും അഫോർഡബിൾ ആയത്. അതിനുമുമ്പേ അഫോർഡബിൾ ആയിരുന്നില്ല. എഡ്യൂക്കേഷൻ മുതൽ ഒരു നമ്മൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അവയെല്ലാം നമുക്ക് അഫോർഡബിൾ ആയി വന്നത് ഇൻഡസ്ട്രി റെവല്യൂഷനിലൂടെയാണ്. അതേപോലെ ഇന്ന് പല കാര്യങ്ങളും അക്സസബിൾ അല്ലാത്ത ഒരു വലിയ സമൂഹം ലോകത്തുണ്ട്. അത് ക്ലീൻ വാട്ടർ ആവാം, പൊല്യൂഷൻ ഇല്ലാത്തൊരു ലോകമാവാം, ട്രാഫിക് പോലെയുള്ള പ്രശ്നങ്ങളാവും, സാമൂഹിക പ്രശ്നങ്ങളാവാം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് ആവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് വരേണ്ടതെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ എ ഐ സാങ്കേതികവിദ്യയെയും പുതിയ സാങ്കേതികവിദ്യകളെ ഉപയോഗിക്കാൻ കഴിയും. അതാണ് ഇനി നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതായത് ഒരു എ ഐ കൊണ്ടൊരു ആൻസർ ചെയ്യുന്നു എന്നതല്ല, ഇതെങ്ങനെ നമ്മുടെ ലാർജർ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ അതിനെ മെരുക്കിയെടുക്കാം, അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതാണല്ലോ നമ്മൾ നേരത്തെ ചെയ്യുക. നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ വേഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഒരു കാർ ഓടിക്കുക എന്ന് പഠിപ്പിച്ചപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് എത്താൻ കഴിഞ്ഞത്. അത് ആ ഒരു സാങ്കേതിക വിദ്യ നമുക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അതേപോലെ ഒരു ഈ പുതിയ സാങ്കേതിക വിദ്യകളെ സൊസൈറ്റിയുടെ ലാർജ് പ്രോബ്ലംസ്, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. അതായത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വലിയ സമൂഹം ഇപ്പോഴും ഉണ്ട്, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി കൂട്ടേണ്ട ആവശ്യമുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കേണ്ടത്. രണ്ടാമത്തത്, മറ്റുള്ള നേരത്തെയുള്ള സാങ്കേതിക വിദ്യകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ സാങ്കേതിക വിദ്യകൾക്കും അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. കാര്യം അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഈ ഇപ്പോൾ വരുന്ന സാങ്കേതിക വിദ്യകൾക്ക് അത് നമുക്ക് വളരെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാനുള്ളൊരു വലിയൊരു പോസിബിലിറ്റി ഉണ്ട്. അത് നമുക്കിപ്പോൾ കേൾക്കുന്ന പോലെ ഫേക്ക് ന്യൂസുകളും ഫേക്ക് വീഡിയോസും ഒക്കെ വരുന്നപ്പോൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എത്തിക്കലായിട്ടുള്ളൊരു അവയർനെസ്സും നമ്മുടെ യങ് ജനറേഷൻ മുതൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് സാങ്കേതിക വിദ്യ മാത്രമല്ല, അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നമുണ്ട്, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്.
1: അത് സർവകലാശാലകൾ മാത്രമല്ല,
0: സ്കൂൾ തലത്തിൽ, അതെ തീർച്ചയായിട്ടും, ചെറിയ കാലം മുതൽ തന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ഒരു പുതിയ ഒരു വിദ്യാഭ്യാസ തലത്തിലേക്ക് ആണ് നമ്മൾ മാറുന്നത്. ഒരു മാസ് എഡ്യൂക്കേഷനിൽ നിന്ന് പേഴ്സണലൈസ് എഡ്യൂക്കേഷൻ, ഒരു ഹൈലി വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ, ആൻഡ് ഹൗ ഡു യൂസ് ദിസ് ടെക്നോളജീസ് ടു സോൾവ് ലാർജർ പ്രോബ്ലംസ് അറൌണ്ട് ദ സൊസൈറ്റി. ഇതൊക്കെയാണ് ശരിക്കും ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ ക്രമത്തിൽ മാറ്റേണ്ടത്. അത് പറഞ്ഞതുപോലെ അത് കോളേജുകളിൽ മാത്രമല്ല, സ്കൂൾ തലങ്ങളിൽ മുതൽ തന്നെ ഈ വിദ്യാഭ്യാസം നൽകേണ്ട ആവശ്യമുണ്ട്. അത് ഇപ്പോൾ പല കരിക്കുലത്തിലും ആയി വരുന്നതുകൊണ്ട്.
1: അപ്പോൾ ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ സർവകലാശാലകൾ എന്തൊക്കെ മാറ്റം വരുത്തണം, അവരിനി ശ്രദ്ധിക്കാത്ത മേഖലകൾ നമ്മുടെ നാട്ടിൽ

0: സർവകലാശാലകളിലുണ്ടോ?
1: എനിക്ക് തോന്നുന്നു ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത് നമ്മളെ എഫിഷ്യൻസിക്കായിരുന്നു ഇതുവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത്, അല്ലെങ്കിൽ ആ സമയത്ത് ലോകത്ത് തന്നെ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മാത്രമായിരുന്നു ഹയർ എഡ്യൂക്കേഷൻ ആക്സസബിൾ ആയിരുന്നത്,
0: അതെ.
1: വളരെ ചെറിയ ശതമാനമായിരുന്നു. അപ്പോൾ അത് ഒരു വലിയൊരു ഒരു ചലഞ്ചായതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്സസിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തു. എങ്ങനെയാണ് കുട്ടികൾക്ക് കൂടുതൽ കുട്ടികളെ എത്തിക്കാൻ കഴിയുക? അപ്പോൾ ക്ലാസ് റൂമുകൾ വളരെ വലുതായി, പഠനം ഒരു എഫിഷ്യൻറ്റ് പ്രോസസ്സായി. പക്ഷെ അവിടെ ചിലപ്പോൾ കുറേയേറെ എഫക്റ്റീവ്നെസ് നമുക്ക് ലോസ് ആയിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. കാരണം അതിന് കാരണമുണ്ട്, ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നതും നമ്മുടെ സിലബസുകളും എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അതാണ് ഇനി അടുത്ത ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്, അതാണ്.
0: സാർ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണലൈസ്ഡ് എഡ്യൂക്കേഷൻ.
1: അതെ, ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഒരു വലിയ കാതലായ ഭാഗം തന്നെ ആദ്യമായിട്ടാണ് ഒരു ഒരു ഇന്ത്യയിലെ ഒരു എഡ്യൂക്കേഷൻ പോളിസി ഒരു ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഓട്ടോണമിയെ കുറിച്ച് പറയുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് എന്ത് പഠിക്കണം, നമുക്കറിയാവുന്ന പോലെ ഒരു 5-10 കൊല്ലം മുമ്പ് ഹിസ്റ്ററി പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിനോടൊപ്പം മ്യൂസിക് പഠിക്കണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടിക്ക് അതിനോടൊപ്പം ലോ പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം അലോ ചെയ്യുന്നില്ലായിരുന്നു. ഇന്ന് അത് മാറി. ആ കുട്ടിക്ക് ഒരു ഒരു പഠിക്കുന്നതോടൊപ്പം തന്നെ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ കഴിയുന്ന, അയാൾക്കൊരു കോഴ്സ് ബാസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ളൊരു ഫ്ലെക്സിബിലിറ്റി നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ മാസിൽ നിന്ന് പേഴ്സണലൈസേഷനിലേക്ക് പോകുക. രണ്ടാമത്, നമ്മൾ നോളജ് തീർച്ചയായിട്ടും വേണം, നോളജിൽ നിന്ന് വിസ്ഡത്തിലേക്ക് പോകണം എന്ന് വേണം പറയാൻ വേണമെങ്കിൽ. കാര്യം നോളജ് ഒരു പരിധിവരെ AI തരുന്നത് കൊണ്ട് അതിൻ്റെ അടുത്ത തലത്തിൽ അതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയും എന്നതും നമ്മുടെ ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം അഫോർഡബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്.
0: ഈ AIക്കപ്പുറം ഈ നമ്മുടെ ഒരു ഇന്ത്യയെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് എന്തായിരിക്കാം സാർ?
1: ശരിക്കും AI എന്ന് പറയുന്നത് ഒരു ഒരു സീരീസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇപ്പോൾ AI നമ്മൾ ഇന്നാണ് വളരെ പോപ്പുലർ ആവുന്നെങ്കിലും എക്സ്പേർട്ട് സിസ്റ്റംസ് 30-40 കൊല്ലം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അവയെല്ലാം വളരെ സ്പെസിഫിക് പർപ്പസുകളായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി ജനറൽ പർപ്പസ് ആയപ്പോഴാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് മേഖലകളിൽ നമുക്ക് ഇനിയും വളരേണ്ട ആവശ്യമുണ്ട്. ഒരു മെറ്റീരിയൽസ് ടെക്നോളജി നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. കാര്യം നമ്മുടെ നമുക്ക് ഒരുപാട് ധാതു സമ്പത്തുകളുണ്ട്, അതിനെ എങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യമുണ്ട്. പുതിയ മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ കഴിയും. സ്പേസിൽ ഇന്ത്യ വളരെ മുന്നോട്ട് പോയ ഒരു രാജ്യമാണ് മറ്റു പല രാജ്യങ്ങളെ അപേക്ഷിച്ച്. അവിടെ നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ഇവിടെയെല്ലാം ഈ AI പോലെയുള്ള സാങ്കേതിക വിദ്യകളിൻ്റെ ഒരു ക്രോസ് സെക്ഷനിലായിട്ടിരിക്കും. എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യപ്പെടും. പക്ഷേ ഇതുപോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിൽ നമുക്ക് വളരെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, സ്പേസ് ടെക്നോളജിയിലെ ഡെവലപ്മെൻ്റ് കൊണ്ടാണ് നമുക്ക് ഇന്ന് നമ്മുടെ വെതർ പ്രെഡിക്ട് ചെയ്യാൻ കഴിയുന്നു, നമ്മുടെ ഡിസാസ്റ്റേഴ്സിൽ നമുക്ക് ഒരുപാട് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ കഴിയും. അതെല്ലാം ഇന്ത്യ പോലൊരു വലിയ രാജ്യത്തിന് ആവശ്യമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് കൂടുതൽ ആവശ്യമായിട്ടുള്ള ക്ലീൻ വാട്ടർ, ബെറ്റർ ലിവിങ്, അതെല്ലാത്തിനുമുള്ള സാങ്കേതിക വിദ്യകൾ, അത് ഇതെല്ലാം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിലെല്ലാത്തിലും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം, വളരെ ഫാസ്റ്റായിട്ടാണ് ഇന്ന് മാറ്റങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പഠന പ്രക്രിയയിൽ എങ്ങനെ പഠിക്കണമെന്നാണ് കൂടുതൽ പഠിപ്പിക്കേണ്ടത്. എന്ത് പഠിക്കണം എന്നുള്ളതിനേക്കാളും എങ്ങനെ പഠിപ്പിക്കണം, അതായത് ഹൗ ടു ലേൺ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു കോളേജിലോ ഒരു കോഴ്സിലോ ചെയ്യുന്ന കാര്യമായിരിക്കില്ല അപ്ലൈ ചെയ്യുന്നത്. നമ്മളിന്ന് കാണുന്ന പല ജോലികളും ഒരു 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ജോലികളല്ല. 5 കൊല്ലം കഴിഞ്ഞ് വരാൻ പോകുന്ന പല ജോലികളും ഇന്ന് കണ്ടുപിടിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലേണിംഗ് ഓറിയൻറ്റേഷൻ വിദ്യാർത്ഥികളിൽ കൊണ്ടുവരുന്ന ഒരു ഒരു എക്കോസിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
0: അതായത് ഏതൊരു സാങ്കേതിക വിദ്യയ്ക്കും അപ്പുറം അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു വിദ്യാഭ്യാസമാണ് നമ്മൾ കൊടുക്കേണ്ടത്.
1: ഹ്യൂമൻ ബീയിങ്സിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ റെസിലിയൻസ് ആണ്. ആ റെസിലിയൻറ്റ് വരുന്നത് ഒരു മാറ്റം വരുമ്പോൾ എത്ര പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ കഴിവെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഇന്ത്യക്കാരുടെ ഒരു വലിയൊരു കഴിവാണ് അത്. പലപ്പോഴും മറ്റു പല ഡെവലപ്ഡ് കൺട്രികളൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മാറ്റങ്ങളിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. ആ അത് കൂടുതൽ സ്ട്രെങ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാര്യം മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് എങ്ങനെ മാറ്റങ്ങൾ അഡോപ്റ്റ് ചെയ്ത് അതിലേക്ക് ലീഡർ ആവാൻ കഴിയും എന്നൊരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഉണ്ട്.
0: ഈ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയും പോലെ അല്ലെ, നമ്മൾ ഓരോന്നും അഡാപ്റ്റ് ചെയ്ത് അതിനുവേണ്ടി പ്രാപ്തരാവുക എന്നുള്ളതാണ്.
1: അതെ, തീർച്ചയായിട്ടും. പക്ഷെ അതിൽ ഒരു ഒരു ചെറിയൊരു ഒരു വ്യത്യാസം എന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് മോഡലായിരുന്നു നമ്മുടെ സമൂഹം കണ്ടുകൊണ്ടിരുന്നത്. കാര്യം ഒരു റിസോഴ്സ് ഷോർട്ടേജ് എന്ന് പറയുന്നൊരു ഇതാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതം മാറ്റിയ ഒരുപാട് കാര്യങ്ങൾ, അത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഇവയെല്ലാം കൊളാബറേഷൻ കൂടി വന്നതാണ്. ഒരു വ്യക്തിയല്ല ചെയ്തിട്ടുള്ളത്, വളരെ ചെറിയ കുറഞ്ഞ ആൾക്കാർ സ്വയം ഷെയർ ചെയ്ത്. ഇപ്പോൾ നമുക്കറിയാലോ, നമുക്കൊരു ഒരു സംശയം വരികയാണെങ്കിൽ നമ്മൾ ആദ്യം യൂട്യൂബ് പോയി നോക്കും. അപ്പോൾ ആരോ ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി ഒരു യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഫോറത്തിൽ അതിനെക്കുറിച്ച് ഇടുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കൊളാബറേറ്റീവ് വേൾഡാണ് ശരിക്കും.

0: പറഞ്ഞാൽ വലിയൊരു മാറ്റം വരുത്തും. ഇൻ്റർനെറ്റ് ഒരു എക്സാമ്പിളാണ്. ഇൻ്റർനെറ്റിലൂടെയാണല്ലോ നമുക്ക് ഇൻഫർമേഷൻ വളരെ പെട്ടെന്ന് നമ്മുടെ അടുത്ത് എത്തിയത്. അത് സംബഡി ഹാസ് ഗീവൺ ദ നോളജ്, അതുകൊണ്ടാണല്ലോ എടുക്കാൻ കഴിഞ്ഞത്. വിക്കിപീഡിയ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, ആരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണല്ലോ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഒരു മാറ്റവും കൂടി നമുക്ക് ആവശ്യമാണ്. അതായത് വൈൽ യു സേ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, ഇറ്റ് വിൽ ബി മോർ ത്രൂ എ കൊളാബറേറ്റീവ് എഫേർട്ട്. അപ്പോൾ ആ കൊളാബറേഷനും ഈ ഇനിയത്തെ കാലത്ത് സർവൈവ് ചെയ്യാൻ വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്.
1: എത്രയായാലും മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണല്ലോ, പരസ്പര സഹകരണം ആവശ്യമാണ്. അപ്പോ ഇന്ന് ഏറ്റവും ഓവർ ഹൈപ്ഡ് ആണെന്ന് സാറിന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും സാങ്കേതിക വിദ്യയുണ്ടോ?
0: സാങ്കേതിക വിദ്യയെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് വി ഓൾവേസ് ഓവർ എസ്റ്റിമേറ്റ് എ ടെക്നോളജി ഇൻ എ ഷോർട്ട് റൺ ആൻഡ് അണ്ടർ എസ്റ്റിമേറ്റ് ഇൻ എ ലോങ് റൺ എന്ന് പറയാറുണ്ട്. അതായത് അടുത്ത കാലത്തേക്ക് നമ്മൾ വളരെ വലിയ മാറ്റങ്ങൾ വരും, ഈ സാങ്കേതിക വിദ്യ വന്ന എല്ലാം മാറ്റും. ഇപ്പോൾ എ ഐയെ കുറിച്ച് പറയുന്നത് അങ്ങനെയുള്ള എ ഐ വന്ന് കഴിയുമ്പോൾ നമുക്ക് ജോലികൾ മുഴുവൻ നഷ്ടപ്പെടും, എ ഐ എല്ലാം ടേക്ക് ഓവർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അത് അത്ര ഒരു പൂർണ്ണമായിട്ട് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഇപ്പോഴും ഒരു ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് ഇല്ലാതെ, അത് കൃത്യമായിട്ട് ആ വ്യക്തിക്ക് അത് കൃത്യമായിട്ട് അറിയാതെ ഒരു ഔട്ട്പുട്ട് എഐയുടെ ഒരു ഔട്ട്പുട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ഷോർട്ട് സൈറ്റഡ് ആയിരിക്കും, അത് ഫെയിലിയർ ഉണ്ടായി ചെയ്യും. കാര്യം എഐക്ക് ഹലൂസിനേറ്റ് ചെയ്യാറുണ്ട്, മിസ്റ്റേക്സ് വരുത്താറുണ്ട്. ഒരു നേരത്തെ താങ്കൾ ചോദിച്ചതുപോലെ ഒരു എഐയുടെ സൊല്യൂഷൻ ആണല്ലോ ഒരു കുട്ടികൾ കൊണ്ടുവരുമ്പോൾ, ആ സൊല്യൂഷൻ എങ്ങനെ മാറ്റണമെന്ന് ആ കുട്ടിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പം ഒരുപക്ഷെ എഐ ഒരു ഒരു ഹൈപ്പ് ആയിട്ടുണ്ട്, പക്ഷേ ഓവർ ദി പീരീഡ് ഇത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് അതിന് നമ്മൾ ആ ഹ്യൂമനിറ്റി ലൂപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി 5.0 എന്നാണ് ഞാൻ പറയാറുള്ളത്. കാരണം ഇൻഡസ്ട്രി 4.0 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ടെക്നോളജിയുടെ എലിമെൻറ്റ് വന്നത്. ഇൻഡസ്ട്രി 5.0 വരുമ്പോൾ അവിടെ ഒരു ഹ്യൂമൻ വാല്യൂ സിസ്റ്റത്തിന് വളരെ വലിയൊരു പങ്കുണ്ട്, വാല്യൂവിന് എറൗണ്ടായിട്ടാണ് അത് ബിൽഡ് ചെയ്യുന്നത്. അതാണ് ഇനിയത്തെ, എന്നാൽ മാത്രമേ ഈ സാങ്കേതിക വിദ്യ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുള്ളൂ.
1: നമ്മളിപ്പോൾ എഐയില് കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് അടിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രോംപ്റ്റ് കൊടുക്കുന്നു അതിന് ഒരു ഉത്തരം അത് തിരിച്ചു തരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊരിക്കലും ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെയോ ഒരു മനുഷ്യൻ മറുപടി തരുന്നത് പോലെയോ ഒന്നും ആയിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിഞ്ഞിരിക്കേണ്ടതും ഒരു സ്കില്ല് തന്നെയല്ലേ?
0: അതെ. പക്ഷേ ഇവിടെയും ഒരു മാറ്റം വരുന്നത്, ഇപ്പോൾ ചാറ്റ് ജിപിടിയുടെ ഏറ്റവും പുതിയൊരു വേർഷനകത്ത് അത് വളരെയധികം ഹ്യൂമനൈസ് ചെയ്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്ന ഒരു വേർഷൻ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ഒരു ഇത് വന്നിട്ടുണ്ട്. എന്നാൽ തന്നെ ഇതിൻ്റെ ബാക്കെൻഡിൽ ഒരു ഒരു നമ്മുടെ തോട്ട് പ്രോസസ്സ് പോലെ അല്ല ഒരു മെഷീനിൻ്റെ ഔട്ട്പുട്ട് വരുന്ന തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ എൻ്റെ മോഡൽ എന്ന് പറയുന്നത്. അവിടെ അതൊരു ഒരു മെക്കനൈസ് ഒരു ഒരു എന്താണ് റോട്ട് ലേണിങ്ങിൽ കൂടി ഒരു കാണാതെ പഠിച്ച് പറയുന്ന ഒരു വിദ്യാർത്ഥി പറയുന്ന ഒരു എലിമെൻ്റാണ് ഇന്നത്തെ എഐ തരുന്നത്. അതായത് ഒരുപാട് കാണാതെ പഠിക്കുന്ന ഒരാളൊന്നും ഇല്ല, വളരെ കഴിവുണ്ട്, ഒത്തിരി അയാൾക്ക് കാണാതെ പഠിക്കാൻ കഴിയുന്നു. എന്നിട്ട് അയാളോട് എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്നു. അങ്ങനെ പറയുന്ന ഒരാൾ അതിൻ്റെ സാരാംശം പലപ്പോഴും അതിൻ്റെ എന്താ വാക്കുകളുടെ സൗന്ദര്യം മൊത്തത്തിൽ സംശീകരിക്കണം എന്നില്ല. അവിടെ ആ ഡിഫറൻസ് ആണ് ഇപ്പോഴുള്ളത്. ആ ഡിഫറൻസ് ഓവർ ദി പീരീഡ് മാറാം, പക്ഷെ ഇപ്പോഴും ആ ഡിഫറൻസ് ഉണ്ട്. അത് അവിടെയാണ് ഒരു ഒരു മെഷീൻ പറയുന്നതും ഒരു മനുഷ്യൻ പറയുന്നതും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവുക. ഈ മെഷീൻ നമ്മളോട് പറയുന്നത് മെഷീന് ഫീഡ് ചെയ്തിട്ടുള്ള ഡേറ്റയിൽ നിന്ന് അത് ഇൻഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് പലപ്പോഴും ബയാസ്ഡ് ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ ഒരു ഈ ഒരു സിസ്റ്റത്തിനോട് ലോകത്തെ ഒരു 10 ഫിലോസഫേഴ്സിന്റെ പേര് ചോദിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അത് വെസ്റ്റേൺ ഫിലോസഫേഴ്സിന്റെ പേരായിരിക്കും പറയുന്നത്. അത് മെഷീനിന്റെ കുഴപ്പമല്ല, മെഷീൻ ഫീഡ് ചെയ്തിട്ടുള്ള ട്രെയിൻ ഡേറ്റ എന്ന് പറയുന്നത് കൂടുതലും വെസ്റ്റേൺ ഫിലോസഫേഴ്സിനെ കുറിച്ചായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബയാസ് വരുന്നുണ്ട്. പിന്നെ മെഷീനിന്റെ ഒരു മെഷീൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഒരു വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് അത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ഒരു ഫിൽട്ടർ ബബിളിലേക്ക് നമ്മളെത്തും. നമ്മളൊരു ഫേക്ക് ആയിട്ടുള്ളൊരു ഗോളം നമ്മളെ ചുറ്റുമുണ്ടാകും, ഒരു സ്ഫിയർ നമ്മളുണ്ടാകും. നമ്മൾ അത് മാത്രമായിരിക്കും കാണുക, ചുറ്റുമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും കാണണമെന്നില്ല. അപ്പോൾ ആ ഒരു ഫിൽട്ടർ ബബിൾ അല്ലെങ്കിൽ എക്കോ ചേംബർ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഈ സാങ്കേതികവിദ്യ പലപ്പോഴും നമ്മളെ തള്ളിവിടുന്നുണ്ട്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ഇനിയത്തെ ആവശ്യം അതാണ്. അതായത് നമ്മൾ പലപ്പോഴും പല ട്രെയിനിങ് പ്രോഗ്രാം പറയാറുണ്ട്, ഇനി വേണ്ടത് എഐ അല്ല, എഐ പ്ലസ് വി ആണ്. എഐ പറയുന്നതിനെ വെരിഫൈ ചെയ്യുക, അതാണ് വി. വി ഈസ് ഫോർ വെരിഫിക്കേഷൻ. ആ വെരിഫൈ ചെയ്യണം, അതിന്റെ സോഴ്സ് കറക്റ്റ് ആണോ എന്ന് നോക്കണം, ഇത് പൂർണ്ണമായിട്ട് പറയുന്നതാണോ നോക്കണം, ഇതിന് ബയാസ് ഉണ്ടോ എന്ന് നോക്കണം. ഇതെല്ലാം നോക്കിയിട്ടേ നമ്മൾ എഐ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് തീർച്ചയായിട്ടും ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ആവശ്യമുണ്ട്. അതിനാണ് പലപ്പോഴും ബേസിക് നോളജ് വേണം എന്ന് നമ്മൾ പറയുന്നത്.
1: ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബയാസ്ഡ് ആണ് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ അറിവിന് നമ്മുടെ ഒരു നാടുമായോ നമ്മുടെ ഒരു സംസ്കാരവുമായോ ടച്ച് വിട്ടു പോകുന്നു എന്നുണ്ടോ? ആ അറിവിന്
0: ഉണ്ടാവാനുള്ള വലിയ സാധ്യതയുണ്ട്. വളരെ വലിയൊരു സാധ്യതയുണ്ട്. കാരണം എങ്ങനെയാണ് എ ഐയിലേക്ക് ഈ

0: ഈ നോളജ് വരുന്നത്. ഈ നോളജ് വരുന്നത് അത് ആ നോളജ് അവൈലബിൾ ആകുമ്പോഴാണ്. അത് ഡെവലപ്ഡ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രികളുടെ നോളജ് കുറച്ചുകൂടി ഓപ്പൺ ആണ്, അവൈലബിൾ ആണ്. നമ്മുടെ പല നോളജുകളും ഇപ്പോഴും ഫുള്ളി ഡെസിഫറി ചെയ്തിട്ടില്ല, അത് അല്ലെങ്കിൽ ഒരു മെഷീൻ റീഡബിൾ ഫോമിലേക്ക് ആയിട്ടില്ല. ഇതൊക്കെയാണ് നമ്മളിനി ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഇതൊരു നമ്മുടെ സംസ്കാരമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. അതോടൊപ്പം തന്നെ ഇതിന് വ്യത്യസ്തമായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഒരു നല്ല ശതമാനം, ഒരു 80% കൂടുതലും ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ നിന്ന് മാത്രം വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ജിയോ പൊളിറ്റിക്കൽ ചലഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സോവറിൻ AI യെ കുറിച്ച് പറയുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ അത് പല മീറ്റിങ്ങുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു സോവറിൻ AI, നമുക്ക് വേണ്ടിയിട്ട് ഒരു AI ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നോളജിനെ കുറിച്ച് നമ്മുടെ മോഡൽസും ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോവറിൻ AIയുടെ ഒരു ഡെവലപ്മെന്റ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. സർവം AI എന്നുള്ള ഒരു AI സൊല്യൂഷൻസ് ഓൾറെഡി അവൈലബിൾ ആണ്, പക്ഷെ അത് കൂടുതൽ കൂടുതൽ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
1: അപ്പോൾ ഇന്നത്തെ വിദ്യാർത്ഥികൾ സ്കൂൾ തലത്തിലെ പഠിച്ചു വരേണ്ട ചില സ്കിൽസ് എന്തൊക്കെയാണ് സാറിന്റെ ഒരു അഭിപ്രായത്തിൽ?
0: ഒന്ന്, ഇപ്പോഴും ഫിസിക്കൽ AI എന്ന് പറയുന്നത് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹാൻഡ് ഡെക്സ്റ്ററിറ്റിയുടെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ എങ്ങനെ ലേൺ ചെയ്യണം എന്നത് പഠിക്കേണ്ടത് വളരെ ആവശ്യം. അത് ലേണിംഗ് ടു ലേൺ എന്ന് പറയുന്നത് അവിടെ പുതിയ മേഖലകളിൽ എന്തൊക്കെ വരുന്നു എന്നതും ചേഞ്ച് വരുന്നതിനെയും കുറിച്ച് പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ്. പിന്നെ വേൾഡ് എക്കണോമിക് ഫോറം പറയുന്നത് പുതിയ മേഖലയിലേക്കല്ല, ഫ്യൂച്ചർ സ്കിൽസ് എന്ന് പറയുന്നതിനകത്ത് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, യു ഷുഡ് ഹാവ് എ സോഷ്യൽ സ്കിൽസ്, ദെൻ യു ഷുഡ് ഹാവ് കോംപ്ലക്സ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്. അതായത് ഒരു മെഷീൻ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം സോൾവിങ് സ്കിൽസിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോസസ്സായിട്ട് തിങ്ക് ചെയ്യേണ്ട പ്രോസസ് സ്കിൽസിൻ്റെ ആവശ്യമുണ്ട്. സിസ്റ്റംസ് തിങ്കിങ് സ്കിൽസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പല ഡിസിഷൻസും പലപ്പോഴും ലോങ് ടേമിലെ മിസ്റ്റേക്കുകൾ വരാറുണ്ട്. മെഷീൻ എപ്പോഴും മയോപ്പിക്കായിട്ട് ഡിസിഷൻസ് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനാണ് അറിയാൻ പറ്റുക ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് മെഷീൻ അസിസ്റ്റ് ചെയ്യാം. പക്ഷെ ആ ഒരു ഒരു ദീർഘവീക്ഷണം ഒന്ന് പറയുന്നുണ്ടല്ലോ, അതിൻ്റെ അത് ചെറിയ ക്ലാസ്സിൽ മുതൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമാണ്. ഇങ്ങനത്തെ കുറച്ച് സ്കിൽസാണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ബേസിക് സ്കിൽസ് എന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ ഇന്ന് മെഷീൻ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യല്ല വേണ്ടത്. ഇതുപോലെയുള്ള സ്കിൽസിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും, ഫോക്കസ് ചെയ്യും വേണ്ടത്. അത് അതിന് വേണ്ടിയിട്ട് പാഠ്യക്രമത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് വിൽ ഗെറ്റ് ഇൻവോൾവ് ഇൻ ദാറ്റ്. അപ്പോൾ ഒരു മോഡൽ എന്ന് പറയുന്നത് നോയിങ് ഡൂയിങ് ആൻഡ് ബീയിങ് എന്ന് പറയും. അതായത് നോയിങ് ആണ് സാധാരണ ക്ലാസ്സിൽ പറയുന്നത്, ഡൂയിങ് എന്ന് പറയുന്നത് ചെറിയ എക്സ്പെരിമെന്റ് ചെയ്യുന്നു, പക്ഷെ ബീയിങ് എന്ന് പറയുന്നത് അത് എങ്ങനെ സമൂഹത്തിൽ അപ്ലൈ ചെയ്യുന്നു, അവിടെയാണ് എത്തിക്കൽ വാല്യൂസ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു AIയുടെ സൊല്യൂഷൻ വെച്ച് ചീറ്റ് ചെയ്യാൻ തോന്നാതിരിക്കണം. അപ്പോൾ അതിനൊരു എത്തിക്കൽ വാല്യൂ ആണ്. ആ വാല്യൂ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതും ഇനിയത്തെ കാലത്ത് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ വെരി മയോപിക് സക്സസ് മാത്രമായിരിക്കും.
1: ഈ വാല്യൂ ബിൽഡ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? എല്ലാ തലമുറയിലും ഉണ്ട് ആ ഒരു ആശങ്ക, എന്നാൽ പോലും
0: അത് ഒരുപക്ഷെ അതിൻ്റെ അവിടെയൊക്കെയാണ് നമ്മുടെ പൈതൃകം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഹിസ്റ്ററിയും നമ്മളുടെ ഒരുപാട് കഥകളും ഇതെല്ലാം വരുന്നത് അവിടെ നിന്നാണ്. ആ ഒരു ഹിസ്റ്റോറിക് അല്ലെങ്കിൽ ഒരു ഹെറിറ്റേജ് കൾച്ചർ ഇതെല്ലാമാണ് അതിൻ്റെ പാർട്ടായിട്ട് വരുന്നത്. അതിലേക്ക് എക്സ്പോഷർ കൊടുക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ പലപ്പോഴും ഒരു സ്കൂളിൻ്റെ മുതൽക്കെട്ടിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ ചുറ്റുമായിട്ടുള്ള സൊസൈറ്റിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂ സിസ്റ്റം ഡെവലപ്പ് ചെയ്യപ്പെടും. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു പ്രോഗ്രാമുണ്ട്, ഡെയ്സ് എന്ന് പറയും, ഡിജിറ്റൽ ആക്സസ് ഫോർ കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ്. അവർ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ, അതായത് ഒരുപക്ഷെ വളരെ ലിമിറ്റഡ് റിസോഴ്സിൽ ജീവിക്കുന്ന കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളുടെ കുട്ടികൾ പോകാറുണ്ട്, എല്ലാ ബ്രാഞ്ചിലുള്ള കുട്ടികളും. അവിടെ പോയി കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർ പഠിക്കുന്ന പല കാര്യങ്ങളും അവിടേക്ക് അഡോപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലൊരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അങ്ങനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും കഴിയും. അപ്പോൾ ഇതേപോലെയുള്ള എക്സ്പോഷ്യർ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വാല്യൂ സിസ്റ്റത്തിന് ബിൽഡ് ചെയ്യാൻ വളരെ വലുതായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അറിയാം, അറ്റ് ദി എൻഡ് എവറി ഹ്യൂമൻ ബീയിങ് ലൈക്സ് ടു സപ്പോർട്ട് അനദർ ഹ്യൂമൻ ബീയിങ്. അപ്പോൾ ഒരു മറ്റൊരു മനുഷ്യനെ സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. അപ്പോൾ ആ പ്രോബ്ലംസിന് നമ്മുടെ കഴിവ് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നൊരു അവസരം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലേക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഈ കൊളാബറേറ്റീവ് മൈൻഡ് സെറ്റ് വരും, ഈ വാല്യൂ സിസ്റ്റം ബിൽഡ് ചെയ്യപ്പെടുകയും ചെയ്യും.
1: അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു കാലത്ത് നിന്ന് നമ്മൾ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒരു വലിയ മാറ്റമുള്ള ഒരു കാലത്തിലേക്ക്. ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല നമ്മളും മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ലോകത്തിലേക്ക്. അപ്പോൾ ഈ ഒരു ഷോക്ക് നമുക്ക് എങ്ങനെ മുന്നേ തന്നെ നേരിടാൻ തയ്യാറെടുക്കാം?
0: അതിനൊരു ഫണ്ടമെന്റൽ ഷിഫ്റ്റിന്റെ ആവശ്യമുണ്ട്. പക്ഷേ ഈ കുട്ടികൾക്കൊരു നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മൾ ജെൻസി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതിൽ കാണുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അവർ കുറേയേറെ പേരെങ്കിലും, എല്ലാവരും അല്ല കുറേയേറെ പേരെങ്കിലും, സാധാരണ ഒരു ഫോർമൽ പഠന പ്രക്രിയയുടെ പുറത്ത് അവർ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആവാം, അതിൽ കുറെ

0: ഏറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് നടക്കാറുണ്ട്. നമുക്കിവിടെ 2018 ഫ്ലഡ് വന്ന സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ത്യയുടെ ഇന്ത്യക്കകത്തും മലയാളികളും ആയിട്ടുള്ളവർ ഇന്ത്യയുടെ പുറത്തും കൊളാബറേറ്റ് ചെയ്തിട്ട് സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്തു. അവരോട് ആരും അത് പറഞ്ഞതല്ല, പക്ഷെ അവർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, വോളണ്ടിയർ ചെയ്ത് വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി, ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് നടക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ എല്ലാവരും അതിൽ ഉണ്ടാവുന്നില്ല, ഒരു ഒരു പകുതി പേര് ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഉള്ളവരുണ്ടാവാം. ആ എക്സ്പോഷറാണ് നമ്മൾ കൊടുക്കേണ്ടത്. എങ്ങനെയാണ് കളക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ വരുമ്പോൾ ഈ മാറ്റത്തിന് ഇപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്കൊരു ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. കാര്യം ദർ ഇസ് ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ് ടു ഹെൽപ്പ് യു ടു ഡു ദാറ്റ്. അങ്ങനെ ആയിരുന്നില്ല നേരത്തെ. ആ അങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഉണ്ടെന്നും ആ എക്കോ സിസ്റ്റത്തിലേക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു ധൈര്യം വേണമെന്നും അവർ ബാക്കിയുള്ള സഹായിക്കും എന്നും പറയുന്ന അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം. അത് എനിക്ക് തോന്നുന്നു കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതും ആവശ്യമാണ്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അഡോപ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ മാറ്റങ്ങളെ അവർ പെട്ടെന്ന് തന്നെ സ്വാംശീകരിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്.
1: നമ്മൾ പ്രിപ്പയർ ആവുകയൊന്നും വേണ്ട, ഓട്ടോമാറ്റിക്കലി അത്
0: സംഭവിച്ചോളും. ഒരു ഫണ്ടമെന്റൽ ഷിഫ്റ്റ് ആണ് എന്ന് ആണോ, അതൊരു ട്രാൻസ്ഫോർമേറ്റീവ് ആണോ, അതോ ഒരു ട്രാൻസാക്ഷണൽ ആണോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തന്നെ കൺസീവ് ചെയ്തത് ഇതൊരു ട്രാൻസ്ഫോർമേറ്റീവ് മോഡലാണ് എന്ന ഒരു തോട്ട് പ്രോസസ്സിലാണ്. കാര്യം എന്ത് സാങ്കേതികവിദ്യ വരുമ്പോഴും നമുക്കൊരു മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഒരു കാതലായ മാറ്റം വരുന്നു, ഒരു ബേസിക് മാറ്റം വരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒരു കോമ്പറ്റീഷനിൽ നിന്ന് കൊളാബറേഷനിലേക്ക് വരുന്നു, ഷോർട്ടേജിൽ നിന്ന് അബണ്ടൻസിലേക്ക് വരുന്നു. ഇങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് വരുന്നതിന് ഒരു വലിയ മാറ്റമാണ്. ആ മാറ്റം തയ്യാറെടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ അത് പ്രോസസ്സ് തന്നെ വരുന്നു. അത് എനിക്കൊന്ന് പല ടച്ച് പോയിന്റുകളിൽ കൂടി അവർ മനസ്സിലാക്കാറുണ്ട്.
1: ശരി, അപ്പോൾ ഈ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും സ്വാംശീകരിച്ചുകൊണ്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അത് കുറച്ചുകൂടെ ഒന്ന് പറയാമോ?
0: അല്ല, ഇത് മുഴുവനും നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഓവർ ദി പീരീഡ് ആയിരിക്കും ചെയ്യുക എന്ന് പറഞ്ഞത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വെർട്ടിക്കലാണ്: എഡ്യൂക്കേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എഡ്യൂക്കേഷനിൽ ഏത് മേഖലയിൽ നിങ്ങൾ, ഏത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പി എച്ച് ഡി യൂണിവേഴ്സിറ്റിയാണ്, നിങ്ങൾ ഏത് മേഖലയിൽ നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ ചെയ്താലും നിങ്ങൾക്ക് അതിൽ എങ്ങനെയാണ് പുതിയ സാങ്കേതിക വിദ്യകളുടെ ലോകത്തിലേക്ക് മാറാൻ കഴിയും എന്നതാണ് നമ്മുടെ കോഴ്സുകൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ നിങ്ങളൊരു ലൈഫ് സയൻസ് ചെയ്തൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ബയോ എ പോലെ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഒരു കെമിസ്ട്രി പഠിച്ചൊരു കുട്ടിക്ക് എങ്ങനെ എ ഉപയോഗിച്ച് കമ്പ്യൂട്ടേഷണൽ ഡ്രഗ് ഡിസൈൻ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഫിസിക്സ് പഠിച്ച കുട്ടിക്ക് കമ്പ്യൂട്ടേഷണൽ സയൻസസിലേക്ക് എങ്ങനെ പോകാൻ കഴിയും, ഇങ്ങനത്തെ ഒരു മാറ്റത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതാണ് എഡ്യൂക്കേഷൻ്റെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അവിടെയാണ് നമ്മുടെ റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത്. നേരത്തെ ചോദിച്ചതുപോലെ ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിസർച്ച് ഫോക്കസാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു സ്കൂളുണ്ട്. അവർ ഈ ഇതിൻ്റെ ഹ്യൂമാനിറ്റീസ് ആസ്പെക്ട്സിൽ ഒരു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഡിജിറ്റൽ മേഖല കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ച് ഉള്ള റിസർച്ചാണ് ആ സ്കൂൾ ചെയ്യുന്നത്. രണ്ടാമത്തേത് നമ്മുടെ റിസർച്ച് ഫോക്കസ് ആണ്. ഇവിടെ ഈ ഞങ്ങൾ ചെയ്യുന്നത് സെൻസേഴ്സ് പോലെയുള്ള മേഖലകളിലും കമ്പ്യൂട്ടേഴ്സ് എഐയിലും ആണ് മേജർ റിസർച്ച് സെൻറ്റേഴ്സ് ഉള്ളത്. പിന്നെ മൂന്നാമത്തുള്ളത് പ്രൊഡക്ട് ഡെവലപ്മെൻ്റ് ആണ്. ആ പ്രൊഡക്ട് ഡെവലപ്മെൻറ്റ് പ്രത്യേകിച്ച് ലാർജ് സ്കെയിൽ ഐ ടി ടൈപ്പ് ഓഫ് പ്രോജക്ട്സ് എങ്ങനെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ നമുക്ക് ശരിക്കും ഇൻഡസ്ട്രി ലെവലായിട്ടുള്ള പ്രൊജക്റ്റുകൾ കൊണ്ടുവരാം. കാര്യം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് കഴിയുന്നത് കുറയ്ക്കാൻ വേണ്ടി എങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനം തന്നെ ഒരു ഇൻഡസ്ട്രിയായിട്ട് മാറ്റാൻ കഴിയും എന്നതാണ്. അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നത് മാത്രമല്ല, അത് പലരും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ തന്നെ അധ്യാപകരും യൂണിവേഴ്സിറ്റി എടുത്തിട്ടുള്ള സ്റ്റാഫും കൂടി ലാർജ് സ്കെയിൽ പ്രൊഡക്ട്സ്, അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിന്റെ പ്ലാനിംഗ് സിസ്റ്റം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിർമ്മിച്ച സോഫ്റ്റ്വെയറിലാണ് നടക്കുന്നത്. ഇവിടെയുള്ള പല ഗവൺമെന്റിന്റെ വെറ്റിനറി ക്ലിനിക്സിന്റെ മാനേജ്മെന്റ് ഈ വെറ്റ് ഹെൽത്ത് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷനാണ്. അപ്പോൾ ഇതെല്ലാം സ്കെയിലബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇൻഡസ്ട്രി യൂണിവേഴ്സിറ്റിക്കകത്ത് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അത് ഐ ടി ഇൻഡസ്ട്രിയുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതായത് CMM എന്ന് പറയുന്നത്, കേപ്പബിലിറ്റി മെച്ചൂരിറ്റി മോഡൽ എന്ന് പറയുന്നത്. അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ്. കേരളത്തിൽ ഒരു പക്ഷേ ഒരു ഡസൺ ഐ ടി കമ്പനികൾക്ക് ആ സ്റ്റാൻഡേർഡ് കിട്ടിയുള്ളൂ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഡെവലപ്മെന്റ് ടീമിനും ആ സ്റ്റാൻഡേർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി തലത്തിൽ ഇന്ത്യയിൽ ഏക യൂണിവേഴ്സിറ്റി ആയിരിക്കും അതിൻ്റെ ഡെവലപ്മെന്റ് ടീമിന് ഒരു CMM ലെവൽ സ്റ്റാൻഡേർഡ്, അത് അക്രഡിറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകളോ ലോക നിലവാരത്തിലുള്ളവയായിരിക്കും. അപ്പോൾ അത് വിദ്യാർത്ഥികൾക്കൊരു വലിയൊരു അവസരമാണ്. പഠിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് ഇതിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്നു. മാത്രമല്ല നമുക്കൊരു ഏൺ ബൈ ലേൺ പ്രോഗ്രാം എന്നാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോയിങ് ഡൂയിങ് ബീയിങ് എന്നുള്ളതാണ്. അപ്പം ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സിറ്റിക്കകത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയാലേ കഴിയുള്ളൂ. അപ്പോൾ അവർ പഠിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക്

0: അത് വർക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ വിദേശത്തൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയും. പക്ഷേ അവിടെ വിദേശത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികൾ ട്രിവിയൽ ജോലികളായിരിക്കാം. ഇപ്പോൾ നമ്മളൊരു ഒരു ഹോട്ടലിൽ പോയി വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കെയർ ഹോമിൽ പോയി വർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് ഇതല്ല. നിങ്ങൾ പഠിക്കുന്ന കാര്യം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ കോഴ്സ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യു ക്യാൻ ഏൺ വൈൽ യു ലേൺ ഓൾസോ. ഇതൊരു യുണീക്ക് ആയിട്ടൊരു മോഡലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ പലരും അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു ഏണിംഗ് മാത്രമല്ല, ആ ഒരു പ്രോസസ്സിൽ കൂടെ അയാൾ ആ സബ്ജക്ട് നന്നായിട്ട് പഠിക്കും.
1: ഈ ഇതിന്റെ അഡ്മിഷൻസ് ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ് സർ? അത്
0: നമ്മൾ രണ്ട് രീതിയിലാണ് എടുക്കുന്നത്. ഒന്ന് സ്വിയറ്റ് ആണ്, കോമൺ യൂണിവേഴ്സിറ്റി ടെസ്റ്റ് ഉണ്ടല്ലോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ, അത് ആ സ്വിയറ്റ് വഴി ഉള്ള വിദ്യാർത്ഥികളെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുകൂടാതെ യൂണിവേഴ്സിറ്റി തന്നെ ഒരു എക്സാം നടത്താറുണ്ട്, ഡ്യുവാറ്റ് എന്ന് പറഞ്ഞ്. ഇത് കഴിഞ്ഞിട്ട് അവർക്കൊരു അവരുടെ ഒരു ഇന്റർവ്യൂ വഴിയാണ് അവരെ ഫൈനലി സെലക്ട് ചെയ്യുന്നത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഈ പരിപാടിയുടെ തുടർ ഭാഗം അടുത്ത ഞായറാഴ്ച രാവിലെ 8:30. വിചാരം
2: സംസ്കാരവും ജീവിതവുമായി മുഖാമുഖം.
3: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം. യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിലേക്ക്. ആദ്യ ഗാനം ചിത്ര പാടിയത് ചിത്രം തെങ്കാശി പട്ടണം. ഗാനരചന കൈതപ്രം, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. പാടിയത് വിശ്വനാഥ്, കെ എൽ ശ്രീറാം, ചിത്ര.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: BR പ്രസാദ് രചിച്ച് വിദ്യാസാഗർ ഈണമിട്ട ഗാനം, MG ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം കിളിച്ചുണ്ടൻ മാമ്പഴം.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം. 9:30 ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 കഴിഞ്ഞ് 15:12.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ കത്തിലേക്ക് പോകാം. ആരുടെ കത്താണ് ആദ്യം വായിക്കുന്നത്?
3: ഈ കത്ത് അയച്ചിരിക്കുന്നത് ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം. സ്നേഹിതൻ എന്ന കവിത ഇഷ്ടപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. മഹിത മലയാളം, വാക്കറിവും നാട്ടറിവും. ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ അവതരിപ്പിച്ചത് കുരുത്തം എന്ന വാക്കിനെക്കുറിച്ചും അതിൻ്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നു. വിടരുന്ന മുട്ടുകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും വളരെ മനോഹരമായിരുന്നു. തിങ്കളാഴ്ച മഹിത മലയാളത്തിൽ ഡോക്ടർ മാർഗരറ്റ് ജോർജ് അവതരിപ്പിച്ച പട്ടണം എന്ന വാക്കിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ വളരെ വിജ്ഞാനപ്രദമായിരുന്നു. കിസാൻവാണിയിൽ കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിച്ചത് കേട്ടു. ഈ പദ്ധതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ചും അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചും അവർ വ്യക്തമാക്കി. നല്ല പരിപാടിയായിരുന്നു അത്. കൃഷിപ്പാട്ട് കേട്ടു ശ്രീമതി സാവിത്രി അന്തർജനം എഴുതി അവതരിപ്പിച്ചത്. പാട്ട് നന്നായിരുന്നു. മഹിത മലയാളത്തിൽ ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്ന പറയെപ്പറ്റി ഡോക്ടർ മാർഗരറ്റ് ജോർജ് സംസാരിച്ചത് കേട്ടു. യുവവാണിയിൽ കൊങ്ങിണി സമുദായത്തിലെ ഗാനങ്ങളുമായി വിഷ്ണുപ്രിയ, ഷേണായി, വൈഷ്ണവി നായിക്ക്, നവനീത് എന്നിവരൊക്കെ എത്തിയത് നന്നായിരുന്നു, ആസ്വദിച്ചു. ഓർമ്മചിന്ത് വളരെ രസകരമാക്കി അവതരിപ്പിച്ച റിയാസ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ ഫുട്ബോളിൽ തുടങ്ങി ഫുട്ബോളിൽ അവസാനിച്ച ആ പരിപാടി നന്നായിരുന്നു. സമകാലികത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരുന്ന കാലഘട്ടമാണിത്. യുവാക്കൾ ഇതിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സമകാലികത്തിൽ വന്ന ആ പരിപാടി വളരെ പ്രയോജനപ്രദമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കത്തുകൾ അവസാനിച്ചു.
2: ഒരുപാട് പരിപാടികളെ കുറിച്ച് ഗോപികൃഷ്ണൻ നന്ദ്യാട്ടുകുന്നം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
3: ഈ കത്ത് അയച്ചിരിക്കുന്നത് പി ടി മാധവൻ, തുരുത്തിക്കര. പാട്ടിന്റെ നാട്ടുവഴി തൃക്കാക്കരയുടെ ഇന്നത്തെ മായാലോകം പോലെയുള്ള മാറ്റത്തെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചു ഈ പരിപാടിയിലൂടെ. മറ്റൊന്ന്, പരസ്പരം പരിപാടിയിൽ സൈക്യാട്രിസ്റ്റ് തോമസ് ഡോക്ടറുമായി മദ്യാസക്തി മൂലമുണ്ടാകുന്ന മാനസിക രോഗങ്ങളെപ്പറ്റി സംസാരിച്ചത് ശ്രോതാക്കൾക്ക് ഒത്തിരി അറിവ് നൽകി.
2: പരസ്പരം, തത്സമയ മാനസികാരോഗ്യ പരിപാടി, അതുപോലെ പാട്ടിന്റെ നാട്ടുവഴി, ഈ പരിപാടികൾ ഇഷ്ടമായി പി ടി മാധവൻ തുരുത്തിക്കരയ്ക്ക് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ചിലത് പറയാനുണ്ട്.

0: വേണമെങ്കിലാകാം, അല്ലെങ്കിൽ വിട്ടുകളാം. ഇത് ഞാൻ പറയുന്നതല്ല. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് മാധവ് സദാശിവ് കൗടിയാർ.
1: ആഹാ, കത്തായിരുന്നോ?
0: സന്ദേശമാണിത്.
1: ഞാനോർത്ത് എന്നോടെന്താ പറയുകയാണെന്ന്.
0: അല്ല, ചിലര് പറയാനുണ്ട് എന്നാണ് തുടങ്ങുന്നത് ആ സന്ദേശം. അദ്ദേഹം ചോദിക്കുന്നു, പദ്യം ശ്ലോകം ഒക്കെ പാരായണമാവാം, ഗദ്യം പാരായണമല്ല, അതിനാൽ നോവൽ വായന എന്ന് പോരെ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം.
1: പാരായണം എന്ന വാക്കിന് വായന എന്നേ ഉള്ളൂ അർത്ഥം.
0: അതെ, പക്ഷെ നമ്മൾ കൂടുതലും കേൾക്കുന്നത് രാമായണ പാരായണം, അതല്ലെങ്കിൽ കവിതാ പാരായണം എന്നൊക്കെ
1: തന്നെയാണല്ലോ. ഇതിന് രണ്ടിനും
0: ഒരേ അർത്ഥം തന്നെയാണ്
1: എന്നുള്ളതാണ്.
0: അദ്ദേഹം പറയുന്ന നോവൽ വായന മതി എന്നാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെയാണ്. അടുത്തത് ഇതുപോലെ മറ്റൊരു കാര്യമാണ്, അതുപോലെ കൃത്രിമം, അതാണ് ആർട്ടിഫിഷ്യൽ. അപ്പോൾ AI എന്നാൽ മാനുഫാക്ചേർഡ് ഇന്റലിജൻസ് ആകുന്നത് എങ്ങനെ? കൃത്രിമ ബുദ്ധിയല്ലേ, അല്ലാതെ നിർമ്മിത ബുദ്ധിയല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ സംശയം. AI എന്നതിനെ സാധാരണ നിർമ്മിത ബുദ്ധി എന്നാണല്ലോ മലയാളത്തിൽ ഇപ്പൊ പറയുന്നത്. അത് കൃത്രിമ ബുദ്ധി പോരെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
1: അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചോട്ടെ, പല ഭാഷകളിൽ നിന്നും വരുന്ന പദങ്ങൾ നമ്മൾ വിവർത്തനം ചെയ്ത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചില്ലറ മാറ്റങ്ങൾ.
0: മാത്രമല്ല, നമുക്ക് അതുപോലെ തന്നെ അതങ്ങ് ഇങ്ങോട്ട് പരാവർത്തനം ചെയ്യാൻ കഴിയുകയുമില്ല അല്ലെ. ഇദ്ദേഹത്തിന്റെ ഇത്തരം ചോദ്യങ്ങളെല്ലാം നമ്മൾ ശ്രോതാക്കളുടെ ചിന്തയ്ക്ക് വിടുന്നു. ഒരുപക്ഷെ മറ്റു ഭാഷാശാസ്ത്രജ്ഞർ ഇതേക്കുറിച്ചൊക്കെ ആലോചിക്കട്ടെ, പുതിയ തീരുമാനങ്ങളിലെത്തട്ടെ. എന്തായാലും കൊച്ചി ആകാശവാണി FM നോവൽ പാരായണം കേട്ട് ഇങ്ങനെയൊരു അഭിപ്രായം അറിയിച്ചതിന് നന്ദി. അദ്ദേഹം കവടിയാറിൽ നിന്നാണ് ഈ സന്ദേശം അയച്ചിട്ടുള്ളത്.
1: ഈ കത്ത് അയച്ചിരിക്കുന്നത് TV ഹരികുമാർ, കണിച്ചുകുളങ്ങര. കാവ്യധാരയിൽ വയലാറിന്റെ മാനുഷാത ചൊല്ലിക്കേട്ടു. പനയമുട്ടം ശ്രീകുമാർ ആലപിച്ചത് ആരോഹണ അവരോഹണങ്ങളൊക്കെ കൃത്യമായി പാലിച്ചു, നന്നായി ചൊല്ലി. വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർ ആര്യ S MV ശശികുമാർ നടത്തിയ അഭിമുഖം വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഉപകരിച്ചു. കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറിന്റെ മഴ സംഗീതാവർമ്മ ആലപിച്ചത് നന്നായി. കവിതയുടെ ഭാവം ഉൾക്കൊണ്ടുള്ള ആലാപനം മികവ് പുലർത്തി. ആകാശവാണിയിലെ പരിപാടികളിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ ഒന്നും കേൾക്കുകയുണ്ടായില്ല. കേരളത്തെ വായനയിലേക്ക് നടത്തിച്ച മഹാന്മാരുടെ ജീവിത വഴികൾ വ്യക്തമാക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കണം. ഇന്നത്തെ വായനശാലകൾ യുവാക്കളെ യുവതികളെ ആകർഷിക്കുന്നുണ്ടോ? ഒരു സമകാലികം പ്രതീക്ഷിക്കാമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്.
0: TV ഹരികുമാർ കണിച്ചുകുളങ്ങര ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പൂർണ്ണമായും ശരിയല്ല. ആകാശവാണി കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പറയൂ നിങ്ങൾക്കറിയാമോ എന്ന തത്സമയ പരിപാടിയിൽ PN പണിക്കരെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം കേട്ടുകാണില്ല.
1: ദേശീയ വായനാ ദിനത്തിന് ബാലമണി അമ്മയുടെ പുസ്തകങ്ങൾ എന്ന കവിത കാവ്യധാരയിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു, അത് അദ്ദേഹം കേട്ടില്ല എന്ന് തോന്നുന്നു.
0: മറ്റു ചില പരിപാടികളിൽ കൂടി അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. സമകാലികം ഈ വിഷയത്തിൽ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായില്ല. തീർച്ചയായും അടുത്ത വർഷം നമുക്ക് ഈ ദേശീയ വായനാ ദിനം വരുമ്പോൾ, ഒരു മാസത്തെ ആചരണ പരിപാടികളാണല്ലോ, തീർച്ചയായും ഉൾപ്പെടുത്താവുന്നതാണ്.
1: പ്രിയ ആകാശവാണി, മാനസികവും ശാരീരികവും ആയ സന്തോഷം അലതല്ലുന്ന ചന്തമുള്ള സംഗീത പരിപാടിയാണ് വെള്ളിത്തിര. വിശേഷങ്ങൾ അറിയാനും പറയാനും കേൾക്കാനും പിന്നെ അല്പം പാടാനും സ്നേഹിച്ചും വിശേഷങ്ങൾ അന്വേഷിച്ചും കൗതുകം ആക്കുന്നുണ്ട് റിയ മാഡം, വിജി വർഗീസ്, ഷീബ, പിന്നെ പാട്ടുകൾ എടുക്കാൻ സഹായിച്ച സുഹൃത്തിനും ഒക്കെ നന്ദി. അങ്ങനെ വെള്ളിത്തിര സുന്ദരിയാകട്ടെ. ലോക നാടകവേദിയിലെ വ്യത്യസ്ത മാറ്റങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച വിടരുന്ന മൊട്ടുകൾ ഒത്തിരി ഇഷ്ടമായി. പുതുതലമുറയിലെ നമ്മുടെ മക്കൾ ഏറെ ചിന്താശേഷിയുള്ളവരാണ്. അവർ വളരട്ടെ, നമുക്ക് വളമാകാം വെളിച്ചമാകാം. നല്ല ഹൃദയം കൊണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കട്ടെ. ഒത്തിരി സന്തോഷത്തോടെ ചന്ദിരൂർ താഹ.
0: അഭിപ്രായത്തിന് നന്ദി. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് രാജി മരുത്തങ്കോടാണ്. July 6 പ്രഭാതഗീതത്തിൽ പ്രക്ഷേപണം ചെയ്ത യേശുദാസ്, ജയവിജയ എന്നിവർ പാടിയത് ഇഷ്ടമായി. അന്ന് തന്നെ കാവ്യധാരയിൽ നാലാങ്കൽ കൃഷ്ണവിളയുടെ കാമുകൻ എന്ന കവിതയുടെ ആലാപനവും ഉണ്ടായിരുന്നു. LPR വർമ്മയുടെ ഓർമ്മദിനം ഈ ഗാനം ഇന്നത്തെ ഗാനം എന്ന പരിപാടിയിൽ ഉപാസന ഉപാസന എന്ന് തുടങ്ങുന്ന ഗാനം അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചു ഉചിതമായി. മഹിതം മലയാളം ദേശമംഗലം രാമകൃഷ്ണൻ കുരുത്തം എന്ന വാക്കിനെ വിശദീകരിച്ചു പറഞ്ഞു, പരിപാടിക്ക് അഭിനന്ദനങ്ങൾ. കാവ്യധാര, മഹിതം മലയാളം, ഈ പരിപാടികളെല്ലാം രാജ്യമരുത്തങ്കോട്ടിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: PM വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലത്ത് നിന്ന് എഴുതുന്നു, വയോജന സംരക്ഷണത്തെക്കുറിച്ച് വാർദ്ധക്യം കുറ്റമല്ല എന്ന സമകാലികം കേട്ടു. June 25 ആ സമകാലികം വളരെ ശ്രദ്ധേയമായി. വൈദ്യശാസ്ത്രത്തിന്റെ അഭൂതപൂർവമായ നേട്ടങ്ങൾ കാരണം മനുഷ്യന് മരണസംഖ്യ കുറഞ്ഞു വരുന്നു, അത് കാരണം വൃദ്ധർ വർദ്ധിക്കുന്നു. പച്ചപ്ലാവില പഴുത്ത പ്ലാവില ആകുന്ന പോലെ പ്രായമാകുന്നത് ഒരു പ്രകൃതി നിയമമാണ്. അഭിനന്ദനങ്ങൾ. സമകാലികത്തിനാണ് അഭിനന്ദനങ്ങൾ.

0: സമകാലികം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ സന്ദേശം വായിച്ചിട്ടുള്ളത് മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര. ശാസ്ത്രദീപ്തിയെക്കുറിച്ചാണ് അദ്ദേഹം ആദ്യം അഭിപ്രായം അറിയിക്കുന്നത്. ഡോക്ടർ ടി എൽ രമാദേവി അവതരിപ്പിച്ച 9-ാം തീയതിയിലെ ശാസ്ത്രദീപ്തി ശ്രദ്ധേയമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നേ ദിവസം തന്നെ കാവ്യധാരയിൽ ഒളപ്പമണ്ണയുടെ കവിത കേൾക്കുകയുണ്ടായി, ഇഷ്ടപ്പെട്ടു. സമകാലികത്തെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം അറിയിക്കുന്നുണ്ട്. യാത്രകൾക്ക് നടപ്പാതകൾ ഉപയോഗിക്കുന്നത് ഏവർക്കും ഗുണകരമാകും എന്നാണ് അദ്ദേഹം എഴുതുന്നത്. നടപടി വേണ്ട നടപ്പാതകൾ, ആ സമകാലികം ഉചിതമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. സുഭാഷിതത്തെക്കുറിച്ചാണ് അടുത്ത അഭിപ്രായം. ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ അവതരിപ്പിച്ച സുഭാഷിതമാണ് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായത്. നിലവറയിൽ തിരുനെല്ലൂർ കരുണാകരനുമായി കെ സി നാരായണൻ നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗം കേൾക്കുകയുണ്ടായി, ഇഷ്ടപ്പെട്ടു. സാഹിത്യ സുരഭിയെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം അറിയിക്കുന്നുണ്ട്. അജയ്കുമാർ നടത്തിയ പി കെ ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും ആ പ്രഭാഷണം ശ്രദ്ധേയമായി. അതുപോലെ കെ ആർ ടോണി അവതരിപ്പിച്ച വ്യത്യസ്ത കവിതകൾ, സി എസ് ചന്ദ്രിക അവതരിപ്പിച്ച ആ പുളിമരം എന്ന ചെറുകഥ എല്ലാം വളരെ മനോഹരമായിരുന്നു എന്നാണ് മൊയ്തീൻ കുഞ്ഞ് തൻ്റെ സന്ദേശത്തിലൂടെ അഭിപ്രായമായി അറിയിക്കുന്നത്. ഒട്ടനവധി പരിപാടികളെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ് ഈ സന്ദേശത്തിലൂടെ അഭിപ്രായം അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ഈ കത്തയച്ചിരിക്കുന്നത് പി വി വേണുഗോപാലൻ, അല്ലപ്ര. 6-ാം തീയതി രാവിലെ പ്രഭാത ഗീതത്തിൽ യേശുദാസ്, ജയചന്ദ്രൻ, ബിജു നാരായണൻ എന്നിവർ പാടിയ ഗീതങ്ങൾ കേട്ടപ്പോൾ ശരിക്കും അമ്പലനടയിൽ നിന്ന് തൊഴുത ഒരു പ്രതീതിയായി. ഓർമ്മച്ചന്ത് റിയാസും ഉണ്ണികൃഷ്ണനും അവതരിപ്പിച്ചത് നന്നായി. അവരുടെ സംഭാഷണ ശൈലി കേൾക്കാൻ രസമായിരുന്നു. പുതിയ പരിപാടികളിൽ കൊങ്ങിണി ഗാനങ്ങൾ വളരെ കൗതുകത്തോടെ കേട്ടു. അതിൽ ഒരു കുട്ടി പാടിയ ദേവി സ്തുതികൾ വളരെ നല്ല നിലവാരം പുലർത്തി. ആ പരിപാടി അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും 1000 അഭിനന്ദനങ്ങൾ നേരുന്നു. ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്ര ഗാനങ്ങൾ കസ്തൂരി എന്ന പദത്തിൽ വളരെ മനോഹരമായി. അരുൺ ബാലകൃഷ്ണനും രാഖിയും അവതരിപ്പിക്കുന്ന പരിപാടി വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്.
0: അതെ,
1: പി വി വേണുഗോപാലൻ, അല്ലപ്ര.
0: അഭിപ്രായങ്ങൾക്ക് നന്ദി. ഇത് അഭിപ്രായ വേദിയിൽ ഉണ്ടായ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ്. അഭിപ്രായം അയച്ചിട്ടുള്ളത് ജി അനിൽ, തിരുവാണിയൂർ. അഭിപ്രായ വേദിയിൽ തക്ഷംകുന്ന് സ്വരൂപത്തെ പറ്റിയുള്ള കത്ത് വായിക്കുന്നതിനിടെ നിലയാങ്കം ഇത് 2-ാമത് പുനഃപ്രക്ഷേപണം ചെയ്തതാണ് എന്ന് പറഞ്ഞു. 2-ാമത് പ്രയോഗിക്കുന്ന സ്ഥിതിക്ക് പുനയില്ലാതെ പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ പോരെ എന്നാണ് അനിൽ ചോദിക്കുന്നത്. അത് പെട്ടെന്ന് കത്ത് വായിച്ചപ്പോൾ വന്നിട്ടുള്ള ഒരു തെറ്റാണ്. 2-ാമത് എന്ന് പറയുമ്പോൾ പുനഃപ്രക്ഷേപണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അനിൽ ചൂണ്ടിക്കാണിച്ചത് തെറ്റ്, ഇനി ആവർത്തിക്കുകയില്ലെന്ന് സവിനയം അറിയിക്കുന്നു.
1: ആൻസൻ കുറുമ്പത്തുരുത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ശ്രദ്ധേയമായി. വിജയം പങ്കുവയ്ക്കലിനെ സംബന്ധിച്ച് പി അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതവും പഠനാർഹമായിരുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് മലപ്പുറത്ത് നിന്ന് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
0: അഭിപ്രായം അറിയിച്ചതിന് നന്ദി പറയുന്നു. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് എ എം ജോണി, എം ജി നഗറിൽ നിന്നാണ്. അദ്ദേഹം 11-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സമകാലികം, എഫ് എം ഹെൽത്ത് ലൈൻ എന്നിവയെക്കുറിച്ചാണ് അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. എഫ് എം ഹെൽത്ത് ലൈൻ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അടുത്ത സന്ദേശം അയച്ചിട്ടുള്ളത് അബ്ദുൾ ജലീൽ മൂപ്പൻ, ഏലൂർ നോർത്ത്. അദ്ദേഹം എഴുതുന്നു, എസ് ജാനകിയെക്കുറിച്ചുള്ള അനുസ്മരണം ഏറെ നന്നായി. ചെറുപ്പകാലം തൊട്ട് സിനിമ കാണാൻ പോകുമ്പോൾ കേട്ട മറക്കാത്ത ഗാനങ്ങൾ വീണ്ടും കേൾക്കാൻ ആ പരിപാടി അവസരമൊരുക്കി. അതുപോലെ 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ ശ്രീകുമാരൻ തമ്പിയെപ്പറ്റി പറയുന്നത് കേട്ടു. സുഭാഷിതങ്ങൾ വിലപ്പെട്ട ഉപദേശങ്ങളാണ് നൽകുന്നത്. ഇതെല്ലാമാണ് അദ്ദേഹം തൻ്റെ സന്ദേശത്തിലൂടെ അഭിപ്രായമായി അറിയിച്ചിട്ടുള്ളത്.
1: മുകുന്ദൻ ജി കൈമൾ, പാണാവിളിയിൽ നിന്ന്. പാവപ്പെട്ടവന് ബാങ്ക് മുഖേന ലോൺ എടുക്കുന്ന രീതിയാണ് മുദ്രാ ലോൺ. അതിനുവേണ്ട കാര്യങ്ങൾ ബാങ്ക് മാനേജർ പറഞ്ഞത് കേട്ടപ്പോൾ ലോൺ തന്നെ വേണ്ടെന്ന് തോന്നിപ്പോയി. കാരണം 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഈ പാവപ്പെട്ടവൻ എത്ര ഓഫീസുകൾ കയറി ഇറങ്ങി സമ്പാദിക്കണം. പാവപ്പെട്ടവനെ ഇങ്ങനെയാണ് ബാങ്ക് സഹായിക്കേണ്ടത്. അദ്ദേഹം ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ്.
0: തീർച്ചയായും അത് നമ്മളുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ എന്ന പരിപാടിയിലായിരുന്നു മുദ്രാ ലോണിനെ കുറിച്ചുള്ള വിശദീകരണം ഉണ്ടായത്. ശ്രോതാവ് ഈ കത്തിലൂടെ പറയുന്ന അത്ര സങ്കീർണതകൾ മുദ്രാ ലോൺ ലഭിക്കുവാൻ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേർക്ക് മുദ്രാ ലോൺ ലഭിച്ചിട്ടുണ്ട്.
1: സ്മൃതിരാഗം കേട്ടു, വളരെ സന്തോഷം തോന്നി. ശരിക്കും പഴയ ഗായകരുടെയും ഗാനരചയിതാക്കളുടെയും സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ കേൾപ്പിച്ചതിന് വളരെ നന്ദി. ഇതുപോലെയുള്ള പഴയ ചലച്ചിത്ര ഗാനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ശ്രോതാക്കളുടെ ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് മാറുന്നു ആകാശവാണി എന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇനിയും ഇനിയും നല്ല നല്ല പരിപാടികളുമായി ആകാശവാണി ശ്രോതാക്കൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം ശശികുമാർ, എറണാകുളം. ശ്രോതാക്കളുടെ പ്രതീക്ഷകൾക്കൊപ്പം എപ്പോഴും ആകാശവാണി കൊച്ചി നിലയം ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു.
0: സുരേഷ്.

0: ജി എൻ എ ഡി ആണ് ഈ സന്ദേശം അയച്ചിട്ടുള്ളത്. സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ ദിവസം വിടവറിഞ്ഞ ഗായിക എസ് ജാനകി അമ്മയെ ഓർത്തുകൊണ്ടാണ് ഈ സന്ദേശം അയക്കുന്നത്. 12-ാം തീയതി 9:30 മുതൽ 12 മണി വരെ തുടർച്ചയായി കേൾപ്പിച്ച പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി. പ്രത്യേകിച്ച് ഓർമ്മകളുടെ സംഗീതം, എസ് ജാനകി അമ്മ പങ്കെടുത്ത പരിപാടി, അതുപോലെ സ്മൃതിരാഗം, തമിഴ് ഗാനങ്ങൾ, ഇങ്ങനെ എസ് ജാനകിക്ക് വളരെ ഉചിതമായ ഒരു ആദരാഞ്ജലിയാണ് കൊച്ചി FM സമർപ്പിച്ചത് എന്നാണ് അദ്ദേഹം ഈ സന്ദേശത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്.
1: തീർച്ചയായിട്ടും മറക്കാനാവാത്ത ഒരുപാട് ഗാനങ്ങൾ നമുക്ക് തന്നിട്ടാണ് ജാനകിയമ്മ യാത്രയായത്. ഈ ഗായകരുടെയും ഗാനശില്പികളുടെയും ഒക്കെ പേരുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുള്ള ആകാശവാണിക്കാരെ സംബന്ധിച്ചിടത്തോളം ആകാശവാണിക്കാർക്കും അതിൻ്റെ ശ്രോതാക്കൾക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേരാണ് ജാനകിയമ്മ. ജാനകിയമ്മയുടെ പാട്ടുകൾ എക്കാലവും ജീവിക്കും. ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടി ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചതിൽ വളരെ സന്തോഷം.
0: ഇനിയും ധാരാളം കത്തുകളും സന്ദേശങ്ങളും വായിക്കുവാൻ നമുക്ക് ബാക്കിയുണ്ട്. എന്നാൽ അഭിപ്രായവേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുന്നു. കത്തുകളും സന്ദേശങ്ങളും വായിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 9444752212. നമ്പർ ഒരിക്കൽ കൂടി 9444752212.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:30 കഴിഞ്ഞ് 30 മിനിറ്റ് 6 സെക്കൻഡ്.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം രഥോത്സവം. ഗാനരചന ഗിരീഷ് പതഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: പ്ലാറ്റ്ഫോം
1: നമ്പർ 2 ചൊല്ലിയ വാലി
2: സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കെ ആർ ടി. ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ചിത്രം ശിക്കാരി ശംഭു. പാടിയത് വിനീത് ശ്രീനിവാസൻ, നബീൽ അസീസ്, ശ്രീജിത്ത് ഇടവന. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം ശ്രീജിത്ത് ഇടവനാണ്.

0: play Underdog Vapes.
1: Let's play football.
2: FIFA World Cup 2026 updates. It's the World Cup time. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരെ കിരീടം വെച്ച് വാഴിക്കാനുള്ള സുദിനം. നിലവിലെ ലോക ചാമ്പ്യന്മാരും യൂറോപ്പിലെ ചാമ്പ്യന്മാരും വേൾഡ് കപ്പ് ഫൈനലിന്റെ ചരിത്രത്തിൽ മുഖാമുഖം ആദ്യമായി എത്തുന്നു. അവസാന നിമിഷങ്ങളിലെ അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ, നോക്കൌട്ട് സ്റ്റേജിലൂടെ ആരാധകരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ലിയോണൽ മെസ്സി എന്ന മാന്ത്രികന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന അർജന്റീന എതിരിടുന്നു. ഈ ലോകകപ്പിൽ ഒരേ ഗോള് മാത്രം വഴങ്ങി. അറ്റാക്കിംഗിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, മിഡ്ഫീൽഡ് കൺട്രോളിലാകട്ടെ, എല്ലാത്തിലും ഡോമിനൻസ് നൽകാനായി ഒന്നിനൊന്ന് മികച്ച താരനിരയുമായി ഒപ്പം ടീനേജ് സെൻസേഷൻ യാമിൻ യമാലും ചേരുന്ന ടോട്ടൽ ഫുട്ബോളിന്റെ മനോഹാരിതയാൽ ഏതൊരു ടീമിനെയും നിലംപരിശാക്കാൻ തയ്യാറെടുത്തു വരുന്ന സ്പെയിനുമായി ജൂലൈ 20 പുലർച്ചെ 12:30 ഫിഫ വേൾഡ് കപ്പിന്റെ ബ്ലോക്ക് ബസ്റ്റർ കലാശ പോര്, അർജന്റീന വേഴ്സസ് സ്പെയിൻ, 20 July 12:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
3: FM Morning Selections il adutha kaanam Jayachandranum chithram paadiyathu. Chithram Aniyan Bava, Chetan Bava. ഗാനരചന IS കുണ്ടൂർ, സംഗീതം SP വെങ്കടേഷ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: എഫ് എം മോർണിംഗ് സെലക്ഷൻസാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം മനസ്സിനക്കരെ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

ചിത്രം ഹലോ, പാടിയത് ചിത്ര, സംഗീത പ്രഭു, ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

0: പറയൂ, നിങ്ങൾക്കറിയാമോ?
1: പ്രശ്നോത്തരിയും ഇഷ്ടഗാനങ്ങളുമായി വരുന്ന പറയൂ നിങ്ങൾക്കറിയാമോ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം.
0: ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ 9446454588 എന്ന ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.
1: അപ്പോൾ ഇനി ബുധനാഴ്ചകളിൽ 1 മണിക്ക് മൊബൈൽ ഫോണുമായി കാത്തിരിക്കുക. പറയൂ നിങ്ങൾക്കറിയാമോ എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി കൊച്ചി FM 102.3.
2: ആകാശവാണി FM വാർത്തകൾ.
1: ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82 പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പെഹൽഗാം ബാൽതാൽ റൂട്ടുകളിലൂടെ അമർനാഥ് യാത്ര ഇന്നുമുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചെന്ന് മന്ത്രി കെ മുരളീധരൻ. ബാനർ കെട്ടിയും കുടി കെട്ടിയും ഭക്ഷണ വിതരണം വേണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21 അന്തിമ പട്ടിക അടുത്ത മാസം 19 പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷണർ അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. CBSE 10 ക്ലാസ് 2 ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജി ലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാം. ജോർദാനിലെ സൈനിക താവളത്തിനു നേരെ ഇറാന്റെ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി US സൈന്യം. ഒരു സൈനികനെ കാണാതായി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി വി സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും.
2: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 2:28. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. എം ജി ശ്രീകുമാർ, ശ്രീനിവാസ്, ചിത്ര എന്നിവരും സംഘവും പാടിയത് ചിത്രം മേഘം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

ഷൺമുഖം. ചിത്രപാടിയ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബീണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. ചിത്രം ചന്ദ്രലേഖ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ഹിറ്റ്ലർ.

സുദീപ് കുമാർ, റെമി ടോമി എന്നിവർ പാടിയത്. ചിത്രം അറബിയും ഒട്ടകവും പി. മാധവൻ നായരും. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം എം. ജി. ശ്രീകുമാർ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ FM മോർണിംഗ് സെലക്ഷൻ സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. കെൽട്രോൺ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജി ഡിപ്ലോമ PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഈ മാസം 20-23 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിദ്യാർത്ഥികൾ ആധാർ, SSLC സർട്ടിഫിക്കറ്റ്, മറ്റ് വിദ്യാഭ്യാസ രേഖകൾ എന്നിവ സഹിതം തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പഠന കേന്ദ്രങ്ങളിൽ എത്തണം. സമയം രാവിലെ 10 മുതൽ 3 വരെ. വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 95-44-95-81-82. 95-44-95-81-82. ഇന്ത്യൻ വ്യോമസേനയിൽ അഗ്നിവീർ തസ്തികകളിൽ നിയമനത്തിന് അവിവാഹിതരായ യുവതീ യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നാളെ രാവിലെ 11 മുതൽ ഓഗസ്റ്റ് 2 രാത്രി 11 വരെ https://iaf recruitment.edcal.co.in ഇത് മുഖേന അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനുള്ള നമ്പർ ഇതാണ്: 95-13-25-3-3-3. 95-13-25-3-3-3.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
0: ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ 4 വർഷ BA പ്രോഗ്രാമിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം വിഭാഗങ്ങളിൽ സംവരണ സീറ്റുകൾ ഉൾപ്പെടെയുള്ള ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഇതുവരെയും അലോട്ട്മെന്റ് ലഭിക്കാത്ത നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയും പരിഗണിക്കും. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് പഠന വിഭാഗങ്ങളിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. www.ssus.ac.in.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാ

0: കുഞ്ഞാലിക്കുട്ടിക്കുഞ്ഞമ്പം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ 4 വർഷ BA മ്യൂസിക് പ്രോഗ്രാമിൽ സംവരണ സീറ്റുകൾ ഉൾപ്പെടെയുള്ള ഒഴിവുകളിലേക്ക് ഈ മാസം 22-ാം തീയതി രാവിലെ 10:30 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കാലടി മുഖ്യ ക്യാമ്പസിലുള്ള മ്യൂസിക് വിഭാഗത്തിൽ എത്തിച്ചേരണം. പട്ടികജാതി വികസന വകുപ്പിന്റെ ഇ ഗ്രാന്റ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആനുകൂല്യ വിതരണം സുഗമമായി നടത്തുന്നതിന് സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉയർന്ന പ്രായപരിധി 35 വയസ്സ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 21-ാം തീയതിക്കകം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484242256, 0484242256. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. സ്വർണം ഗ്രാമിന് 13,135 രൂപ നിരക്കിലും പവന് 1,05,080 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:31, 12 സെക്കൻഡ്.

സ്മൃതിരാഗം, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, അടുത്ത നാളുകളിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പ്രിയ ഗായിക എസ് ജാനകി. ഇന്ത്യൻ സംഗീത ചരിത്രത്തിലെ മികച്ച ഗായികമാരിൽ ഒരാളും ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നും അറിയപ്പെട്ട ഗായികയായിരുന്നു എസ് ജാനകി. സിനിമകൾ, ആൽബങ്ങൾ എന്നിവയിലായി 48,000-ൽ അധികം ഗാനങ്ങൾ ആലപിച്ചു. 19 വയസ്സുള്ളപ്പോൾ വിധിയൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ജാനകി തൻ്റെ ഗായികാ ജീവിതം ആരംഭിച്ചത്. ജാനകിയുടെ മാതൃഭാഷ തെലുങ്കായിരുന്നു, പക്ഷേ കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ 20 ഭാഷകളിൽ അവർ ഗാനങ്ങൾ ആലപിച്ചു. ഇന്ന് സ്മൃതിരാഗത്തിൽ എസ് ജാനകി ആലപിച്ച ഗാനങ്ങൾ.

ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് വിശ്വനാഥൻ. ഇനി ചേട്ടത്തി എന്ന ചിത്രത്തിൽ എസ് ജാനകി പി ബി ശ്രീനിവാസിനോടൊപ്പം പാടിയത് വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് ബാബുരാജിൻ്റെ സംഗീതം.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകിയ ഈ ഗാനം പ്രിയതമ എന്ന ചിത്രത്തിൽ നിന്ന് എസ് ജാനകി യേശുദാസിനോടൊപ്പം പാടിയത്.

അടുത്ത ഗാനം എസ് ജാനകി കമുകറ പുരുഷോത്തമനൊപ്പം പാടിയത്, ചിത്രം സ്നേഹദീപം. ഗാനം എഴുതിയത് പി ഭാസ്കരൻ, ഈണം എം ബി ശ്രീനിവാസൻ.

0: പ്രിയ ശ്രോതകളെ, സ്മൃതിരാഗം തുടരും. നാട്ടുവിശേഷത്തിനും ആകാശവാണി FM വാർത്തകൾക്കും ശേഷം
1: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https colon

0: www.awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: നാട്ടുവിശേഷം. ആമ്പലൂർ ഗ്രാമീണ വായനശാലയിൽ സി ആർ രാധാകൃഷ്ണൻ എഴുതിയ ആമ്പലുകളുടെ നാട്ടിൽ പുസ്തക പ്രകാശനം വൈകിട്ട് 3:30 ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം നാം തിയേറ്ററിൽ. കുട്ടികളുടെ നാടക പരിശീലന കളരി ഇന്ന് ഉച്ചയ്ക്ക് 2:00.
2: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
1: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
3: ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ചന്ദനകുമാരി എൻ കെ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി വൈകിട്ട് 6 മണിക്ക് നന്ദികുളങ്ങര കലാസാഹിത്യവേദിയുടെയും കെ എം സലീം മാസ്റ്റർ മെമ്മോറിയൽ ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ തേജസ് സൌജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഉച്ചയ്ക്ക് 1 മണി വരെ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: പുകാട്ടുപടി വള്ളത്തോൾ സ്മാരക വായനശാലയിൽ വൈകിട്ട് 4 മണിക്ക് ഫുട്ബോൾ ഷൂട്ടൗട്ട് മത്സരവും തുടർന്ന് പാടാം നമുക്ക് പാടാം ശേഷം ചലച്ചിത്ര പ്രദർശനം. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.
6: ആകാശവാണി FM വാർത്തകൾ.
3: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. സ്വാതന്ത്ര്യ സമരസേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരമർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും ആദരവും ഉയർത്തിപ്പിടിക്കുന്നതിന് സ്വജീവൻ നൽകിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡെയെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കിഴക്കൻ മോസ്കോയിൽ 9 പേർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. സമൂഹത്തിൽ മതസൗഹാർദ്ദവും പരസ്പര വിശ്വാസവും കൂടുതൽ ദൃഢമാക്കാനും തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മത സാമുദായിക സൗഹാർദ്ദ മൈത്രി യോഗം ചേർന്നു. പ്രാദേശിക തലത്തിൽ സമാധാനം ഉറപ്പാക്കാൻ താഴെത്തട്ടിൽ സമാധാന സമിതികൾ അടിയന്തരമായി രൂപീകരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്തെ പട്ടികജാതി സമൂഹത്തിന്റെ വികസന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതും വകമാറ്റുന്നതും തടയാൻ നിയമനിർമ്മാണം വേണമെന്ന് പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി VC ബിനീഷ്. പട്ടികജാതി മോർച്ച കോഴിക്കോട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്.
6: ആകാശവാണി FM വാർത്തകൾ.
3: എസ് ജാനകി ആലപിച്ച കൂടുതൽ ഗാനങ്ങളുമായി സ്മൃതിരാഗം തുടരുന്നു. 1957 ജാനകി തന്റെ ആദ്യ മലയാള ഗാനം ആലപിച്ചു. ശരിയായ ഉച്ചാരണവും ഭാഷയുടെ സൂക്ഷ്മതകളും 1970s-ലും 1980s മധ്യം വരെ അവരെ സംഗീതമേഖലയിലെ പ്രിയപ്പെട്ട ഗായികയാക്കി. വി ദക്ഷിണാമൂർത്തി, MS ബാബുരാജ്, ശ്യാം, MB ശ്രീനിവാസൻ, AT ഉമർ, സലീൽ ചൗധരി തുടങ്ങിയ നിരവധി പ്രശസ്ത സംഗീത സംവിധായകരുടെ പ്രിയപ്പെട്ട ഗായികയായിരുന്നു അവർ.

കഥാപാത്രത്തിൻ്റെ പ്രായമനുസരിച്ച് ജാനകി വൈവിധ്യമാർന്ന ശബ്ദ മോഡുലേഷൻ നടത്തിയിട്ടുണ്ട്. ജാനകി ആലപിച്ച കൂടുതൽ ഗാനങ്ങളിലേക്ക്. ഇനി ആൽമരം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനൊപ്പം പാടിയ ഗാനം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ.

0: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
1: അങ്ങനെ മൊബൈലില് സ്പീക്കർ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ മൊബൈല് കണക്ട് ചെയ്ത് അങ്ങനെ വെച്ച് കേൾക്കും. എല്ലാ പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്.
2: ഓണമൊക്കെ എടുക്കാറായില്ലേ?
1: ആ ഓണം എടുക്കാറായില്ല.
2: തിരക്കുണ്ടോ?
1: തിരക്കൊന്നും വന്നില്ല, ഇതുവരെ വന്നില്ല. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞല്ലേ.
0: ഫോൺ ഔട്ട് ഗാനോത്സവം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഓണം ആകുമ്പോഴത്തേനും തിരക്കൊക്കെ ആകും.
2: തിരക്കൊക്കെ ആകും. ഏതൊക്കെ പരിപാടികളാണ് ആകാശവാണി?

സ്മൃതിരാഗം തുടരുന്നു. ഇനി എസ് ജാനകി ജലരേഖ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം, ലീല കവിയൂരിൻ്റെ വരികൾക്ക് എം ബി ശ്രീനിവാസിൻ്റെ സംഗീതം.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര പി ഒ 682021.
2: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 5 6 2 2 1 2.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: നിയമവേദി: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
4: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
3: നിയമവേദി.

0: ശനിയാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
1: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 11:30. പ്രിയ ശ്രോതകളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മനോ പാടിയത് ചിത്രം ഉള്ളത്തെ അള്ളിത്ത, പളനി ഭാരതിയുടെ രചനയ്ക്ക് സിർപ്പിയുടെ സംഗീതം.

തമിഴ് ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അറിവുമതി എഴുതിയ ഗാനം, പണ്ഡിത് ഹരിഹരൻ, ചിത്രം മൂവേന്ദർ. ഗാനത്തിന് സംഗീതം നൽകിയത് സിർപ്പി.

0: Country Underdog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരെ കിരീടം വെച്ച് വാഴിക്കാനുള്ള സുദിനം. നിലവിലെ ലോക ചാമ്പ്യന്മാരും യൂറോപ്പിലെ ചാമ്പ്യന്മാരും വേൾഡ് കപ്പ് ഫൈനലിന്റെ ചരിത്രത്തിൽ മുഖാമുഖം ആദ്യമായി എത്തുന്നു. അവസാന നിമിഷങ്ങളിലെ അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ, നോക്കൌട്ട് സ്റ്റേജിലൂടെ ആരാധകരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ലിയോണൽ മെസ്സി എന്ന മാന്ത്രികന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന അർജന്റീന എതിരിടുന്നു. ഈ ലോകകപ്പിൽ ഒരേ ഗോള് മാത്രം മുഴങ്ങി. അറ്റാക്കിംഗിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, മിഡ്ഫീൽഡ് കൺട്രോളിലാകട്ടെ, എല്ലാത്തിലും ഡോമിനൻസ് നൽകാനായി ഒന്നിനൊന്ന് മികച്ച താരനിരയുമായി ഒപ്പം ടീനേജ് സെൻസേഷൻ യാമിൻ യമാലും ചേരുന്ന ടോട്ടൽ ഫുട്ബോളിന്റെ മനോഹാരിതയാൽ ഏതൊരു ടീമിനെയും നിലംപരിശാക്കാൻ തയ്യാറെടുത്തു വരുന്ന സ്പെയിനുമായി ജൂലൈ 20 പുലർച്ചെ 12:30 ഫിഫ വേൾഡ് കപ്പിന്റെ ബ്ലോക്ക് ബസ്റ്റർ കലാശപ്പോര്, അർജന്റീന വേഴ്സസ് സ്പെയിൻ, 20 July 12:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
2: ഇനി കൃഷ്ണരാജും ചിത്രയും പാടിയ ഗാനം. ഗാനം എഴുതിയത് താമരൈ, സംഗീതം ദേവ, ചിത്രം ഉന്നരുകിൽ നാനിരുന്നാൽ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 12:18.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ മാൾഡോവ, വടക്കൻ മാസ്ഡോണിയ, റൊമാനിയ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റ് മയ്യ സന്തുവുമായി കൂടിക്കാഴ്ച നടത്തും. മാൾഡോവ പാർലമെൻ്റ് പ്രസിഡന്റ് ഇഗോർ ഗ്രോസുമായും രാഷ്ട്രപതി ചർച്ചകൾ നടത്തും. മാൾഡോവ ഇന്ത്യ പാർലമെൻ്റ് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങളുമായി ആശയവിനിമയം നടത്തിയ ശേഷം ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യ സമരസേനാനിയും വിപ്ലവകാരിയുമായ മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിൻ്റെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനാണ് മംഗൾ പാണ്ഡെ ജീവൻ ബലിയർപ്പിച്ചതെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജമ്മുകശ്മീരിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായ സാഹചര്യം ആഭ്യന്തരമന്ത്രി അമിത് ഷാ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ചർച്ച ചെയ്തു. ദുരിതബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് അമിത് ഷാ ഇരുവരെയും അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. അല്പസമയത്തിനകം മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. പകൽ മിച്ചം വരുന്ന സൗരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയത്തിൻ്റെ പ്രവൃത്തി കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. 125 MW ശേഷിയുടെ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. സേട്ട് നാഗ്ജി മുൻ ഫുട്ബോൾ താരവും ഗോൾ കീപ്പറുമായ നാസർ കിണാശേരിയെ കോഴിക്കോട് കാളൂർ റോഡ് ഫുട്ബോൾ ഫാൻസിൻ്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ഫിഫ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് മാങ്കാവിലെ ചടങ്ങിലാണ് ആദരം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം PV സിന്ധുവിന്. ഫൈനലിൽ ജപ്പാന്റെ അകാനി യമാഗുച്ചിയെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്.
1: ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, മുണ്ടിനീര് ഡോക്ടർ സിമിയ ടി സംസാരിക്കുന്നു, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മ ചിന്ത്, 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് 4:00 വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി, 4:55 സേവന വാർത്തകൾ. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ തുടർന്ന് പാട്ടിൻ്റെ നാട്ടുവഴി, ഇതിൽ കൊച്ചിയുടെ ജലപാതകൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിത ഗാനം, സേവന

0: വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, വൃക്ഷങ്ങൾക്കേകാം ദീർഘായുസ്, മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ലധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖം 1-ാം ഭാഗം, 7:20 വിപണി, വാരാന്ത അവലോകനം, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇന്ന് രാത്രി 7:35 മുതൽ 9 വരെ FM ഈവനിങ്, ഇതിൽ സമകാലികം വിദേശ പഠന രംഗത്തെ ചതിക്കുഴികൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെട്ട പന്തിരുക്കുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേസ്. 8:05 യുവവാണി. യുവജന കമ്മീഷന്റെ യുവ പ്രതിഭാ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു 2-ാം ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് മഹിതം മലയാളം, FM ഡയറിയിലെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, തുടർന്ന് ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും, തുടർന്ന് 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ. നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
6: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
6: എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. KP ഉദയഭാനു സംഗീതം നൽകിയത്. ആദ്യ ഗാനം N. സുരേഷ് കുമാർ പാടിയത്, രചന MN മാരൂർ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൂടുതൽ ലളിതഗാനം കേൾക്കാം ഇന്ന് വൈകിട്ട് 6:20 മധുരം ഗീതത്തിലൂടെ. ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 ഓർമ്മ ചിന്ത
1: ചെയ്യുന്നത്. ഇതിനിടെ ചില പരിഭവങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഇത്രയൊക്കെ എടുത്തില്ലേ, ഇത് മതിയെന്നും ഗൃഹനാഥനും അല്ല കൊച്ചിനെ ഒരുങ്ങി നടക്കാൻ കുറച്ചുകൂടി വേണമെന്ന് ഭാര്യ ഭർത്താക്കൻ.
0: ഉച്ചകഴിഞ്ഞ് 2 ഓർമ്മ ചിന്ത.
1: ഭർത്താക്കന്മാർക്കായി പ്രത്യേക സിലക്ഷൻ ചിലർ നടത്തുന്നു, ചിലർ പരസ്പരം ഭംഗി നോക്കി കൂടെ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 12:25. സേവന വാർത്തകൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നു. MSc കെമിസ്ട്രി പ്രോഗ്രാമുകളിലേക്കുള്ള ആദ്യ റിയൽ ടൈം അഡ്മിഷൻ നാളെ രാവിലെ 9 മുതൽ 10 വരെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പിൽ നടക്കും. അതോടൊപ്പം തന്നെ MSc മറൈൻ ജിയോളജി, MSc മറൈൻ ജിയോ ഫിസിക്സ് പ്രോഗ്രാമുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നാളെ രാവിലെ 10:30 ലേക്ക് സൈഡ് ക്യാമ്പസിലെ മറൈൻ ജിയോളജി ആൻഡ് ജിയോ ഫിസിക്സ് വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kusat.ac.in വെബ്സൈറ്റ് സന്ദർശിക്കുക. admissions.kusat.ac.in ഫോൺ നമ്പർ 9446666327 9446666327.
1: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: LED ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
1: കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
3: പ്ലാറ്റ്ഫോം നമ്പർ 2
4: ചൊല്ലേ
3: വാലി സൂപ്പർ ഫാസ്റ്റ്
5: എക്സ്പ്രസ് ചേച്ചി, അല്ല ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
5: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
6: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
7: നോ സിഗ്നൽ.
5: ഇനി എന്ത് ചെയ്യും?
6: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
5: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
7: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
5: RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: ഇന്ത്യൻ വ്യോമസേനയിൽ അഗ്നിവീർ തസ്തികകളിൽ നിയമനത്തിന് അവിവാഹിതരായ യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. നാളെ രാവിലെ 11 ഓഗസ്റ്റ് 2 രാത്രി 11 വരെ IAFRecruitment.edcil.co.in മുഖേന അപേക്ഷിക്കാം. IAFRecruitment.edcil.co.in കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9513-25-33-33 9513-25-33-33
8: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
9: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
10: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: കോട്ടയം ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ അടുക്കള ജീവനക്കാരുടെ ഒഴിവിൽ കരാർ നിയമനത്തിനുള്ള അഭിമുഖം. ഈ മാസം 24 രാവിലെ 11 ഭവന നിർമ്മാണ ബോർഡിന്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടക്കും. പരിചയസമ്പന്നരായ വനിതകൾക്ക് മുൻഗണന. വിളിക്കേണ്ട നമ്പർ 790-769-1440. 790-769-1440.
8: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
9: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ ഇ ഗ്രാൻഡ്സ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആനുകൂല്യ വിതരണം സുഗമമായി നടത്തുന്നതിന് സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ 1 കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരും BTech ഡിഗ്രി, കമ്പ്യൂട്ടർ സയൻസ് IT, MCA, MSc IT, MSc കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിലേതെങ്കിലും കോഴ്സ് പാസ്സായിരിക്കണം. ഉയർന്ന പ്രായപരിധി 35 വയസ്സാണ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 21 കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. നമ്പർ 04842-42-22-56 04842-42-22-56 സേവന വാർത്തകൾ ഇനി 4:55 കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 12:29-28 ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷിയോഗം ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് എംപി ജയറാം രമേശ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1 അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറണാകുളം ജില്ലയിൽ 4 വാർഡുകളിലാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: കൊച്ചി കോർപ്പറേഷനിലെ വാർഡ് 19 അയ്യപ്പൻകാവ്, വടക്കേക്കര പഞ്ചായത്തിലെ വാർഡ് 9 മടപ്ലാ തുരുത്ത്, പൂത്രക്ക പഞ്ചായത്തിലെ വാർഡ് 8 കോലഞ്ചേരി ഈസ്റ്റ്, ആറക്കടവ് പഞ്ചായത്തിലെ വാർഡ് 4 പുളിയനം തെക്ക് എന്നീ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2026 ജനുവരി 1 അതിനു മുമ്പോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാവുന്നതാണ്. ഇതിനായി ഓൺലൈനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജക മണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനും
0: സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമിനേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പുരസ്കാര ജേതാവ് വൈക്കം വിജയലക്ഷ്മി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഞാൻ ആകാശവാണിയുടെ ഒരിക്കലും തിരിയാത്ത സുഹൃത്താണ്. ദേശീയ പുരസ്കാരം ലഭിച്ച എനിക്ക്, അപ്പൊ ആകാശവാണിയിൽ നിന്നും എനിക്ക് ഒരു അഭിനന്ദനം ലഭിച്ചതിൽ സന്തോഷം. അതില് ദൈവത്തിനും നന്ദി പറയുന്നു, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും, AARMലെ ഫിലിം ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ ദീപു ചേട്ടൻ, മനു മഞ്ജു ചേട്ടൻ ലിറിക്സ്, പിന്നെ ആകാശവാണിയിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കും. പകൽ സമയവും വൈദ്യുതി ഉൽപ്പാദനം

0: ബാധിപ്പിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെ സദ്യകൾ നടക്കും. ഇതുവരെ 500 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി സമൂഹ വള്ളസദ്യ. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 2,289 കിണറുകൾ ക്ലോറിനേഷനും 389 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 60 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 49 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ 168 അംഗൻവാടികളിലും 31 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനം നടത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 103 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അതിഥി തൊഴിലാളികളുടെ 19 വാസസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിഥി തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി പരിശോധന.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. 4 6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഒരു റിപ്പോർട്ട്.
3: ഫ്ലോറിഡയിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ ഇംഗ്ലണ്ട് 4-0 മുന്നിലെത്തി. എന്നാൽ രണ്ടാം പകുതിയിൽ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ച് ഫ്രാൻസ് തിരിച്ചടിച്ചു. അതും 3 ഗോളുകൾ. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ തൊട്ടുപിന്നാലെ ലഭിച്ച പെനാൽറ്റിയിൽ ഇംഗ്ലണ്ട് വീണ്ടും ഗോൾ വല ചലിപ്പിച്ചു. ഇഞ്ചുറി ടൈമിൽ ഉസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ 4 ഗോൾ കണ്ടെത്തിയെങ്കിലും ജൂഡ് ബെല്ലിംഗമിന്റെ 6 ഗോളോടെ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു. ഇംഗ്ലണ്ടിനുവേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടിയപ്പോൾ ഡെക്ലാൻ റൈസ്, എസ്രി കൊൻസ, ജൂഡ് ബെല്ലിംഗാം എന്നിവർ ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടിയപ്പോൾ ബ്രാഡ്ലി ബർക്കോളയും ഉസ്മാൻ ഡെംബലെയും ഓരോ ഗോൾ വീതം നേടി. ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ 1. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കും. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം PV സിന്ധുവിന്. ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ നേട്ടം. ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ബാഡ്മിന്റൺ താരം എന്ന നേട്ടവും ഇതോടെ PV സിന്ധുവിന് സ്വന്തമായി. ലോഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം 3:30 മത്സരം. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ അവസാന മത്സരം നിർണായകമാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ മുഖഛായ മാറ്റിയ ബാങ്ക് ദേശസൽക്കരണത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് ബാങ്ക് ദേശസൽക്കരണ ദിനം ആചരിക്കുന്നു. 1969 ജൂലൈ 19 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ പ്രമുഖരായ 14 സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും

0: സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12:40 കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും.

0: കൊല്ലത്തിന്റെ നേര് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുന്നു.
1: പണ്ടുകാലത്ത് വളരെ വ്യാപകമായി കുട്ടികളിൽ കണ്ടുവന്നിരുന്ന ഒരസുഖമാണ് മുണ്ടുനീര്. അത്രത്തോളം പിന്നീട് ഈ മംസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 വർഷമായിട്ട് വളരെയധികം കേസുകൾ മംസ് അഥവാ മുണ്ടുനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 2026 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 5500 സ്ഥിരീകരിക്കപ്പെട്ട മംസ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൂടുതൽ ഇത് കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പകരുന്നതും കുറച്ച് ശ്രദ്ധ എടുത്താൽ അത് കുറയ്ക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് എന്താണെന്നുള്ളതാണ്. ഇതൊരു വൈറൽ അണുബാധയാണ്. കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഒരു പഠനത്തിൽ 5 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് മംസ് കണ്ടത്. പാരാമിക്സോ വൈറസ് എന്ന ഗണത്തിൽപ്പെട്ട ഒരു വൈറസ് ആണ് ഇത്. കൂടുതലും നമ്മുടെ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, നമ്മുടെ സലൈവറി ഗ്ലാൻസ്, പ്രത്യേകിച്ച് പരോട്ടിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും മറ്റു പനിയിൽ നിന്നും തിരിച്ചറിയുന്നത് ഈ ഒരു ഗ്രന്ഥിയുടെ വീക്കം കാരണം നമുക്ക് താടിയെല്ലിന്റെ ഭാഗത്ത്, അതായത് ചെവിക്ക് പിറകിലുള്ള ഭാഗത്തായി കാണപ്പെടുന്ന ഒരു വീക്കം, അങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്? ഈ രോഗം ബാധിച്ച ഒരു വ്യക്തി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുന്ന ചില ചെറിയ കണങ്ങൾ, അതുവഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരുന്നത്. കൂടാതെ തന്നെ ചെറുകണികകൾ ചെന്ന് പറ്റിപ്പിടിക്കുന്ന പ്രതലങ്ങൾ, ഉദാഹരണത്തിന് വ്യക്തി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഡോറിന്റെ നോബ്, സ്വിച്ച് ബോർഡ് ഇങ്ങനെയൊക്കെയുള്ള പ്രതലങ്ങളിൽ ഈ കണികകൾ പറ്റിപ്പിടിക്കുകയും അത് മറ്റൊരു വ്യക്തി തൊടുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ആ വ്യക്തിയിലേക്ക് ഈ വൈറസ് കയറിപ്പറ്റുകയോ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യാപനം നടക്കുന്നത്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗാണു കടന്നുകൂടിയാൽ ഏകദേശം ഒരു 2 മുതൽ 3 കാലയളവിനകത്താണ് മറ്റേ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. ഇതാണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. കൃത്യമായി പറഞ്ഞാൽ 12 മുതൽ 25 ദിവസം കഴിഞ്ഞാണ് ആ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അപ്പൊ ഈ രോഗലക്ഷണങ്ങൾ സാധാരണ ഒരു വൈറൽ അസുഖത്തിന് വരുന്ന പോലെയുള്ള പനി, തലവേദന, ദേഹമാസകലമുള്ള വേദന, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ മറ്റു വൈറൽ പനികളിലുള്ളതുപോലെ തന്നെ ഈ മംസ് വരുന്ന ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ ഉണ്ടാകാം. പക്ഷേ മറ്റു വൈറൽ പനികളിൽ നിന്ന് തിരിച്ചറിയുന്നത് ഉമിനീർ ഗ്രന്ഥിയിൽ വരുന്ന വീക്കം ആണ്. ചിലപ്പോൾ 2 ഈ വീക്കം കാണാം, അല്ലെങ്കിൽ 1 കാണുന്നത്. നമ്മളെ ഒരു പഠനത്തിൽ കണ്ടത് ഒരു 65% ആൾക്കാരിലും 1 മാത്രമേ വീക്കം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കാണ് 2 വീക്കം ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ ചെവിക്ക് പിറകിലുള്ള ഒരു വീക്കം ഉണ്ടായിരുന്നു. മറ്റ് രോഗലക്ഷണങ്ങൾ കണ്ടത് പനി ഉണ്ടായിരുന്നു, പക്ഷെ അതോടൊപ്പം ചെവിയിലുള്ള ഒരു വേദന, പിന്നെ ആഹാരം ചവയ്ക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതാണ് സാധാരണ ഗതിയിലുള്ള രോഗലക്ഷണങ്ങൾ. ഇപ്പൊ മിക്ക കുട്ടികളിലും ഈ ഒരു അസുഖം ഒരു നേരിയ തോതിൽ വന്ന് പോകാറുണ്ട്. ഒരു 1-2 പൂർണ്ണമായും കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാതെയാവും. പക്ഷെ അപൂർവമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് കാരണം നമുക്ക് ഗുരുതരാവസ്ഥകൾ വരാറുണ്ട്. വരാവുന്ന ഗുരുതരാവസ്ഥകൾ എന്ന് പറയുന്നത്, ഒന്ന് മെനിഞ്ചൈറ്റിസ്, നമ്മുടെ ഈ തലച്ചോറിന്റെ ആവരണത്തിൽ വരുന്ന വീക്കം, അങ്ങനെ വരാം. പിന്നെ എൻസെഫലൈറ്റിസ് വരാം. എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് വരുന്ന ഒരു വീക്കമാണ്. അതേപോലെ തന്നെ പാൻക്രിയറ്റൈറ്റിസ് വരാം, പാൻക്രിയാസിന്റെ വീക്കം. ഓർക്കൈറ്റിസ്, ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞാല് വൃഷണങ്ങളുടെ വീക്കമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് വരാം. പിന്നെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പിന്നീട് കേൾവി കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു അസുഖം

0: കൂടുതലും പേർക്കും നേരിയ തോതിൽ വന്നു പോകുന്നു എങ്കിലും അപൂർവമായിട്ട് ഇത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതലും 5 മുതൽ 9 വയസ്സ് വരെ കുട്ടികളിലാണ് ഈ അസുഖം കണ്ടത്. ആ ഒരു പഠനത്തിൽ എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 25 മുതൽ 35 വയസ്സിനിടയിലുള്ള കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കൂടുതലും 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലായിരിക്കും മിക്കപ്പോഴും ഈ അസുഖം കാണുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനിത് വന്നാൽ മറ്റൊരു കുട്ടിയിലേക്ക് ഇത് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രോഗാണു മറ്റൊരാളിലേക്ക് പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ പിറകിൽ വരുന്ന ഒരു വീക്കം കണ്ടു തുടങ്ങി ഒരു 5 ദിവസം. ഈ സമയമാണ് ഏറ്റവും കൂടുതൽ പകർച്ചയുള്ള ഒരു സമയം. ഇങ്ങനെ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുട്ടിയെ കഴിവതും മറ്റു കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവരെ സ്കൂളിലേക്ക് വിടാതിരിക്കുക. ചിലപ്പോ ഒരു സ്കൂളിലൊക്കെ ഒരു കുട്ടിക്ക് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും കുട്ടിക്ക് പനിയുണ്ടോ, കവിളിന്റെ ഭാഗത്ത് വീക്കമുണ്ടോ എന്നൊക്കെ ദിവസവും ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ മാതാപിതാക്കളോട് അറിയിക്കുകയും അവരെ വീട്ടിൽ തന്നെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാവും. പിന്നെ ഈ ഒരു കണികകൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങൾ അവയൊക്കെ നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ വെച്ചിട്ട്, ഇപ്പൊ നമ്മുടെ വീടുകളിലുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് എത്രത്തോളം സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് പറയുന്നത്, ബ്ലീച്ച് എത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ നോക്കണം. ഇപ്പൊ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ml ആ സൊല്യൂഷൻ മതിയാവും. അങ്ങനെ ഒരു ലായനി ഉണ്ടാക്കി വെച്ചാൽ ഈ പ്രതലങ്ങളൊക്കെ അതുപയോഗിച്ച് നമുക്ക് തുടയ്ക്കാം. പിന്നെ നമ്മൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകിപ്പിക്കണം. അതുവഴി തന്നെ ഈ രോഗാണു നശിച്ചു പോകും. അപ്പൊ ഈ സോപ്പ് ഉപയോഗിച്ച് വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുക. അതുപോലെ ഈ പ്രതലങ്ങൾ ബ്ലീച്ച് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ സാധാരണ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് മംസം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊക്കെ പുറമേ ശരിക്കും നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം മംസിനെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്. ഇത് MMR വാക്സിൻ, അതായത് മംസിനോടൊപ്പം മീസൽസും റുബല്ലയും അങ്ങനെ 3 അസുഖങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നൽകുന്ന ഒരു MMR വാക്സിൻ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഒരു ദേശീയ പ്രതിരോധ കുത്തിവെപ്പിന്റെ പരിപാടിയിൽ പക്ഷേ നമുക്ക് ഈ MMR വാക്സിൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പരിപാടിയിലുള്ളത് MR വാക്സിൻ ആണ്. അതിൽ മീസിൽസും റുബല്ലയും വാക്സിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ മംസിനെതിരെയുള്ള കുത്തിവെപ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം വാങ്ങി എടുക്കേണ്ടതാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഒരു റെക്കമെൻഡേഷൻ, അവര് നിർദ്ദേശിക്കുന്നത് 3 ഡോസ് MMR വാക്സിൻ എടുക്കണം എന്നാണ്. 9-ാം മാസത്തിലും പിന്നെ 15-ാം മാസത്തിലും പിന്നെ അതിന്റെ ഒരു ബൂസ്റ്റർ 5 വയസ്സിൽ എടുക്കണം എന്നാണ്. അപ്പൊ ഈ 3 ഡോസ് എടുത്താൽ വളരെ ഫലപ്രദമാണ്. പക്ഷേ നമ്മുടെ ഒരു സർക്കാർ പരിപാടിയിൽ ഈ വാക്സിൻ ഇല്ല എന്നുള്ളത് പരിഗണിച്ച് 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും മാതാപിതാക്കൾക്ക് ഈ MMR വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഈ ഒരു വാക്സിൻ ഒരുപാട് വിലയുള്ള വാക്സിൻ അല്ല, ഒരു 100-150 രൂപ. അതിന്റെ അകത്ത് തന്നെ നമുക്ക് ഈ വാക്സിൻ കിട്ടും. അതുകൊണ്ട് ഈ വാക്സിൻ വാങ്ങി 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 1 ഡോസ് എങ്കിലും മാതാപിതാക്കൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
1: മുണ്ടിനീര്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരെ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMM മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണാദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
2: ഗർഭാവസ്ഥ ബച്ചെ ദോ വർഷ പൂരെ ഹോനെ തക് പെ 1000 ദിൻ ഉസ്കെ പൂരെ ജീവൻ കി ദിശ തയ് കർത്തെ ഹൈ ക്യൂൻകി ആജ് കാ മാതൃ പോഷൺ ഹി കൽ കെ സ്വസ്ഥ സക്ഷം ഔർ വികസിത ഭാരത് കി സബ്സെ മജ്ബൂത് നീവ് ഹൈ. ആയിയെ ഹം സബ് മിൽകർ സങ്കൽപ് ലേ മാതൃ പോഷൺ കി ഡോർ ഉജ്ജ്വല ഭവിഷ്യ കി ഓർ.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ S. ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു അടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്ക് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
2: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമിൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 ലോക ചാമ്പ്യനായ അഗാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീട നേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82nd സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 സൈക്കിൾ ചവിട്ടാനായി മാറ്റിവെക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ UNന്റെയും ഇറാന്റെയും ഭാഗത്തുനിന്നുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഫോൺ ഔട്ട് ഗാനോത്സവം.
1: ഒരായിരം ഓർമ്മകൾ ഉണർത്തുന്ന പ്രിയ ഗാനങ്ങളുമായി പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് എത്തുകയാണ് ഇന്നത്തെ ഫോൺ ഔട്ട് ഗാനോത്സവം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ അർപ്പണ കൃഷ്ണരാജ്.

0: ഹലോ ഹലോ, ബെഞ്ചമിൻ ചേട്ടനാണോ?
1: അതെ,
0: ഇത് ആകാശവാണി കൊച്ചി FM-ന്റെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന് വിളിക്കുകയാണ് വളരെ സന്തോഷം കേട്ടോ. ആകാശവാണിയുടെ ഇത്രയും വലിയൊരു
1: ശ്രോതാവിന്
0: നമ്മൾ നഷ്ടപ്പെടുത്തില്ലല്ലോ.
1: അയ്യോ,
0: വളരെ സന്തോഷം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ. വളരെ സന്തോഷമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
1: നല്ല നല്ല വിശേഷം. ഞാൻ നിങ്ങളെ ഫോണിലാണ് ഡെയിലി കേൾക്കുന്നതാണ്.
0: ആണോ?
1: പിന്നെ
0: ഏതൊക്കെ പരിപാടികളാ ഇഷ്ടം?
1: ഞാൻ ആദ്യമായിട്ട് പാട്ടാണ് ഇഷ്ടം.
0: പാട്ടാണ് ഇഷ്ടം. ചേട്ടന്റെ വീട് എവിടെയാ?
1: എന്റെ ഞാനിപ്പോ താമസിക്കുന്നത് സൗത്തില്. എറണാകുളം ഇതില്ല, കർഷക റോഡില്ല, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മളെ ദാസേട്ടാ കൊച്ചിക്കാരനല്ലേ?
0: അതെ അതെ അതെ അതെ.
1: പുള്ളി പഠിച്ച പുസ്തകമാണ് ഞാൻ പഠിച്ചത്.
0: സ്കൂളിന്റെ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ?
1: പിന്നെ ഒരുപാട് ഒരുപാട് ഓർമ്മയെച്ചാണ്. മെയിൻ ആയിട്ട് എന്റെ അപ്പച്ചന്റെ മൂത്തരകളുടെ മകനും യേശുദാസേട്ടനും കൂടെ പഠിച്ചത്.
0: നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ?
1: പിന്നെ ഞങ്ങള് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ പുള്ളി മിക്കവാറും വെള്ളിയ വെള്ളിയാഴ്ച വരുവാണ് അവരുടെ സ്കൂളില്. പിന്നെ പുള്ളി രണ്ടു മണിയാകുമ്പോ ഒരു ചാറ്റൊക്കെ പറഞ്ഞ പോള് പറഞ്ഞു. പിന്നെ ഇപ്പൊ പിന്നെ കുറച്ച് കാലത്തേക്ക് പുള്ളി വരാതെ, പിന്നെ തിരക്കായല്ല. മാസത്തിൽ രണ്ടു പ്രാവശ്യം പുള്ളി അവിടെ കൊച്ചിയിലെത്തും. സ്കൂളിൽ എല്ലാവരും കണ്ടിട്ടേ പുള്ളി പോവുള്ളു. ആ സ്കൂൾ മറക്കാൻ പറ്റില്ല, ദാസുകാരനെ മറക്കാൻ പറ്റില്ല, കൊച്ചിക്കാരല്ല നമ്മള്. എന്റെ അപ്പന്റെ കൂട്ടുകാരനാണ് ദാസുകാരന്റെ അപ്പൻ.
0: എന്തോ
1: ഞാനിപ്പോ 6 കൊല്ലമായിട്ട് ഇപ്പൊ കണ്ണിന്റെ കാഴ്ചക്ക് പോയി വന്നിരിപ്പാ. അപ്പൊ അതുവരെ വർക്ക് ചെയ്ത് വെച്ച് പെട്ടെന്ന് ഗ്ലോക്കോമ വന്നിട്ട് ഇതായി പോയി.
0: അതിനെന്താ, ആകാശവാണി നല്ലൊരു കൂട്ടായിട്ടുണ്ടല്ലോ അല്ലെ എപ്പോഴും?
1: അയ്യോ, മറക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല.
0: ഞങ്ങൾക്ക് കത്ത് വന്നപ്പോ ഞങ്ങളും വിചാരിച്ചു, ആഹാ, ഇത്രയും നല്ലൊരു സുഹൃത്തിനെ നമ്മള് ഒന്ന് വിളിക്കണമല്ലോ, നമുക്ക് സംസാരിക്കണമല്ലോ. എന്റെ പേര് അർപ്പണ. ഒന്നും പറയാനില്ലേ ഞങ്ങളോട്? ആകാശവാണിയുടെ ഏതൊക്കെ പരിപാടികളാണ് ഇഷ്ടം?
1: എനിക്ക് ശരിക്കും പറഞ്ഞ പാട്ടിനോടാണ്. രാത്രി 10 മണിയുള്ള പാട്ടും ഉച്ചക്കുള്ള പാട്ടും, പിന്നെ ഡോക്ടറോട് ചോദിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. ഈ വിജ്ഞാനപ്രദമായ കുറെ കാര്യങ്ങളൊക്കെ പോണത്. പക്ഷെ അതെല്ലാം കഴിവുള്ളു, വേറെ ഒന്നുമില്ലല്ലോ.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വൈഫിന്റെ സഹോദരന്റെ വീട്ടാ നിക്കണത്. ഞാനും വൈഫും മോനും ഉണ്ട്. പിന്നെ ഇവിടെ സഹോദരന്റെ സഹോദരി ഉണ്ട്.
0: എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കും.
1: എല്ലാവരും സന്തോഷം, അതെല്ലാം നമുക്ക് പറ്റുള്ളൂ.
0: ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ വേണ്ടത്?
1: ഇത് പറ്റാ ഓർമ്മകളെ കൈവേളി.
0: ഓർമ്മകളെ കൈവേള ചാർത്തിയ,
1: അതല്ലേ ഏറ്റവും നല്ലത്?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അത് ദാസേട്ടൻ പാടിയത് ദാസേട്ടൻ ഇഷ്ടമുള്ള ഓർമ്മകളെല്ലാം.
0: അപ്പൊ വളരെ സന്തോഷം നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതില്. അപ്പൊ ഇനി കത്തുകൾ അയക്കണം, പരിപാടികളെല്ലാം കേൾക്കണം, പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇടണം കേട്ടോ.
1: ഓക്കെ,
0: എല്ലാരും അന്വേഷിച്ചു പറയൂ കേട്ടോ.
1: താങ്ക് യു.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഹലോ
2: ഹലോ, ഷേർലി ചേച്ചിയാണോ?
1: അതെയല്ലോ.
2: ഷേർലി ചേച്ചി, ഇത് കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾക്കൊരു നല്ലൊരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ.
1: മാഡത്തിന്റെ പേരാണ്?
2: എന്റെ പേര് അർപ്പണ.
1: മറ്റേ റിയ മാഡം അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളേ. രാവിലെ അവരെയൊക്കെ
2: എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ പറയൂ.
1: എന്റെ വിശേഷം, ഞങ്ങൾ ഇടുക്കി ജില്ലയാണേ. അപ്പൊ തൊടുപുഴ അടുത്ത് കാഞ്ഞാറ് എന്ന സ്ഥലം പറയുന്ന സ്ഥലത്ത് എനിക്കൊരു തയ്യൽക്കടയുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പിന്നെ സ്ഥിരം റേഡിയോ കൊച്ചി എഫ് എം തുടങ്ങിയ കാലം തൊട്ട് ഞാൻ അവിടുത്തെ ശ്രോതാവാ. അപ്പം ഇങ്ങനെ റേഡിയോ വെക്കും.

അപ്പൊ അടുത്തുള്ളവരൊക്കെ എന്നെ കളിയാക്കും, ചായക്കടയിലെ സാധാരണ ഇങ്ങനെ റേഡിയോ എന്നും പറഞ്ഞോണ്ടേ. ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിലും റേഡിയോ ഉണ്ട്. രാവിലത്തെ 10 മണിയാകുമ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നേ. അപ്പൊ പരിപാടിയൊക്കെ കേട്ടിട്ട് പിന്നെ ഉച്ചയാകുമ്പം അവിടെയും വെക്കും. അങ്ങനെ മൊബൈലിൽ സ്പീക്കർ മേടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പൊ മൊബൈല് കണക്ട് ചെയ്ത് അങ്ങനെ വെച്ച് കേൾക്കും. എല്ലാ പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്.

0: ചേച്ചിയുടെയൊക്കെ പരിപാടി വലിയ ഇഷ്ടമാണ്.
1: ആ
0: എല്ലാ പരിപാടിയും ഇഷ്ടമാണ്. രാവിലത്തെ ഭക്തിഗാനം അപ്പൊ സുഭാഷിതം തൊട്ട് കേൾക്കും കേട്ടോ.
1: പാട്ടൊക്കെ പാടാറുണ്ടോ?
0: പാട്ട് അങ്ങനെ പാടുമൊന്നുമില്ല, നന്നായിട്ട് ആസ്വദിക്കും.
1: ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
0: ഏതാ പാട്ടാ കേൾക്കണ്ടെന്ന് ചോദിച്ചാ, എനിക്ക് ഒരു മോനും ഹസ്ബൻഡും, ഞങ്ങൾ മൂന്ന് പേരാണ് വീട്ടിലെ. മോന്റെ പേര് ആൻഡോസ്, ഹസ്ബൻഡിന്റെ പേര് ജോസ്, മോനെ ഹോട്ടൽ ജോലിയാ, ഷെഫാ കോഴിക്കോട് റാവീസില് ജോലി ചെയ്യുന്ന. അപ്പൊ എനിക്ക് ഇത്തിരി വൈകി ഉണ്ടായതാണ് എന്റെ മോനെ, ഒരു കല്യാണം കഴിഞ്ഞ ഒരു 9 വർഷം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് വൈകി വന്ന വസന്താണ് അവനെ. അപ്പൊ എനിക്ക് മലർക്കൊടി പോലെ എന്നുള്ള പാട്ട് കേട്ടാ മതി.
1: മലർക്കൊടി പോലെ
0: അച്ഛാനിയമ്മ പാടിയത്, അച്ഛാനിയമ്മ ഇങ്ങനെ മരിച്ചു പോയില്ലേ, അപ്പൊ അതിന്റെ ഒരു ഡെഡിക്കേഷൻ ആയിട്ടിരുന്നോട്ടെ.
1: ആയിക്കോട്ടെ, നമുക്ക് മകന് വേണ്ടിട്ട് ആ പാട്ട് തന്നെ നമുക്ക് ഇന്ന് കേൾക്കാം.
0: അതെ, എല്ലാവരെയും അന്വേഷിച്ചെന്ന് പറയണം. പിന്നെ അവിടെ ആകാശവാണി നിലയം കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല, പക്ഷെ എന്റെ ഒരു അനുഭവം വന്നു പോകുമ്പോ പുറത്തു നിന്നിട്ടുണ്ട്, അല്ലാതെ കേറി വന്ന് കാണാനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലാവരുടെയും ശബ്ദമൊക്കെ ഇങ്ങനെ എല്ലാരെയും പരിചിതമാണ്.
1: അത് തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷല്ലേ, ഓരോരുത്തരുടെയും ശബ്ദം കേൾക്കുമ്പോ പരിചിതമാണ് എന്ന് പറയുമ്പോ വലിയ സന്തോഷല്ലേ.
0: അതിന്റെ മാർത്തിന്റെ ശബ്ദം പരിചയമില്ലാത്തോണ്ടാ ഞാൻ ചോദിച്ചത് ആദ്യമേ, അപ്പൊ ഇത് അങ്ങനെ കേട്ടിട്ടില്ലല്ലോ.
1: എന്തായാലും സന്തോഷം ചേച്ചിയോട് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞല്ലോ, വളരെ സന്തോഷം.
0: എനിക്ക് അതിലും വലിയ സന്തോഷം കേട്ടോ.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം
0: കേട്ടോ.
1: ഈ പാട്ട് നമുക്ക് കേൾക്കാം.
0: ആയിക്കോട്ടെ.
1: ഇനിയും കത്തുകൾ അയക്കണം, മെസ്സേജസ് അയക്കണം, പരിപാടികൾ കേൾക്കണം. ആയിക്കോട്ടെ, അയക്കും. ശരി എന്നാ.
0: ആയിക്കോട്ടെ മാഡം, താങ്ക്സ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ, ഇത് മല്ലിക ചേച്ചിയാണോ?
3: ആണ്.
2: മല്ലിക ചേച്ചി, ഇത് കൊച്ചി FM ഫോൺ ഔട്ട് ഗാനോത്സവം പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
3: താങ്ക് യു.
2: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
3: നല്ല വിശേഷങ്ങള് തന്നെ. പോണു. ഇന്നൊക്കെ നല്ല കാലാവസ്ഥ, അത്രയ്ക്കുള്ള വിശേഷം.
2: ഇന്നവിടെ മഴയൊന്നും ഇല്ല.
3: ഇന്ന് മഴയില്ല.
2: വീട് പടിയൂര്.
3: അത് തൃശൂർ ജില്ലയിലാണ്.
2: ചേച്ചി എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ?
3: ഞാന് ഇപ്പൊ ചെയ്യല്ല, സർവീസ് പെൻഷനറാണ്. ആരാ വിളിക്കുന്നത്?
2: എന്റെ പേര് അർപ്പണ.
3: അർപ്പണ, പുതിയ പേരാണല്ലോ.
2: അതെ.
3: ഇതിന് മുമ്പ് കൊറേ പേര് ഒക്കെ ഇങ്ങനെ കേൾക്കാറുള്ള പേരിലില്ല, അതുകൊണ്ട് ചോദിച്ചതാ.
2: ഇല്ല, പുതിയ പേരാണ്.
3: അതല്ലേ.
2: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
3: ഞാനിങ്ങനെ വിശ്രമ ജീവിതത്തിലാണ് ഇപ്പൊ.
2: വീട്ടിലാരൊക്കെയുണ്ട്?
3: ഭർത്താവിന്റെ രണ്ടാൺമക്കളും അവരുടെ ഭാര്യമാരും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്.
2: പേരക്കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്.
3: ആരും പക്ഷെ കൂടിയില്ല.
2: മക്കളൊക്കെ പുറത്താണോ?
3: മൂത്ത മോൻ പുറത്താണ്, രണ്ടാമത്തെ മോൻ എറണാകുളത്തുണ്ട്. കുടുംബസമേതം അവരൊക്കെ. ഞാനും ഹസ്ബൻഡ് മാത്രം ഇപ്പൊ വീട്ടിലുള്ളു.
2: ജോലി തിരക്കുകളൊക്കെ അല്ലേ?
3: ഇപ്പൊ മൂത്ത മകം നാട്ടില് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു മാസത്തേക്ക് അവരുണ്ടാവും.
2: അപ്പൊ സന്തോഷായില്ലോ?
3: ഇപ്പൊ നല്ലൊരു അന്തരീക്ഷത്തിലാണ്. ആൾക്കാരൊക്കെ ഉണ്ട്, പേരക്കുട്ടികൾ രണ്ടുപേരുണ്ട്.
2: ഇപ്പൊ പേരക്കുട്ടികളുടെ കൂടെ കളിക്കാം, അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം.
3: ഇപ്പൊ നല്ലൊരു സന്തോഷത്തിലാണ് എല്ലാവരും കൂടെ.
2: എല്ലാവർക്കും തിരക്കുകളൊക്കെ ഉണ്ടല്ലോ, ജോലിയൊക്കെ ചെയ്യണ്ടേ. അപ്പോഴും അവര് സമയം കിട്ടുമ്പോ അമ്മയുടെ അച്ഛന്റെ ഒക്കെ അടുത്തേക്ക് എത്തണുണ്ടല്ലോ.
3: മൂത്താളെല്ലാ കൊല്ലം വരാറില്ല, രണ്ടു കൊല്ലം കൂടെ എത്തും.
2: തിരക്കുകളൊക്കെ ഉണ്ടല്ലോ, നമുക്കും അറിയാലോ അതൊക്കെ.
3: അവരൊക്കെ ജോലി ചെയ്യുന്നവരാണല്ലോ. ഇളയ മകനും ഭാര്യയ്ക്കും ജോലി ഉണ്ട് എറണാകുളത്ത്. ഇങ്ങനെ അവരൊക്കെ രണ്ടാഴ്ച കുടുംബൊക്കെ എത്തും.
2: മക്കളുടെ കൂടെ എവിടെയെങ്കിലും പുറത്തേക്കൊക്കെ പോകണ്ടോ? വെക്കേഷൻ അല്ലേ അവര് വന്നിരിക്കുന്നത്, അപ്പൊ പോണ്ടോ?
3: ഒരിക്കെ പോയി പോന്നു മുത്തമ്മാവിന്റെ കൂടെ. അടുത്ത് പോയി അവര് കൊറച്ചു കാലം മുമ്പ് പോയി പോന്നു. കൊറേ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച അന്നൊക്കെ പോന്നു.
2: യാത്രകൾ ഇഷ്ടല്ല?
3: യാത്രകൾ പൊതുവെ ഇങ്ങനെ കുറവാണ്. കൊറേ കാലം 10-12 കൊല്ലൊക്കെ സർവീസിലുണ്ടായിരുന്നു, യാത്രയൊക്കെ ചെയ്ത് മടുപ്പായി.
2: വിശ്രമ സമയാണല്ലോ, അപ്പൊ അതെങ്ങനെ കളയ?
3: സമയം കണ്ടെത്തുന്ന വെച്ചാ രാത്രി കുറച്ചു നേരം TV കാണും, പിന്നെ കുറച്ച് വായിക്കാനുള്ള പത്രങ്ങളുണ്ടാവും, പുസ്തകങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു സമയം. വീട്ടിലെ പണികളും കുറച്ചുണ്ടാവും.
2: കൃഷിയൊക്കെ ഉണ്ടോ?
3: കൃഷി

0: അങ്ങനെ കുറവാണ്. പറമ്പൊക്കെയുണ്ട്, പിന്നെ തെങ്ങ് അങ്ങനത്തെ കുറെ ഇതുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ പച്ചക്കറി കൃഷിയൊക്കെ വളരെ കുറവാണ്, എടുക്കാനൊക്കെ സ്ഥലം അങ്ങനെയൊക്കെ മരങ്ങളും ഒക്കെ ആയിട്ടൊക്കെ കുറവാണ്. എന്നാലും കുറച്ചൊക്കെ ഉണ്ട്.
1: അപ്പൊ അങ്ങനെ സന്തോഷായിട്ട് ഇരിക്കയാണ്.
0: ആ
1: അപ്പോഴാണ് ഞങ്ങൾ വിളിക്കുന്നത് അല്ലേ?
0: ഒരുപാട് സന്തോഷം.
1: ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ധ്വനിയിലെ
0: അനുരാഗലോലഗാത്രി.
1: ആ പാട്ട് ഇഷ്ടാ?
0: ആ പാട്ട് ഇഷ്ടാ.
1: പാട്ട് പാടുവോ?
0: പാട്ട് കൊറേശ്ശെ, അല്ലാണ്ട് വലിയ പാട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല.
1: അങ്ങനെ വേണമെന്നില്ലല്ലോ. അപ്പൊ രണ്ടു പേര് മൂളാലോ.
0: നോക്കട്ടെ.
1: ആ ആയിക്കോട്ടെ.

0: ജാനകമ്യം ട്രിബ്യൂട്ടായിട്ട് എടുക്കുക.
1: നന്നായി പാടിയല്ലോ, ഒരു കുഴപ്പമില്ല.
0: എന്റെ ഹോബി ഇതൊക്കെ വാട്സാപ്പിൽ പാട്ട് പാടി സുഹൃത്തുക്കൾക്കൊക്കെ അയക്കലൊക്കെ ഇതെന്റെ ഹോബികൾ.
1: റിട്ടയർമെന്റ് ലൈഫിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. അപ്പൊ എന്തായാലും സന്തോഷം. ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണോ ആർക്കെങ്കിലും?
0: പാട്ട് ഡെഡിക്കേഷൻ സംഗീതം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയും ആകാശവാണിയിലെ എല്ലാവർക്കും ഷാസിനും വേണ്ടിയും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ നമുക്ക് ഇനിയും സംസാരിക്കാം. ശരി,
0: വിളിച്ചാലും ഒരുപാട് താങ്ക്സ്.
1: ഓക്കെ, സന്തോഷമായിട്ടിരിക്കും കേട്ടോ.
0: ശരി,
1: ഓക്കെ.

0: ഹലോ ഹലോ
1: ആ ഹലോ ബിജീഷ്, കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം പരിപാടിയിൽ നിന്നാണ്. താങ്കളുടെ ഭാര്യയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നീതു അയച്ച ഒരു മെസ്സേജ് ഉണ്ട്. ജൂലൈ 20 ബിജീഷിന്റെ ബർത്ത്ഡേ ആണ് എന്ന്. ജന്മദിനാശംസകൾ നേരത്തെ തന്നെ അറിയിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ ചെയ്യുന്നത്? ജോലി എന്താ ചെയ്യുന്നത്? ഓ, എന്തില ജോലി ചെയ്യുന്നത്? എങ്ങനെയുണ്ട് ജോലിയൊക്കെ? നന്നായിട്ട് പോകുന്നു? നീതു വർക്ക് ചെയ്യുന്നുണ്ടോ? പിറന്നാളൊക്കെ ആയിട്ട് എന്താ പരിപാടികള്?
0: അമ്പലത്തിൽ പോണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കല്ല. തിങ്കളാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഓഫ് ഒന്നും ഇല്ല.
1: കാരണം
0: സീസൺ ആയല്ലോ, സീസൺ വർക്ക് ആയതുകൊണ്ട്
1: നമുക്ക്
0: ലീവ് എടുക്കാനൊന്നും പറ്റില്ല. ഓണം അടുത്ത മാസമുള്ള ബുക്കിംഗ് ഒക്കെ
1: തിരക്കുകളാണ്. ഈ മഴ കാരണം ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ?
0: ബിസിനസ് കുറവാണ്, കാരണം എല്ലാം റേറ്റ് കൂടിയത് കാരണം പുതിയ ബിസിനസ് കുറവാണ്. പിന്നെ എന്നാലും ഓണമായിട്ട് എന്തായാലും റേറ്റ് കൂടിയാലും
1: വീട് എവിടെയാണ്? പുത്തംവേലിക്കര, എറണാകുളം ജില്ലയുടെ അറ്റം. ആഹാ, വീട്ടിലാരൊക്കെ ഉണ്ട്?
0: അച്ഛനുണ്ട്, പിന്നെ ബ്രദറുണ്ട്.
1: റേഡിയോ കേൾക്കാറുണ്ടോ?
0: റേഡിയോ രാവിലെ 6 മണി
1: ആകുമ്പോൾ. ഇഷ്ടപ്പെട്ട പരിപാടിയോ? പാട്ടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? കേൾക്കാൻ ഇഷ്ടമുള്ളത് ആരുടെ പാട്ടുകളാ?
0: എല്ലാവരും പാട്ടോട് നല്ല താല്പര്യമാണ്.
1: ഇഷ്ടം. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
0: മോഹൻലാലിന്റെ ചിത്രത്തിലെ പാട്ട്.
1: ചിത്രത്തിലെ പാട്ട്? പാടം പുത്തകാലം. ഓക്കെ, ആയിക്കോട്ടെ. എം ജി ശ്രീകുമാർ പാടിയ പാട്ട്. അപ്പോ ഇന്ന് നമുക്ക് ആ പാട്ട് കേൾക്കാം. ഒരു 100 വർഷം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ സാധിക്കട്ടെ. ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഒരിക്കൽ കൂടി. ഇതാ പാട്ട് കേൾക്കാം നമുക്ക്.
0: ഓക്കെ,
1: ശരി, സന്തോഷം.

0: ഹലോ.
1: ഹലോ സുമ ചേച്ചിയാണോ?
0: അതെ,
1: ചേച്ചി, ഇത് കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
0: വളരെയധികം സന്തോഷം.
1: അച്ഛന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്കൊരു പാട്ടൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട്.
0: പറഞ്ഞു. അധികം മുന്നേ വിട്ട ജൂൺ മാസം എനിക്ക് പ്രത്യേക ഒരു സന്തോഷമുള്ള മാസമായിരുന്നു. അപ്പൊ അന്നേരവും വിട്ടായിരുന്നു ജൂൺ മാസം. ജൂൺ മാസം എന്റെ ആങ്ങളുടെ മോൾ അവിടെ വർക്ക് ചെയ്യുന്നതിന് ദൃശ്യ സന്തോഷിന്റെ കല്യാണം എന്റെ ആങ്ങളുടെ മോളാണ്. എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ചേട്ടന്റെ മോളുടെ, അങ്ങനെ കൊറേ ജൂൺ മാസം കൊറേ പ്രത്യേകതയുള്ള
1: ദിവസമല്ലോ.
0: വിളിച്ച് വളരെയധികം സന്തോഷം. പ്രതീക്ഷിച്ചിരിക്കണായിരുന്നു ഞാൻ.
1: ആണോ?
0: ഇപ്പഴല്ല പ്രതീക്ഷിച്ചത്, ജൂൺ മാസം. പിന്നെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ജാനകി അമ്മയുടെ ഓർമ്മക്കായിട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല അമ്മന. എന്തെല്ലാം പാട്ടൊക്കെ പാടി, എന്ത് സ്വരമാതിരിയുള്ള ഒരു ഇതായിരുന്നു, പാട്ടുകാരിയായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോ ഭയങ്കര ഒരു ഇത്. അപ്പൊ അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട് പറയാൻ നിർത്ത് അമ്മയുടെ ഓർമ്മക്കായിട്ട്. മേഡത്തിന് വരുന്ന
1: എന്റെ പേര് അർപ്പണ.
0: ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്, വിളിച്ചിട്ട് സാറിനോട് സംസാരിച്ചിട്ടുണ്ട്, പിന്നെ റിയാ മാഡത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ വീട്ടില് അച്ഛൻ റേഡിയോന്റെ ആളായിരുന്നു. അപ്പൊ എപ്പോഴും അച്ഛൻ വൈകുന്നേരം ടി വി ഒന്നുമില്ല, വാർത്ത കേൾക്കാൻ വേണ്ടി അടുത്തുള്ളവരൊക്കെ വന്നിരിക്കും. വന്നുടങ്ങി റേഡിയോന്റെ ആളാണ്.
1: എന്നിട്ട് റേഡിയോയിൽ ഏതൊക്കെ പരിപാടികളാണ് കൊച്ചി എഫ്എമ്മിന്റെ?
0: മിക്ക പരിപാടി ഡോക്ടറോട് ചോദിക്കണത്, ഫോണോട്ട് ഗായനോടൊക്കെയാണ് മെയിൻ. പിന്നെ നാലുമണിപ്പൂ ഏറ്റവും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് കൊറേ അറിവ് പകർന്നു കിട്ടുമല്ലോ, എല്ലാ കാര്യങ്ങളും നല്ലൊരു ഇതാണ്. നമുക്ക് ചെവി കൊടുത്താതെ രാവിലെ എണീക്കുമ്പോ തന്നെ ഓണാക്കും,
1: എന്നിട്ട്
0: അടുക്കളയിലെ പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും ഫോണിനകത്ത് കൊണ്ടു നിൽക്കും. അപ്പൊ പിള്ളേരെ ഇങ്ങനെ ടി വി വെക്കുള്ളൂ, പിന്നെ ഫോണിനകത്ത് നിന്നിട്ട് പതിനൊന്ന് മണിക്കല്ലോ ഓർമ്മ ചിന്ത് അങ്ങനെ അങ്ങനെ ഓരോന്നൊക്കെ.
1: പിന്നെ പാട്ടിന്റെ
0: പാട്ടിന്റെ അതൊക്കെ കേൾക്കും. കിടക്കണ സമയമാണെങ്കിൽ ഫോണിനകത്ത് കൂടെന്ന് വെച്ചിട്ട് യൂട്യൂബിന്റെ വാലിൽ ഉറപ്പ് വെച്ചിട്ട് ഹസ്ബൻഡ് വയ്യാതെ കിടക്കണേ ജോക്ക് വന്ന് 3 വർഷം കിടപ്പായിട്ട്. അപ്പൊ പുള്ളിനെ കേൾപ്പിക്കാൻ വേണ്ടിട്ട് ഫോണിനകത്ത് തൊട്ടരിയത്തുകൊണ്ട് വെച്ചാൽ ചിലപ്പോ ഇഷ്ടപ്പെടില്ല, അല്ല ഒരു അസ്വസ്ഥത പോലെ തോന്നല്ലോ വയ്യാണ്ട കിടക്കണോണ്ട്. അപ്പൊ ഫോണിനകത്ത് വെച്ചിട്ട് കേൾക്കും.
1: അപ്പൊ എല്ലാ പരിപാടികളും കേൾക്കുന്ന ഒരു നല്ലൊരു ശ്രോതാവിനോടാണ് ഞാൻ സംസാരിക്കുന്നത്.
0: എനിക്കും ഭയങ്കര സന്തോഷവും. അല്ല മാഡം, ഇത്ര വർഷം എന്നാ ഈ വെള്ളിത്തിരിയിലോട്ട് വിളിക്കണ, ഒരു 5 വർഷമൊക്കെ. എപ്പോഴും ഇങ്ങനെ കുത്തും. ഈ ജൂൺ മാസം എത്ര ദിവസം ഞാൻ കുത്തിന്നറിയോ? ഈ കാര്യം മക്കളുടെ ബർത്ത്ഡേയുടെ കാര്യം, മറ്റേ ദൃശ്യയുടെ കല്യാണം 7 ജൂൺ, ഹസ്ബൻഡ് 5 ജൂൺ, അങ്ങനെ എല്ലാം പറയാറുണ്ട്. ചേട്ടന്റെ മോന്റെ 13 ജൂൺ, അങ്ങനെ എല്ലാം പറയാനായിട്ട് എത്ര ദിവസം
1: വിളിക്കൂലോ. അതുകൊണ്ടാണ്
0: ചിലവര് പറയേ 2 മാസം 3 മാസം കഴിഞ്ഞുള്ളൂ, 4ാമത്തെ മാസത്തിനൊക്കെ അവരൊക്കെ എന്ത് ഭാഗ്യന്മാരെ വിളിക്കുമ്പോ തന്നെ കിട്ടും.
1: ഇത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആരോടും ഇഷ്ടം കൂടുതലും ഇല്ല, ഇഷ്ട കുറവും ഇല്ല. ആകാശവാണിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ? ശ്രോതാക്കൾ എല്ലാവരും ഒരുപോലെ തന്നെയല്ലേ?

0: കുറവല്ല കേട്ടോ, തിരക്കുകൾ കൊണ്ട് പറ്റിപ്പോകുന്നതാണ്.
1: ആ അത് അറിയാലോ, നമ്മള് എന്നെ പോലെ തന്നെ കൊറേ പേര് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണല്ലോ. പക്ഷെ ഏറ്റവും വിഷമം എന്താന്ന്, ഈ കിട്ടണവർക്ക് തന്നെ കിട്ടണം, അതാണ് നമുക്ക് വിഷമം.
0: നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അത് ആ എടുക്കുന്ന സമയം ലൈവ് ആയിട്ടുള്ള പരിപാടികൾക്ക്.
1: ഞാനതപ്പോ എന്റെ ഒരു കൂട്ടുകാരി, അവള് എപ്പോ വിളിച്ചാലും കിട്ടും ആലുവയിലുള്ള ചോദിക്കും. പറഞ്ഞേ എനിക്കറിയാൻ പാടില്ല, എന്നോട് എല്ലാരും ചോദിക്കും ഇതെന്താണ്, എനിക്ക് എനിക്ക് മാത്രം എപ്പോഴും കിട്ടണം എന്നെല്ലാരും ചോദിക്കും.
0: അതൊരാളുടെ ഭാഗ്യാണ്. പോട്ടെ, എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കേണ്ടി വന്നില്ലല്ലോ, അങ്ങോട്ടേക്ക് ഞങ്ങളെ വിളിക്കില്ല.
1: വളരെ സന്തോഷം, വളരെയധികം സന്തോഷം. അവിടെ ഉള്ള എല്ലാവർക്കും തന്നെ ജാനകിയുടെ ഓർമ്മക്കുണ്ട്. കുറെ പാട്ടുകളുണ്ട്, എന്നാലും ഗുണ്ടരു വേഗം നീ, അത് നല്ലൊരു പാട്ടല്ലേ. ശബ്ദം തന്നെ കേൾക്കുമ്പോ എന്തൊരു ഇതാണ്. അകലെ നീലാകാശം, അതൊക്കെ ഇത്തിരി രസമാണ് ആ പാട്ടൊക്കെ.
0: പാട്ട് പാടാറുണ്ടോ?
1: ഇല്ല ഇല്ല, പാടല്ല. അല്ല ഇതിലൂടെ കേട്ട് കേട്ട് അങ്ങനെ പഠിച്ചതെന്നല്ല, റേഡിയോയിലൂടെ കേട്ട് കേട്ട് മനസ്സിലിങ്ങനെ പറഞ്ഞ പാട്ടുകളാണല്ലോ. അതുപോലെ തന്നെ സാറ് മരിച്ചിട്ട് ഇതുപോലെ തന്നെ ഞാൻ അത് ഞാൻ നേരിട്ട് സാറിന്റെ ഇത് കേട്ടപ്പോഴത്തെ അമ്പലത്തില് ഇങ്ങനെ ഉത്സവത്തിന് സാർ പണ്ട് വന്ന സുപ്രഭാതം എന്നുള്ള ആ പാട്ടില്ലേ, അത് ഞാൻ ചോദിച്ചായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു സാറ് മരിച്ചപ്പോഴത്തേക്ക്.
0: എന്തായാലും നമുക്ക് ഈ മൂടൽ മഞ്ഞിലെ പാട്ട് എന്തായാലും കേൾക്കാം നമുക്ക്.
1: ശരിയോ,
0: സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്.
1: എനിക്ക് അതിലും ഞാൻ പറഞ്ഞേ ഇങ്ങനെ വിളിച്ച് അങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യാണ്ട് വിളിച്ചില്ല, അതിൽ ഏറ്റവും വളരെ സന്തോഷം.
0: എന്തായാലും ഇനിയും കത്തുകൾ അയക്കണം, ഫോൺ വിളിക്കണം,
1: എപ്പോഴും മെസ്സേജ് അയച്ചിട്ടിരിക്കും.
0: ആയിക്കോട്ടെ,
1: താങ്ക് യു.
0: അപ്പൊ പാട്ട് കേൾക്കാം നമുക്ക്.

0: ഹലോ.
1: ആ ഹലോ, ലത ചേച്ചിയാണോ?
0: അതെ
1: ചേച്ചി, ഇത് കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ആ ചേച്ചി, എന്റെ പേര് അർപ്പണ. ജയചന്ദ്രൻ ചേട്ടനാണ് മെസ്സേജ് അയച്ചിരുന്നത്. എന്റെ ഭാര്യയെ വിളിക്കണം, ആളൊരു നല്ല ശ്രോതാവാണ് എന്നൊക്കെ പറഞ്ഞു. ആണോ? ആകാശവാണി വലിയ ഇഷ്ടാണോ? വിജ്ഞാനപ്രദമായ കാര്യങ്ങളും ആകാശവാണിയിലൂടെ ഉണ്ടല്ലോ.
0: പക്ഷെ ഇപ്പൊ അങ്ങനെ ഫുൾ ടൈം ആളൂടെ ഉള്ളവരനെ കേൾക്കാൻ പറ്റണില്ല. പിന്നെ ആള് പുറത്തോട്ട് പോകുമ്പോ ഞാൻ വെക്കാം.
1: എന്നിട്ട് ഏതൊക്കെ പരിപാടികളാണ് ഇഷ്ടം?
0: എനിക്ക് ആ ഡോക്ടറോട് ചോദിക്കാം, അതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ കൂടുതലും പഴയ ഗാനങ്ങളോടാണ് എനിക്ക് ഇഷ്ടം.
1: പാട്ട് പാടാറൊക്കെ ഉണ്ടോ?
0: ഇല്ലില്ല,
1: പാട്ടിന് ഇത്ര ഇഷ്ടമുള്ള ആളൊന്നും മൂളൊക്കെ
0: ചെയ്യുന്നു. പക്ഷെ പാട്ട് പാടാറൊന്നുമില്ല. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ കേൾക്കാൻ പറ്റാത്തൊരു വിഷമമാണ് അത്.
1: ഓ, അത് രാവിലെയൊക്കെ പതുക്കെ വെക്കണം.
0: പിന്നെ എവിടെ വെച്ചാൽ രാവിലെ ആള് വന്ന് ഓഫ് ചെയ്യും, എനിക്ക് പഠിക്കണമെന്നും പറഞ്ഞത്. പിന്നെ മോളുടെ കുട്ടിയുണ്ട്, അവന് ഇഷ്ടമാണ് ഇതേപോലെ റേഡിയോ കേൾക്കണത്. അവനിടയ്ക്ക് വന്ന് കഞ്ഞി വെക്കും. ചെറുതിൽ തുടങ്ങി അങ്ങനെ റേഡിയോനോട് ഭയങ്കര ഇതാണ് ആൾക്ക്. ആറ് ഏഴ് ദിവസമാവാൻ പോണ്, ഒക്ടോബർ 19 ഒരു 7 ദിവസമാവും. ആൾക്ക് ഇഷ്ടമാണ്.
1: അടുത്ത തലമുറ കൂടി നമ്മള് ആകാശവാണിയോടെ കടുപ്പിച്ച് റേഡിയോടെ കടുപ്പിച്ചൊക്കെ കൊണ്ടുവരുന്നത് എത്ര നല്ല കാര്യമാണ്.
0: പിന്നെ അവിടെ എന്താ വിശേഷം?
1: ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു, എല്ലാരും നന്നായി പോകുന്നു, ജോലിയിലൊക്കെ നടക്കുന്നു.
0: വിളിക്കാറുണ്ട് ഇങ്ങനെ, ഇതേപോലെ ചേട്ടൻ ഇങ്ങനെ അയക്കുമ്പോ.
1: ആ പാട്ട് ചോദിച്ചിട്ടുണ്ട്, വീടിന് പൊന്മണി വിളക്ക് നീ. ചേട്ടൻ പറഞ്ഞു എന്റെ ഭാര്യ അത്രയും എങ്ങനെയാണോ ആ പാട്ട് പറഞ്ഞിരിക്കണേ, ആ പാട്ടിലുള്ള പോലെയാണ്, ആ സിനിമയിലുള്ള പോലെയാണ് എന്റെ ഭാര്യ എന്നാണ് പറഞ്ഞിരിക്കണേ. വലിയ കോംപ്ലിമെന്റ് ആണല്ലോ.
0: പിന്നെ സ്നേഹത്തോടുകൂടി വഴക്കൊന്നും ഇടാറില്ല. വർഷം 35
1: 36 വർഷമായി.
0: ഒക്ടോബർ 21st 36 വർഷമായി. നല്ലോണൊക്കെ നോക്കണ്ട്, ഒരു കുറവില്ല.
1: വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഒരുമിച്ച് ഒരുപാട് കാലം, ഒരുപാട് വർഷം നിങ്ങൾ ഒരുമിച്ച് ഇതുപോലെ തന്നെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടി ആരോഗ്യത്തോടു കൂടിയൊക്കെ ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ പിറന്നാളാണ് ഓഗസ്റ്റ് 4 എന്നൊക്കെ
0: പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ നേരത്തെ തന്നെ വിഷയാണ് ജന്മദിനാശംസകള്. ആണോ? എന്താ മോന്റെ പേരെന്താ?
0: മോന്റെ പേര് ജ്യോതിഷ്.
1: ജ്യോതിഷ്.
0: ആള് ഡ്രൈവിംഗ് കൊടുപ്പിക്കാൻ പോണു. പിന്നെ ഒരു മോളുണ്ട് ജ്യോതിലക്ഷ്മി, അതിന്റെ മോനാണ് ആത്നവ്.
1: മകനും ജന്മദിനാശംസകൾ. നന്നായിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ.
0: അപ്പൊ
1: എന്തായാലും ആകാശവാണി കേൾക്കണം, ഇടയ്ക്കിടയ്ക്ക് മോളോട് പറയണം. നല്ല നല്ല പരിപാടികളുണ്ട്. വിജ്ഞാനപ്രദമായ പി എസ് സി ഒക്കെ പഠിക്കുന്നവർക്ക് ഇഷ്ടം പോലെ നല്ല
0: പരിപാടികളുണ്ട്. കുട്ടികളുടെ അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്.
1: അപ്പൊ പരിപാടികൾ കേൾക്കണം, ഇനിയും കത്തുകളൊക്കെ അയക്കണം കേട്ടോ. ഞങ്ങളോട് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ? വിശേഷങ്ങൾ എന്തെങ്കിലും?
0: വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ പിന്നെ എന്റെ അമ്മ മരിച്ചിട്ട് ഇപ്പൊ ജനുവരി 8 വരുമ്പോ ഒരു വർഷമാവണ. ഞാൻ വേറൊരു പാട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്. എനിക്കിഷ്ടം ഈ അമ്മേ നീ ഒന്നുകൂടി പിറന്നിടന്നു പറഞ്ഞുള്ള പാട്ട് എനിക്കിഷ്ടം. അതാണ്.
1: ആയിക്കോട്ടെ, പരിപാടികളൊക്കെ കേട്ടിട്ട് മെസ്സേജ് അയക്കണം കേട്ടോ.
0: ശരി.

0: ഹലോ, സൽമ ചേച്ചിയാണോ?
1: അതെ,
0: കൊച്ചി എഫ് എമ്മിന്റെ ഫോൺ ഔട്ട് ഗാനോത്സവം പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: പറയൂ.
0: ജിഷ ജോൺസൺ ആളാണ് മെസ്സേജ് അയച്ചത്.
1: എന്റെ ഫ്രണ്ടാണ്.
0: ജൂലൈ 9-ന് ജന്മദിനമായിരുന്നു, ഇപ്പൊ വിളിക്കണം എന്ന് പറഞ്ഞിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ.
1: താങ്ക് യു സോ മച്ച്.
0: എന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്?
1: നല്ല വിശേഷം.
0: സ്ഥിര ശ്രോതാവാണെന്ന് പറഞ്ഞു.
1: എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട്. കൊച്ചി എഫ് എം, റെയിൻബോ എല്ലാം മാറി മാറി കേൾക്കും. ജിഷയെ അങ്ങനെ തന്നെ കേട്ടോ, ഞങ്ങള് റേഡിയോ വഴി പരിചയപ്പെട്ടതാ ജിഷയെ. കണ്ടിട്ടുണ്ട് കേട്ടോ തമ്മില്.
0: അപ്പൊ ആകാശവാണി വഴി എത്ര കൂട്ടുകാരിയാണല്ലേ കേട്ടത്.
1: അതെ, ഒത്തിരി സൗഹൃദങ്ങളുണ്ട്. അങ്ങനെ ആകാശവാണി വഴി പരിചയപ്പെട്ട് കണ്ട് കൂട്ടായ ഒത്തിരി കൂട്ടുകാരുണ്ട്.
0: അപ്പൊ ആകാശവാണി,
1: അതായത് ഒത്തിരി എന്നെ പോലെ ഒത്തിരി ശ്രോതാക്കൾ ഇതേപോലെ കൂട്ടുകാരുണ്ട്. ഞങ്ങൾ അറിയുന്നവരും അറിയാത്തവരും വേറെ കുറെ ശൃംഖലകൾ ഇങ്ങനെ പോണേണ് കൂട്ടുകൂടി. റേഡിയോ വഴി പരിചയപ്പെട്ട്, പിന്നെ അത് ഫേസ്ബുക്കിലൂടെ വന്ന് പരിചയപ്പെട്ട്, പിന്നെ നമ്പർ കിട്ടി, പിന്നെ അങ്ങനെ കൂട്ടുകൂടി, എവിടെയെങ്കിലും അവസരം ആകുമ്പോ കണ്ടുമുട്ടി, അങ്ങനെ അങ്ങനെ പോണേണ്.
0: ഇതുപോലെ ഇനിയും ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടട്ടെ.
1: അതെ അതെ.
0: പിന്നെ എവിടെ വീട്? എവിടെയാ ചേച്ചി?
1: എന്റെ വീട് ചേരനല്ലൂരിലെ എടേക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ് ജമാലുദ്ദീൻ, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യണോ. മോള് ഇസ, അവള് ബിടെക്കിന് പഠിക്കണോ.

0: മോൻ ഇഷാൻ ടെൻത്തിൽ പഠിക്കണോ.
1: മക്കളൊക്കെ നന്നായി പഠിക്കുന്നുണ്ടോ?
0: ദൈവം സഹായിച്ച് രണ്ടുപേരും നന്നായിട്ട് പഠിക്കൂ.
1: ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ഇല്ല ഇല്ല, ഞാൻ വീട്ടമ്മയാണ്, ഹോം മേക്കർ. ഇപ്പൊ അങ്ങനെയല്ലേ പറയേണ്ടത്? വീട്ടമ്മമാർക്കാണ് കൂടുതൽ റേഡിയോ കേൾക്കാനുള്ള ഒരു ഇതുള്ളത്.
1: നമ്മള്
0: വീട്ടിലെ ജോലി ചെയ്യുമ്പോ നമ്മൾക്ക് ഹസ്ബൻഡും കുട്ടികളൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് റേഡിയോ, പ്രത്യേകിച്ച് ആകാശവാണി.
1: തീർച്ചയായിട്ടും തീർച്ചയായും അത് കേൾക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ആകാശവാണി നല്ലൊരു സുഹൃത്താണെന്ന് പറഞ്ഞു കേൾക്കുന്നത് എത്ര വലിയ സന്തോഷമാണെന്ന് അറിയോ?
0: അതെ, നമ്മൾക്ക് എന്താ പറയാ, സന്തോഷമായാലും സങ്കടമായാലും എല്ലാം റേഡിയോ വഴി നമുക്ക് ഓരോ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം കേൾക്കുമ്പോൾ നമ്മളുടെ മൂഡ് ചേഞ്ച് വരും. നമുക്കിങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഇത്തിരി മൂഡ് ഇതായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾക്കത് നമ്മളും വേറൊരു ലോകത്തേക്ക് പോണേന്.
1: അപ്പൊ
0: റേഡിയോ വഴി നമുക്ക് നല്ല വിജ്ഞാനവും വിനോദവും എല്ലാം കിട്ടും. ഇപ്പൊ ഒരു ഉദാഹരണമാണ് ഈ ബുധനാഴ്ച ഉച്ചക്കുള്ള ആ ചോദിക്ക് പറയാം, അത് നല്ലൊരു പ്രോഗ്രാമാണ്. ഞങ്ങൾ എല്ലാ കൂട്ടുകാരെയും അത് ആസ്വദിച്ച് പങ്കെടുക്കാറുണ്ട് ഇതില്.
1: അങ്ങനെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കണം കേട്ടോ?
0: അതെ അതെ, എല്ലാത്തിലും എല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ?
0: ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എഫ് എം ഡയറി കേൾക്കാറുണ്ട്, പിന്നെ ആരോഗ്യ പരിപാടി കേൾക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടം പാട്ട് പരിപാടികൾ തന്നെയാണ്. ഗാനോത്സവം, വെള്ളിത്തിര, വെള്ളിത്തിര മുടങ്ങാറില്ല കേട്ടോ. പിന്നെ ഗാനോത്സവം, എല്ലാം പാട്ടിന്റെ പ്രോഗ്രാമാണ് കൂടുതൽ ഇഷ്ടമെങ്കിലും എല്ലാ പ്രോഗ്രാമും കേൾക്കും.
1: ഗായകരിലാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
0: ഗായികമാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ജാനകി അമ്മനെയും പിന്നെ സുജാതയും.
1: പാട്ട് പാടാറുണ്ടോ?
0: ഇല്ല, പാട്ട് പറയും, പാടില്ല.
1: ഇന്നിപ്പോ ഏത് പാട്ടാണ് നമുക്കിത് കേൾക്കേണ്ടത്?
0: അയ്യോ, എനിക്കിപ്പോ പാട്ട് പാട്ട് എനിക്ക് പറയേണ്ടത് എനിക്ക് ജാനകി അമ്മയുടെ ഒരു പാട്ടാണ്.
1: ഏത് പാട്ടാ?
0: അവിടുന്നെൻ ഗാനം കേൾക്കാൻ.
1: നല്ല പാട്ടാണത്. ഓ, അവിടുന്നെൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ട് അരികിലിരിക്കെ. അതെ, അപ്പൊ നമുക്ക് ആ പാട്ട് തന്നെ ആവട്ടെ.
0: എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് ജാനകി അമ്മയുടെ പാട്ടുകൾ കേൾക്കാലോ.
1: പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട ഗായകരെ ഇഷ്ടമുള്ള സമയത്തിരുന്ന് കേൾക്കാൻ പറ്റുമല്ലോ. പാട്ടുകളുടെ ഒരു പ്രത്യേകത തന്നെ തന്നെയല്ലേ നമ്മളുടെ
0: ഗായകരുടെ എന്താണ് ഒരു പ്രത്യേക ഇതാണ്. നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ഈ പാട്ടുകളൊന്നും മരിക്കുന്നില്ല.
1: അതെ അതെ. അപ്പൊ എന്തായാലും സന്തോഷം, നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം.
0: ജാനകിയമ്മൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞോളൂ.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
0: അപ്പൊ എനിക്ക് ഇതെല്ലാം എന്റെ റേഡിയോ സുഹൃത്തുക്കൾ തന്നെയാണ്. റേഡിയോ സുഹൃത്ത് എന്ന് പറയാൻ പറ്റില്ല, എന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പൊ. അപ്പൊ ജിഷ ജോൺസൺ എനിക്ക് ലെറ്റർ ഇതിനു വേണ്ടി അയച്ച ജിഷ തിരുമുപ്പം, പിന്നെ ഷേർലി പാനായിക്കുളം, പിന്നെ റാണി ചേരനല്ലൂർ, ശ്രീദേവി വൈറ്റില, കലാദേവി വൈറ്റില, പിന്നെ ബിന്ദു ദിലീപ് കൊടകര, മാഗി ജോർജ് വൈപ്പിൻ, പിന്നെ രാജേഷ് എബി പച്ചാളം, പിന്നെ വേറെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സരിത കുമ്പളം, സഹദേവൻ ചേട്ടൻ ഉദയംപേരൂർ, അക്കാമ്മ ജോസഫ് കിടങ്ങൂര്, എല്ലാ സുഹൃത്തുക്കൾക്കും ഈ പാട്ട് ജാനകിയമ്മയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു.
1: ഓ, സന്തോഷം.
0: പിന്നെ എന്റെ ഫാമിലിക്കും കൂടിട്ടോ, അത് പറയാൻ മറന്നു.
1: തീർച്ചയായിട്ടും.
0: പിന്നെ ഈ അവതാരവയ്ക്കും പേര് പറഞ്ഞത് അർച്ചനാണ്.
1: ഞാൻ
0: അർപ്പണ, ഞാൻ ആദ്യം കേൾക്കുന്നു ഈ പേര് റേഡിയോയിലൂടെ. പേര് കേട്ടിട്ടുണ്ട്, അല്ലാതെ കേൾക്കുന്നത് ആദ്യം.
1: അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ.

പാട്ടുകളും വിശേഷങ്ങളും പങ്കുവച്ച് നാം ഒരുമിച്ചിരുന്ന ഈ ഗാനോത്സവത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അർപ്പണ കൃഷ്ണരാജ്.

0: ശ്രോതാക്കൾ കേട്ടത് ഫോൺ ഔട്ട് ഗാനോത്സവം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴിയിൽ കൊച്ചിയുടെ ജലപാതകൾ.
1: മറൈൻ ഡ്രൈവിലെ കെഎസ്എൻസിയുടെ ജെട്ടിയിൽ നിന്ന് ടൂറിസം യാത്രകൾ നടത്തിവരികയും ചെയ്യുകയാണ്. മിഷേലും ക്ലിയോപാട്രയും കൊച്ചി കായലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആലപ്പുഴ ജില്ലയിലൂടെ കോട്ടയം ജില്ലയിലുള്ള പാലൈക്കരി എന്നുള്ള മത്സ്യഫെഡിന്റെ ഒരു ഫാമിലേക്കാണ്, ഒരു 100 ഏക്കറുള്ള ഒരു ഫാമാണ്. അതിലേക്ക് സഞ്ചാരികളെ ഒരു രാവിലെ 10 ആകുമ്പോൾ കൊണ്ടുപോകും.
0: ഇന്ന് വൈകിട്ട് 5 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴിയിൽ കൊച്ചിയുടെ ജലപാതകൾ.
1: വിനോദങ്ങളൊക്കെ ആസ്വദിച്ച ശേഷം അവിടുത്തെ ഉച്ചയൂണും കഴിഞ്ഞ്

0: ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനം. വൃക്ഷങ്ങൾക്കേകാം ദീർഘായുസ്. മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ലധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖം 1-ാം ഭാഗം ഇന്ന് വൈകിട്ട് 6:50 കാർഷിക ജീവനത്തിൽ.
1: ചില മരുന്ന് കൂട്ടുകൾ പറയുന്ന അവസരത്തിൽ സംസ്കൃതത്തിൽ അതിൻ്റെ അളവ് പറയാറില്ല. അളവ് പറയാത്തിടത്ത് വൈദ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് സമസമം ചേർക്കുക എന്നുള്ളതാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ മരുന്ന് കൂട്ടുകൾ സമസമം ചേർക്കാൻ പറ്റും.
0: ഇന്ന് രാത്രി 8:05 യുവവാണി യുവജന കമ്മീഷന്റെ യുവ പ്രതിഭ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു 2-ാം ഭാഗം ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.
2: അതിന്റെ സന്തോഷമായിട്ട് ഫാമിലി മെമ്പേഴ്സ് എന്നെ കൊണ്ടുപോയതാണ്, ഫാമിലി മെമ്പേഴ്സ് എന്നെ ഒപ്പനെയും കൊണ്ടുപോയതാണ്. അല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് ആളുകൾ, കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ യാത്ര.
0: സമയം 2:03.
3: ആകാശവാണി FM വാർത്തകൾ.
0: നാല് ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മുനി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത്

0: ഈ മാസം 26-ന്. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. നൂതന ആശയങ്ങളും ആഗോള പങ്കാളിത്തങ്ങളും വഴി പരമ്പരാഗത ഇന്ത്യൻ കരകൗശല വിദ്യയിലൂടെ എങ്ങനെ സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്ന് വ്യക്തമാക്കുന്ന കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന ക്യാമ്പയിനിലൂടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലഭിച്ചെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരമായതിനാൽ കായികപ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. മന്ത്രിമാരായ എൻ ഷംസുദ്ദീനും റോജി എം ജോണുമാണ് ഇക്കാര്യം അറിയിച്ചത്. അവധിയാണെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് മന്ത്രി റോജി എം ജോൺ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധിയെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ പി വി സിന്ധുവിനെ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ഇത് ചരിത്ര വിജയമാണെന്നും രാജ്യം മുഴുവൻ നേട്ടത്തിൽ അഭിമാനിക്കുന്നുവെന്നും മാണ്ഡവ്യ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30-ന് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 2:02:34.

0: പ്രിയരെ, എല്ലാവർക്കും ഓർമ്മച്ചിന്തലേക്ക് സ്വാഗതം. ഇന്ന് ഓർമ്മച്ചിന്തൽ നിങ്ങളോടൊപ്പം
1: ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: ഞാൻ റിയ. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ആയിട്ടാണോ?
1: ഓർമ്മകളില്ലാത്തൊരു ദിവസമാണ്. അപ്പം നമുക്ക് നേരിട്ട് ശ്രോതാക്കളുടെ ഓർമ്മകളിലേക്ക് കടന്നു ചെല്ലാം. അതിനിടയിൽ നല്ല ഓർമ്മകളും വരികയാണെങ്കിൽ നമുക്കതും കൂടെ പങ്കുവെക്കാം.
0: അപ്പോൾ തുടങ്ങിയോളൂ. ആദ്യത്തെ കത്ത് ആരുടെയാണ്?
1: ആദ്യത്തെ കത്ത് പാടിവട്ടം മുത്തശ്ശി എന്നാണ് അവർ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എന്നും അവർ പറയുന്നുണ്ട്. മേരി ജേക്കബ് എന്നാണ് അവരുടെ പേര്. 64 വർഷം മുൻപേ ഉള്ള ഒരു ഓർമ്മയാണ്. അന്ന് ഞങ്ങളുടെ നെയ്ബറായി ഒരു ഹിന്ദു ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങൾ മക്കളൊക്കെ നല്ല കൂട്ടുകാരാണ്. അവർക്കൊരു പശുവും കിടാവുമുണ്ട്. അതിനെ പോറ്റുവാനായി അവിടുത്തെ അമ്മ 3-4 കൂട്ടുകാരുമൊത്ത് അടുത്തുള്ള ഓർത്തഡോക്സ് പള്ളിപ്പറമ്പിൽ പുല്ല് ചെത്തുവാൻ പോകും. അന്നൊരിക്കൽ പുല്ലുമായി തിരികെ എത്തിയ ഉടനെ തന്നെ കൈയും കാലും കഴുകി ഒരു ദാവണിയും തലയിൽ ഇട്ട് കട്ടിലിൽ ഇരുന്നു. പതുക്കെ പള്ളിയിലെ കുർബാന പാട്ട് ചൊല്ലുവാൻ തുടങ്ങി. കുരിശു വരയ്ക്കുന്നു. ആളാകെ മാറി. അമ്മയെ മകൻ വിളിച്ചിട്ട് മറുപടിയില്ല. അവർ ഓടി വന്ന് എൻ്റെ അമ്മച്ചിയെ വിളിച്ചു കൊണ്ടുപോയി. ഞാനും കൂടെ പോയി. അമ്മച്ചി ചെന്ന് ലക്ഷ്മി ലക്ഷ്മി എന്ന് വിളിച്ചിട്ട് കൂസലില്ല. മറ്റേ കൂട്ടുകാരും വന്ന് വിളി തുടങ്ങി. നീ ആരാ ആരാ എന്ന് ചോദിച്ചപ്പോൾ മറുപടി തന്നു, ഞാൻ സാറാമ്മയാണ്. കൂടെ ഒരു പറച്ചിലും. എല്ലാവരും ചേർന്ന് കുർബാന പാടാൻ. ഇത് 1.5 മണിക്കൂർ തുടർന്നു. അന്നൊരു ശനിയാഴ്ച ആയതിനാൽ പള്ളിയിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മണിയടിച്ചു. അത് കേട്ടപ്പോൾ ഇനിയും ഞാൻ പോവുകയാ എന്ന് പറഞ്ഞ് ചിരിച്ച് പഴയ ലക്ഷ്മിയായി. എല്ലാവരെയും കണ്ട് എന്താ എല്ലാവരും നോക്കി നിൽക്കുന്നത് എന്ന ചോദ്യവും. കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും സംഭവമാണ്. അവരെല്ലാം എന്നെ പോയി മറഞ്ഞു. ഇനിയൊരു തമാശ കൂടി.
0: അപ്പോൾ ആ തമാശ എന്താണെന്ന് ഞാൻ വായിക്കാം. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു മുത്തപ്പൻ അപ്പച്ചനോട് വർത്തമാനം പറയാനും പത്രം വായിക്കാനും എന്നും വരും. ഒരു ദിവസം വന്നപ്പോൾ പേപ്പറിന്റെ മുകളിൽ ഒരു കണ്ണട ഇരിക്കുന്നത് കണ്ട് അതെടുത്ത് വെച്ച് വായന തുടങ്ങി. പേപ്പർ ഉയർത്തി പിടിച്ച് വെട്ടത്തേക്ക് മാറ്റി നോക്കി. ഓ, കണ്ണ് തീരെ പിടിക്കുന്നില്ല. ഇതിപ്പോ ഞാനീ പേപ്പർ വായിച്ചോണ്ടിരിക്കുന്ന പോലെയാണെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ണ് തീരെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പിള്ളേരെല്ലാരും കൂടി ചിരി തുടങ്ങി. കാരണം വീട്ടിലെ പേരക്കുട്ടി

0: അപ്പച്ചന്റെ കണ്ണടക്കി പിടിച്ച് വഴക്കിടും. അതിനുവേണ്ടി ഒരു പഴയ ഫ്രെയിം എടുത്ത കൊച്ചിന് കൊടുത്തു ഗ്ലാസ് ഇല്ലാതെ. അവളത് കളിച്ചിട്ട് വെച്ചതാണ്. അങ്ങനെ അദ്ദേഹം കണ്ണട അപ്പൂപ്പനായി. അവരെല്ലാം പ്രായം തികച്ച് പോയി മറഞ്ഞു. ഞാനിപ്പോൾ ആ പ്രായത്തിലേക്ക് എത്തിയിരിക്കുന്നു. എൻ്റെ പഴയ ടീം ഇത് വായിച്ചാൽ രസമായിരുന്നു. സ്നേഹത്തോടെ പാടിവട്ടം മുത്തശ്ശി മേരി ജേക്കബ്. കൈകൾക്കൽപ്പം ക്ഷീണമുണ്ട്, ആരോഗ്യം തോന്നുമ്പോൾ എഴുതാമെന്നാശിക്കുന്നു. അപ്പോൾ നല്ല പാട്ട് കേൾപ്പിക്കണം എന്നാണ് നമ്മുടെ പാടിവട്ടം മുത്തശ്ശി എന്ന മേരി ജേക്കബ് പറഞ്ഞിരിക്കുന്നത്.
1: പാടിവട്ടം മുത്തശ്ശി ഇവിടെ പങ്കുവെച്ച ഓർമ്മയിൽ ഒന്ന്, ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മള് സിനിമയിലൊക്കെ കാണുന്ന അന്യൻ സിനിമയിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ക്യാരക്ടർ. അമ്പി,
0: അതെ, അമ്പി റിമോ,
1: അമ്പി റിമോ ആയി
0: മാറുന്നു. പിന്നെ നമ്മുടെ മണിച്ചിത്രത്താഴ്,
1: മണിച്ചിത്രത്താഴില് ഗംഗ നാഗവല്ലിയായി മാറുന്നു. അതുപോലെ ലക്ഷ്മി സാറാമയായി ഒന്നര മണിക്കൂർ ഇവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കടന്നുപോയി. അതൊക്കെ നല്ലൊരു ഒരു ഓർമ്മ എന്ന് പറയുമ്പോ അതൊക്കെ തന്നെയാണല്ലോ അതിലുള്ളൊരു കൗതുകം.
0: അല്ല, ഇത് കാണാനൊക്കെ ചിലപ്പോ കൗതുകമായിരിക്കും, പക്ഷേ അത് അനുഭവിക്കുന്ന ആൾക്കാർക്കും അവരുടെ ചുറ്റിനുമുള്ള കുടുംബാംഗങ്ങളും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടും. ഞാൻ ഇതേപോലെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു ലേഡി, അവർക്ക് 16 വ്യക്തിത്വങ്ങളുണ്ട്. അവരെ എന്നിട്ട് നമ്മളോട്, ഒരു ഡോക്യുമെന്ററി ആണ് കേട്ടോ അത്, എന്നിട്ട് അവരെ നമ്മളോട് സംസാരിക്കുമ്പോ തന്നെ അവരുടെ ഇങ്ങനെ, നമ്മളെ നാഗവല്ലി ആയി മാറുന്ന പോലെ ഡ്രമാറ്റിക്കലി അല്ല, പക്ഷെ അവരുടെ സംസാരത്തിന്റെ രീതിയും അവരുടെ മുഖഭാവങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോ അവര് തന്നെ പറയും, ഇതിപ്പോ ആരാന്ന് ആ ഡോക്യുമെന്ററി എടുക്കുന്ന അയാൾ ചോദിക്കുമ്പോ ഇവര് പറയും, ഞാൻ ഇന്നയാളാണ്.
1: അതുപോലെ തന്നെ ഒരു ഒരു നോവലുണ്ട് സിബിൽ എന്ന് പറഞ്ഞിട്ട്, അത് എനിക്ക് തോന്നുന്നു അത് നടന്ന കഥയാണ്. 32 വ്യക്തിത്വങ്ങൾ ഒരു പെൺകുട്ടിയിൽ വരികയാണ്, സിബിൽ എന്ന് പറഞ്ഞ പെൺകുട്ടി. സിബിൽ തന്നെയാണ് അതിന്റെ പേര് എന്ന് തോന്നുന്നു. അപ്പൊ അതില് അങ്ങനെ വ്യക്തിത്വങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ അതില് 32 31 പേർക്കും തമ്മിലറിയാം, പക്ഷെ ഈ സിബിൽ എന്ന കുട്ടിക്ക് ഈ 31 പേരെ അറിയില്ല. അങ്ങനെയാണ്. അപ്പൊ അതില് ഒരു കുട്ടി വളരെ എക്സ്ട്രാവേർട്ട് ആയിട്ട് ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആണ്. അതായത് സിബിലിനെ പ്രൊട്ടക്ട് ചെയ്യണം. സിബിൽ ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഒരു ഇന്റർവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു വ്യക്തിത്വം ഇങ്ങനെ അവളുടെ ഉള്ളിൽ തന്നെയുള്ള വ്യക്തിത്വമായിരിക്കാം, അവളുടെ അനുഭവിച്ച വേദനകൾ എല്ലാം അതിനൊക്കെ പ്രതിരോധിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറുകയാണ്. അങ്ങനെയുള്ള 32 വ്യത്യസ്തമായിട്ടുള്ള, ഒരാൾ സിംഗറായിരിക്കും, ഒരാൾ ചിത്രം വരയ്ക്കുന്ന ആളായിരിക്കും, ഇതുപോലെ തന്നെ ഇങ്ങനെ ഓരോരോ പേരും വന്നിട്ട് പറഞ്ഞിട്ട് അവസാനം ആ ഒരു സൈക്കോ തെറാപ്പി ചെയ്യുന്ന ഒരാളാണ് ഇത് ബുക്ക് എഴുതിയത്. അയാളുടെ പേരെന്താന്നുള്ള കാര്യം മറന്നില്ല. ഞാൻ ഈ ഒരു സംഗതി ഉണ്ടെങ്കിൽ റെഫർ ചെയ്തിട്ട് പറയാമായിരുന്നു. അപ്പൊ സിബിൽ എന്ന നോവൽ, അത് വായിച്ചിരിക്കേണ്ട നോവൽ തന്നെ.
0: അപ്പോ എല്ലാവർക്കും, നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു സജഷൻ കൂടി, സിബിൽ എന്ന നോവൽ. അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ?

ഹലോ ഓർമ്മചിന്തയെ നമസ്കാരം. ഇതൊരു ഷോപ്പിംഗ് ഓർമ്മയാണ്. കഥ പുടവ തന്നെ പറയട്ടെ. കഥയുടെ ടൈറ്റിലാണോ? അല്ല, ആ കഥ പുടവ തന്നെ പറയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ കേവലം ഒരു ഉടുപ്പാണ്. പട്ടണങ്ങളിലെ ഷോറൂമുകളിൽ എന്നെ തേടി വരുന്നവർ ഇഷ്ടപ്പെട്ടാൽ കാശ് മുടക്കി എന്നെ കൂടെ കൂട്ടും. എന്നെ തിരിച്ചും മറിച്ചും നോക്കി ട്രയൽ റൂമിൽ കയറി അണിഞ്ഞു നോക്കിയെല്ലാമാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിനിടെ ചില പരിഭവങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഇത്രയൊക്കെ എടുത്തില്ലേ, ഇത് മതിയെന്നും ഗൃഹനാഥനും, അല്ല കൊച്ചിന് ഒരുങ്ങി നടക്കാൻ കുറച്ചുകൂടി വേണമെന്ന് ഭാര്യാ ഭർത്താക്കന്മാർ എന്റെ മുന്നിൽ മുറുമുറുക്കുന്നു. ഭർത്താക്കന്മാർക്കായി പ്രത്യേക സെലക്ഷൻ ചിലർ നടത്തുന്നു. ചിലർ പരസ്പരം ഭംഗി നോക്കി കൂടെ കൂട്ടുന്നു. ചിലർ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഇകഴ്ത്തലുകളും പുകഴ്ത്തലുകളും ധാരാളം. ചിലർ അത്യാവശ്യത്തിന് മാത്രമേ എന്നെ കൊണ്ടുപോകൂ, വാരി വലിച്ചിട്ട് കൊണ്ടുപോകുന്നവരുമുണ്ട്. എന്റെ മുതലാളിക്കും അതാണ് ഇഷ്ടം, വാരി വലിച്ചു കൊണ്ടുപോകുന്നത്. ചില ബജറ്റ് പർച്ചേസുകാർ ഞങ്ങളെ മാറി മാറി തിരുമ്മി ഒരു പരുവമാക്കും. ഒരാളെയോ രണ്ടുപേരെയോ കൂടെ കൂട്ടും. ഞങ്ങളെ ഓഫറിൽ കിട്ടുന്നത് എല്ലാവർക്കും ഒരുപോലെ സന്തോഷമാണ്. ചില കുട്ടികൾ രക്ഷകർത്താക്കളുമായി എന്നെ തേടി വരാറുണ്ട്. കുട്ടിക്ക് ഒന്നും പിടിക്കുന്നില്ല, പിന്നെ എന്നെ തേടി അവർ വേറെ ഷോറൂമിലേക്ക് പോകും. അങ്ങനെ ഒരു 2 മണിക്കൂർ പ്രോഗ്രാമിന് അണിയാനായി എന്നെ കൂട്ടാൻ ഒരു പെൺകുട്ടി വന്നു. കുട്ടിയുടെ അളവിനൊത്ത് ഷോറൂമിൽ ഞാൻ ലൈറ്റ് കളറിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലൈറ്റ് ഗ്രീൻ കളർന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ടോപ്പിൽ നേരിയ വ്യത്യാസം. കുട്ടി അച്ഛനോട് പറഞ്ഞു, നമുക്ക് വേറെ ഷോറൂമിൽ പോകാം. പിന്നെ പൊരി വെയിലിൽ കുട്ടി പറഞ്ഞ ഷോറൂമുകളിൽ, വഴിയിലെ മുന്തിയ കടകളിൽ, ബുട്ടീക്കുകൾക്കുള്ളിൽ, അങ്ങനെ 4 മണിക്കൂർ എന്നെയും തേടി കുട്ടി അച്ഛനോടൊപ്പം യാത്ര ചെയ്തു. നിർഭാഗ്യം എന്ന് പറയട്ടെ, എന്നെ സ്വന്തമാക്കാൻ കുട്ടിക്ക് കഴിഞ്ഞില്ല. ഷോറൂമുകളിൽ ഒന്നും കുട്ടി ഇഷ്ടപ്പെട്ട ഞാൻ പാകത്തിനുണ്ടായിരുന്നില്ല. എല്ലാം കഴിഞ്ഞ് കുട്ടി അച്ഛനോട് പറഞ്ഞു, ഞാൻ ഫെയർവെല്ലിന് പോകുന്നില്ല. കുട്ടിയുടെ വീട്ടിലെ അലമാരയിൽ കുറച്ച് മാത്രം അണിഞ്ഞ് എന്റെ മുന്തിയ കൂട്ടുകാർ നിശബ്ദരായി ഇരിക്കുന്നു. ഒപ്പം വീട്ടിൽ അച്ഛനും. ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഏതോ ഒരു കല്യാണത്തിന് ഒരു പ്രാവശ്യം അണിഞ്ഞ ഒരു മുന്തിയ ഡ്രസ്സ് കൂടെ കൂട്ടി. തന്റെ ബാല്യകാലങ്ങളിൽ പരിമിതികളിൽ ജീവിച്ച അച്ഛൻ വെയിലേറ്റ് വന്നപ്പോൾ ഞാൻ കണ്ടത് അനുകമ്പയുടെ മുഖമാണ്, മകളുടെ

0: ദുഃഖത്തെ പരിഭവവും. നിർത്തട്ടെ,
1: ഒരു കുപ്പായത്തിന്റെ
0: ഒരു കുപ്പായത്തിന്റെ ഓർമ്മയാണ്. ഇദ്ദേഹത്തെ നമുക്ക് കുപ്പായം എന്ന് വിളിക്കാം അല്ലേ. സ്നേഹപൂർവം ദാവണിപ്പുടവ കെയർ ഓഫ് ശ്രീകുമാർ. 4 വർഷം മുമ്പുള്ള ഈ ഓർമ്മയിലെ കഥയിലെ നിന്ന് എഴുതിയിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. കഥാപാത്രങ്ങൾ ഞാനും മകളുമാണ്. ഓ, അതൊക്കെ ഓർമ്മ തന്നെയാണ്.
1: ഭയങ്കരമാണ് ഓർമ്മ. അത് കുപ്പായത്തിന്റെ ഓർമ്മയാക്കി മാറ്റി എഴുതി,
0: വളരെ ക്രിയേറ്റീവ് ആയിട്ട് എഴുതിയാണ്. ഫെയർവെല്ലിന് പോയി തിരികെ വന്നപ്പോൾ മകൾ എന്നോട് സോറി പറഞ്ഞു. അപ്പോൾ കണ്ണിൽ ഒരു നനവ് അനുഭവപ്പെട്ടു. ഇപ്പോൾ ഈ വിധ വാശികളില്ല, നന്നായി പഠിക്കുന്നു. അപ്പോ മകളെ പാതിമലരെ എന്ന ഗാനം ഞങ്ങൾ കൈ കേൾപ്പിക്കുമല്ലോ. ശ്രീകുമാർ, പുതിയിടം, കായംകുളം.
1: നല്ല ഓർമ്മയാണ്.
0: നല്ല ഓർമ്മയാണ് അല്ലേ. എന്താന്ന് വെച്ചാൽ അദ്ദേഹം അനുഭവിച്ച ഒരു കാലം അദ്ദേഹത്തിന്റെ കണ്ണിൽ മിന്നി പറഞ്ഞു. മകളും മറ്റേ ഡ്രസ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ
1: ഒരു കുപ്പായത്തിന്റെ ഓർമ്മയായി തുടങ്ങിയെങ്കിലും പിന്നീട് അത് ലൈഫുമായിട്ട് കണക്ട് ചെയ്തപ്പോ, ജീവിതമായിട്ട് കണക്ട് ചെയ്തപ്പോ അതിനൊരു പ്രത്യേക ഒരു സൗന്ദര്യം ഉണ്ടായി അല്ലേ.
0: അതെ, ഇത്തരം കത്തുകളുണ്ടല്ലോ. നമ്മൾ വിചാരിക്കും ഒരു കഥയാണ് ഇത്, ഓർമ്മയല്ലല്ലോ, എന്തിനു വായിക്കണം എന്നൊക്കെ. ചിലപ്പോഴെങ്കിലും നമ്മൾ
1: ഇത് വായിച്ചു വരുമ്പോഴും ഞാൻ വിചാരിച്ചു, അതാണ് ഞാൻ ചോദിച്ചത്, കുപ്പായത്തിന്റെ ആത്മകഥ ആണോ എന്ന്. പിന്നീട് അത് ജീവിതമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു രസം, ഒരു സുഗന്ധം.
0: അതെ, ഓർമ്മകൾക്ക് എന്തൊരു സുഗന്ധം.
1: ആ പാട്ട് തന്നെ ആയിക്കോട്ടെ.
0: അദ്ദേഹം വേറെ ചോദിച്ചിട്ടുണ്ട് മകളെ പാതിമല്ലേ, അത് മകൾക്ക് വേണ്ടി കൂടെ ആയിരിക്കണം. രണ്ടുപേരുടെയും കൂടെ അനുഭവമാണല്ലോ. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് വരാം.

0: അടുത്ത ഓർമ്മ പങ്കുവച്ചിരിക്കുന്നത് റാണി ജേക്കബ് പൈങ്ങോട്ടൂരിൽ നിന്നാണ്. ഈ ഓർമ്മയിൽ ഞാൻ നമ്മുടെ ഇന്നസെന്റായിരിക്കും അല്ലെ, ഇന്നസെന്റിന്റെ ഫേമസ് ആയ കിട്ടുണിയായ സംഭവമാണ് വിവരിക്കുന്നത്. അടിച്ചു മോളയെന്ന്, അതൊരു 18-8 പണി,
1: ചില്ലറയല്ല,
0: ചില്ലറയല്ല. ഞാൻ 2007-2018 കാലഘട്ടത്തിൽ മസ്കറ്റിലായിരുന്നു. അല്പം സാമ്പത്തിക പ്രതിസന്ധി നിമിത്തം അത് അനിവാര്യമായിരുന്നു. അങ്ങനെ ഞാൻ 2014 അല്പം സാമ്പത്തിക നില മെച്ചപ്പെട്ടതിനാൽ, അതായത് വീട് പണി കഴിഞ്ഞു, അതിൻ്റെ ലോൺ ഏകദേശം തീർന്നു, അതിനാൽ നാട്ടിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു ചിട്ടിയിൽ ചേർന്നു. ആദ്യത്തെയും അവസാനത്തെയും ചിട്ടി സംഭവം, ഇനി ഉണ്ടാക്കുന്ന സമ്പാദ്യം വിശ്രമ ജീവിതത്തിൽ ഉപയോഗപ്രദമാകാനായിട്ടുള്ള ആഗ്രഹത്തിലായിരുന്നു അത്. അങ്ങനെ മൂവാറ്റുപുഴയിലെ ബ്രാഞ്ചിൽ ചെന്നു. അവിടെ അന്നേരം ഷാജി എന്നൊരു മാനേജറായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം എൻ്റെ ഒരു ബന്ധു കൂടിയാണെന്ന് അപ്പോൾ അറിഞ്ഞു. അങ്ങനെ മാസം അടക്കേണ്ട തുകയുടെ ചെക്ക് അദ്ദേഹത്തെ ഏൽപ്പിച്ചു പോകാൻ സാധിച്ചു. എൻ്റെ ചിട്ടിയുടെ പാസ്ബുക്കും അവിടെ തന്നെ വെച്ചു. 20 ലക്ഷത്തിൻ്റെ ചിട്ടിയായിരുന്നു, 40 മാസ ചിട്ടി. ചിട്ടി ഗഡു 50,000 പക്ഷേ മാസം അത്ര അടയ്ക്കേണ്ട. 19 ലക്ഷമാണ് അവസാനം ചിറ്റാളന് ലഭിക്കേണ്ടത്. 1 ലക്ഷം അവരുടെ കമ്മീഷനാണ്. ഇത്രയുമാണ് അതിൻ്റെ പ്രാഥമിക നിയമങ്ങൾ. അങ്ങനെ ഞാൻ എനിക്ക് അവസാനത്തെ വിളി മതി എന്ന് നിശ്ചയിച്ചു. ഓരോ മാസങ്ങളായി വർഷങ്ങളായി ഒരു നിർത്ത അവധിയിൽ വന്നപ്പോൾ അവർ ചെന്ന് ചിട്ടി വിളിക്കുന്നത് കാണാൻ പറഞ്ഞു. പോയി. അന്ന് ഒരാൾ വിളിച്ചു, 14 ലക്ഷമാണെന്ന് തോന്നുന്നു കിട്ടിയത്. എനിക്ക് പൈസയുടെ ആവശ്യമില്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നതിനാലും അവസാനത്തെ ചിട്ടി ഗഡു മതി എന്ന് പറഞ്ഞു. 2017 അങ്ങനെ ഞാൻ മസ്കറ്റിൽ തിരിച്ചെത്തി. ഒരു 3-4 ബാക്കിയുള്ളപ്പോൾ എനിക്ക് ഒരു മെയിൽ വന്നു മൂവാറ്റുപുഴയിലെ ചിട്ടി ഓഫീസിൽ നിന്നും. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കേരളത്തിലെ ഓഫീസ് സമയം കഴിഞ്ഞിരുന്നു. അതിൽ എനിക്ക് വന്ന സന്ദേശം, എനിക്ക് എൻ്റെ പ്രൈസ്ഡ് മണി 8,99,999 കിട്ടിയിരിക്കുന്നു എന്ന് എൻ്റെ ചിറ്റാൽ നമ്പറും എല്ലാം ഉണ്ട്. കറക്റ്റ്, പൈസ മാത്രം അങ്ങ് ശരിയാകുന്നില്ല. 10, 100, 1000 ഞാൻ അക്കം മുഴുവനും എണ്ണിപ്പടിക്കുകയാണ്. 8,99,999 ഇത് എൻ്റെ ചിട്ടി കാശല്ല.
1: എന്റെ ചിട്ടി ഇങ്ങനെയല്ല.
0: ഇത് ഏതോ നറുക്കെടുപ്പ് വഴി കിട്ടിയ ലോട്ടറി കാശോ വല്ലതുമാകാമെന്ന് കരുതി മാനേജറുടെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചു. അന്നേരം എൻ്റെ കസിൻ മാറിപ്പോയിരുന്നു. അദ്ദേഹം പുതിയ ആളാണ്, ഓഫീസിൽ ഇല്ലായിരുന്നു. നാളെ വിളിക്കാൻ പറഞ്ഞു. എനിക്ക് അവസാന ഗഡു മതി എന്ന് പറഞ്ഞിരുന്നു. അത് 19 ലക്ഷമാണ്. അത് മാച്ചാവുന്നില്ല, ഏതോ പൊരുത്തക്കേടുകൾ. എന്തായാലും ഏതോ ലക്കി ഡ്രോ വഴി കിട്ടിയതാണ്. ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. രാത്രിയിൽ ഉറക്കം വരുവോളം വരാനിരിക്കുന്ന വാഹനം, അതിന് 5-6 ലക്ഷം ഒക്കെ പിന്നെയും ബാക്കി. അതേതായാലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് 1.5 പവൻ സ്വർണമാല ദാനം ചെയ്യാം. നാട്ടിലുള്ള മോനെ വിളിച്ചു പറഞ്ഞു അമ്മയ്ക്ക് ചിട്ടിയുടെ ഏതോ ലക്കി ഡ്രോ കിട്ടിയെന്ന് മെയിൽ വന്നു എന്ന്. ഏതായാലും നേരം വിളിക്കാൻ കാത്തിരുന്നു. അങ്ങനെ പിറ്റേന്ന് മൂവാറ്റുപുഴ ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ആണ് കാര്യം മനസ്സിലായത്. ഞാൻ വെറും കിട്ടണിയായി എന്ന്. സ്വപ്നം വെറുമൊരു സ്വപ്നം. ഇതേ കിടക്കുന്നു ചട്ടിയും കലവും. അയ്യോ മാഡം, അങ്ങനെയാണോ മെയിൽ വന്നത്? സോറി, ഈ മാസം ചിട്ടി വിളിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അതിനാൽ ഞങ്ങൾ മാഡത്തിന് ചിട്ടി പൈസ അങ്ങ് വിളിച്ചു തന്നു. 19 ലക്ഷത്തിന് 1 രൂപ കിഴിച്ച് 18,99,999. പക്ഷേ ഓഫീസ് അയച്ച മെയിലിൽ 1 രൂപ കിഴിച്ചത് 18,000
1: എന്നിട്ട്
0: അവർക്ക് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ

0: മാഡം മെയിൽ വന്നത് സോറി എന്ന് പറഞ്ഞു. എനിക്ക് അന്നേരം ആ അയച്ചവനെ കണ്ടിരുന്നെങ്കിൽ എങ്ങനെ ജോലിയിൽ കയറി എന്ന് ചോദിച്ചേനെ. കഴുത്തിന് പറ്റിയാൽ ഒന്ന് കുത്തിപ്പിടിച്ചേനെ. അല്ല പിന്നെ, 19 ലക്ഷത്തിൽ ഒന്ന് കുറച്ചപ്പോൾ 8 ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തിയ മാത്തമാറ്റിക്സ് വിസ്മയം കാട്ടി. അങ്ങനെ പാവം എന്നെ അവർ കിട്ടുണിയാക്കി എന്ന് റാണി ജേക്കബ് പൈങ്ങോട്ടു. എന്തായാലും രസകരമായിട്ടുള്ള ഒരു ഇതാണ് അത്. മാത്തമാറ്റിക്സ് ഈ റാണി ജേക്കബ് പറഞ്ഞ പോലെ മാത്തമാറ്റിക്സ് പലപ്പോഴും വളരെ വിചിത്രമായിട്ട് വരാം. ഒരു രൂപ ഇപ്പുറത്ത് കുറക്കുന്നതിന് പകരം അപ്പുറത്ത് 1 രൂപ കട്ട് ചെയ്ത് കൊടുത്തു.
1: ഒരു രൂപയല്ല ആ ഒരു സംഖ്യ
0: പറയാൻ ഒന്നാണ് കട്ട് ചെയ്തത്, പക്ഷെ അത് കട്ട് ചെയ്ത സ്ഥാനം മാറിപ്പോയി.
1: ഇത് ശരിക്കും പറഞ്ഞ ഒരു ഉള്ള സ്ഥാപനത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഈ ഒരു മെയിലിങ്ങിന്.
0: അതുപോലെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഒരു കൊളീഗിന് ഇങ്ങനെ ഒരു ഫോൺ കോൾ വന്നു. അന്ന് ഈ മൊബൈൽ ഫോൺ വഴി ഫോൺ കോൾ വന്നു, ഇങ്ങനെ എത്രയോ എമൗണ്ട് ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും, അതിന് നിങ്ങളുടെ ഇതിനകത്ത് ഒരു OTP എന്നുള്ളതിന് പകരം അവർ വേറെ ഏതൊരു ടേം ഉപയോഗിച്ചു. ടേം ഉപയോഗിച്ചിട്ട് ഒരു നമ്പർ വരും, അത് ഞങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഷെയർ ചെയ്യാൻ റെഡി ആയിട്ട് പിന്നെ തയ്യാറായി ഇരിക്കുമ്പോൾ വേറൊരു കൊളീഗ് അവിടെ വന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല ഇത് തട്ടിപ്പായിരിക്കേ, നോക്കണേന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഇയാളുടെ ബ്രെയിൻ അതുവരെ
1: എന്ത്
0: ചെയ്തു കൊടുക്കാനുള്ള ഒരു ഇതായിരുന്നു, ആ ഒരു വാഞ്ചയായിരുന്നു. അപ്പോ അത് കഴിഞ്ഞ് ഈ തട്ടിപ്പായിരിക്കും എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇതായി, അലേർട്ടായി. അപ്പൊ അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു. പെട്ടെന്ന് കേൾക്കുമ്പോ നമ്മളറിയാതെ അതിലേക്ക് ചാടിപ്പോകും.
1: അതുകൊണ്ടാണല്ലോ നമ്മൾ വിചാരിക്കും വലിയ വലിയ വിദ്യാഭ്യാസം
0: അവരൊക്കെ എങ്ങനെ വീഴുന്നു എന്ന് വിചാരിക്കും. അപ്പൊ ഇത് ഭയങ്കര ഇതായിട്ടാണ്. ഈ OTP ഷെയർ ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള അറിയിപ്പുകളൊക്കെ വരുന്നതാണ്. ഇതെന്തോ ഒരു വെരിഫിക്കേഷൻ കോഡ്, വെരിഫിക്കേഷൻ കോഡ് വരും. അപ്പോൾ ആ ടെർമിനോളജി മാറ്റുന്നത് തന്നെ തട്ടിപ്പിന്റെ ഏറ്റവും വലിയൊരു ഇതാണ്. അപ്പൊ അതിലേക്ക് അങ്ങ് വീണുപോകും. അപ്പോൾ പെട്ടെന്ന് വേറൊരാൾ വന്ന് ഇത് ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് ഇയാളുടെ ബുദ്ധി പ്രവർത്തിച്ചു തുടങ്ങിയത്. അതുവരെ ഏതോ മായിക ലോകത്ത് ഇങ്ങനെ അത് കിട്ടുമല്ലോ എന്നുള്ള ധാരണയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്.
1: അത് ഈ മനുഷ്യ മനസ്സെന്ന് പറയുന്നത് ബ്രെയിൻ ഒരു വല്ലാത്ത ഇതാണ്.
0: അതെ അതെ അതെ,
1: കളി കളിക്കുന്നത്
0: ബ്രെയിന് ഒരുവിധമൊക്കെ പ്രോഗ്രാം ചെയ്യാമെന്നാണ് പറയുന്നത്. അതറിയുന്നവർക്ക് ശരിക്ക് ഒരാളെ കൊണ്ട് എല്ലാ കാര്യവും ചെയ്യിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് അറിയപ്പെടുന്നത്.
1: ഇപ്പോ നമ്മുടെ ഈ ഓർമ്മ അയച്ച റാണി ജേക്കബ് ഏതെങ്കിലും പാട്ട് പറഞ്ഞിട്ടുണ്ടോ? വേണം,
0: യേശുദാസ് പാടിയ ഹിന്ദി മെലഡി, ചാന്ദ് ജയ്സേ മുക്കടേപ്പർ, ബിന്ദിയ സിത്താര.
1: ഓ ശരി.

0: ഇനി അടുത്ത ഓർമ്മയിലേക്ക് പോകാം. ഇത് ഒരു വാട്സാപ്പ് സന്ദേശമാണ്. എഴുതിയിരിക്കുന്നത് മധു പെരുമ്പാവൂരിൽ നിന്ന്. ഓർമ്മച്ചിന്തിലേക്ക് എഴുതാൻ കാരണം സംഗീത വിസ്മയം എസ് ജാനകിയമ്മ നമ്മളെ വിട്ട യാത്രയായല്ലോ. എൻ്റെ വീട് പെരുമ്പാവൂർ അല്ലപ്ര എന്ന സ്ഥലത്താണ്. എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും 7 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. 1985-95 കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ സ്ഥിരമായി റേഡിയോ വെച്ചിരുന്നു. അമ്മയും സഹോദരിമാരും റേഡിയോ ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ് വീട്ടുപണികൾ ചെയ്തിരുന്നത്. ഞങ്ങൾ ഇളയ കുട്ടികൾ അടുക്കളയിൽ വരുമ്പോൾ റേഡിയോയിൽ ജാനകിയമ്മയുടെയും ജയചന്ദ്രൻ സാറിൻ്റെയും പാട്ടുകൾ കേൾക്കാറുണ്ട്. ലോകം മുഴുവൻ സുഖം പകരാനായി, ഉണരൂ വേഗം നീ സുമറാണി, നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ഈ പാട്ടൊക്കെ എഴുതിയിരിക്കുന്ന എനിക്ക് പാടി തന്നെ കേൾപ്പിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് പാടാൻ അറിയില്ല. സോറി. ഈ ഗാനങ്ങളെല്ലാം മനഃപ്പാഠമാക്കിയത് റേഡിയോയിൽ നിന്നാണ്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് അന്ന് ഈ പാട്ടുകളെല്ലാം സ്ഥിരമായി പാടുന്ന ജാനകിയമ്മ റേഡിയോ നിലയത്തിന്റെ അടുത്താണ് താമസിച്ചിരുന്നത് എന്നാണ്. പാട്ടുപാടേണ്ട സമയമാകുമ്പോൾ റേഡിയോ നിലയത്തിൽ വന്ന് ലൈവായി പാടുകയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഓ, അതൊക്കെ നല്ല വിചാരമാണല്ലേ. ഞാനൊക്കെ വിചാരിച്ചത് അതിന്റെ ഉള്ളിൽ.
1: അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു.
0: ഇദ്ദേഹത്തിന് കുറച്ചുകൂടെ ബുദ്ധിയുണ്ട്. എന്റെ ഈ അറിവ് വലിയ അറിവാണെന്ന് കരുതി എന്റെ സമപ്രായക്കാരോട് ഞാൻ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് വലുതായപ്പോൾ ഞാൻ എന്റെ മണ്ടത്തരം എല്ലാവരോടും പറഞ്ഞല്ലോ എന്നോർത്ത് ഉള്ളിൽ ചിരിക്കാറുണ്ട്. അതിനേക്കാളും വലിയ മണ്ടനും മണ്ടികളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അതൊരു മണ്ടത്തരമേ അല്ല. ഏത് രാഗത്തിലും ഏത് ഭാവത്തിലും ഏത് സ്ഥായിയിലും ഏത് ഭാഷയിലും പാടാനുള്ള അസാധാരണമായ കഴിവിന്റെ ഉടമയായിരുന്നു ജാനകിയമ്മ. കേൾക്കുന്നവരുടെ കാതുകളിലേക്കല്ല, ഹൃദയത്തിലേക്കായിരുന്നു ആ സ്വരം കടന്നു ചെല്ലുന്നത്. ജാനകിയമ്മയെക്കുറിച്ച് ഇങ്ങനെയൊരു കഥ കേട്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് നാദസ്വര വിദ്വാൻ പൈതി സ്വാമിയുടെ അരികിൽ പാട്ടുപഠിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ, നിന്റെ ശബ്ദത്തിന് ദൈവം ശ്രുതിയും താളവും ലയവും വേണ്ടുവോളം തന്നിട്ടുണ്ട്. നീ പ്രത്യേകിച്ച് സരിഗമയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അതെ, ദൈവം പാട്ടു പഠിപ്പിച്ച ഗായികയായിരുന്നു ജാനകിയമ്മ. അമ്മയ്ക്ക് എന്റെ പ്രണാമം.
1: ജാനകിയമ്മ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് ഭാഷയിലും അതത് ഭാഷയുടെ ചെറിയ മാറ്റങ്ങൾ പോലും ഉൾക്കൊണ്ടുകൊണ്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. അതത് ഭാഷയിൽ തന്നെ പാടുന്ന വ്യക്തിയാണ്.
0: എത്രയോ കാലം പോപ്പുലറായി
1: നിന്നു. അത്ര കാലം പോപ്പുലറായി നിന്നു. പിന്നെ ചെറിയ കുട്ടികളുടെ ശബ്ദത്തിലും അഡാപ്റ്റ് ചെയ്ത് പാടാനുള്ള കഴിവ്. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത് യേശുദാസ് പറഞ്ഞ ഒരു കാര്യമാണ്. ഒരു തവണ ഇങ്ങനെ യേശുദാസും ജാനകിയും കൂടെ പാടേണ്ട പാട്ട്, സെപ്പറേറ്റ് ആയിട്ട് രണ്ടുപേരായിട്ട് പാടേണ്ട പാട്ടാണ്. ഒരേ പാട്ട് തന്നെയാണ്, രണ്ടുപേരും രണ്ട് സന്ദർഭത്തിൽ പാടേണ്ട പാട്ടുകളാണ്. അപ്പം യേശുദാസ് ആ പാട്ട് പഠിച്ചു. എം കെ അർജുനൻ്റെ ട്യൂണാണെന്ന് തോന്നുന്നു, അർജുന മാഷിൻ്റെ ട്യൂണായിരുന്നു. അപ്പം ആ പാട്ട് യേശുദാസ് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ജാനകിയമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, സ്റ്റുഡിയോയിൽ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ജാനകിയമ്മ പഠിച്ചിട്ട് വേണം ഇത് പാടാൻ. പക്ഷേ യേശുദാസ് പാട്ട് നിർത്തിയതും ജാനകിയമ്മ നേരെ കയറി ടേക്ക് എടുത്തു, അത് ഓക്കെ ആയി. ഒട്ടും ആ ഇതിൻ്റെ

0: പഠിക്കാതെ പാട്ട് കേട്ടിട്ട് അതിനെ റീപ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ മികവ്. അപ്പം ജാനകിയമ്മയെ കുറിച്ച് ഓർക്കാനൊക്കെ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം.
1: അപ്പോൾ ജാനകിയമ്മയുടെ ഓർമ്മകൾക്കായി ഒരു ഗാനം.

ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ജയ അമ്മുവിൻ്റെ ഓർമ്മയാണ് അടുത്തത്. ചെറുപ്പത്തിൽ ഓണത്തിന് അത്തം മുതൽ പൂക്കളം ഇടുന്നത് ഇഷ്ടമായിരുന്നു. അത്തത്തിൻ്റെ തലേ ദിവസം എല്ലായിടവും നടന്ന് പൂക്കൾ പറിച്ചു കൊണ്ടുവന്ന് ഒരു വാഴയിലയിൽ കെട്ടിയിടും. രാവിലെ പൂക്കളം ഇടാൻ നോക്കുമ്പോൾ ചേട്ടൻ ഭംഗിയായി ഇട്ടത് കണ്ടു. പിന്നെ 10 ദിവസവും അതുപോലെ തന്നെയായി. അങ്ങനെ 10

0: ആ ദിവസം അമ്മ പറഞ്ഞു, വേഗം കുളിച്ചു വരൂ. കുളിച്ചു വന്ന എന്നെ അമ്മയും അടുത്ത വീട്ടിലെ ചേച്ചിയും ചേർന്ന് സെറ്റ് ഉടുപ്പിച്ച് മുടി വശത്ത് വെച്ച് കെട്ടി ഒരു നർത്തകിയെ പോലെ ആക്കി. ഒന്നും മനസ്സിലായില്ല. 11 വയസ്സാണ് അപ്പോൾ. അന്നും ചേട്ടൻ മനോഹരമായ പൂക്കളം ഇട്ടിരുന്നു. അതിനു മുൻപിൽ നിലവിളക്ക് ഒരു തൂശനിലയിൽ അവൽ, മലർ, ശർക്കര, പഴം, അട എന്നിവ വച്ചിരുന്നു. എന്നെ അതിനു മുൻപിൽ നിർത്തി ഒരു അമ്പും വില്ലും തന്നു. അട അമ്പ് ചെയ്ത് എടുക്കണം. ഞാൻ കഷ്ടപ്പെട്ടു. ചേട്ടൻ പല പ്രാവശ്യം കാണിച്ചു തന്നു. അങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ടു. അടുത്ത വീട്ടിലെ എല്ലാവരുമുണ്ട് എൻ്റെ വീട്ടിൽ. പിന്നെ ചായകുടി, ഇഡലി, സാമ്പാർ, അവൽ നനച്ചത്, അവലോസ് പൊടി, കടല, ശർക്കര പുരട്ടി, അങ്ങനെ വിവിധ തരം വിഭവങ്ങളുമായി ഉച്ചയ്ക്ക് സദ്യ. മനോഹരമായ ഓർമ്മയാണ്, മറക്കില്ല ഒരിക്കലും. ഓർമ്മയിലാണ് ഓണത്തിൻ്റെ പൊലിമ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഓരോ വർഷവും നമ്മളുടെ കഴിഞ്ഞുപോയ ഓണങ്ങളുടെ ഓർമ്മകളിൽ നിന്നാണ് വീണ്ടും നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ ഓർമ്മകളിലാണ് ശരിക്ക് ഓണം കുടികൊള്ളുന്നത്. വരുന്ന ഓണവും നമ്മൾ ഓർമ്മകളിലാണ് ഓണം കൊണ്ടാടുന്നത്. ഓണത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്.
1: അതുമാത്രമല്ല, നമ്മൾ എല്ലാ കൊല്ലം നമ്മൾ ഇത് ആഘോഷിക്കുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയും, ഓ ഇതിനൊന്നും ഒരു സുഖമില്ല, കഴിഞ്ഞുപോയ ഓണം, പണ്ടത്തെ ഓണം. പക്ഷെ അതിനേക്കാളും ഒരു പക്ഷെ നല്ല ഓണമായിരിക്കാം നമ്മൾ ഈ കൂടുന്നത്.
0: എന്നാലും ഓർമ്മകളിലെ ഓണത്തിനാണ് മാധുര്യം കൂടുതൽ.
1: നമുക്കിപ്പോഴും നൊസ്റ്റാൾജിയ ഇഷ്ടം, നമുക്ക് ഇന്നൊന്നും ജീവിക്കാൻ ഇഷ്ടമല്ല.
0: എല്ലാം പഴമയിൽ ഭൂതകാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗമാണ് പ്രത്യേകിച്ച് മലയാളികൾ. എല്ലാത്തിലും പാട്ടുകളാണ് പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകളോട് വലിയ ഇമ്പം കാണിക്കുന്നില്ല, അങ്ങനെയുള്ളൊരു രീതിയാണ്.
1: അത് പറഞ്ഞപ്പോഴേ, ഇപ്പോ എന്റെയൊക്കെ ഒരു ചെറുപ്പകാലം 90-2000 കാലഘട്ടങ്ങളിലായിരുന്നല്ലോ. അപ്പോ ആ സമയത്ത് ഞാൻ ഓരോ പാട്ട് കേൾക്കുമ്പോൾ എന്റെ അമ്മ ചോദിക്കുന്നത്, ഇത് എന്ത് പാട്ടൊന്നും കൊള്ളില്ല. ഇന്ന് അമ്മ ഇരുന്ന് ആ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ ചോദിക്കും, ഇത് എന്തുകൊണ്ട് ആസ്വദിക്കുന്നു? അപ്പൊ ഈ പഴയത് എന്നുള്ളത് ഒരു ആപേക്ഷികമാണ്.
0: പഴയതിന് എന്തോ മൂല്യമുണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് പൊതുവെ.
1: ശരിയാണ്,
0: നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു.
1: അതാണ് നമുക്ക് ഇഷ്ടം, കേൾക്കുന്നവർക്കും അതാണ് ഇഷ്ടം. ശരി, അപ്പൊ പാട്ടിലേക്ക് പോകാം.

0: അങ്ങനെ ഇന്നത്തെ ഓർമ്മച്ചിന്തലെ അവസാനത്തെ കത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. നിയമകലാലയ ഓർമ്മകൾ. ആഹാ, അപ്പോ ഇത് വായിക്കേണ്ടിയിരുന്നത് ഉണ്ണികൃഷ്ണൻ സാറായിരുന്നു. നിയമകലാലയ ഓർമ്മകൾ. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത ഓരോ ടേംസും സാറ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. 1975-78 കാലഘട്ടം, 3 വർഷ LLB സായാഹ്ന കോഴ്സ്, വൈകുന്നേരം 6 മുതൽ 9 വരെ ക്ലാസ്. ജോലി കിട്ടിയതിന് ശേഷമുള്ള പഠിത്തമായതുകൊണ്ട് ഒട്ടും സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല. അതങ്ങനെയാണല്ലോ പൊതുവെ.
1: ഈവനിങ് ക്ലാസ്.
0: ശരിക്കും മുഴപ്പി. ക്ലാസ്സിൽ അധികവും കയറാറില്ല. പ്രൊഫസർ മാഞ്ഞുരാൻ സാറിന്റെ ജ്യൂറിസ് പ്രുഡൻസ് ക്ലാസ്സിൽ മാത്രം കയറും. അതെന്താ സാർ ഈ ജ്യൂറിസ് പ്രുഡൻസ്?
1: ജ്യൂറിസ് പ്രുഡൻസ് എന്ന് പറഞ്ഞാൽ ലീഗൽ ഹിസ്റ്ററി, അതായത് നിയമം കടന്നു വന്ന വഴികളെ പറ്റിയിട്ടുള്ള പഠനമാണ്.
0: ശരി, അപ്പൊ അദ്ദേഹത്തിന് കഥ കേൾക്കാനാണ് ഇഷ്ടം. ഇല്ലെങ്കിൽ സാറ് അറ്റൻഡൻസ് തരില്ല. ആ, അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല അല്ലേ. ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. മറ്റു ക്ലാസ്സുകളിൽ അറ്റൻഡൻസ് എടുക്കുന്ന പോലെ ആദ്യമോ അവസാനമോ കയറും. മാധുരി ലത ടീച്ചറും, ഹൈ നല്ല പേര് അല്ലേ, നാരായണിക്കുട്ടി ടീച്ചറും കിണി സാറും ഒക്കെ ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും അറ്റൻഡൻസ് തരും. അപ്പോ ആ സാറും മാരും ആ ടീച്ചേഴ്സൊക്കെ അറ്റൻഡൻസ് തരും. അന്ന് കൂട്ടിന് ഉഴപ്പാൻ ജയറാം എന്ന സുന്ദരക്കുട്ടപ്പൻ. കോളേജിന് മുൻപിലുള്ള ചിൽഡ്രൻസ് പാർക്കിലും ബ്രോഡ്വേയിലുമായി ഞങ്ങൾ കറങ്ങി നടക്കും. ചിൽഡ്രൻസ് പാർക്കിലെ പുൽത്തകിടിയിൽ മലർന്നു കിടന്ന മാനം നോക്കി സ്വപ്നങ്ങൾ നെയ്യും. അന്ന് ബ്രോഡ്വേ ആണ് പ്രധാന ഷോപ്പിംഗ് കേന്ദ്രം. അവിടെ ഭാരത് കഫേയിലെ മസാലദോശയും കോഫിയും കുടിക്കും. സെന്റ്റെരേസാസ് കോളേജിനും ഹോസ്റ്റലിനും മുമ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കും. അതിന്റെ കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അന്നാണ് ഒരു ദിവസം ബ്രോഡ്വേയിൽ സ്ട്രീക്കിംഗ് എന്ന കലാപരിപാടി അരങ്ങേറിയത്. 1 April നാല് ലോ കോളേജ് വിദ്യാർത്ഥികൾ നഗ്നരായി തിരക്കുള്ള ബ്രോഡ്വേയിലൂടെ ഓടി. കണ്ടു നിന്നവരെല്ലാം അന്ധാളിച്ചു നിന്നു. കാണാത്തവർ പറഞ്ഞിട്ടും വിശ്വസിച്ചില്ല. 1st പരീക്ഷകളൊന്നും എഴുതാതെ കവിതാ തിയേറ്ററിലെ ഫിലിം ഫെസ്റ്റിവൽ സിനിമകൾ 8 ദിവസവും മോർണിംഗ് ഷോ കണ്ടു. ഇതുപോലെ ഉഴപ്പാൻ പറ്റിയ ഒരു പഠന കാലഘട്ടം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടേയില്ല. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ പരീക്ഷകൾ എഴുതിയപ്പോഴെല്ലാം എളുപ്പം പാസ്സായി എന്നതാണ്. അത് കൊള്ളാലേ. ഈ ഒരു കഴിവ് എനിക്കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞാനൊക്കെ എത്ര റാങ്ക് വാങ്ങിച്ചേനെ. പരീക്ഷയ്ക്ക് തലേ ദിവസമാണ് പഠിക്കേണ്ട പുസ്തകങ്ങൾ തുറന്നു നോക്കുന്നതെന്ന് ഓർക്കണം. മനസ്സിലായി മനസ്സിലായി, ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതേപോലെയൊന്നും. എന്തൊരു സുന്ദരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അടിച്ചുപൊളി കാലഘട്ടം. ഇന്നിനി വരാത്ത വണ്ണം അതും അകന്നുപോയി, നഷ്ടബോധം ബാക്കിയാക്കിക്കൊണ്ട്. ഇന്ന് സർവീസിൽ നിന്ന് വിരമിച്ചപ്പോഴും ആ നല്ല കാലത്തെ ഓർമ്മകൾ കൂട്ടിനുണ്ട്. ഇനി തുടർന്ന് പഠന കാലഘട്ട ഓർമ്മകളുമായി വീണ്ടും ഓർമ്മച്ചിന്തലേക്ക് വരാം. അതുവരെ നമസ്കാരം. പറയുന്നത് ഞാൻ ശശികുമാർ, എറണാകുളം. കൊള്ളാം, ഇഷ്ടപ്പെട്ടു.
1: എന്നെ നിയമപഠനത്തിന്റെ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോയ ഒരു കത്തായി.
0: ഇങ്ങനത്തെ വല്ല ഭൂതകാലഘട്ടം
1: ഈ പറഞ്ഞ കിണി സാറ്, അദ്ദേഹം കാലിക്കറ്റിലേക്ക് ട്രാൻസ്ഫർ വാങ്ങുകയും എന്റെ അധ്യാപകനാവുകയും ചെയ്തിരുന്നു.
0: അതാണ് കണ്ടോ,
1: അദ്ദേഹം ജൂറിസ്പ്രൂഡൻസ്, ഫിലോസഫി ഓഫ് ലോ എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് വളരെ നന്നായി എടുത്തിരുന്നു. അപ്പം ജൂറിസ്പ്രൂഡൻസ് എനിക്ക് ഓർമ്മയുണ്ട്. കിണി സാറായിരുന്നു അതിന്റെ എന്നെ പഠിപ്പിച്ചിരുന്നത്.
0: അപ്പൊ നോക്കിക്കേ, എന്തൊരു ആകസ്മികത എന്ന് പറയുന്നത് ഭയങ്കരം തന്നെയാണ്. എവിടെയോ കിടന്ന സാറ് ഇവിടെ വന്നൊരു കത്ത് വായിക്കുകയും എന്നിട്ട് ആ കത്തെഴുതിയ വ്യക്തിയെ പഠിപ്പിച്ച അതേ സാറ് സാറിനെ പഠിപ്പിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ വലിയ കാര്യം തന്നെ. ഈ ലോകം എത്ര ചെറുതാണ്.
1: ലോകം എത്ര ചെറുതായി, ചുരുങ്ങി ചുരുങ്ങി ഒരു പന്തിന്റെ അത്രയായി തീർന്നിരിക്കുകയാണ്. ഇപ്പോ വേൾഡ് കപ്പിന്റെ ഒരു കാലം കൂടിയാണല്ലോ, ഒരു ഫുട്ബോളിന്റെ വലുപ്പത്തിലേക്ക് ലോകം ചുരുങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണ്.
0: അല്ല, പറഞ്ഞു വന്ന ഇവരെയൊക്കെ നമ്മളൊക്കെ കണ്ടു കാണും അല്ലേ.
1: അതെ അതെ.
0: ചിലപ്പോ ഇല്ല, ഓർത്തിട്ടില്ല, ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. നമ്മൾ ഈ കാണാത്ത, നമ്മൾ സംസാരിക്കുന്ന പല മനുഷ്യരെയും ചിലപ്പോ നമ്മൾ കണ്ടു കാണും വഴിയിലൊക്കെ വെച്ച്. ഇവരാണെന്ന് നമുക്ക് അറിയില്ല, പരസ്പരം
1: അങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്.
0: അപ്പൊ എന്തൊക്കെയോ പറഞ്ഞു പോയി, നമുക്ക് പാട്ടിലേക്ക് വരാം.

0: സന്ദേശങ്ങളുമായി അയക്കാം. ഓർമ്മചിന്തയിലേക്ക് വാട്സപ്പ് അയക്കുമ്പോൾ തലക്കെട്ടായിട്ട് ഓർമ്മചിന്ത എന്ന് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ കാണാതെ പോകാൻ ചാൻസ് ഉണ്ട്. വാട്സപ്പ് നമ്പർ പറയാം, 94 47 56 22 12, 9444-7562212. അങ്ങനെ ഓർമ്മചിന്തിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്
1: ഞാൻ ഉണ്ണികൃഷ്ണൻ,
0: ഞാൻ റിയ, സഹകരണം വിശ്വാസ് ദാസ്. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: അപ്പോൾ ഇന്നത്തെ ഓർമ്മചിന്ത ഇവിടെ സമാപിക്കുകയാണ്. ഓർമ്മചിന്തയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പറഞ്ഞു തരാം.
1: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, പിൻകോഡ് 68 20 21.
0: ഇനി ഓർമ്മചിന്തയിലേക്ക് ഓർമ്മകൾ വാട്സാപ്പ്

0: ഓർമ്മ ചിന്ത.
1: ഓർമ്മ ചിന്ത് സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 3 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്.
2: ആകാശവാണി FM വാർത്തകൾ.
1: നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സമ്മേളനം അടുത്ത മാസം 13 വരെ തുടരും. വർഷകാല സമ്മേളനം സുഗമമായി നടത്തുന്നതിന് പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ മരിച്ചു. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ

0: പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വള്ളസദ്യയിൽ പങ്കെടുത്ത് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപിയും. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30. ഫിഫ ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം അല്പസമയത്തിനകം ലോർഡ്സിൽ.
1: ആകാശവാണി FM വാർത്തകൾ.

നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4 മണിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഒപ്പം പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശങ്ങളും അയക്കാം. ഹിന്ദി, മലയാളം, തമിഴ് ഗാനങ്ങൾക്കൊപ്പം വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 9446455888. വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ ഇന്ന് വൈകിട്ട് 4 മണിക്ക്. അപ്പോൾ ഉടനെ മെസ്സേജുകൾ തയ്യാറാക്കിക്കോളൂ, അയച്ചോളൂ. ഹിന്ദി, മലയാളം, തമിഴ് ഗാനങ്ങൾ ഒപ്പം സന്ദേശവും.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആശാ ഭോസ്ലെ, അമിത് കുമാർ എന്നിവർ പാടിയ ഗാനം, ചിത്രം ലവ് സ്റ്റോറി. ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് ആർ ഡി ബർമൻ്റെ സംഗീതം.

ഹിന്ദി ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആനന്ദരാജ് ആനന്ദ് എഴുതി, അനു മാലിക് സംഗീതം നൽകി, കൃഷ് അൽക്ക യാഗ്നിക്കും സംഘവും പാടിയ ഗാനം ചിത്രം കൃഷ്ണ.

0: ശ്രോതകൾ കേട്ടത് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. സമയം 4:08.
1: ആകാശവാണി FM വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മിനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകശ്മീരിലെ പുഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകളുൾപ്പെടെ 4 മരണം. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ 8:30 മുതൽ 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടൽ ആക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ലോക കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം 12:30. ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫൈനൽ തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. ഇന്ത്യക്കെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ലോർഡ്സിലാണ് മത്സരം. കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ കടയിൽ നിന്നും 1 ക്വിന്റലിലധികം വരുന്ന വ്യാജ ബയോ ക്യാരി ബാഗുകൾ പിടികൂടി.

നാലു മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും ഗുഡ് ഈവനിങ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ റേഡിയോ കേൾക്കാനിരിക്കുകയാണോ അതോ ഇനി ടി വി കാണാനിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. കാരണം നമ്മളെല്ലാം കാത്തിരുന്ന ലോകകപ്പ്, ഫിഫ ലോകകപ്പ് ഫൈനലിൻ്റെ ഫൈനൽ മത്സരം കാണാനായിട്ട് കാത്തിരിക്കുക എല്ലാവരും. ഇന്നല്ല ശരിക്കും, നാളെ പുലർച്ചെ എന്ന് പറയാൻ പറ്റും, അതോ ഇന്ന് രാത്രി എന്ന് പറയാൻ പോകുന്നറിയില്ല. 12:30 ശേഷമാണല്ലോ ഇന്ത്യൻ സമയം. സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടുകയാണ്. കുറേ നാളുകളായിട്ട് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എല്ലാവർക്കും. കളിയാണെങ്കിൽ പകലാണോ രാത്രിയാണോ എപ്പോഴൊക്കെയോ സമയങ്ങളിലാണോ. അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി പലരും കാണുന്നു, ചിലർ റെക്കോർഡ് ചെയ്ത് വെച്ച കളികൾ കാണുന്നു. ഫുട്ബോൾ അല്ലെങ്കിലും ഒരു ഹരമായിരുന്നു അല്ലേ ഒരു സമയത്ത്. ചിലപ്പോൾ ഇങ്ങനെ വിരലൊക്കെ ഇങ്ങനെ കടിച്ചിരിക്കും, നമ്മൾ ഗോളടിക്കാനായിട്ടൊക്കെ ഓടിപ്പോകുമ്പോഴേ, മെസ്സിയൊക്കെ ഓടിപ്പോകുമ്പോൾ അടിക്കും അടിക്കും അടിക്കും എന്നൊക്കെ പറഞ്ഞ്, പിന്നെ കുറേ ട്രോളുകൾ വന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ട് ഇപ്പോൾ തന്നെ ഓഫീസുകളിൽ അല്ലെങ്കിൽ സ്കൂളുകൾ കോളേജുകൾ മത്സരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും ബിഗ് സ്ക്രീനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, സാധാരണ കോഴിക്കോട് മലപ്പുറം സൈഡിലായിരുന്നു കൂടുതൽ ഇങ്ങനെ ഫുട്ബോളിൻ്റെ ഒക്കെ ആരാധകർ, പക്ഷെ ഇപ്പോൾ അത് എല്ലായിടത്തേക്കും പടർന്നു പിടിച്ചിട്ടുണ്ട്, ഒരു വൈറൽ പനി പോലെ. ഇപ്പോൾ കോളേജുകളിലാണെങ്കിൽ തന്നെ ചില കോളേജുകളിലൊക്കെ ബിഗ് സ്ക്രീനൊക്കെ ആയിട്ടുണ്ട്. അതിന് മുമ്പൊരു കാര്യം പറയട്ടെ, ഇത് വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടിയാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോയപ്പോഴേ ഇതിൻ്റെ ആദ്യത്തെ മാമൂലുകളൊക്കെ മറന്നുപോയി. അപ്പോൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയാണ്, സന്ദേശങ്ങളാണ് അയക്കേണ്ടത്. സന്ദേശങ്ങൾക്കൊപ്പം മലയാളം, ഹിന്ദി, തമിഴ് പാട്ടുകൾ ആവശ്യപ്പെടാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 9446454588888. ഇപ്പം തന്നെ തുടങ്ങിയോ, നമുക്ക് വിളിക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാൽപ്പന്ത് കളിയുടെ കേസാണ്. കളിയൊരു ആവേശമാണ്, പിന്നെ ശ്രദ്ധിക്കേണ്ട വാതുവയ്ക്കൽ പന്തയം എല്ലാം ഉണ്ട്. അതിനിടയിൽ നമ്മൾ സ്പൈസി ആയിട്ട് കുറേ കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. ഒരു കാര്യം ഓർക്കാം, ആര് ജയിച്ചാലും ജയിക്കുന്ന ടീം നമ്മുടെയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗഹൃദങ്ങൾ തകരാതിരിക്കുക. സുഹൃത്തുക്കളമ്മ വെറ്റുവെച്ച കഥകൾ എനിക്കറിയാം. വെറ്റുവെച്ചിട്ട് തോറ്റുപോയപ്പോഴും ജയിച്ചപ്പോഴും കളിയാക്കി എന്ന് പറഞ്ഞ അടിപിടി കൂടിയത് എനിക്കറിയാം. അപ്പോൾ നമുക്ക് അടിപിടി വേണ്ട, പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക. ഇപ്പോൾ രണ്ട് കൂട്ടരും പടക്കം മേടിച്ചു വയ്ക്കും, ജയിക്കുന്ന കൂട്ടർക്കും കൊടുത്തേക്കുന്നേ മറ്റേ പടക്കം, അത് നനച്ച് കളയണ്ട, നമുക്ക് ഒരേപോലെ ആഘോഷിക്കാം. ആ പടക്കം പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക കൈകൾ, അതുപോലെ ആവേശം അതിര് കടക്കാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ടീമുകൾ ജയിക്കട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇന്നത്തെ നാലു മണിപ്പൂക്കളിലേക്ക്. ഹായ് നാലു മണിപ്പൂക്കൾ, ഞാൻ അൻഷിദ് ചന്ദ്ര പിന്നി, തൃശൂർ ജില്ല. കർക്കിടക മാസത്തിൽ നിറഞ്ഞ കുളങ്ങൾ, വയലുകൾ കണ്ടിരുന്ന കാലങ്ങൾ ഇല്ലാതാകുന്നു എന്നൊരു ചിന്തയും. എന്താണോ വയലുകളൊക്കെ ഇല്ലാതാകുന്ന, പഴയ പോലെ പാടി ഇത് കൃഷിയൊന്നും അങ്ങനെ ഇല്ലാതാകുന്നാണ് ഉദ്ദേശിച്ചത്. കർക്കിടക മാസത്തിൽ നിറഞ്ഞ കുളങ്ങൾ, കുളങ്ങളൊക്കെ ഈ മഴയായതുകൊണ്ട് നിറഞ്ഞ്, കർക്കിടകത്തിലൊക്കെ നിറയട്ടെന്നേ കുളങ്ങളൊക്കെ നിറഞ്ഞ്. ഈ വയലിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ കാലിലൊക്കെ ഒരു വഴുക്കലുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ രസമാണ്. അങ്ങനെ വന്ന് ചന്ദ്ര പിന്നി നാട്ടിൻപുറമാണല്ലേ, കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. തൃശ്ശൂർ ചന്ദ്രപിന്നി ഭാഗം അങ്ങനെ വലിയ ഐഡിയ ഇല്ലാത്ത സ്ഥലമാണ്. ആവശ്യത്തിൻ്റെ ഫൈനൽ കാത്തിരിക്കുന്ന എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കുമായി നല്ലൊരു പാട്ട് വെച്ച് തരണേ. ഇത് ആവശ്യപ്പെട്ടത് അൻഷിദ് ചന്ദ്രപിന്നി. തീർച്ചയായിട്ടും ഫുട്ബോളിൻ്റെ എല്ലാ ആവേശം വെച്ച് ദാ വരുന്നൊരു ഫുട്ബോൾ പാട്ട്.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഹലോ, 4 മണിപ്പൂവി. ഐ ആം ബേസിൽ അലക്സാണ്ടർ കെ ഫ്രം കണ്ണൻകുളങ്ങര. ആ കണ്ണൻകുളങ്ങര അറിയാം, തൃപ്പുണിത്തറ. എൻ്റെ ചേച്ചിയുടെ വീട് കണ്ണൻകുളങ്ങര, അതുകൊണ്ട് കണ്ണൻകുളങ്ങരയായിട്ട് നല്ല ബന്ധമുണ്ട്. ടുഡേ ലെറ്റസ് സ്റ്റാർട്ട് വിത്ത് ദ അവാർഡ് വിന്നിംഗ് സോങ് ഓഫ് ശ്രീമതി വൈക്കം വിജയലക്ഷ്മി അങ്ങ് വാനക്കോണിൽ. ഓഹോ, കഴിഞ്ഞ ദിവസമാണ് ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചത്. നമുക്ക് മലയാളത്തിന് അഭിമാനിക്കാവുന്ന കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിക്ക് അവാർഡുണ്ട്, പിന്നെ കുറേ അവാർഡുകളുണ്ട്. അതിലൊരെണ്ണമാണ് വിജയലക്ഷ്മിക്ക് കിട്ടിയത്, വൈക്കം വിജയലക്ഷ്മി. നല്ലൊരു സംഗീത പ്രതിഭയാണ്, ഇഷ്ടംപോലെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പോൾ വൈക്കം വിജയലക്ഷ്മിക്ക് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ദാ അങ്ങ് വാനക്കോണിലെ. നമ്മൾ കുറേ കേട്ട പാട്ടാണെങ്കിൽ ഇന്നതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്നലെ അവാർഡ് കിട്ടിയ പാട്ടാണ്. ഇന്നലെയാണ് അവാർഡ് വിവരം പ്രഖ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക മധുരമാണ്. വിജയലക്ഷ്മിക്ക് ആശംസകൾ നേർന്ന് ദാ ഈ പാട്ട്.

ഹായ് നാലുമണിപ്പ്, ഒരു പാട്ട് വെച്ചു തരുമോ? വീട്ടിൽ നിൽക്കുന്ന ദിവസം എന്നും മെസ്സേജ് അയക്കും. ആര് നോക്കാനല്ലേ? എന്തൊരു വർത്താനം പറഞ്ഞത്, ആരാ അയച്ചേക്കണേ? നോക്കട്ടെ. സസ്നേഹം സുഷമ, സ്ഥലം എവിടെയെന്ന് എഴുതിട്ടില്ല. ചങ്ങമ്പുഴ പാർക്കിൽ കണ്ടത് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. എന്നെയാണോ കണ്ടതെന്ന് അറിയില്ല, എനിക്കെന്തോ ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ ആരാ നോക്കാനല്ല, അങ്ങനെ പറയരുത്. ആകാശവാണി എല്ലാവർക്കും കൂടെ ഉള്ളതാണ്. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ നെടുംതൂണുകൾ നിങ്ങൾ ശ്രോതാക്കളല്ലേ. ആ പോട്ടെ, ഇന്നെങ്കിലും വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, അതുകൊണ്ടല്ല. അറിയാമല്ലോ സുഷമ, നമുക്ക് ഒത്തിരി ആളുകൾ പാട്ടുകൾ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്നും പറയുന്നതാണ്, ഒരു മണിക്കൂർ പരിപാടിക്ക് എത്ര പാട്ട് കൊടുക്കാൻ പറ്റും നമുക്ക്? 6ഓ 7ഓ 8ഓ. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളെയൊന്നും ഞങ്ങൾ കളഞ്ഞിട്ടില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതാ ഇഷ്ടമുള്ളൊരു പാട്ട് തരാം.

ഹലോ, നാലുമണി പോയി, അവിടെ മഴയുണ്ടോ? ഇത് ചോദിച്ച് രേഷ്മയാണ്. ഈ ഇവിടെ മഴയില്ല, ഇനി ഇങ്ങോട്ട് മഴ വിടണ്ട എൻ്റെ പൊന്നേ. മഴ മതി, മഴ നനഞ്ഞ് നനഞ്ഞ് നനഞ്ഞ് കുളിർന്നു കോരി വയ്യാത്ത അവസ്ഥയിൽ ഞാൻ പഠിക്കാൻ വേണ്ടി തൊടുപുഴയിൽ വന്നേക്കുവാണേ. ഓ ശരി, അപ്പം എവിടെ സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ എപ്പോഴും നാലുമണി ആവുമ്പോൾ വിളിച്ചു പറയും നാലുമണിപ്പൂവിനെ പറ്റി ചോദിക്കാൻ. എൻ്റെ അമ്മയുടെ നെയ്മ് മഹേശ്വരി എന്നാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സോങ് ഷാജഹാൻ മൂവി സോങ് ആണ്. സോങ് വെച്ചില്ലേലും ഈ മെസ്സേജ് ഒന്ന് വായിക്കണേ. എന്ത് വർത്താനി പറയണത്, ഞങ്ങൾ സോങ്ങും വെച്ച് തരും, മെസ്സേജും വായിക്കും. എന്നാലോ, ചക്കരപ്പന്തലിൽ തേൻമഴ എന്ന് പറയുന്ന പോലെ ഇല്ലേ, ആ അവസ്ഥയാക്കി തരും. അമ്മ ഈ മെസ്സേജ് വായിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കും. കാത്തിരിക്കുമായിരിക്കില്ല, അമ്മ കാത്തിരുന്നോട്ടെ. അമ്മയ്ക്ക് വേണ്ടി പാട്ട് കൊടുക്കാം. രേഷ്മ അമ്മ മഹേശ്വരി അമ്മയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട ഷാജഹാൻ സിനിമയിലെ പാട്ടാണ്. അപ്പം അമ്മയുടെ മെസ്സേജും വായിച്ചു പാട്ടും കൊടുത്തു. പരാതി കഴിഞ്ഞല്ലോ, ഇതാ പിടിച്ചോ.

ദൈവം ഇന്ന് ഈ ഫുട്ബോൾ ഫാൻസുകാർ എന്നെ കൊണ്ട് പൂളുന്നോണോ? നീ കുറെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ. സുരേഷ് കുമാർ കിടങ്ങൂര് മെസ്സേജ് അയച്ചിട്ടുണ്ട് പാട്ടിന് വേണ്ടി. അടുത്ത് വേറെ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പ്രദീപ. ഹലോ നാലുമണിപ്പോയി, എൻ്റെ പേര് പ്രദീപ. എൻ്റെ മൂത്ത മകൻ ഗൗതം കൃഷ്ണ സ്പെയിൻ ഫാനാണ്, ഇളയ മകൻ യദു കൃഷ്ണ അർജന്റീന ഫാനാണ്. അതുകൊണ്ട് ആര് ജയിച്ചാലും എനിക്ക് സന്തോഷം. ഇന്നവിടെ അടി നടക്കും. പുള്ളിക്കടുത്ത് പേടിച്ചിട്ടുണ്ട് പ്രദീപ്. എന്തായാലും ഒരു ടീം ജയിച്ചല്ലേ പറ്റുമോ? ഒരു ടീം ജയിക്കുമ്പോൾ മറ്റേയാളെ കളിയാക്കാൻ നോക്കി കേട്ടോ, വീട്ടിൽ അടി നടക്കാതെ നോക്കിയോ. അപ്പോൾ പ്രദീപ് പറഞ്ഞേക്കണ ഗൗതം കൃഷ്ണ സ്പെയിൻ ഫാനും യദു കൃഷ്ണ അർജന്റീന ഫാനും. ഇപ്പോൾ രണ്ട് മക്കൾക്കും ഭർത്താവിനും വേണ്ടി സോങ് വേണമെന്നാണ്. ഹൈ, നാലുമണിപ്പോയി ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് ഒരു പേര് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വായിക്കില്ല. ഫാൻസിന് വേണ്ടി സെവൻ സ്ട്രീമിലെ കാലമൊന്ന് കാലാൽ എന്ന ഗാനം വയ്ക്കണം. എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും വേണ്ടി ദാസ്ജി വരാപ്പുഴ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ജയ് പറഞ്ഞ് വേറൊരു പേരും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ വായിക്കില്ലല്ലോ, എന്താന്നോ? ഫാൻസുകൾ അടി കൂടെ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഫാൻസുകൾ അവിടെ കാത്തിരിക്കട്ടെ. ഫാൻസുകൾ ഒരു ഇതൊരു സൗഹൃദ മത്സരമായിട്ട് കണ്ടാൽ മതി കേട്ടോ. ദാസ്ജി വരാപ്പുഴ ഞാൻ വായിച്ചു, ഞാനും പറഞ്ഞ അതിൻ്റെ ഫാൻസ് തന്നെയാണ്, അതിൻ്റെ ഫാൻ തന്നെയാണ്. അപ്പോൾ ജയ് നമുക്ക് വിടുന്നുണ്ട് വിളിക്കാം, നമുക്ക് പാട്ട് കേൾക്കാം.

സമയം 4:30 26 സെക്കൻഡുമാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്. വാട്സാപ്പ് സന്ദേശ ഗാന പരിപാടി. എല്ലാവരും ചായയൊക്കെ കുടിച്ചോന്ന് ആരും ചോദിച്ചിട്ടില്ലെങ്കിലും എല്ലാവരും ചായ കുടിച്ചോന്ന് ഞാൻ ചോദിക്കുകയാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ കുറച്ച് പേരെ കിടന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇട്ടുണ്ട് കേട്ടോ. രാത്രിയിൽ കളി കാണാൻ വേണ്ടി പകൽ കിടന്ന് ഉറങ്ങുകയെന്ന്, അങ്ങനെ പകലുറക്കക്കാരെന്ന് എഴുന്നേറ്റ് നമ്മുടെ പാട്ടൊക്കെ കേട്ടിരുന്നേ. ചേർത്തല തണ്ണീർമുഖത്തുനിന്ന് സുമാ ശശിധരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് പാട്ട് വേണമെന്ന് പറഞ്ഞ്. ഹലോ, 4 മണിപ്പൂ സുഖമാണോ? ഞാൻ അഭിരാമി, തലവലപ്പറമ്പിലാണ് താമസം. എനിക്കൊരു ഗാനം വേണം. അഭിരാമി അയച്ചിട്ടുണ്ട്. പ്രിയ 4 മണിപ്പൂ, എൻ്റെ കൊച്ചുമോൾ കല്യാണിയുടെ കൂട്ടുകാരൻ ആദിയുടെ അനിയത്തിയുടെ നൂലുകെട്ടായിരുന്നു ഇന്ന്. ഒരു പാട്ട് തരുമോ? ഞാൻ ലൈല ആവോലി. എൻ്റെ കൊച്ചുമോള് കല്യാണിയുടെ കൂട്ടുകാരൻ ആദിയുടെ അനിയത്തിയുടെ. ഓ, എൻ്റെ അമ്മേ, ബന്ധം കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാടിച്ചിട്ട് പാടാട്ടോ. ഈ 4 മണിപ്പൂവെ, ഞാൻ ഷീബ പള്ളുരുത്തി. എനിക്ക് ജാനകി അമ്മയുടെ ഒരു പാട്ട് വേണം. SPB ചേർന്ന് പാടിയ മലരെ മൗനമ. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് FM മെസ്സേജ് അയക്കുന്നത്. ഒരു സ്ഥിരം ശ്രോതാവാണ്. 35 വർഷത്തിലധികമായി റേഡിയോ കേൾക്കുന്നു, ആസ്വദിക്കുന്നു. വളരെ സന്തോഷം ഷീബ. നമ്മുടെ എല്ലാ പരിപാടികളും കേൾക്കുക, ആസ്വദിക്കുക. നമ്മുടെ പരിപാടികളെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അടുത്ത മെസ്സേജ് അയച്ച സ്മിത മണിലാൽ കുളിമുട്ടം. ഹായ് 4 മണിപ്പൂ, എനിക്ക് ജാനകിയമ്മയും SPBയും കൂടി പാടിയ കർണ മൂവിയിലെ മലരെ മൗനമോ എന്ന പാട്ട് വെച്ച് തരുമോ? അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദാ മനോഹരമായ ഗാനം.

എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമായിരുന്നു ഇത്. മലരെ മോഹനമ്മ കർണ സിനിമയിലെ അർജുനും പിന്നെ ആരാധനും ലൈലയാണെന്ന് തോന്നുന്നു. അർജുൻ ലൈലയാണ്, അങ്ങനെ അതോ ആർട്ടിസ്റ്റാണ്, ഓർമ്മയില്ല. പക്ഷെ വളരെ മനോഹരമായ പാട്ടായിരുന്നു, വളരെ ഭംഗിയുള്ള പിക്ചറൈസേഷൻ ആയിരുന്നു. ജാനകിയമ്മ വിടവാങ്ങിയെന്ന് കേട്ടപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ വിഷമം വന്ന് ഇതുപോലുള്ള പാട്ടുകൾ പാടാൻ ഇനി ആരുണ്ട് എന്ന ചിന്തയിലായിരുന്നു. എന്തായാലും പോട്ടെ, കാലം കാത്തുവെച്ച കുറേയേറെ കാലം കാലം കാത്തു സൂക്ഷിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് ജാനകിയമ്മ പോയത്. ഓക്കെ, ഹായ് നാലുമണി പോയി, സുഖമാണോ നിനക്ക്? എനിക്കൊരു പാട്ട് വെച്ചു.

തിരുമോ. ഇത് അയച്ചിരിക്കുന്നത് അനിൽ പാഞ്ഞാൾ, തൃശൂർ ജില്ല. നാലുമണിപ്പൂവേ, ചേർത്തല കൊക്കോതമംഗലത്തുള്ള എൻ്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടി അനിയത്തിപ്രാവിലെ ഗാനം വെച്ചിരുന്നു. ഈ ഗാനം ആവശ്യപ്പെട്ടത് അഞ്ചുമാണ്. കുറെ നാൾ കൂടിയാണല്ലേ ഈ പാട്ട് കേൾക്കുന്ന അനിയത്തിപ്രാവിലെ. വളരെ മനോഹരമായൊരു പ്രണയകഥയായിരുന്നു അക്കാലത്ത് ഫാസിൽ ഇറക്കിയ. ഇതിനകത്ത് ടീനേജ് ലവ് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചാണ്. പിന്നെ കുടുംബം, അതിൻ്റെ കഥ കേട്ടാലും കുടുംബത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേർപിരിയേണ്ടി വന്ന രണ്ട് ഇണക്കുരുവികൾ. നമുക്കന്ന് ജാതി മതത്തിൻ്റെ ഒക്കെ വേലിക്കെട്ടുകളൊക്കെ ഉള്ള സമയമൊക്കെ നമുക്കറിയാലോ. അതിനിടയിൽ നമ്മളിങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഓ എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോയത്. പക്ഷെ അവർ വേർപിരിഞ്ഞപ്പോൾ ഓരോ ആസ്വാദകനും ഓരോ സിനിമാ പ്രേമിയും വിഷമിച്ചിട്ടുണ്ടല്ലേ. ഞാനും സിനിമകൾ വിഷമിച്ചതാണ്. അപ്പോൾ സന്തോഷത്തിൽ നമുക്ക് പാട്ട് തരാം, അതിമനോഹരമായ ഗാനം.

ഹലോ നാലുമണിപ്പൂ, ഇന്ന് എൻ്റെ അച്ഛൻ്റെ ജന്മദിനമാണ്. അപ്പോൾ എൻ്റെ അച്ഛന് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ? എൻ്റെ പേര് അനന്യ, എൻ്റെ അച്ഛൻ്റെ പേര് അയ്യപ്പൻ. ഞങ്ങൾ ആലപ്പുഴ ചെങ്ങന്നൂർ പെണ്ണൂക്കരയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ അച്ഛന് പെണ്ണൂക്കരയിൽ ഒരു തയ്യൽക്കടയുണ്ട്. ഞങ്ങളെല്ലാ ദിവസവും നാലുമണിപ്പൂവിൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളുടെ അവതരണം. ഞാനീ പാട്ട് എൻ്റെ അച്ഛന് വേണ്ടി സമർപ്പിക്കുന്നു. പിന്നെ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞാനീ പാട്ട് സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എനിക്കൊരു പൂച്ചക്കുട്ടിയുണ്ട്, അതും പ്രസവിച്ചു. അതിനു വേണ്ടിയാണ് ഇപ്പോൾ പാട്ട് പറയുന്നത്. പൂച്ചക്കുട്ടിക്ക് അത്ര കുട്ടിയാന്ന് പറഞ്ഞില്ലല്ലോ. ഓ, അതറിയണ്ട്. പിന്നെ അനന്യ ചോദിച്ച പാട്ട് ഇന്ന് ഉച്ചയ്ക്ക് പോയ പാട്ടാണ് കേട്ടോ, അതുകൊണ്ട് വേറെ പാട്ട് വെച്ചുതരാവേ. ഹായ്, ഗുഡ് ഈവനിങ്, നാലുമണിപ്പൂ, ഹൗ ആർ യു? ഹാപ്പി സൺഡേ. ഞാൻ സോണിക പറവൂർ. പ്ലീസ് പ്ലേ ദ സോങ് തൂനേ മേരി ഫിലിം ഗുണ്ടേ. പ്ലീസ് പ്ലേ ദ സോങ് നാലുമണിപ്പൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി, നാലുമണിപ്പൂ ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഇതാ ഗാനം.

ഹലോ നാലുമണിപ്പൂ, സുഖമല്ലേ? ഇന്ന് എന്റെ കസിൻ ചേലാട്ടുകരയിൽ താമസിക്കുന്ന തോമസിന്റെ ബർത്ത്ഡേ ആണ്. മെസ്സേജ് അയച്ചിരിക്കുകയാണ് ചെമ്പുക്കാവ്. ഇന്ന് ജോണിയാണ്. ഹായ് നാലുമണിപ്പൂ, ഞാൻ ഷൈനി ജോയ് കുമ്പളം. എന്റെ കൂട്ടുകാർക്ക് വേണ്ടി നല്ലൊരു സോങ് വെച്ചു തരണം എന്നാണ് ഷൈനി ജോയ് കുമ്പളം പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരെ പേരുണ്ട് കേട്ടോ: ശോഭ, ഉമ, ഹേമ, സജീനത്ത്, മുംതാസ്. പ്രിയ നാലുമണിപ്പൂ, എന്റെ കൊച്ചുമകൾ നൈനിക ഒരു മാസമായി എന്റെ കൂടെയായിരുന്നു. ഇന്ന് അച്ഛന്റെ വീട്ടിൽ പോയി. നൈനുമോളെ മിസ് ചെയ്യുന്നു. മോൾക്ക് വേണ്ടി ഒരു ഗാനം വെച്ച് തരുമ്പോൾ ലക്ഷ്മി മോഹൻ കൂവപ്പടി പെരുമ്പോർ. അമ്മൂമ്മയ്ക്ക് കൊച്ചുമോള് പോയപ്പോൾ രസമാണല്ലേ. കൊച്ചുമോളുള്ള സമയത്ത് സമയം പോകണം അറിയില്ല അല്ലേ? കറക്റ്റാണ്, അതാണ് പെട്ടെന്ന് മിസ്സായത്. അയ് നാലുമണിപ്പൂവേ, ഞാൻ സുനിത ഉണ്ണികൃഷ്ണൻ പറവൂർ. എനിക്ക് ഗാനം വെച്ചു തരുമ്പോൾ കൂട്ടുകാർ മാളവികയ്ക്കും ചന്ദനയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ സുനിത ഉണ്ണികൃഷ്ണൻ പറവൂർ എനിക്കൊരു ഗാനം വെച്ചു തരണം എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ്, പ്രിയ നാലുമണിപ്പൂ, എൻ്റെ ഹസ്ബൻഡ് ധനേശ്വറിന് വേണ്ടി ഒരു ഗാനം വെച്ചാണ്. അത് ആലുവയിൽ നിന്ന് ഗായത്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് നാലുമണിപ്പൂ, ഞാൻ തുറവൂരിൽ നിന്ന് ശിവപ്രിയാണ്. എൻ്റെ അമ്മ പൊന്നമ്മയ്ക്ക് വേണ്ടി ഓർമ്മയ്ക്ക എന്ന സിനിമയിലെ പാട്ട് വെച്ച് തരാം. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ദാ പാട്ട് വരുന്നു. നമുക്ക് കുറച്ച് സമയമുള്ളു, അതുകൊണ്ടാണ് എല്ലാ മെസ്സേജും വായിച്ചിട്ടോ. നമുക്ക് കുറച്ച് സമയത്തിനുള്ള എല്ലാവർക്കും പാട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ഇങ്ങനല്ലേ പറ്റൂ. നിങ്ങളല്ലേ ഞങ്ങളെ മനസ്സിലാക്കണേ. അപ്പോൾ പാട്ട് തരട്ടെ.

0: തല നന്നായിട്ട് തോർക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? തല ശരിക്ക് തോർത്തിട്ടില്ലെങ്കിൽ നീർ വീഴ്ച വരില്ലേ?
1: എന്താ പറഞ്ഞേ?

0: അപ്പോൾ നമ്മുടെ 4 മണിപ്പൂവിൻ്റെ സമയം ഒന്ന് കഴിയണം. ഒത്തിരി പേര് പിണങ്ങും എന്നറിയതാ. ഇപ്പോഴും മെസ്സേജ് വന്നു, 4 മണിപ്പൂവെ ചായ കുടിച്ചോ. ഞാൻ സരിത, ആലുവ കുട്ടമശ്ശേരിയിൽ നിന്ന്. എൻ്റെ അനുജത്തിയുടെ മകന് വേണ്ടി ഗാനം വേണമെന്ന് പറഞ്ഞു. അവൻ്റെ പേര് ആദിദേവൻ. ഞാനത് വായിച്ചത് സരിത 130 മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടമില്ല, സന്തോഷം മാത്രം. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ ഗാനങ്ങൾ തരാം. ഇനിയും വരും ദിവസങ്ങളിൽ ഗാനോത്സവമുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ഫോണൗട്ട് ഗാനോത്സവമുണ്ട്, അതുകൂടാതെ വെള്ളിത്തിരിയുണ്ട്, പിന്നെ നമ്മുടെ 4 മണിപ്പൂക്കളുണ്ട്. അതുകൂടാതെ ബുധനാഴ്ച നമുക്ക് പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാത്തിലേക്കും എല്ലാവരും പങ്കെടുക്കുക. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നലത്തെ 4 മണിപ്പൂവിൽ ഞാൻ ടാറ്റ പറയുകയാണ്. പുതിയ ഗാനങ്ങളുമായി, അല്ലെങ്കിൽ ഇഷ്ടഗാനങ്ങളും, നാളെ വീണ്ടും വേറൊരാൾ വരും. ടാറ്റ. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ദുർബല വിഭാഗ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 2026-27 വർഷം നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് എറണാകുളം ജില്ലയിലെ അർഹരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യവും പ്രായോഗിക പരിചയവുമുള്ള 1 ലക്ഷം രൂപയിൽ താഴെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകന് നിലവിൽ സ്ഥിരം തൊഴിൽ വരുമാനം ഉണ്ടായിരിക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷ നൽകാവുന്ന അവസാന തീയതി ഈ മാസം 25.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.

0: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള 17 ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടത്തപ്പെടുന്ന 2 വർഷത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഡിപ്ലോമ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിന്റെ അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ gci.polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. gci.polyadmission.org. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ 4 വർഷ BA പ്രോഗ്രാമിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം വിഭാഗങ്ങളിൽ സംവരണ സീറ്റുകൾ ഉൾപ്പെടെയുള്ള ഒഴിവുകളിലേക്ക് നാളെ രാവിലെ 10 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഇതുവരെയും അലോട്ട്മെന്റ് ലഭിക്കാത്ത നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയും പരിഗണിക്കുന്നതാണ്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് പഠന വിഭാഗങ്ങളിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ec.in സന്ദർശിക്കുക. www.ssus.ec.in. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ 4 വർഷ BA മ്യൂസിക് പ്രോഗ്രാമിൽ സംവരണ സീറ്റുകൾ ഉൾപ്പെടെയുള്ള ഒഴിവുകളിലേക്ക് ഈ മാസം 22-ാം തീയതി രാവിലെ 10:30 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി കാലടി മുഖ്യ ക്യാമ്പസിലുള്ള മ്യൂസിക് വിഭാഗത്തിൽ എത്തിച്ചേരണം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ നാളെ രാവിലെ 10 മുതൽ കാക്കനാട് പ്രവർത്തിക്കുന്ന സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ആൻഡ് മൾട്ടി പർപ്പസ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ ഓഫീസിൽ വെച്ച് സെയിൽസ് ഓഫീസർ, സെയിൽസ് മാനേജർ, ബിസിനസ് മാനേജർ, സീനിയർ ബിസിനസ് മാനേജർ, ഏരിയ മാനേജർ എന്നീ പോസ്റ്റുകളിലേക്ക് 45 ഒഴിവുകളിലേക്കായി തൊഴിൽ മേള നടത്തുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ബിരുദധാരികൾ പേര്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ സഹിതം ugbkochi.emp@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയച്ച് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ugbkochi.emp@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9400058802, 9400058802. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ആകാശവാണി FM വാർത്തകൾ.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മ്യൂനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മരണം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഈ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫൈനൽ തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഒരു പുതിയ വാല്യത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് പാട്ടിന്റെ നാട്ടുവഴി യാത്ര ചെയ്യുന്നത് കൊച്ചിയുടെ തീരപ്രദേശങ്ങളിലെ വിശേഷങ്ങളിലൂടെയാണ്. കൊച്ചിയുടെ വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിനോദസഞ്ചാരം എന്ന് പറയുന്നത്. കൊച്ചിയുടെ ചരിത്രത്തിൽ ജലപാതകളുടെ പ്രാധാന്യം ഏറെ വലുതാണ്. കേരളത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, വിനോദസഞ്ചാര, ഗതാഗത മേഖലകളിൽ നിർണായകമായ പങ്കാണ് ഇത്തരം ജലപാതകൾ പണ്ട് മുതലേ വഹിച്ചിട്ടുള്ളത്. അറബിക്കടലും വേമ്പനാട്ടുകായലും ഒക്കെ ഒന്നിച്ചു ചേരുന്ന ഈ കൊച്ചി പ്രകൃതിദത്തമായ ജലപാതകളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഇന്ന് നമ്മുടെ പാട്ടിന്റെ നാട്ടുവഴിയുടെ യാത്ര ഇത്തരം ജലപാതകളിലൂടെയുള്ള കൊച്ചിയുടെ ചരിത്രം വളർന്നു വന്ന ആ വഴികളിലൂടെയാണ്. ഇന്ന് കൊച്ചിയുടെ ചരിത്രത്തിലെ ഈ ജലപാതകളുടെ, ഈ ജലയാനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം. സർ, പേര് പറയാം.
1: എന്റെ പേര് ബോണി തോമസ്, ഞാൻ കൊച്ചിയിൽ ജീവിക്കുന്നു.
2: കൊച്ചിയുടെ ചരിത്രത്തില് ജലഗതാഗതത്തിന്റെ, പണ്ട് മുതലുള്ള ജലഗതാഗതത്തിന്റെ ഒരു പ്രാധാന്യം, അതിനെ കുറിച്ചൊന്ന് പറയാം.
1: ഞാൻ കൊച്ചിയെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ കൊച്ചിയെ കുറിച്ച് സംസാരിക്കുന്നത്. കൊച്ചിയുടെ ചരിത്രത്തില് ജലം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ജലം എന്ന് പറയുമ്പോൾ കടലും കായലും പുഴയും, ഇപ്പൊ മൂന്നും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിങ്ങൾ പോയാല് കൊച്ചിയുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് പടിഞ്ഞാട്ട് നോക്കിയാൽ അവിടെ അറബിക്കടൽ കാണാം. കൊച്ചിയുടെ തൊട്ടു മുന്നിലാണ് അറബിക്കടൽ, അതിനോട് ചേർന്നുകൊണ്ട് കൊച്ചി കായലെന്നോ അല്ലെങ്കിൽ എറണാകുളം കായലെന്നോ എന്ന് വിളിക്കുന്ന ആ ഒരു വലിയ ജലരാശി. ഈ ജലരാശിയാവട്ടെ ഇടുക്കിയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി ആലുവയിൽ എത്തിച്ചേർന്ന് ഒരു കൈവഴി തിരിഞ്ഞ് ഒഴുകി എത്തുന്ന പെരിയാറാണ്, പെരിയാർ വന്ന് ചേരുന്ന സ്ഥലമാണ്. കൊച്ചി എന്ന് പറയുന്നത് ഒരു പ്രദേശം, അത് തുറമുഖമായി രൂപപ്പെട്ടത് 1341 14 നൂറ്റാണ്ടിലാണെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. അത് ഒരു തുറമുഖമായി രൂപപ്പെടാൻ കാരണം അതിന്റെ ജലവുമായിട്ടുള്ള ബന്ധമാണ്. ഒന്ന് കടലുമായിട്ടുള്ള ബന്ധം, രണ്ട് പുഴയുമായിട്ടുള്ള ബന്ധം, പെരിയാറുമായിട്ടുള്ള ബന്ധം, മൂന്ന് കടലും പെരിയാറും തൊട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ വന്നു ചേരുന്ന ലേക്ക് അഥവാ എറണാകുളം കൊച്ചി കായൽ. ഈ അറബിക്കടലിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കപ്പലുകള് കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജനങ്ങൾ തേടിക്കൊണ്ട് കൊച്ചിയിലേക്ക് എത്തി. സുഗന്ധവ്യഞ്ജനങ്ങൾ കേരളത്തിൽ കൃഷി ചെയ്യുന്നത് മലനാട്ടിൽ, ഇടനാട്ടിലാണ്, തീരദേശത്തല്ല. കൊച്ചി തീരദേശ ഭാഗമാണ്. കേരളത്തിന്റെ ജിയോഗ്രഫി പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ തിരിക്കുന്ന മലനാട്, ഇടനാട്, തീരദേശം എന്നിങ്ങനെയാണ്. അതിൽ മലനാട്ടിൽ, ഇടനാട്ടിലുമാണ് പ്രധാനമായിട്ടും സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങൾ വിളയുന്നത്. അവ അന്നത്തെ കാലത്ത് നല്ല റോഡില്ലാതിരുന്നൊരു കാലത്ത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, മലനാട്ടിൽ നിന്നും ഇടനാട്ടിൽ നിന്നും സ്പൈസസ് വള്ളങ്ങളിലൂടെ, വഞ്ചികളിലൂടെ കൊണ്ടുവന്നത്, ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിച്ചത് നേരത്തെ പറഞ്ഞ പെരിയാർ നദിയിലൂടെ സഞ്ചരിക്കുന്ന വള്ളങ്ങളിൽ കയറ്റി കൊണ്ടുവന്ന് അത് കൊച്ചിയുടെ സമീപം കായലിൽ എത്തിക്കുകയും തുടർന്ന് കൊച്ചിയിലെ ഗോഡൌണിലേക്ക് അത് എത്തിക്കുകയും അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് പിന്നീട് അറബിക്കടലിലൂടെ വന്നു ചേരുന്ന ഷിപ്പുകളില്, പാക്കപ്പലുകളുടെ കാലമായിരുന്നു, കപ്പലുകളില് അത് കയറ്റി അയക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്കന്ന് ഉണ്ടായിരുന്നത്. ഇതാണ് ജലത്തിന്റെ സാന്നിധ്യം കൊണ്ട് കേരളത്തിനുണ്ടായ അല്ലെങ്കിൽ കൊച്ചിക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. കൊച്ചിയുടെ ഹിസ്റ്ററി അത് ഉണ്ടാകുന്നത് അതിന്റെ ജോഗ്രഫി കൊണ്ടാണ്. അതിന്റെ ജോഗ്രഫിയിലെ പ്രധാനപ്പെട്ട ഭാഗം ഈ മൂന്ന്, കടല്, കായൽ, പുഴ എന്നിവ ചേരുന്ന സന്ധി ഉള്ളത് കൊണ്ടാണ്. പിന്നെ മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ഈ കടലിലൂടെ പിന്നീട് അറബികൾ കൊച്ചിയിൽ കച്ചവടത്തിന് വന്നു കയറുന്നു, ചൈനക്കാർ വന്നു കയറുന്നു, പിന്നീട് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും വന്നു കയറുന്നു. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും കൊച്ചി ഭരിച്ചു. അങ്ങനെ ഒരു വലിയ കൊളോണിയൽ പാരമ്പര്യം നമുക്ക് അത് ഉണ്ടാക്കി തന്നു, അല്ലെങ്കിൽ അവിടെ കൊട്ടുകൊച്ചി പ്രദേശം ഒരു കോളനിയായി, യൂറോപ്യൻ കോളനിയായി മാറുകയും ചെയ്തു. ദീർഘകാലം ഇന്ത്യയിലെ മൂന്ന് വിദേശ യൂറോപ്യൻ ശക്തികൾ

0: ഒന്നിന് പുറകെ മറ്റൊന്നായി ഭരിച്ച ഏക സ്ഥലം കൊച്ചിയാണ്, അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയാണ്. ആദ്യം 16-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ പോർച്ചുഗീസുകാരും, പോർച്ചുഗീസുകാരെ തുടർന്ന് ഡച്ചുകാരും, ഡച്ചുകാരെ തുടർന്ന് ബ്രിട്ടീഷുകാരും അവിടെ ഭരിക്കുകയുണ്ടായി. അതേ അവസരത്തിൽ തന്നെ നമ്മൾ മട്ടാഞ്ചേരി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ, ഫോർട്ട് കൊച്ചിയുടെ തൊട്ടടുത്തുള്ള മട്ടാഞ്ചേരിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ചേരുന്ന ആ ഒരു പ്രദേശത്ത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന കൊച്ചിക്കാരെ കാണാം. ഇതൊക്കെ പറയാൻ കാരണം ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് കച്ചവടത്തിനും ജോലി അന്വേഷിച്ചും ഒക്കെ വന്നു ചേർന്ന വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളുമാണ് ഉണ്ടായിരുന്നു. അവരുടെ ഇന്നത്തെ തലമുറയാണ് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന തലമുറകളായിട്ട് ഈ സമൂഹങ്ങളായിട്ട് അവിടെ കാണുന്നത്. ഇവയെല്ലാം ഇവരിൽ പലരും തന്നെ വന്നിട്ടുള്ളത്, അവരുടെ പൂർവികർ കടന്നു വന്നിട്ടുള്ളത് പഴയ കടൽ വഴികളിലൂടെയാണ്. അപ്പോ ഇതാണ് പ്രധാനമായിട്ടും കൊച്ചിയുടെ ചരിത്രത്തിൽ സാന്നിധ്യം, അല്ലെങ്കിൽ ജലഗതാഗതത്തിന്റെ പ്രധാന സ്ഥാനമായിട്ട് എനിക്ക് പറയാനുള്ളത്.
1: കൊച്ചിയുടെ ചരിത്രത്തിൽ ഈ ജലപാതകളുടെയും ജലയാനങ്ങളുടെയും ഒക്കെ പ്രാധാന്യത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിന്റെ കൂടെ ഇനി നമുക്കൊരു മനോഹരമായ പാട്ട് കേട്ട് തിരിച്ചെത്താം.

പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം. കൊച്ചിയുടെ ജലപാതകളിൽ പാരമ്പര്യമായി ഉപയോഗിച്ചിരുന്നത് വഞ്ചികളായിരുന്നു. അതായത് ഒരു ദ്വീപിൽ നിന്നും മറ്റൊരു ദ്വീപിലേക്ക് കായലിലൂടെ യാത്ര ചെയ്യുന്ന വഞ്ചികൾ.

0: ത്തിലായിരുന്നു അന്നത്തെ ജനങ്ങൾ യാത്ര ചെയ്തിരുന്നത്. നാടൻ വഞ്ചികളായിരുന്നു ഇതല്ല, മത്സ്യബന്ധനത്തിനായും പിന്നെ ചെറിയ തോതിലൊക്കെ ചരക്കുകൾ കൊണ്ടുപോകുന്നതിനൊക്കെയുള്ള രീതിയിലായിരുന്നു ഈ ചെറിയ വഞ്ചികൾ ഉപയോഗിച്ചിരുന്നത്. ഇത്തരത്തിൽ ഈ നാടൻ വള്ളങ്ങളും തോണികളും ഒക്കെ ഉപയോഗിച്ച് ജനങ്ങൾ യാത്ര ചെയ്തിരുന്ന കാലത്ത് അതിനും വേണമല്ലോ ഒരു മാസ്റ്റർ. അപ്പോൾ പണ്ടത്തെ കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം യാത്രാ വഞ്ചികളിൽ സാരഥിയായി ജോലി ചെയ്തിരുന്ന ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്.
1: അപ്പൊ ചെന്റെ പേര് പറയോ? പണ്ട് ഈ ഒരു കടത്ത് വഞ്ചി വലിച്ചിരുന്ന ആ ഒരു കാലത്തെ ചെറിയ ഓർമ്മകൾ കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോടൊന്ന് പറയാമോ?
2: ഗവൺമെൻറ് ലേലക്കെടുത്ത് അത് കഴിഞ്ഞിട്ട് ചിറ്റൂരി വേള കോടാട് ചേതൂരി സർപ്പറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ ചെന്നാൽ അവിടെ

0: ഇങ്ങനെ കോലാടെ ചേർന്ന് വരും, സർപ്പറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ചെന്ന് അവിടെ നിന്ന് അളക്കിട്ടും ഇങ്ങോട്ട് പോരും, പിന്നെ പോകും. ഇങ്ങനെ പോയി പോയി ഈ ഒരു 8-9 മണി വരെ നിൽക്കും. എന്നാലും ആളുണ്ടാവും ഇവിടെ, അതായത് ചുറ്റുവിൽ നിന്ന് വരുമ്പോഴേക്ക് വേണം. ഇവിടെ കട്ട് കിട്ടില്ല, ഈ വെള്ള വരുമ്പോഴേ കട്ട് കിട്ടില്ല. അതിന് പകരം ഞാനവിടെ കിടക്കും. അപ്പം അവർ വരും, അവർ വന്ന് എടുത്ത് വീണ്ടും പോകും. അതായത് ഇപ്പം എല്ലാം കോലാട്ട് ചേർന്ന് വരും. അങ്ങനെയാണ് റൂട്ട് വന്നത്. അങ്ങനെ ഒരു 48 വർഷം.
1: പിന്നെ ഈ കടത്തുവഞ്ചി പോയിരുന്ന സമയത്തുണ്ടായിരുന്ന അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ?
0: അനുഭവം എന്ന് പറഞ്ഞാൽ വഞ്ചി എനിക്ക് എപ്പോൾ അതക്കാൻ അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ എന്നാൽ പോലും വഞ്ചി മുങ്ങിയിട്ടുണ്ട്. ആളായിട്ടല്ല, വേറെ ചരക്കായിട്ട് ലഗേജായിട്ട് കൊണ്ടുപോയി. അപ്പോൾ വഞ്ചി മറി മറി ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരിക്കും. അപ്പം അവൻ്റെ ഒന്നും നേരെ വന്നില്ല. അങ്ങനെ ഈ ദിവസത്തേക്കാ, അതായത് പടിഞ്ഞാട്ട് മഞ്ഞനക്കാട് ഏടനക്കാട് അങ്ങനെ പടിഞ്ഞാറ് റൂട്ടാണ്. അതാണ് ഇപ്പോൾ പല സ്ഥലമൊക്കെ പോയിട്ടുണ്ട്. അന്നേ ഇത്രയും യാത്ര സൗകര്യങ്ങളില്ല, ഈ വണ്ടികളെ ബസ്സുകളൊക്കെ ഇല്ല. ഞാൻ തുടങ്ങുമ്പോൾ പച്ചാളം വരെ ബസ് വരുള്ളൂ, പിന്നെ ആൾ നടന്നാണ് തന്നെ നടന്ന് ചുറ്റുവരി ഫെറിയിൽ വരും. അവിടുന്ന് വരുമ്പോഴേ ഇങ്ങടുക്കര ഇട്ട് കിടത്തുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കിടത്തില്ല, ആള് നിൽക്കണം, അവിടെ തന്നെ നിൽക്കണം, പിന്നെയും പോയി ആളിലേക്ക് എടുക്കും. വഞ്ചിക്കാർ വേറെ ഉണ്ടെങ്കിൽ ഞാൻ രാത്രി അന്നേരം നിൽക്കുക. ഇപ്പം ജയിക്കാരണ്ടേ അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ
1: എത്ര വയസ്സിലായത് തുടങ്ങിയത്?
0: തുടങ്ങിയത് ഒരു 40 വയസ്സ്. അത് ഏതാണ്ട് വഞ്ചിക്ക് അവരുടെ അനുഭവം കേൾക്കണം. ഈ അവിടെ ഈ എന്തുകൊണ്ട് മരിക്കാൻ നേരത്തെ ആശുപത്രി കിട്ടുമല്ലോ, അത് കിട്ടാനായിട്ട് താമസിച്ചു. അങ്ങനെ അത് ഇടാക്കുടിയിൽ ഒരു എംബ്രാഡിൻ മരിച്ച് മരിച്ചിട്ട് അവർ ഈ സാധനം കിട്ടേണ്ട താമസമുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞ് ഇത്രയ്ക്കും വെള്ളം കരുതിക്കണ്ട, ഉപ്പുള്ള തീരമ്പഴല്ലേ കൊടുക്കുമ്പോൾ ഇനിങ്ങനെ വായു വലിക്കുന്ന എനിക്ക് കാണാം. അതിലാത്തന്നെ ശ്രദ്ധിച്ചിട്ടില്ല, രണ്ടു ദിവസം വെള്ളം കോരിക്കൊടു, വെള്ളം കിട്ടി വെള്ളം കിട്ടി അടിച്ചെല്ലാണ്ട് തന്നെ ആള് മരിച്ച്. അങ്ങനെയുള്ള ദുരിതാവസ്ഥ അന്ന് ആ കാലത്തൊക്കെ വേറെ യാത്ര സൗകര്യങ്ങളില്ല. അതാ ഈ വഞ്ചി തന്നെ അതൊരു വേറെ ഇറക്കണം. ഇപ്പം എല്ലാ സൗകര്യങ്ങളായി, അന്നത്രയില്ല. 50-60 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് പറയണേ.
2: ഈ വിശേഷങ്ങളുടെ കൂടെ നമുക്ക് മനോഹരമായ ഒരു പാട്ടുകൂടി കേട്ട് തിരിച്ചെത്താം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

0: പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം. കൊച്ചിയുടെ വിനോദസഞ്ചാര മേഖലയിൽ ഇത്തരം ജലപാതകൾ ആധുനിക കാലത്ത് ഏറെ പ്രാധാന്യമാണ് വഹിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിൽ ഒരു വലിയ മാറ്റമാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ നൽകുന്നത്. നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കാനായി ഇനിയുള്ളത് KSINC MD ആണ്. നമുക്ക് മാഡത്തെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് KSINC പ്രവർത്തനങ്ങളെ കുറിച്ച് കേൾക്കാം.
1: ഞാൻ ആർഗിരിജ്, മാനേജിംഗ് ഡയറക്ടർ, കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻഡൽ നാവിഗേഷൻ കോർപ്പറേഷൻ, എറണാകുളം.
2: വിനോദസഞ്ചാര മേഖലയിൽ KSINC പങ്കിനെ കുറിച്ച്, അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
1: 2004 മുതലാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻഡൽ നാവിഗേഷൻ കോർപ്പറേഷൻ ടൂറിസം മേഖലയിലേക്ക് കടന്നു വരുന്നത്. അന്ന് കടന്നു വരുമ്പോൾ രണ്ട് സാഗർറാണി ബോട്ടുകൾ, അത് സാഗർറാണി, സാഗർറാണി 1 എന്നാണ് രണ്ട് ബോട്ടുകൾ ഒരേ പേരിലാണ്, ഉപയോഗിച്ചിട്ട് കടലിലൂടെ ഒരു 5 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച് മറൈൻ ഡ്രൈവിൽ തന്നെ തിരിച്ചെത്തുന്ന ഒരു യാത്രയാണ് അന്ന് തുടങ്ങിയത്. ആ യാത്ര ഇപ്പോഴും നമ്മൾ തുടർന്നു വരുന്നുണ്ട്. സഞ്ചാരികൾക്ക് ഏറെ പ്രിയങ്കരമായിട്ടുള്ള ഒരു യാത്രയാണ്. കാരണം 2 മണിക്കൂർ കടലിൽ സഞ്ചരിച്ച് കടൽ എന്താണ് എന്ന് മനസ്സിലാക്കി തിരിച്ചു വരാനായിട്ട് സാധിക്കുന്ന ഒരു യാത്ര. പിന്നെ തുടർന്ന് മിഷേൽ, ക്ലിയോപാട്ര എന്നീ ബോട്ടുകളും അതേപോലെ തന്നെ സോളാർ ഹൈബ്രിഡ് ബോട്ടായ സൂര്യാംശവും കമ്പനിക്ക് സ്വന്തമാവുകയും ഈ 5 ബോട്ടുകളും മറൈൻ ഡ്രൈവിലെ KSINC ജെട്ടിയിൽ നിന്ന് ടൂറിസം യാത്രകൾ നടത്തി വരികയും ചെയ്യുകയാണ്. മിഷേലും ക്ലിയോപാട്ര

0: യാത്രയും കൊച്ചി കായലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ആലപ്പുഴ ജില്ലയിലൂടെ കോട്ടയം ജില്ലയിലുള്ള പാലൈക്കരി എന്നുള്ള മത്സ്യഫെഡിന്റെ ഒരു ഫാമിലേക്കാണ്, ഒരു 100 ഏക്കറുള്ള ഒരു ഫാമാണ്. അതിലേക്ക് സഞ്ചാരികളെ ഒരു രാവിലെ 5:30 ആകുമ്പോൾ കൊണ്ടുപോകുന്നു. അവിടെ കയാക്കിംഗ്, പെഡൽ ബോട്ടിംഗ് അങ്ങനത്തെ വിനോദങ്ങളൊക്കെ ആസ്വദിച്ച ശേഷം അവിടുത്തെ ഉച്ചയൂണും കഴിഞ്ഞ് തിരിച്ച് ഏകദേശം ഒരു 4:30 കൂടി മറൈൻ ഡ്രൈവിലേക്ക് തിരിച്ചെത്തും. ഇത് കൂടാതെ സൂര്യാംശു പിഴല്ല ദ്വീപിലേക്ക്, നേരത്തെ ഞങ്ങൾ കടമക്കുടിക്ക് യാത്ര ചെയ്തിരുന്നു. കടമക്കുടി ഇപ്പൊ കുറച്ചൊരു ആ ഒരു സൈറ്റിന് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മളിപ്പോ പിഴല ദ്വീപിലേക്കാണ് പോകുന്നത്. അവിടെയും ഇതേപോലെ തന്നെ ഭക്ഷണവും ഉണ്ട്, വിനോദവും ഒക്കെ കോർത്തിണക്കിയ ഒരു യാത്രയാണ്. ഈ പലൈക്കരിയിലേക്കായാലും പിഴയിലേക്കായാലും നമ്മൾ ഒരാളിൽ നിന്നും ഈടാക്കുന്നത് ഭക്ഷണവും വിനോദവും എല്ലാം ഉൾപ്പെടെ 999 രൂപയാണ്. ഇത് കൂടാതെ ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും ടിക്കറ്റ് റേറ്റ് അല്ലാതെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ട് ട്രിപ്പുകളുണ്ട്, കുട്ടികൾക്കായിട്ടുള്ള പ്രത്യേക പാക്കേജുകളും ഉണ്ട്.
1: ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഓൺലൈൻ ആയിട്ടാണോ?
0: ടിക്കറ്റ് ബുക്കിംഗിന് ഓൺലൈൻ ആയിട്ടാണ്. അത് microis.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് മുഖേനയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത്. അത് കൂടാതെ നമുക്ക് സ്പോട്ടില് ഇപ്പം മറൈൻ ഡ്രൈവിലുള്ള ഞങ്ങളുടെ ഓഫീസുണ്ട്, KSNC ഓഫീസുണ്ട്. അവിടെ നേരിട്ടെത്തിയും സീറ്റ് അവൈലബിൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ബോട്ടുകളിലെല്ലാം ക്രൂ ഉൾപ്പെടെ 100 പേർക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലാണ് അത് സജ്ജമാക്കിയിട്ടുള്ളത്. പിന്നെ ഈ മേൽ വിവരിച്ചത് കൂടാതെ നമുക്കൊരു MS Class 6 ഷിപ്പ് ഉണ്ട്, നെഫർട്ടിറ്റി. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു ഷിപ്പാണ്. അത് 2018 വന്നതെങ്കിലും 2022 മുതലാണ് വളരെ നല്ല രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്തു വരികയാണ്. അതിനുള്ള പ്രത്യേകത, കടലിലൂടെ ഒരു 12 നോട്ടിക്കൽ മൈല് പോകാൻ സാധിക്കും. 4 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ് ഒരു ട്രിപ്പും. അത് ബോൾഗാട്ടിയുടെ ജെട്ടിയിലാണ്. ബോൾഗാട്ടി ജെട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോട്ട് ജെട്ടിയിൽ നിന്ന് ആണ് പുറപ്പെടുന്നത്. അവിടെ തന്നെ തിരിച്ചെത്തും. 2 നേരം അതിന് ട്രിപ്പുണ്ട്, 4 മണിക്കൂർ വീതമുള്ള, 10 തൊട്ട് 2 വരെയുണ്ട്. പിന്നെ വൈകുന്നേരം 4:30 to 8:30 വരെയുണ്ട്. അതില് മറ്റ് ബോട്ടുകളിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളത്, കുറച്ചും കൂടി വിഭവ സമൃദ്ധമായ ഭക്ഷണമുണ്ട്, പിന്നെ ഡിജെ ഉണ്ട്, അതുപോലെ 200 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്, റെസ്റ്റോറന്റ്, കുട്ടികളുടെ കളിസ്ഥലം, പിന്നെ ബാർ. പിന്നെ ഇത് കൂടാതെ നെഫർട്ടിറ്റിയുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ഓപ്പൺ സൺഡേക്ക് ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഒരാൾക്ക് 2000 മുതൽ, അത് രാവിലെ ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറവായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും. ഏതാണ്ട് 2000 മുതൽ 2700 ആ റേഞ്ചിൽ ആണ് ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ട് റേറ്റിലായിരിക്കും. അവിടെയും ഈ എക്സ്ക്ലൂസീവ് ട്രിപ്പുകൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അവിടെയും ഇപ്പം നെഫർട്ടിറ്റിയില് ചിലര് ബർത്ത്ഡേ പാർട്ടി നടത്താറുണ്ട്, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് നടത്താറുണ്ട്, ഡെസ്റ്റിനേഷൻ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കടലിൽ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ അതിനുള്ളിൽ നടക്കാറുണ്ട്.
1: ഈ യാത്രക്കാരുടെയൊക്കെ ഒരു സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: സുരക്ഷ, ലൈഫ് ജാക്കറ്റ് എല്ലാം എല്ലാ ബോട്ടിലും സജ്ജമാണ്. ഇത് കൂടാതെ എല്ലാ വർഷവും ഇതിന് ആനുവൽ സർവേ ഉണ്ട്. നമ്മൾ ബോട്ടുകളുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആനുവൽ സർവേ ഉണ്ട്. ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗിന്റെ ഇൻസ്പെക്ഷൻ ഉണ്ട്, അവരുടെ സർവേ ഉണ്ട്. എല്ലാ തരത്തിലുമുള്ള സർവേ എല്ലാം കഴിഞ്ഞ് നമ്മൾ 3 വർഷം കൂടുമ്പോഴുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള റിപ്പയറിംഗ് നടത്തുന്നുണ്ട്. നെഫർട്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ 5 വർഷം കൂടുമ്പോഴാണ്. അപ്പം തീർച്ചയായിട്ടും എന്തൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തണോ അതെല്ലാം നടത്തി, വീണ്ടും സർവേ നടത്തി, അവരുടെ സർട്ടിഫിക്കേഷനോട് കൂടി ആണ് ഇത് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി പോർട്ടിന്റെ പെർമിഷനും ഉണ്ട്, കടലിലോട്ട് പോകുന്നതിനുള്ള പെർമിഷനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കടലിൽ പോകാൻ സാധിച്ചത്. ബാക്കിയുള്ള 3 മാസം ഒഴികെയുള്ള ബാക്കി 9 മാസവും സാഗർറാണി അതുപോലെ തന്നെ നെഫർട്ടിറ്റി കടലിലേക്ക് യാത്ര പോകാൻ സാധിക്കും. മറ്റ് 2 മിഷേൽ, ക്ലിയോപാട്ര, സൂര്യാംശു ബാക്ക് വാട്ടറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു കാര്യവും കൂടി ഇതില് എനിക്ക് ചേർത്ത് പറയാനുള്ളത്, KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലുമായിട്ട് ഞങ്ങൾ ഒരു യോജിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അവര് കൂടുതൽ ഒരുപാട് ട്രിപ്പുകൾ നമുക്ക് എത്തിച്ചു തരുന്നുണ്ട്. KSRTC ബസ്സുകളില് മറ്റ് ജില്ലകളിൽ നിന്ന് സഞ്ചാരികളെ ഇവിടെ എത്തിക്കുന്നു. അവര് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം അതാത് സ്ഥലങ്ങളിലേക്ക് അവര് തിരികെ കൊണ്ടുപോകുന്നു. അപ്പം ഇത് കൂടാതെ ഞങ്ങൾക്ക് GSA എന്ന് പറഞ്ഞ് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജനറൽ സെയിൽസ് ഏജൻസ്, അവർക്ക് KSRTCയിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത ശേഷം അവർക്ക് അവരുടെ ഒരു കെയർ ഓഫിൽ ആൾക്കാർ

0: കാര്യം കൊണ്ടുവരാം. അപ്പം അവർ കൊണ്ടുവരുമ്പോൾ അവർക്ക് നെഫർട്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ 8% ഒരു കമ്മീഷനായിട്ട് കൊടുക്കും. മറ്റ് ബോട്ടുകളിലാണെങ്കിൽ, അതായത് സാഗർറാണി, ക്ലിയോപാട്ര, അതുപോലെ സൂര്യാംശു ഒക്കെ ആണെങ്കിൽ 10% ടിക്കറ്റ് റേറ്റിന്റെ 10% അവർക്ക് കമ്മീഷനായിട്ട് കൊടുത്തുകൊണ്ട് ഒരു ആ രീതിയിലും ഞങ്ങൾ സഞ്ചാരികളെ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവരുടെ സേവനവും കൂടി ഉപയോഗിക്കുന്നുണ്ട്.
1: അപ്പൊ നമ്മുടെ ഈ ഒരു KSINC പിന്നെ ഇനിയുള്ള ഭാവി പരിപാടികൾ, പുതിയ പുതിയ പ്രോജക്ടുകളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ?
0: പുതിയ പ്രോജക്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ഒരു സിംഫണി എന്ന പേരിലുള്ള ഒരു, അത് ഒരു 150 ഒരേ സമയം കയറാവുന്ന ഒരു ബോട്ടാണ്. അത് ഗോവയില് പണി നടന്നുകൊണ്ടിരിക്കുന്നു. 2 വർഷം എടുക്കും അതിന്റെ ഒരു പണി പൂർത്തിയാകുവാനായിട്ട്. ഇത് കൂടാതെ ഞങ്ങൾ ഒരു വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന, പക്ഷെ നമുക്കൊരു അനുയോജ്യമായിട്ടുള്ള ഒരു ജെട്ടി പ്രദേശത്തു നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് നെഫർട്ടിറ്റിയിൽ കയറി തിരിച്ചു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് വേണ്ടി ആ ഭാഗത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെയും കൂടി ഈ ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അനുയോജ്യമായ ഒരു സ്ഥലം ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു അന്വേഷണത്തിലാണ് ഞങ്ങൾ. അത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും കൂടി ഇതേ തരത്തിലുള്ള ടൂറിസം യാത്രകൾ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശമുണ്ട്.
1: ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ KSINC ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങളെ കുറിച്ചും വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണ്ടാവുന്ന വലിയൊരു വികസനത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മാഡം നമ്മളോട് പങ്കുവച്ചത്. ഇത് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ എത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. താങ്ക് യു മാം.
0: താങ്ക് യു.
2: പാട്ടിന്റെ നാട്ടുവഴിയിൽ വളരെ വ്യത്യസ്തമായ കുറേയധികം കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ഈ വിശേഷങ്ങളുടെ കൂടെ നമുക്ക് മനോഹരമായ ഒരു പാട്ടുകൂടി കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. ഇനി യാത്രായാനങ്ങളെ സാരഥിയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇനി നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം.
1: പേര് സാജൻ, വർക്ക് ചെയ്യുന്നത് KSINC, കേരള ഷിപ്പിംഗ് ആൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ.
2: എത്ര വർഷമായി അവിടെ ജോലിക്ക് കയറിയിട്ട്?
1: 11 വർഷമായി KSINC ജോയിൻ ചെയ്ത്. ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ക്രൂയിസ് ആണ്, സാഗരറാണി ക്രൂയിസ് എന്നുള്ളതില്. അതിൽ മാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
2: ഓ, മാസ്റ്റർ ആയിട്ട്. അപ്പൊ ഇത്രയും വർഷമായിട്ട് നമ്മൾ സാറുടെ ഈ ഒരു ജീവിതത്തിലെ ഈ ഒരു യാത്രാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പൊ സാർ, ഇപ്പൊ കടലിലേക്കും കായൽ വഴിയാണല്ലോ ഇതിന്റെ യാത്ര. അപ്പൊ ഈ സാഗരറാണിയുടെ യാത്രകൾ എവിടേക്കൊക്കെയാണ് ഇപ്പോ അടുത്ത് എവിടേക്കൊക്കെ പോയിട്ടുള്ളത്?
1: ഇപ്പൊ നമ്മള് ഫസ്റ്റ് മറൈൻ ഡ്രൈവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. സാഗരാണിയുടെ നോർമൽ ട്രിപ്പ് എന്ന് പറയുന്നത് 2 അവേഴ്സ് ആണ്. ഈ 2 അവേഴ്സിൽ അപ്പ് ആൻഡ് ഡൗൺ 30 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്യും. മറൈൻ ഡ്രൈവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എറണാകുളം ഷിപ്പ് ചാനൽ വഴി നേരെ സീയിലേക്ക്, അറേബ്യൻ സീയിലേക്ക് പോയിട്ട്, അതായത് 20 കിലോമീറ്ററോളം നമ്മൾ കടലിൽ ട്രാവൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഹാർബറിനുള്ളിലും 10 കിലോമീറ്റർ, അപ്പ് ആൻഡ് ഡൗൺ 30 കിലോമീറ്റർ, സീയിൽ മാത്രമേ നമ്മൾ 20 കിലോമീറ്റർ. ഇത് 2 അവേഴ്സ് ട്രിപ്പിലാണ്. പിന്നെ ചില ടൈമില് എക്സ്ക്ലൂസീവ് ട്രിപ്പുകൾ വരാറുണ്ട്, 3 അവേഴ്സ്. അപ്പൊ അതനുസരിച്ചിട്ട് ഡിസ്റ്റൻസ് കൂടും. ഇപ്പൊ 30 എന്നുള്ളത് ഒരു 40 കിലോമീറ്റർ. അപ്പൊ സീയിൽ മാത്രം നമ്മൾ 30 കിലോമീറ്റർ. അതെ.
2: ഈ സാഗരറാണി കടലിലേക്ക് അങ്ങോട്ടുള്ള യാത്ര മാത്രമാണോ ഉള്ളത്?
1: സാഗരറാണി, 2 സാഗരറാണിയുണ്ട്, സാഗരറാണി 1 ആൻഡ് 2. ഈ വെസല് സീ ഗോയിങ് വെസലാണ് രണ്ടും. പിന്നീട് ബാക്ക് വാട്ടർ ക്രൂയിസിന് ഞങ്ങൾക്ക് വേറെ വെസലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
2: ഓഹോ. ഈ ക്രൂയിസുകൾ തമ്മിൽ എന്താ വ്യത്യാസമുണ്ടോ? സീയിലേക്ക് കടലിലേക്ക് പോകുന്നതും അല്ലാതെ ബാക്ക് വാട്ടേഴ്സിലേക്ക് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ?
1: അല്ല, രണ്ട് എക്സ്പീരിയൻസ് ആണ്. ബാക്ക് വാട്ടർ ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്, സീ ക്രൂയിസ് ഇഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്. അപ്പൊ ഈ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മള് ക്രൂയിസ് അറേഞ്ച് ചെയ്യുന്നത്. അതിൽ സാഗരറാണിയാണ് സീ ക്രൂയിസ്, പിന്നീട് മിഷേൽ, ക്ലിയോപാട്ര, സൂര്യാംശു എന്നുള്ള 3 വെസലുകൂടി ബാക്ക് വാട്ടറിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
2: എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്?
1: ഇതിനു മുമ്പ് വിദേശത്തായിരുന്നു, ടഗ് വെസൽസിലാണ് ജോലി ചെയ്തിരുന്നത്. പിന്നീട് നാട്ടില് PSC വഴി KSINC ആളെ ആവശ്യമുണ്ടെന്നുള്ള ഇത് കണ്ടു, അതിന്റെ ടെസ്റ്റ് എഴുതി KSINC 2015 ജോയിൻ ചെയ്തു.
2: അതെല്ലേ. ഇപ്പോ ഈ ഒരു സാഗരറാണിയിലുള്ള ഈ കടലിലേക്കുള്ള യാത്രയിലുള്ള അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ?
1: അനുഭവം എന്ന് പറയുമ്പോ നമ്മളെ ഫസ്റ്റ് സീ വെതർ കണ്ടീഷൻ നല്ല വെതർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ പ്രഷറൊന്നുമില്ല ഓപ്പറേറ്റ് ചെയ്യുന്നതിന്. സീ റഫ് ആയിട്ടുള്ള സമയത്ത്, കാരണം 100 പാസഞ്ചർ ആണ് കപ്പാസിറ്റി, അപ്പൊ 100 പാസഞ്ചേഴ്സ് ഓൺബോർഡ് ഉണ്ടാവും. അപ്പൊ അതിന്റെ സേഫ്റ്റി കാര്യങ്ങള് നോക്കണം. പിന്നെ ഈ വെതറിന്റെ ഇതിന് കാറ്റ്, വേവ്സ് ഇതെല്ലാം നോക്കിയിട്ട് വേണം വെസല് സീയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ. അല്ലാത്ത സമയമാണെങ്കിൽ വേറെ കുഴപ്പം, ചില സമയത്ത് സീ കാമായിരിക്കും, നമുക്ക് വേറെ വലിയ പ്രഷറൊന്നുമില്ല ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്.
2: നമ്മള് ഈ ഒരു ഷിപ്പിൽ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഈ വെസലില് ഒരു സമയത്ത് എത്ര ജീവനക്കാരുണ്ടാവും നിങ്ങളുടെ ഒരു യാത്രയില്?
1: നമ്മൾ ഓൺബോർഡ് ക്രൂ 5 പേരാണ്. അതിലൊരു മാസ്റ്റർ, എഞ്ചിൻ ഡ്രൈവർ, 3 ലൈഫ് ഗാർഡ്സ്. ഇത് കൂടാതെ എന്റർടൈൻമെന്റ്സിന് ഒരു ഗൈഡ് ഉണ്ടാവും, സിംഗർ ഉണ്ടാവും, ഡാൻസേഴ്സ്. എന്റർടൈൻമെന്റ്

0: പ്രോഗ്രാം ഓൺ ബോർഡ് ഉണ്ട്,
1: ആ
0: കൂടാതെ ടീ സ്നാക്സ് അങ്ങനെ 2 അവേഴ്സ്, അതാണ് നമ്മളുടെ നോർമൽ ട്രിപ്പ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്.
1: ആ ഹാ ഹാ ഈ നമ്മളിപ്പോ യാത്ര തുടങ്ങുന്ന സമയത്ത് ക്ലൈം ഇപ്പോ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഈ ഒരു മഴയുടെ സീസൺ ആണ് ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ഒരു മഴയുടെ സമയത്തും മഴയില്ലാത്ത സമയത്തുള്ള അനുഭവങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ച് മഴക്കാലത്തുള്ള ഈ ഒരു യാത്ര തുടങ്ങുമ്പോ നമുക്ക് മഴയൊന്നും ഉണ്ടാവില്ല, കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ ആ രീതിയിലുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് എന്തെങ്കിലും ഓർത്ത് പറയാനുണ്ടോ?
0: ഇതിൽ പ്രധാനമായിട്ട് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഇത് മൺസൂൺ ബാൻ ഉള്ള സമയം, ഈ ടൈമിൽ നമ്മൾ സീയിലേക്ക് ഓപ്പറേഷൻ ഇല്ല, ഹാർബർ മാത്രമാണ് അത് ഈ സമയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞപ്പോൾ മഴയല്ല ഇതിൽ കൂടുതൽ പ്രശ്നം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാറ്റ്, കാറ്റിന്റെ നോട്ട്സ് അത് എത്ര നോട്ട്സ് ആണെന്നുള്ളത് നോക്കിയിട്ടാണ്, അതനുസരിച്ചായിരിക്കും സീ റഫ് ആവുന്നതും അത് വേവ്സിന്റെ ഹൈറ്റ് കൂടുന്നതും. ഇതാണ് ഇതിൽ മെയിൻ പ്രധാനമായിട്ട് ഒരു പ്രശ്നമായിട്ടുള്ളത്. ഈ
1: അതെ
0: വേവ്സ് ഹൈറ്റ് കൂടും, ചില സമയത്ത് കൂടുതൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ അത്രയും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് സീയിൽ കവർ ചെയ്യാൻ പറ്റില്ല, അപ്പൊ നമ്മൾ തിരിച്ച് ഹാർബറിലേക്ക് തിരിച്ചു പോരും.
1: അതെല്ലേ. അപ്പൊ ഈ
0: അതെ
1: ഹാർബറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണല്ലേ, അങ്ങനെയല്ലേ?
0: അതെ ഹാർബറിനുള്ളില്, അതായത് നമ്മൾ എറണാകുളം ഷിപ്പ് ചാനലിനകത്ത് കൂടി കയറി തിരിച്ച് സീ എൻട്രൻസ് കറങ്ങിയിട്ട് ബോൾഗാട്ടി പല്ലാർവാട് ICTT വൈപ്പിൻ വഴിയാണ് നമ്മൾ തിരിച്ച് മറൈൻ ഡ്രൈവിലേക്ക് വരുന്നത്.
1: ആണല്ലേ.
0: വെദർ മോശമാണെങ്കിൽ നമുക്ക് സീയിലേക്ക് ഒരു 2-3 കിലോമീറ്റർ മാക്സിമം പോകാൻ പറ്റുള്ളൂ. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ ഒരു 6 കിലോമീറ്ററോളം പോയിട്ട് തിരിച്ചു വരും. ഈ സമയം ബാക്കിയുള്ള ടൈം നമുക്ക് ഹാർബറിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും.
1: അപ്പൊ നമ്മള് ഈ ഇപ്പൊ ബാക്ക് വാട്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു, മറ്റൊരു വെസലിന്റെ കാര്യം, അതിലുള്ള യാത്രാനുഭവങ്ങൾ രണ്ടും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതെന്താ അങ്ങനെ ഒരു വ്യത്യാസം തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഇതിൽ കുറച്ച് പേർക്ക് സീയില് പേടി ആയിട്ടുള്ള ആളുകളുണ്ടാവും സീ ക്രൂയിസ് എന്നുള്ളത്, അവർക്ക് ഈ ബാക്ക് വാട്ടർ ക്രൂയിസ്. പിന്നെ ബാക്ക് വാട്ടർ ക്രൂയിസ് എന്നുള്ളത് ഞങ്ങൾ 1 ഡേ ക്രൂയിസ് ആണ്, ഇത് 10 മണിക്ക് പോയിട്ട് 5 മണിക്ക് വരുന്നത്. അപ്പൊ ഒരു 1 ഡേ ക്രൂയിസ് ആഗ്രഹിച്ച് വരുന്നവര് അത് അതാണ്, അല്ലെ സാഗർ റാണി ക്രൂയിസ് നമ്മൾ 2 അവേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ സീ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണ് കൂടുതൽ വരുന്നത്. കുറെ കൂടി നല്ലത് സീ ക്രൂയിസ് ആണ്, അതിന്റെ ടൈം കുറവാണ്.
1: ഈ സീ സിക്ക് എന്ന് പറയുന്നത് എന്താ, വോമിറ്റിംഗ് ടെൻഡൻസി ആണോ?
0: അതെ അതെ അതെ, ടെൻഡൻസി വരും, അതും ഒമിറ്റും ചെയ്യും
1: അതെല്ലേ.
0: രണ്ടും. അതെ അതെ, സീയില് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ നമ്മൾ സീയിലേക്ക് വരണ്ട. സീയില് വരുമ്പോ ആ വേവ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് അതിന്റെ ഒരു ട്രിപ്പ് ഭംഗി വരുന്നത്. വെറുതെ കാമായി കിടക്കുന്ന കടലിൽ വരുന്നതും നമ്മൾ ഹാർബറിനകത്ത് സഞ്ചരിക്കുന്നതും എല്ലാം സെയിം ആണ്. പക്ഷെ സീയുടെ എക്സ്പീരിയൻസ് കിട്ടുന്നെങ്കിൽ ഈ ഇത് ഇങ്ങനെ വേവ്സ് വേണം. ഒരു 2 ഫീറ്റ് 3 ഫീറ്റ് ഒന്നും കുഴപ്പമില്ല, ഒരു 2 മീറ്റർ എബവ് വരുന്നാൽ മാത്രമാണ് സീ സിക്ക് കാര്യങ്ങളൊക്കെ വരുള്ളൂ. പക്ഷെ അത്ര സമയം നമ്മൾ അങ്ങനെയുള്ള വെതർ മോശമാവുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ഹാർബറിലേക്ക് വരും. അതെ,
1: നമ്മളിങ്ങനെ കരയിൽ നിന്നിട്ട് ഈ സാഗർ റാണിയുടെ ആണെങ്കിലും മറ്റു വലിയ കപ്പലുകളുടെ ആണെങ്കിലും യാത്ര വളരെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് എല്ലാവരുടെയും നോക്കിക്കാണുന്നത്. അതില് അത് കൃത്യമായി അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ വാക്കുകൾ വളരെ വലിയ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് ചേട്ടനോട് സംസാരിച്ചത്.
0: താങ്ക് യു.
2: ഇനി നമുക്ക് ഇതിന്റെ കൂടെ മനോഹരമായ ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം. നമ്മൾ ഇന്ന് പാട്ടിന്റെ നാട്ടുവഴിയുടെ യാത്ര വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ഇനി വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് ഈ ജലയാനങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലായി യാത്ര ചെയ്ത ഒരു യാത്രക്കാരനാണ്. എന്തായാലും ഈ യാത്രക്കാരന്റെ അനുഭവങ്ങൾ ഇതിലൊക്കെയും വ്യത്യസ്തവുമായിരിക്കും. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടുകൊണ്ട് വിശേഷങ്ങൾ കേൾക്കാം.
1: എന്റെ പേര് അഗസ്റ്റിൻ എന്നാണ്. ഞാൻ എറണാകുളം തന്നെ സ്വദേശിയാണ്. വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ KSNC ഓൺലൈനിലൂടെ കണ്ട ഒരു ബാക്ക് വാട്ടർ യാത്ര തിരഞ്ഞെടുത്തത്. ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ കിട്ടുന്ന ഒരു സുന്ദരമായിട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ രാവിലെ ഇവിടുന്ന് KSNC നിന്ന് ഒരു 999 ഒരാൾക്ക് ബാക്ക് വാട്ടറിന്റെ രണ്ട് സ്ഥലത്തേക്കാണ് പോകുന്നത്. ഒന്ന് കടമക്കുടിയിലെ പേടല എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്കും ഒരെണ്ണം 38 km പോയി വേമ്പനാട്ടുകായലിലൂടെ കൈതപ്പുഴ കായലും കടന്ന് വൈക്കം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, അങ്ങോട്ടാണ് പോണത്. ഇപ്പം രാവിലെ നമ്മളൊരു 10 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 നമുക്ക് ചായയും സ്നാക്സും ഉണ്ടായിരുന്നു. അതുകൂടെ അന്ന് 100 ഇരിക്കാനുള്ള സീറ്റാണ്, ഒരു 80-86 പേരോളം എന്നുണ്ട്. പല സ്ഥലത്തു നിന്ന് പറഞ്ഞ ആൾക്കാരാണ്. അതിനകത്തൊരു ഗൈഡ് ഉണ്ടാവും, ബസ്സിൽ രണ്ട് പ്രൊഫഷണൽ സിംഗേഴ്സും ഉണ്ടാവും. രാവിലെ നമുക്ക് ചായയും സ്നാക്സ് എന്ന് കഴിഞ്ഞ് ബസ്സിൽ പോകുന്നത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഭാഗത്തുകൂടിയാണ്. ഇപ്പോൾ വില്ലിംഗ്ടൺ ഐലൻഡ് ഒരു മഹാത്ഭുതമായിട്ടുള്ള ഒരു അമേസിങ് ഐലൻഡാണ്. മാൻ ക്രിയേറ്റഡ് മാൻ മെയ്ഡ് ഐലൻഡാണ് വില്ലിംഗ്ടൺ ഐലൻഡ്. അതിൻ്റെയൊക്കെ കഥ പറഞ്ഞു തരാൻ ഗൈഡുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ, കൊച്ചിൻ ഷിപ്പ് യാർഡ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 യാർഡായതും അതിൻ്റെയൊക്കെ സ്റ്റോറി നമുക്ക് വളരെ ഹിസ്റ്റോറിക്കലായിട്ട് പറഞ്ഞു തരാൻ ഇവിടെ ഒരു ഗൈഡുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേവര പാലത്തിൻ്റെ താഴെ, വെണ്ടുരുത്തൂർ പാലത്തിൻ്റെ താഴെ കൂടെ പോയി കൈതപ്പുഴ കായൽ, അവിടെ എത്തുമ്പോൾ ഒരുപാട് ചെറിയ ചെറിയ ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡിനെയൊക്കെ പറയണത് അഞ്ചുതെങ്ങ് എന്ന പേരിലാണ് പഴയകാലത്ത് അറിയപ്പെടുന്നത്.

0: വട്ടവയൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, ഒരു 55 ഏക്കറുള്ള ഒരു സ്ഥലമാണ്. അതൊരു ചെറിയൊരു ഐലൻഡാണ്. ഐലൻഡിൻ്റെ പ്രത്യേകത വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ഉൾക്കാമ്പുള്ള നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വട്ടവയൽ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ 3 ജില്ലകൾ അതിൽ പങ്കിടുന്ന സ്ഥലം നമുക്ക് ഗൈഡ് പറഞ്ഞു തരും. അത് കോട്ടയം, എറണാകുളം, ആലപ്പുഴ ജില്ല, 3 ജില്ലകൾ ഇങ്ങനെ തൊട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കഥകൾ. പിന്നെ ഒരു പെരുമ്പളം ഐലൻഡ് ഉണ്ട്. കേരളത്തിൽ വേമ്പനാട്ട് കായലിന് കുറുകെ ഏറ്റവും നീളം കൂടിയ ഒരു പാലം ഐലൻഡ് തന്നെ ഒരു അരമണിക്കൂർ നമുക്ക് ഉണ്ടാവും. ഐലൻഡ് കഴിഞ്ഞിട്ടുള്ള പിന്നെ 5 തെങ്ങിൽ എന്നറിയപ്പെടുന്ന ഐലൻഡുകളിൽപ്പെട്ട ഒരു ഐലൻഡാണ് ആമജാടിത്തുരുത്തി. അങ്ങനെ ഒരുപാട് ഒരുപാട് ഐലൻഡ്. പിന്നെ നമ്മുടെ വടതല എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് ചേർത്തലയുള്ള താണാവേളി എന്ന് പറയും. പിന്നെ 2 പ്രൊഫഷണൽ സിംഗേഴ്സ്, നല്ല അടിപൊളി 2 പാട്ടുകാർ. ഏകദേശം ഒരു 12:30 മണിയാകുമ്പോൾ നമ്മൾ ഐലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അക്കോ ടൂറിസം സെൻ്ററാണ്, മത്സ്യഫെഡിൻ്റെ കീഴിലുള്ള ഒരു 125 ഏക്കറുള്ള ഒരു ഫിഷ് ഫാമാണ്. അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു 12:30 എത്തുകയുടെ നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. 24 മണിക്കൂർ വേമ്പനാട്ടുകാരിൽ അതിലൂടെ കിട്ടുന്ന കായൽക്കാറ്റ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കഴുത്തിലിടാനൊരു ടാഗ് തരും. പിന്നെ നമ്മൾ മീൻ വളർത്തുന്ന സ്ഥലമാണ്, ഒരുപാട് വലുതും ചെറുതായിട്ടുള്ള മീനെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ക്യാൻറ്റീനിൽ ചെന്നാൽ അമ്മമാര് വെക്കണ, ചേച്ചിമാര് വെക്കണ നാടൻ ഊണാണ്, ചോറ്, മീൻകറി, മീൻ വറുത്തത്, ഒരു കപ്പ് ഐസ്ക്രീം. അതൊക്കെ കഴിച്ച് പിന്നെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റർടൈൻമെൻറ്റ് സെക്ഷനാണ്, വാട്ടർ ആക്ടിവിറ്റീസാണ്, ബോട്ടിങ്, കയാക്കിങ്, ഫൈബർ ബോട്ട്, ഫൈബർ വഞ്ചികളൊക്കെ ഒരുപാടുണ്ട്. അവിടെ ഗൈഡുണ്ട്, സുരക്ഷിതമായിട്ടുള്ള നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള ഗൈഡുമാരുണ്ട്, നമുക്ക് ചെയ്തു തരാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് അവിടെ, കുട്ടികൾക്ക് ഗെയിം കളിക്കാനുള്ള ഒരു സ്പേസാണ് അവിടെ. നല്ല ഒരു ഏരിയ, പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. കാട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലം, പാലാക്കരി കാട്ടിക്കുന്ന്. അത് കഴിഞ്ഞ് പിന്നെ ചൂണ്ടയിടാനൊരു ഒരുപാട് ചൂണ്ടയുണ്ട്. പിന്നെ നമുക്ക് മൈതമാവ് കുഴിച്ചിരും. 24 മണിക്കൂർ മീൻ കിട്ടുന്നൊരു സ്ഥലം, അത് ഗസ്റ്റ് ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യണം അതിനകത്ത് മീൻ പിടിക്കാൻ. അപ്പോൾ കായലിൽ നിന്നൊക്കെ മീൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ അധികം ദൂരമുള്ളവർ കൊണ്ടുപോകില്ല, എങ്കിൽ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ എറണാകുളത്തൊക്കെ ഉള്ളവരാണെങ്കിൽ കൊണ്ടു. അതൊരു വൈബാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു 2:30, 2:30 ആകുമ്പോഴേക്കും നമ്മൾ വെസലിലേക്ക് കയറി കഴിഞ്ഞാൽ വെസലിൽ വിടും. ഒരു മോട്ടിവേഷൻ ക്ലാസ് പോലത്തെ ഒരു ചെറിയ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഉള്ള ഒരു ക്ലാസ് ഉണ്ട്. അത് ആൾക്കാരുടെ മൂഡനുസരിച്ചുള്ള ക്ലാസ്സാണ്, കൂടുതലും യങ്സ്റ്റേഴ്സാണ് അവിടെ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു 3:30 കഴിയുമ്പോഴേക്കും നമുക്ക് ചൂട് സ്നാക്സും ചായ ഉണ്ടാവും. പിന്നെ നമ്മളതിനകത്തുള്ള എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത്, ഞാനന്ന് പോയപ്പോൾ ഞങ്ങളൊരു 5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, അങ്ങനെയുള്ള ഇടുക്കിയിലെ കുറേ ആൾക്കാർ, പത്തനംതിട്ട, അങ്ങനെ 5-ഉം 10-ഉം ഗ്രൂപ്പായിട്ടുള്ളൊരു 86 പേരായിരുന്നു. അവസാനം ഒരു 5 മണിയാകുമ്പോൾ നമ്മൾ എറണാകുളത്ത് എത്തും. ഈ ഇറങ്ങി പോകാൻ നേരത്തെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, അപ്പോഴാണ് മനസ്സൂർന്ന് എല്ലാവരും പറയണത്. എല്ലാവർക്കും ഒരു സങ്കടമാണ് പിരിഞ്ഞു പോകാൻ, കാരണം ഒരിക്കലും ജീവിതത്തിൽ പരിചയമില്ലാത്ത, ഇതുവരെ കാണാത്ത കുറേ ആൾക്കാർ. സത്യം പറഞ്ഞത് കെ.എൻ.സെൻസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല നമ്മുടെ ഇത്ര നല്ല സുന്ദരമായിട്ടുള്ളൊരു ബാക്ക് വാട്ടർ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും കെ.എൻ.സെൻസ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും. എന്തായാലും അവിടെ പോയാൽ എല്ലാ വെസലിലും പോകും, എല്ലാ യാത്രയിലും. അങ്ങനെയാണ് അവിടുത്തെ എൻ്റർടൈൻമെൻറ്റ്. ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഒരുപാട് പേര് നമ്മുടെ എറണാകുളം ഇത്രയും ഭംഗിയുള്ള സ്ഥലം, പ്രത്യേകിച്ച് കെ.എസ്.ആർ.ടി.സിയുടെ മഹനീയമായിട്ടുള്ളൊരു സേവനം കൊണ്ട് ഭയങ്കര ഗംഭീരമായിട്ടത് പോകുന്നു. അവന് MD ആയാലും CM ആയാലും ക്രൂ മെമ്പേഴ്സ് ആയാലും ക്രൂയിസ് മാനേജറായാലും എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് കെ.എസ്.ആർ.ടി.സിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നല്ല യാത്രയായിരുന്നു.
1: നമ്മൾ റോഡിലൂടെ നമ്മൾ ഒരുപാടധികം യാത്രകൾ ചെയ്യാറുണ്ട്. പക്ഷേ ജലഗതാഗതം എന്ന് പറയുന്നത് ചില പ്രദേശങ്ങളിൽ മാത്രമുള്ളവർ സ്ഥിരമായി ചെയ്യുന്നതും അതിൽ കൂടുതൽ ജനങ്ങൾ അത് വല്ലപ്പോഴും മാത്രം ആസ്വദിക്കുന്ന ഒരു മേഖലയുമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളെ ഈ ജലയാത്രകൾ ആസ്വദിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ നമ്മുടെ വിനോദസഞ്ചാര മേഖല ഒരുക്കിയ സൗകര്യങ്ങളെക്കുറിച്ചും നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളുടെ കുറേ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. എന്തായാലും പാട്ടിൻ്റെ നാട്ടുവഴിയുടെ ഈ ഒരു യാത്ര വളരെയധികം മനോഹരം തന്നെയായി മാറുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ മനോഹരമായൊരു പാട്ട് കൂടി കേട്ട് തിരിച്ചെത്താം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയുടെ ഇന്നത്തെ വ്യത്യസ്തമായ ജലയാത്ര എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വാല്യത്തിൽ പുതിയൊരു പ്രദേശത്തെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ
0: നിർവഹണം റിയ, സഹകരണം സി കെ ശ്രീകല, എം പി ശ്രീദേവി.

0: ഈ പരിപാടി വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 46 സെക്കൻഡ്. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്ര മേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
2: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ശിക്ഷാദാന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടി സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം

0: ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
1: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ R. ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 43 സെക്കൻഡ്. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പിനെ തുടർന്ന് മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. വൃക്ഷങ്ങൾക്കേകാം ദീർഘായുസ്. മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ൽ മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖം, 1-ാം ഭാഗം. 7:20 വിപണി വാരാന്ത അവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. വിദേശ പഠനരംഗത്തെ ചതിക്കുഴികൾ. 7:55 ഒരിടത്തൊരിടത്ത്. പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യകൃതികൾ. പറയീപറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. യുവജന കമ്മീഷന്റെ യുവ പ്രതിഭാ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു, 2-ാം ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ അവതരിപ്പിച്ചത്. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം, ഇതിൽ രാമായണ പാരായണം. തുടർന്ന് പ്രഭാതഗീതം തുടരും.

0: ഇതിൽ രാമായണ പാരായണം, തുടർന്ന് പ്രഭാതഗീതം തുടരും. 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര ഒ എൻ വി കുറുപ്പിന്റെ ശാർംഗ പക്ഷികൾ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറി, ഇതിൽ ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ തിരുവനന്തപുരം റിലേ. 7:05 മഹിതം മലയാളം, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ, സേവന വാർത്തകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം. നശിച്ചു പോകുന്ന പൈതൃക കെട്ടിടങ്ങൾ, 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, കർക്കടക ചികിത്സയുടെ പ്രസക്തി, ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ വി പി എസ് ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം.
1: റീഗൽ ജുവല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: നാളെ രാവിലെ 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സഹയാത്രിക സംരംഭകയായ സൂസൻ പോളുമായി അഭിമുഖം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വിലവിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ സ്മാം പദ്ധതിയെക്കുറിച്ച് കാംകോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു. തുടർന്ന് ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി കൊച്ചിയുടെ ജലപാതകൾ. 4:00 ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ
4: ഗാനം. പ്രകൃതിയുടെ രുചി.
0: നാളെ വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. തുടർന്ന് സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, വൃക്ഷങ്ങൾക്കേകാം ദീർഘായുസ്, മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ലധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖം, അവസാന ഭാഗം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഇവനിംഗ്, ഇതിൽ സമകാലികം. നശിച്ചു പോകുന്ന പൈതൃക കെട്ടിടങ്ങൾ, 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. യുവജന കമ്മീഷന്റെ യുവ പ്രതിഭാ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു, അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, തുടർന്ന് FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ 9:15.

0: ചുറ്റുവട്ടം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന ജാനകി സ്മൃതി സന്ധ്യ എന്ന പരിപാടിയിൽ ജാനകിയമ്മയെ അനുസ്മരിച്ചുകൊണ്ട് പി പ്രകാശ്, ആർ കെ ദാമോദരൻ എന്നിവർ നടത്തിയ പ്രഭാഷണങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ. 9:30 ചിത്രപതംഗം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10 പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം ഡൽഹിയിലെ. 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പ് കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: സമയം 6 കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ഗിരിജാവർമ്മ പാടിയ ഗാനം. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം കെ പി ഉദയഭാനു.

0: ഗിരിജാവർമ്മ പാടിയ ഗാനമാണ് മധുരം ഗീതത്തിൽ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം കെ പി ഉദയഭാനു. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള മറ്റൊരു ഗാനവുമായി മധുരം ഗീതം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ക്ലാസ്സിലെ ഒഴിവുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള സീറ്റിലേക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റ് മുഖേന ഏകജാലകം വഴി അപേക്ഷ സമർപ്പിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കണക്ക് എന്നിവ ഉൾപ്പെടുന്ന സയൻസ് ഗ്രൂപ്പാണ് നിലവിലുള്ളത്. രക്ഷാകർത്താവിന്റെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 0484-2-62-41-15. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484-2-62-41-15.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
2: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
1: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
2: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
1: സന്ദർശിക്കൂ www.irctctourism.com.
0: നാഷണൽ കരിയർ സർവീസ് സെന്റർ ഫോർ SC ST നടത്തുന്ന ഒരു വർഷത്തെ സൗജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് സീറ്റുകൾ ഒഴിവുണ്ട്. പ്ലസ് ടു വിജയിച്ച ST SC വിഭാഗത്തിലുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി കോട്ടയം നാഗമ്പടത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് 97 47 24 36 68 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ആവർത്തിക്കാം. 97 47 24 36 68. സംസ്ഥാനത്തെ ഹോംസ്റ്റേ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമീണ ടൂറിസത്തിന് പുതിയ ഉണർവ് പകരുന്നതിനുമായി കേരള ഗ്രാമീൺ ബാങ്ക് ഹോംസ്റ്റേ സംരംഭകർക്കായി നടപ്പിലാക്കുന്ന വായ്പാ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 23 രാവിലെ 10:30 എറണാകുളം BTH ഹോട്ടലിൽ നടക്കും. വായ്പാ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ ഇതാണ്: 93-49-25-31-24. 93-49-25-31-24. വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അഭയകിരണം പദ്ധതിയിൽ ധനസഹായം അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തിക്ക് പ്രതിമാസം 1,000 രൂപ നൽകുന്നതാണ് പദ്ധതി. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഡിസംബർ 15. വിശദവിവരങ്ങൾക്ക് www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം. www

www.schemes.wcd.kerala.gov.in. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് 04-8192-96-1272 എന്ന ഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04-8192-96-1272. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:47. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
1: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
0: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: മൂന്ന് കോളേജിലെയും
3: ഡോണ്ട് വറി,
2: ഫീസ് നോക്ക്.
4: എന്തുണ്ടോ വിശേഷം?
2: എന്തു പറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
4: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ,
2: അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
5: RBI പറയുന്നു,
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി, ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്തമാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ

0: ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KSEB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
0: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
0: ഐസറിന്റെ 14th ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ 7th വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചികാ പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
0: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ

0: ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ 40:18. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ദേവി കന്യാകുമാരി എന്ന പടത്തിൽ പി ജയചന്ദ്രൻ, പി മാധുരി, സെൽമ ജോർജ് എന്നിവർ പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം ശബരിമല ശ്രീ ധർമ്മശാസ്ത യേശുദാസ് പാടിയ ഗാനം. ഗാനരചന എം പി ശിവം. സംഗീതം ജയവിജയ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കാവ്യമേള എന്ന പടത്തിൽ ഉത്തമൻ പാടിയത്. രചന വയലാർ രാമവർമ്മ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയുണ്ടായി. നാളെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.5 ഡിഗ്രി സെൽഷ്യസ്. സമയം 6:50.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി ഇന്ന് ആശുപത്രികളും പ്രത്യേകം സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ നമ്മുടെ ജീവൻ പോലെ തന്നെ പ്രധാനമാണ് മരങ്ങളുടെയും ജീവൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മരങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി ജീവിതമൊഴിഞ്ഞുവെച്ച വൃക്ഷവൈദ്യനായ കെ ബിനുവാണ് ഇന്ന് കാർഷിക ജീവനത്തിലെ അതിഥി. കേടുവന്നതിനാൽ മനുഷ്യൻ തന്റെ കോടാലി കൈകൊണ്ട് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ച മരങ്ങൾക്ക് മരുന്ന് നൽകി പരിചരിച്ച് പുനരുജ്ജീവിപ്പിക്കാമെന്ന് തെളിയിച്ച ബിനുമാഷിനെ നമുക്ക് പരിചയപ്പെടാം. മരങ്ങളുടെ രോഗങ്ങൾക്ക് പരിഹാരവുമായി ഒരു വൃക്ഷവൈദ്യൻ. രോഗം ബാധിച്ച മരങ്ങളെ ചികിത്സിച്ച് കാത്തു പരിപാലിച്ച് സ്വന്തം മക്കളെപ്പോലെ നോക്കി വളർത്തുന്നു. എപ്പോഴാണ് മാഷിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉടലെടുക്കുന്നത്?
1: 17 വർഷങ്ങൾക്ക് മുമ്പാണ്. സത്യത്തിൽ എറണാകുളത്ത് നിന്ന് തന്നെയാണ് എന്റെ തുടക്കം. എറണാകുളത്ത് ആലുവായിൽ എന്റെ ഒരു ഗുരു ഉണ്ടായിരുന്നു, ഡോക്ടർ എസ് സീതാരാമൻ. സീതാരാമൻ സാറിന്റെ വീട്ടിലാണ്, ഞങ്ങളെ പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടന്ന് അദ്ദേഹത്തിന്റെ ആലുവായിലെ വീട്ടിലേക്ക് പോകുന്ന വഴി അദ്ദേഹവുമായിട്ട് തൊട്ടടുത്തുള്ള ഒരു കടയിൽ രാവിലത്തെ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി പോയതാണ്. പോകുന്ന വഴിക്കാണ് അവിടെ ഒരു മഴമരം, റെയിൻ ട്രീ എന്ന് പറയും, ഉറക്കം തൂങ്ങിയ മരം എന്നൊക്കെ നമ്മൾ വിളിക്കും. ആ മരത്തിൻ്റെ ചോട്ടിൽ ഒരു ചെറിയ മാടവരുപ്പുണ്ട്. ആ മാട നടത്തുന്ന ആൾ പ്ലാസ്റ്റിക്കും മറ്റ് സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടി അടിച്ചു തൂത്തുവാരി മാടത്തിൻ്റെ ഫ്രണ്ട് വൃത്തിയാക്കിയതാണ് അദ്ദേഹം. അതെല്ലാം കൂടെ കൊണ്ടുപോയി ഈ മരത്തിൻ്റെ ചോട്ടിലിട്ടിട്ട് അതിന് തീ കൊടുത്തു. അപ്പം ഞാൻ കാണുന്ന ഒരു കാര്യം, ആ മരം നിന്ന് കത്തുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇത് കണ്ടോ, മരം ചോട് നിന്ന് കത്തുകയാണ്, എന്താ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് ഉടൻ തന്നെ അയാളോട് പറഞ്ഞ് കുറച്ച് വെള്ളം മേടിച്ച് തീയൊന്ന് കെടുത്തണം, എന്നിട്ട് വാ നമുക്ക് പരിഹാരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത് കണ്ടോ, നിങ്ങൾക്ക് തണൽ വരുന്ന ഒരു മരമാണ്, അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? സാറെ ഞാൻ അത്രയൊന്നും വിചാരിച്ചില്ല, ഞാൻ ഇതെല്ലാം വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അത് ചെയ്യരുത്, മരം കേടാവും, അതുകൊണ്ട് കുറച്ച് വെള്ളം തരാൻ പറഞ്ഞു. അവിടുന്ന് ഒരു കപ്പിനകത്ത് വെള്ളം മേടിച്ച് കൊണ്ടുപോയി തീ കെടുത്തി കഴിഞ്ഞ് ഞങ്ങൾ രാവിലത്തെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ ചെന്ന പുള്ളി അടുക്കളയിലേക്ക് ചെന്ന് ഒരു ബക്കറ്റിനകത്ത് കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ കലക്കി പാലും ഒഴിച്ച് എനിക്ക് കൊണ്ടുപോയി തന്നു. അവിടുന്ന് കുറച്ചുകൂടെ വെള്ളം മേടിച്ച് നീ ആ വെന്ത ഭാഗം ഒന്ന് കഴുകണം, കഴുകിയതിന് ശേഷം ഈ മരുന്ന് നീ തേച്ച് വെയ്, അന്നേരം തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അത് കഴുകി വൃത്തിയാക്കി മരുന്ന് തേച്ചു. തേച്ചതിനും അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മുണ്ട്, പഴയ അലക്കി തേച്ചിരുന്ന ഒരു മുണ്ടാണ്, അതുകൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇതിന്ന് ചുറ്റിക്കെട്ടിക്കോളാൻ പറഞ്ഞു. മരത്തിന് ചുറ്റിക്കെട്ടി

0: നിർത്തി നിർത്തി കഴിഞ്ഞ് ഞങ്ങൾ ബക്കറ്റും ഒക്കെ കഴുകി തിരിച്ച് വീട്ടിലേക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് നടന്നു പോവാണ്. പറഞ്ഞു, സാറേ എനിക്ക് വിദ്യ ഒന്ന് പഠിക്കണം, ഇത് ആദ്യമായിട്ടാണല്ലോ, അതെനിക്ക് പഠിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ പറഞ്ഞു, അത് അങ്ങനെ പഠിക്കാനൊക്കത്തില്ല, നീ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി പഠിക്കണം, വല്ല സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളാം പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അങ്ങനെ ഞാൻ,
1: ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു
0: ഇതൊരു
1: ഈ സംഭവം?
0: 17 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ ഞാൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വൃക്ഷ ആയുർവേദം വിവിധ ഗ്രന്ഥങ്ങളിലൂടെ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് 3-4 പേര് കൂടി ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. അതായത് ഇതെല്ലാം സംസ്കൃത ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. വൃക്ഷായുർവേദം എന്ന് പറയുന്ന സംസ്കൃത ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ചരകനും സുശ്രുതനും കശ്യപനും വരാഹവീരനും ശാർങ്ങധരനും വാത്സ്യായനും ഒക്കെ തന്നെ അവരെഴുതിയിട്ടുള്ള പല ഗ്രന്ഥങ്ങളിൽ പല ഭാഗങ്ങളിലായിട്ട് ഈ വൃക്ഷായുർവേദത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിലാണ് ഈ കേരള സർവകലാശാലയിൽ നിന്ന്, കേരള സർവകലാശാല തിരുവനന്തപുരത്ത് 3 പേര് റിസർച്ച് നടത്തുകയും റിസർച്ച് പേപ്പറായി തന്നെ അത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പുസ്തകം കിട്ടി, അത് വായിച്ചു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് രോഗലക്ഷണം അറിഞ്ഞ് മരുന്ന് ചെയ്യേണ്ട വിധത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. വാതം പിത്തം കഫം എന്ന് പറയുന്ന പോലെ തന്നെ മനുഷ്യനുണ്ടാകുന്ന 3 ദോഷങ്ങൾ അത് കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ മരങ്ങൾക്കും കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് രോഗങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഈ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ചെയ്യേണ്ട മരുന്ന് കൂട്ടുകളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. എന്നാൽ അത് എത്ര അളവിൽ വേണമെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഉദാഹരണം, പാല്, നാടൻ പശുവിൻ്റെ പാല്, അത് ഈ മരുന്ന് കൂട്ടിനകത്ത് എത്രമാത്രം ചേർക്കണമെന്ന് പറയുന്നില്ല. പാല് ചേർക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, എള്ളി ചേർക്കണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതിൻ്റെ അളവ് പറയുന്നില്ല. അപ്പോൾ ആകെ വിഷമമായി. വീണ്ടും നമ്മൾ വീണ്ടും അന്വേഷണമായി. വൃക്ഷായുർവേദത്തിൽ സംസ്കൃത ഗ്രന്ഥത്തിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ അവരോട് ചോദിച്ചു. അവരപ്പം പറഞ്ഞത്, ചില മരുന്ന് കൂട്ടുകൾ പറയുന്ന അവസരത്തിൽ സംസ്കൃതത്തിൽ അതിൻ്റെ അളവ് പറയാറില്ല. അളവ് പറയാത്തടത്ത് വൈദ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് സമസമം ചേർക്കുക എന്നുള്ളതാണ്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഈ മരുന്ന് കൂട്ടുകൾ സമസമം ചേർക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയാൽ ഈ മരുന്ന് കൂട്ടുകൾ ഒരുമിച്ച് കിട്ടത്തില്ല. കുഴച്ചെടുക്കുമ്പോൾ പല രീതിയിലായിട്ട് മാറിപ്പോകും. കുഴച്ചെടുക്കുമ്പോൾ ഒരേ കളറിൽ കിട്ടണം, ഒരേ സ്മെല്ലായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നോക്കിക്കഴിഞ്ഞപ്പം ഒരു നിശ്ചിത അളവിൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം രോഗം വന്ന ഒരു മരം കണ്ടു കഴിഞ്ഞാൽ ഇതിന് ഇത്ര ലിറ്റർ പാല് വേണം, ഇത്ര മണ്ണ് വേണം, ഇത്ര കദളിപ്പഴം വേണം, ഇത്ര നെയ്യ് വേണം, ഇത്ര ചെറുതയൻ വേണം എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും.
1: ഇത്രയും നാളത്തെ പരീക്ഷണങ്ങളിലൂടെ അതിന്റെ അളവുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ
0: 225 മരങ്ങൾക്ക് ഇതുവരെ ചികിത്സ കൊടുത്തിട്ടുണ്ട്. അതിലൊരു 211 മരങ്ങളോളം ജീവിച്ചിരിപ്പുണ്ട്. നല്ല റിസൾട്ടാണ്, 90% മുകളിൽ റിസൾട്ട് ഉണ്ട്.
1: അത് ശരി. നേരത്തെ പറഞ്ഞു വൃക്ഷായുർവേദത്തിനെ കുറിച്ചുള്ള ആ വിവരങ്ങള് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അത് സംഘടിപ്പിച്ചത് എന്നുള്ളത്. അപ്പോ ആ ഒരു വൃക്ഷായുർവേദത്തില് എന്താണ്, അതിനെ കുറിച്ചൊന്ന് ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാമോ?
0: അതായത് മനുഷ്യനുണ്ടാകുന്ന രോഗം പോലെ തന്നെ മരങ്ങൾക്കും രോഗമുണ്ടാവും, മൃഗങ്ങൾക്ക് രോഗമുണ്ടാവും, പക്ഷികൾക്ക് രോഗമുണ്ടാവും. അപ്പം മരങ്ങൾക്ക് മനുഷ്യന് രോഗമുണ്ടായ ചികിത്സയ്ക്ക് പല രീതികളുണ്ട്. മൃഗങ്ങൾക്ക് രോഗമുണ്ടായ മൃഗാശുപത്രിയുണ്ട്. പക്ഷികൾക്ക് രോഗമുണ്ടായ ചികിത്സിക്കാനുള്ള ആശുപത്രികൾ നിലവിൽ കേരളത്തിൽ വരെയുണ്ട്. അപ്പം അതുപോലെ പണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ വൃക്ഷവൈദ്യന്മാരുണ്ടായിരുന്നു. അവർ കേരളത്തിലെ ഓണത്തിനും വിഷുവിനും കർത്തവാവിനും ഒക്കെ വീടുവഴി ചെന്ന് അവിടെ ഇരുന്ന് കാർന്നവന്മാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് വീടിൻ്റെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ നോക്കി അതിൽ ഇന്നതിന് കേടുവരാൻ സാധ്യതയുണ്ട്, ആ എന്നാൽ മരുന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മരുന്നെടുത്ത് തേച്ച് മരുന്ന് ചെയ്ത് അവിടുന്ന് ഈ വിഷുവിൻ്റെ ഫലവും ഓണത്തിൻ്റെ ഫലവും ഒക്കെ മേടിച്ച് തിരിച്ചു പോകുന്ന ഒരു രീതിയുണ്ടായിരുന്നു. ഒരു വൃക്ഷവൈദ്യന്മാരങ്ങനെയായിരുന്നു. അതിനുശേഷം ഈ ശാഖ തന്നെ ഇല്ലാതായി. 100 വർഷമായിട്ട് ഇപ്പോൾ ആരും ഒന്നും നോക്കാനില്ല. മരത്തിന് വല്ല കേടും വന്നാൽ വെട്ടിമാറ്റും, പകരം ഒരു തൈ അവിടെ കൊണ്ടു പോയി നടും, 100 രൂപയുടെ ഇടപാടേ ഉള്ളൂ. അങ്ങനെയാണ്.
1: അല്ല, ഒരു മരം നമ്മൾ വെട്ടിയാൽ പകരം നമ്മൾ മരം വെക്കുക എന്നുള്ളതാണ്. അതായത് മരത്തിനെ എങ്ങനെ സംരക്ഷിക്കാം
0: എന്നില്ല.
1: ഇല്ല,
0: പക്ഷെ പണ്ടുള്ളവരും ഇപ്പോഴും ഒരു വീട്ടിനോട് ആത്മബന്ധമുള്ള ഒരു തൊടിയിൽ ഏതെങ്കിലും ഒരു മരം ഉണ്ടാവും. ചിലപ്പം മാവായിരിക്കും, ചിലപ്പം പ്ലാവായിരിക്കും, ചിലപ്പം തെങ്ങായിരിക്കും, ചിലപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ചെടിയായിരിക്കും. അത്രമാത്രം സ്നേഹം ഈ വൃക്ഷങ്ങളോട് അവിടെ വീട്ടുകാർക്കുണ്ട്.
1: സാധാരണയായിട്ട് മരങ്ങളിൽ കണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചികിത്സാ രീതി?
0: ഇടിവെട്ടി കരിഞ്ഞു പോയി ശകലാവശേഷിക്കും, അതിനായിട്ട് നമ്മൾ മരുന്ന് കൊടുത്തത് ജീവിക്കും. ഇടിവെട്ടേറ്റ് കൊമ്പ് ചെയ്യൽ അനുഭവപ്പെട്ടത്, വേരുകൾക്ക് ചീയൽ പറ്റിയിട്ട്, പിന്നെ മരത്തിൻ്റെ തൊലി, നമ്മൾ പറയും മരത്തിൻ്റെ ദേഹത്ത് ചില ഒരസലോ വെട്ടലോ കൊമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട് വന്ന് അവിടെ ഉണങ്ങാത്ത മുറിവുകൾ, അല്ലെങ്കിൽ ഉണങ്ങിയിട്ട് തടിച്ച് ഉണ്ടാകുന്ന മുറിവുകൾ, പിന്നെ മരം മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന, അതായത് തായ്തടിയോട് അടുത്ത് മുറിക്കുകയാണെങ്കിൽ 2-3 വർഷം കഴിയുന്നതിനും അതിനകത്തൊരു പൊത്ത് രൂപപ്പെടും, അങ്ങനെ ആ മരം നശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള മരങ്ങൾക്ക് പുതുജീവൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പുതുജീവൻ കൊടുക്കുന്ന സംഭവത്തിൽ പ്രധാനപ്പെട്ടത് ഇപ്പം 3 തരത്തിലുള്ള മണ്ണ് വേണം. ആ മണ്ണെന്ന് പറയുന്നത് കണ്ടത്തിൽ നിന്ന്

0: മണ്ണ് വേണം, ചിതൽപുറ്റ് തെള്ളി എടുത്ത മണ്ണ് വേണം, പിന്നെ മരം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് വേണം. ഈ മൂന്ന് മണ്ണിനകത്ത് മാറ്റമൊന്നുമില്ല. ഏത് ക്രിയയ്ക്ക് പോയാലും ഈ മൂന്നും മണ്ണ് ആവശ്യമാണ്. അതുപോലെ ചെറുതേൻ വേണം, പാൽ വേണം, പഴം വേണം, അതും കദളിപ്പഴം വേണം, കറുത്ത എള്ള് വേണം, രാമച്ചം പൊടിച്ചത് വേണം പസ്മം പോലെ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു 14 പരം മരുന്ന് കൂട്ടുകൾ ചേർത്തിട്ടാണ് ഈ മരുന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ കുഴച്ച് ഈ മണ്ണ് എടുക്കുന്നതിന് മുമ്പ് തന്നെ മരം കഴുകി വൃത്തിയാക്കണം. ഏതൻ മരത്തിന് കേടുണ്ടെങ്കിലും കേടുവന്ന ഭാഗത്ത് ശകലം മരുന്ന് തേച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഒരാൾ പൊക്കത്തിൽ നിന്ന് താഴേക്കുള്ള ഭാഗത്ത് ചുറ്റിനും മരത്തിൻ്റെ ചുറ്റിനും മരുന്ന് തേച്ച് കെട്ടി നിർത്തുന്ന ഒരു രീതിയാണ്. അങ്ങനെ കോട്ടൺ തുണി കൊണ്ടാണ് കെട്ടി നിർത്തുന്നത്. അങ്ങനെ കെട്ടി നിർത്തി കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ അത് സുഖപ്പെടും. സുഖപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടൺ തുണിയും നമ്മൾ 14 കൂട്ടം ചേർത്തുണ്ടാക്കിയിട്ടുള്ള മരുന്നും അതിൻ്റെ പുറത്തുള്ള ചണനൂലും എല്ലാം ആ മരത്തെ തന്നെ ലയിച്ച് ചേരും 1-2 വർഷം കൊണ്ട്. അല്ലാതെ നമ്മൾ ഇത് ശരിയായോ എന്ന് നോക്കുന്നതിന് വേണ്ടി കെട്ടഴിച്ച് നോക്കണ്ട, കെട്ട് പൊട്ടിച്ച് കളയണ്ട, ഒന്നും വേണ്ട.
1: ഇടയ്ക്ക് വീണ്ടും മരുന്ന് വെക്കുക?
0: ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു മരത്തിൻ്റെ ആയുസ് കാലത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് ഈ മരുന്ന് ചെയ്യുക. അത് ഫലിച്ചാലും ഇല്ലെങ്കിലും പലപ്പോഴും നമ്മുടെ കയ്യിൽ കിട്ടുന്ന മരത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരിക്കും. എന്ന് പറയാൻ കാരണം, പെട്ടെന്നൊരു കൊമ്പ് ചെയ്യലോ ഒരു വാട്ടോ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് കൃഷിഭവനിലേക്കാണ്. അപ്പോൾ അവരൊരു 10-120 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചില മിശ്രിതങ്ങളൊക്കെ തയ്യാറാക്കി അവർ കൊടുത്തുവിടും. കർഷകരും വീട്ടിലെ ആളുകളും എല്ലാം വളരെ താല്പര്യത്തോടു കൂടി ഇത് ചെയ്യും. എപ്പോഴും ആ മരുന്ന് ഫലിക്കണമെന്നില്ല. അതായത് അഞ്ഞിലിയായാലും പ്ലാവായാലും മാവായാലും മരുതായാലും തെങ്ങായാലും ഒക്കെ ഈ മിശ്രിതം അങ്ങോട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളങ്ങനെയല്ല, ഞങ്ങൾ മരം അറിഞ്ഞിട്ടാണ് ഈ മരുന്ന് കൂട്ടിൽ മാറ്റം വരുത്തുന്നത്.
1: മരം അറിഞ്ഞ് ആ മരത്തിന് വന്നിട്ടുള്ള അസുഖം മനസ്സിലാക്കി അതിൻ്റെ അളവുകളിൽ ഈ പറഞ്ഞ സാമഗ്രികളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിൻ്റെ അളവുകളിൽ
0: അതിലും ചില മാറ്റങ്ങളുണ്ട്. ഇപ്പം ഇടിവെട്ടേറ്റ മരം, ഇടിവെട്ടേറ്റ മരത്തിന് പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ചൂട് കൊണ്ട് ആണ് അത് ഉണങ്ങുന്നത്. ഈ മരത്തിൻ്റെ ദേഹത്തെ ഉള്ള ചൂട് എങ്ങനെ കളയാൻ പറ്റും? അപ്പോൾ അതിന് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ താമര സമൂലം, അത് കുഴമ്പാക്കും. താമര സമൂലം എന്ന് പറഞ്ഞാൽ വേര്, തണ്ട്, പൂവ്, കായ, ഇല ഇതെല്ലാം കൂടി പാലിനകത്ത് കുഴമ്പ് രൂപത്തിൽ അടിച്ചെടുത്ത് അതാണ് ഒരു ലേപനം പോലെ തേക്കുന്നത്. എന്നിട്ടാണ് മരുന്ന് തേക്കുന്നത്. ഇപ്പം പൂക്കാത്ത മരം ഉണ്ടാവും, ചെറിയൊരു ഒരു കൊമ്പ് മാത്രം തളർത്ത് നിൽക്കുന്ന മരം ഉണ്ടാവും. അതിനാണെങ്കിൽ നമ്മൾ വിഴാലരി എന്ന് പറയും. വിഴാലരി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അരിയല്ല, അത് ശരിക്കും തമിഴ്നാട്ടിലെ ആദിമവാസി മേഖലയിലെ ആളുകൾ കളക്ട് ചെയ്യുന്ന ഒരു അരിയാണ്. അരിയെന്നും പറയാൻ പറ്റുമോ എന്നുള്ളതിനെ സംബന്ധിച്ചും തർക്കമുണ്ട്. കാരണം അരിയുടെ ഷേപ്പല്ല, ഇതൊരു പുല്ലിൻ്റെ കായാണ്. ആ പുല്ലെന്ന് പറയുന്നത് ഈ പാറക്കെട്ടുകൾക്കിടയിലുള്ള സ്ഥലങ്ങളിൽ വളർന്നു നിൽക്കുന്ന ഒരു പുല്ലാണ്. ഇത് വർഷത്തിൽ ഒന്ന് പൂക്കും കായ്ക്കും. ആ സമയത്ത് ആദിവാസികളുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ്. അവരിത് കളക്ട് ചെയ്ത് അങ്ങാടികളിൽ എത്തിക്കുകയും അങ്ങാടിയിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരികയും കേരളത്തിലെ അങ്ങാടികളിൽ കിട്ടുകയും ചെയ്യും. ഈ അരിക്ക് ഭയങ്കര ഗുണമാണ്. പക്ഷേ 1 കിലോയ്ക്കൊക്കെ പൊള്ളുന്ന വിലയാണ്. അപ്പോൾ ഇത് എടുത്ത് ഭസ്മം പോലെ പൊടിച്ച് അത്രയും തന്നെ പൊടിയരിയും കൂടെ പൊടിച്ച് പാലിനകത്താക്കിയിട്ട് ഒരാൾ പൊക്കത്തിൽ നിന്ന് താഴേക്ക് തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ എത്ര പൂക്കാത്ത മരമായാലും പൂക്കും, കായ്ക്കാത്ത മരമായാലും കായ്ക്കും. അത്യാവശ്യം അല്പമെങ്കിലും ജീവൻ നിലനിൽപ്പുണ്ടെങ്കിൽ ഒരു 2 കിളിർപ്പെങ്കിലും പുതിയതായിട്ട് 15 ദിവസത്തിനകം എടുക്കും. ഇത് സംസ്കൃത ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണ്.
1: ഇത് പറഞ്ഞതുകൊണ്ട് ഇതിന്റെ ഒപ്പം ചോദിക്കുകയാണ്, ഇപ്പൊ ഈ കായ്ഫലം തരാത്ത മരങ്ങള് മോതിരവളയിടുക, ആടിയടിക്കുക, ഇങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എന്താണ്?
0: അതെ, ഇത് ജെ.സി. ബോസാണ്, ജഗദീഷ് ചന്ദ്ര ബോസാണ് മരങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടുപിടിച്ചത്. മരങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, മരങ്ങൾ തീരുമാനമെടുക്കുന്നുണ്ട്, മരങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്, മരങ്ങൾക്ക് സുഖമുണ്ട്, മരങ്ങൾക്ക് ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, വിരഹമുണ്ട്, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ആധുനിക സമൂഹം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മാവുകളിലാണ് ഈ ഇപ്പം പറഞ്ഞ പരീക്ഷണങ്ങളൊക്കെ നടത്താറുള്ളത്. മാവുകളിൽ നടത്തുന്ന പരീക്ഷണം എന്ന് പറയുന്നത് സാധാരണ നാടൻ മാവ് പൂത്ത് കായ്ക്കണം എന്നുണ്ടെങ്കിൽ 12 വർഷം ആവശ്യമാണ്. ഇപ്പോഴത്തെ ബഡ് മാവിന് 6 മാസം മതി. അത് തമ്മിലുള്ള മാറ്റം. പക്ഷേ നാട്ടുമാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 100 വർഷം മുതൽ 250 വർഷം വരെയാണ്. ബഡ് മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 10 വർഷം 15 വർഷമാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മോതിരവളയം ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിനെ ഒന്ന് പേടിപ്പിക്കലാണ്. അതായത് നിന്നെ പൂർണ്ണമായിട്ട് വെട്ടിക്കളയും എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ഇടുന്നത്. അപ്പം പെട്ടെന്ന് അതിന് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തോന്നലുണ്ടായി അത് പൂക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് ചെരുപ്പ് കെട്ടി തൂക്കിയിടും. പ്രത്യേകിച്ചും കായ്ഫലം തരാത്ത തെങ്ങ്, വാട്ടത്തേങ്ങ ഉണ്ടാകുന്ന, പൊട്ടത്തേങ്ങ ഉണ്ടാകുന്ന,

0: ഈ തെങ്ങുകളെ ചെരുപ്പ് കെട്ടി തൂക്കിയിടും. പണ്ട്
1: ഉം
0: അമ്മമാർ മുറ്റം അടിക്കുന്ന സമയത്ത് ചൂലുകൊണ്ട് ഈ മരത്തെ തല്ലും. പിന്നെ പൂക്കാത്ത മാവാണെങ്കിൽ കയ്യിലൊരു അരിവാളുമായിട്ട് ചെന്നിട്ട് ഈ അരിവാൾ അതിൻ്റെ തടിയോട് ചേർത്ത് വെച്ചതിന് ശേഷം, നീ പൂക്കുന്നില്ല, നീ കായ്ക്കുന്നില്ല, നീ ഞങ്ങൾക്ക് ഫലം തരുന്നില്ല, പഴം തരുന്നില്ല, നീ യാതൊരു ഗുണവുമില്ലാത്തതാണ്, അടുത്ത ദിവസം നിന്നെ വെട്ടും,
1: ഭീഷണിപ്പെടുത്തും.
0: ഭീഷണിപ്പെടുത്തും. ഇങ്ങനെ അഞ്ചാറ് ദിവസം ഒരേ സമയത്ത് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത വർഷം മാങ്ങ ഉണ്ടാവും.
1: അത്രയും മരങ്ങൾക്ക് നമ്മളെ മനസ്സിലാവുന്നു എന്നുള്ളതാണ്.
0: നമ്മളെ മരങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എനിക്ക് പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഒരു ഇടിവെട്ടേറ്റ മരം, ഒരു അമ്പലത്തിലെ പ്ലാവാണ്, കോവിൽ പ്ലാവ് എന്ന് പറയും. ആ പ്ലാവ് ഇടിവെട്ടേറ്റ് ദേവസ്വം ബോർഡ് പ്ലാവ് വെട്ടുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്കൊരു അവസരം തരണം, 6 മാസത്തെ സാവകാശം തരണം എന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചു. നമ്മൾ പോയി മരുന്ന് ചെയ്തു. മരുന്ന് ചെയ്ത് കഴിഞ്ഞ് പുതിയതായിട്ട് കിളിർപ്പുണ്ടായി. ആ ഒരു കിളിർപ്പ് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിനകത്തോട്ട് നേരിട്ടങ്ങ് ചെല്ലുക, ഒരു കിളിർപ്പ് നേരെ ഭഗവതിയുടെ മുന്നിലെ നടവാതക്കലേക്ക് പ്ലാവിൻ്റെ കിളിർപ്പ് ചെല്ലുന്നു. അത്ഭുതമായി. ഇന്നും ആ പ്ലാവ് അവിടെ ഇപ്പോൾ ഉണ്ട്, പൊൻകുന്നത്താണ്, കോട്ടയം ജില്ലയിൽ. അപ്പോൾ അങ്ങനെ മരം
1: എത്ര വർഷം മുൻപായിരുന്നു അത്?
0: അത് 15 വർഷം മുമ്പ്. ഇപ്പോഴും അതുണ്ട്, അതിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ ഇങ്ങനെ ഈ മരങ്ങൾക്ക് തിരിച്ചറിവുണ്ട്, മരങ്ങൾ നമ്മളെ അറിയുന്നുണ്ട്, നമ്മുടെ ഭാഷ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും പറയും, ഇപ്പം നമ്മൾ 2 മുല്ല മേടിക്കുകയാണ്. അപ്പം കുറ്റിമുല്ല മേടിച്ചു കഴിഞ്ഞാൽ കുറ്റിമുല്ല 2 എണ്ണം മേടിക്കണം. 2 എണ്ണം മേടിച്ചിട്ട് ഈ മുല്ല തമ്മിൽ കാണാവുന്ന ദൂരത്തിൽ നടണം. 2 റോസാച്ചെടിയാണെങ്കിൽ ആ റോസാച്ചെടി 2 എണ്ണം മേടിക്കണം. നമ്മളിപ്പോൾ 1 എണ്ണം മേടിച്ചുകൊണ്ട് വന്നു വീട്ടിലേക്ക്. ഓർക്കിഡാണെങ്കിൽ 1 ഓർക്കിഡാണ് മേടിക്കുന്നത്, അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ഓർക്കിഡ് കൂടി മേടിക്കണം. അങ്ങനെ മേടിച്ചിട്ട് ഇവ തമ്മിൽ കാണാവുന്ന ദൂരത്തിൽ നടണം. ഒരു 4 മീറ്റർ ദൂരത്തിൽ ഇത് നട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളരും, പെട്ടെന്ന് വളരും. അപ്പോൾ ഇവരുടെ മനസ്സ് പറയുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല, നീയും ഉണ്ടല്ലോ, നമ്മളെ വളരാൻ വേണ്ടിയാണ് ഇയാൾ ഇവിടെ കൊണ്ടുപോയി നട്ടിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് വളരാം. അങ്ങനെയാണ്. അപ്പം ചെടികൾ ഏത് നട്ടാലും ഒരേ ഇനത്തിൽപ്പെട്ട ചെടികൾ അവർ തമ്മിൽ കാണത്തക്ക വിധത്തിൽ നടണം. അങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ 0.00007 എന്ന ക്രമത്തിൽ സംസാരിക്കുന്നുണ്ട്. മരങ്ങളുടെ സംസാരത്തിൻ്റെ രീതി അതാ. മനുഷ്യൻ്റെ പോലെ, മൃഗങ്ങളുടെ പോലെ, പക്ഷിയുടെ പോലെ, കാടുകളുടെ സംസാരം പോലെ മരങ്ങൾ സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ മരങ്ങൾക്ക് ഒരു സ്നേഹം ആവശ്യമാണ് മനുഷ്യരുടെ അടുത്ത് നിന്ന്. അതുകൊണ്ട് കണ്ടു കഴിയുമ്പോൾ, എന്നാ ഉണ്ട്, നീ വളരുന്നില്ലല്ലോ, പൂക്കുന്നുണ്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് പണ്ട് പുരാണത്തിൽ ഈ നക്ഷത്ര മരങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ആളുകൾ താമസിക്കുന്നു, ആ ആളുകളുടെ നാളിനനുസരിച്ച മരങ്ങൾ നടുക. നട്ടു കഴിഞ്ഞാൽ ഇയാൾ പോകുമ്പോൾ, ആ ഞാൻ പോകട്ടെ, നീ ഇതൊക്കെ നോക്കിക്കോണം, ഞാൻ വൈകിട്ട് വരുന്നിടം വരെ ഇവിടെ കണ്ടേക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം ഇങ്ങനെ മരങ്ങളെ സ്നേഹിക്കുന്ന ഒരു വലിയ മനസ്സ് കേരളത്തിലെ ആളുകൾക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അതിപ്പോഴും ആഗ്രഹമുണ്ട്. പക്ഷേ തുണ്ടവൽക്കരിച്ച ഭൂമിയിൽ ആളുകൾക്ക് വലിയ മരങ്ങളൊന്നും നട്ടു വളർത്താനുള്ള സ്ഥലമോ സൗകര്യവുമില്ല. അതിൻ്റെതായ വിഷമം ആളുകൾക്കുണ്ട്.
1: നമുക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന രോഗങ്ങൾ ഇതുപോലെ ഇടിമിന്നലേൽക്കുക, പൊള്ളലേൽക്കുക, വേര് ചെയ്യുക, കൊമ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമുക്കൊരു ചെറിയ ക്ഷീണമൊക്കെ തോന്നിയാൽ നമ്മൾ ലാബിൽ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യും, എന്താ പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇന്ന അസുഖമാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ മരങ്ങളുടെ കാര്യത്തിലും നമുക്കിത് നേരത്തെ ലക്ഷണങ്ങൾ കാണിക്കുമല്ലോ, അത് സാധാരണ ആൾക്കാരിലേക്ക് ആ ഒരു അറിവ് പകർന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ, ഓ ഇങ്ങനെ ഒരു അസുഖം എൻ്റെ മരത്തിന് വരാൻ പോകുന്നുണ്ട്, അപ്പോൾ ഞാനിതിന് എന്ത് മുൻകൂട്ടി കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ, മര ക്ലിനിക്കുകൾ ഉണ്ടാകുക എന്നുള്ളതാണ്. നാട്ടിൽ നമുക്കും സൗകര്യപ്രദമായ രീതി അതാണ്. ഇപ്പം ആളുകൾ ചെയ്യുന്നത്, എൻ്റെ ഫോൺ നമ്പറൊക്കെ മേടിച്ചതിന് ശേഷം എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഇവർ പടമെടുത്ത് ഇട്ട് തരും. എനിക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും.
1: കണ്ടു കഴിഞ്ഞാൽ തന്നെ,
0: ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയാൻ പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. അതെവിടാ നിൽക്കുന്നത്? ആ മരം നിൽക്കുന്നതിനടുത്ത് കക്കൂസ് ഉണ്ടായിരുന്നോ, കുളിമുറി ഉണ്ടായിരുന്നോ, അടുക്കളയിൽ നിന്നുള്ള വെള്ളം എങ്ങോട്ടാണ് പോകുന്നത്, അതിനടുത്ത് തോടുണ്ടോ, കുളമുണ്ടോ, അലക്കുകല്ല് അതിൻ്റെ അടുത്തുണ്ടോ, ഈ മരത്തിൻ്റെ തൊട്ടടുത്ത് വേറെ മരങ്ങൾ നിപ്പുണ്ടോ. ഉദാഹരണം റബ്ബർ ഒരുപാടെണ്ണം. അപ്പോൾ ഏകവിള തോട്ടങ്ങൾക്കകത്ത് വളരുന്ന മരങ്ങളുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഏകവിള തോട്ടങ്ങൾക്ക് പെട്ടെന്ന് ഒരേ ഇനത്തിൽപ്പെട്ട ഫംഗസ് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വർദ്ധിച്ചു വരികയാണ്. ഏകവിള തോട്ടങ്ങൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ അത് റബ്ബറായാലുണ്ട്, കാപ്പി ആയാലുണ്ട്, കുരുമുളക് ആയാലുണ്ട്, റംബൂട്ടാൻ തോട്ടങ്ങളാണെങ്കിൽ അതിനുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഏകവിള തോട്ടങ്ങൾ മാത്രമായി ഒരു തോട്ടം രൂപകൽപ്പന ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ വർത്തമാനം. ഇപ്പോൾ റബ്ബറിൻ്റെ ഇടയ്ക്ക് വളർത്താൻ പറ്റുന്നത് ഏതൊക്കെയുണ്ട് മരങ്ങൾ? അപ്പം 2 വിളയാവും, ഒരേ സമയത്ത് 2 കിട്ടും. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് റബ്ബർ വെട്ടത്തില്ലാത്ത അവസ്ഥയിൽ റബ്ബറിൻ്റെ ഇടയിൽ ഇടവിള ചെയ്ത് കഴിഞ്ഞാൽ

0: അതിപ്പോൾ ഒരു വരുമാനമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ അതിലേക്ക് മാറുക എന്നുള്ളതാണ്. ഇപ്പം ഈ കനോപ്പി, കനോപ്പി എന്ന് പറഞ്ഞാൽ ഇലച്ചാർത്ത് എന്ന് വേണേൽ പറയും. അപ്പം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലെ ഇലച്ചാർത്ത് ദിനം പ്രതി കുറഞ്ഞു വരിക. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ അതൊരു വലിയ പാരിസ്ഥിതിക ദുരന്തം, ഒരു വരൾച്ചയുടെ ഒരു രീതിയിലേക്കോ അല്ലെങ്കിൽ വലിയ മഴയ്ക്കോ ഈ പറയുന്ന മേഘസ്ഫോടനത്തിനൊക്കെ സാധ്യതയുള്ളൊരു ഭൂപ്രദേശമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ നടന്നിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് നടന്നിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണ്. 3500 പരം ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടലാണ് ഈ കൊച്ചു കേരളത്തിലാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ നമ്മൾ പലപ്പോഴായി പറയുന്ന കേരളത്തിൽ നടന്നിട്ടുള്ള, അപ്പോൾ കേരളത്തിൻ്റെ പരിസ്ഥിതി എന്ന് പറയുന്നത് ലോലപ്രദേശമാണ്, പരിസ്ഥിതി ലോലപ്രദേശമാണ്. അവിടുത്തെ കൃഷി എങ്ങനെയായിരിക്കണം, അവിടുത്തെ ഭൂപ്രകൃതിയുടെ ഘടന എങ്ങനെയായിരിക്കണം, അവിടെ ഉണ്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ വരുന്ന റോഡ്, ഹൈവേ, വിമാനത്താവളങ്ങൾ ഇതിൻ്റെയൊക്കെ എത്രമാത്രം ആകാം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു പഠനം ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർ മരം വെട്ടുന്നതിനെതിരെ നിൽക്കുന്ന പരിസ്ഥിതി വിരോധികളെന്നൊക്കെ നമ്മളെ പലരും വിളിക്കാറുണ്ടെങ്കിലും സത്യാവസ്ഥ ഇതാണ്. കേരളത്തിൻ്റെ അതീവ ദുർബല ലോലപ്രദേശമാണ് കേരളത്തിൻ്റെ ഭൂപ്രകൃതി. അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന കൃഷിരീതിയെക്കുറിച്ചും ഇവിടെ ഉണ്ടാകുന്ന ഏകവിളത്തോട്ടങ്ങളെയൊക്കെ സംബന്ധിച്ച് പഠനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ ഏകവിളത്തോട്ടങ്ങൾ ലോകത്തെമ്പാടും അല്പം വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നാശം ഉണ്ടാക്കിയിട്ടുണ്ട്.
1: അത് ശരി. വാഴൂർ ഉള്ളായം യു പി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണല്ലോ ബിനുമാഷ്. അധ്യാപനത്തോടൊപ്പം തന്നെയാണ് വൃക്ഷവൈദ്യവും പ്രകൃതി സംരക്ഷണവും എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ശരിയായ രീതിയിൽ എങ്ങനെയാണ് മരങ്ങളെയും ചെടികളെയും ഒക്കെ സംരക്ഷിക്കേണ്ടത്, പരിപാലിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ അറിവ് പലർക്കും ഇല്ല. കുട്ടികളിൽ എങ്ങനെയാണ് ഇതിനു വേണ്ട ശരിയായ അവബോധം നൽകേണ്ടത് എന്നാണ് മാഷ് കരുതുന്നത്?
0: കുട്ടികൾക്ക് ചെയ്ത് പഠിക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ള. ഇപ്പം വിദേശത്ത് ചില സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ടുപോയി 5ാം ക്ലാസ്സിൽ ചേർത്ത് കഴിഞ്ഞാൽ 6 മാസക്കാലം അവർ വനത്തിൽ താമസിക്കണം, അവരുടെ പഠനത്തിൻ്റെ ഭാഗം വനത്തിൽ താമസിക്കണം. പിന്നെ ഓസ്ട്രേലിയയിൽ പഠിക്കുന്ന ഒരു കുട്ടി അമ്മയും അച്ഛനും സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ പാടില്ല. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവിടുത്തെ പൊതുഗതാഗതം ഉപയോഗിച്ച് ആ സ്കൂളിൽ വന്നിറങ്ങണം. അതവരുടെ ഒരു രീതിയാണ്. അപ്പോൾ അതുപോലെ എനിക്ക് പറയാൻ പറ്റും, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 750 പരം തൈകൾ വെച്ച് പരിപാലിക്കുന്ന ഒരു കുട്ടിയുണ്ട് വേങ്ങേരിയിൽ. കോഴിക്കോടിയില്ല, ദേവിക, ദേവിക വേങ്ങേരി. ആ ദേവികയ്ക്കാണ് ഈ പ്രാവശ്യത്തെ വനമിത്ര അവാർഡ് കൊടുത്തത്. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിക്ക് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ പുരസ്കാരം അവൾക്ക് കിട്ടി. ആ കുട്ടിയെ കാണുന്നതിന് വേണ്ടി അവിടെ പോയി ആ കുട്ടിക്ക് ഒരു അവാർഡ് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇതിലേക്ക് ഈ കുട്ടി വരാനുള്ള കാരണം എന്താണെന്ന് കുട്ടിയോട് ചോദിച്ചാൽ പറഞ്ഞത്, 1 ജൂൺ 5 കുറച്ച് തൈകൾ കൊണ്ടുപോയി ഫോറസ്റ്റുകാരെ അവിടെ ഇറക്കി, അത് കുറച്ച് പിള്ളേർ കൊണ്ടുപോയി, ബാക്കി കുറച്ച് തൈകൾ ആ മൂലെ കൂട്ടിയിട്ടിരുന്നു. ഇവിടെ ഓടിച്ചെന്ന് ചോദിച്ച്, ഈ തൈകൾ എനിക്ക് തരാമോ, ഞാൻ വീട്ടിൽ കൊണ്ടുപോകട്ടെ അവിടുത്തെ അച്ഛമ്മനോട്. ഓ, അതിനെന്നെ കൊണ്ടുപോക്കോന്ന് പറഞ്ഞു. അന്ന് തുടങ്ങിയ 10-15 തൈകളുമായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് 750 പരം തൈകൾ വെച്ചത്. ആ കുട്ടിയുടെ ഒരു അറിവാണ്. അപ്പോൾ അതുപോലെ 100, 200 കുട്ടികളെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാൾക്കായിരിക്കും തോന്നുന്നത്. ഈയിടയ്ക്ക് അതുപോലെ കണ്ണൂർ ഒരു പയ്യൻ സ്കൂളിലേക്ക് നടന്നു പോയ സമയത്ത് അവനെന്നും വിശ്രമിക്കുന്ന ഒരു ആൾ വെട്ടുന്നതായിട്ട് കണ്ടു. പിന്നെ ആളെ കെട്ടിപ്പിടിച്ചു, ആളെ കെട്ടിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞതിനും വാർത്തയായി ആല് വെട്ടിച്ച് നിർത്തി കളക്ടർ അഭിനന്ദിച്ചു. പിന്നെ തിരുവനന്തപുരത്ത് കോട്ടൂർക്കോണം എന്ന് പറയുന്നൊരു മാവ്, ആ മാവിൻ്റെ ഒരു പഴം ഒരു കുട്ടിക്ക് കഴിക്കാനായിട്ട് കിട്ടിയതാണ്. ആ കുട്ടി അവൻ്റെ അച്ഛനുമായിട്ട് ചെന്ന് അവിടെ ചെന്ന് മാങ്ങാണ്ടി കളക്ട് ചെയ്തു. അങ്ങനെ 500 പരം മാങ്ങാണ്ടികൾ കളിപ്പിച്ച് അവൻ സൗജന്യമായിട്ട് അവൻ്റെ അയൽവക്കങ്ങളിലെ വീടുകളിലെല്ലാം കൊടുത്തു. ഇതെല്ലാം ചെയ്യാനൊരു മനസ്സ്, കുട്ടി മനസ്സ് കുട്ടികൾക്കിടയിലുണ്ട്. പക്ഷെ അങ്ങോട്ടേക്ക് പ്രകൃതിയെ അറിയാൻ കുട്ടിയെ ഇറക്കി വിടുന്നില്ല എന്നുള്ളതാണ് മെയിൻ വിഷയം. കുട്ടികൾക്ക് പിടിപെട്ടിട്ടുള്ള മാനസിക രോഗം എന്ന് പറയുന്ന പ്രകൃതിയില്ല രോഗമാണ്. ചില സ്കൂളുകളിൽ ഇങ്ങനെ ഒരിടത്തുനിന്ന് കൊണ്ടുവന്ന് കുട്ടികളെല്ലാം നിറച്ച് ഒരു വലിയ വണ്ടിക്കകത്ത് കയറ്റി നേരെ കൊണ്ട് സ്കൂളിലിറക്കി അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് പ്രകൃതിയെ അറിയാനുള്ള അവസരം ഇല്ലാത്ത ചില സെൻറ്ററുകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കേരളത്തിലിപ്പം പ്രകൃതിയെ അറിയാനുള്ള സെൻറ്ററുകൾ ഇല്ലാത്തതുകൊണ്ട് പ്രകൃതി ഇല്ല രോഗം നമ്മുടെ കുട്ടികൾക്കിടയിൽ വ്യാപിച്ചിട്ടുണ്ട്. അവരെ മാനസികമായിട്ടുള്ള പ്രശ്നമാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ പ്രകൃതിയായിട്ട് ഇണങ്ങാൻ, ഈ മരം നടാനും പുഷ്പങ്ങൾ ശേഖരിക്കാനും ഇല ശേഖരിക്കാനും കിളികളെ അറിയാനും ഒക്കെയുള്ള അവസരം കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ കൃഷിയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ 10-15 വർഷക്കാലമായിട്ട് കേരളത്തിൽ സ്കൂളുകളിൽ കൃഷിത്തോട്ടങ്ങൾ രൂപപ്പെട്ടത്.

ആ കൃഷിത്തോട്ടങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ചില സ്കൂളുകളുണ്ട്. അതുകൊണ്ട് ഡ്രില്ലിന് മാറ്റിവെക്കുന്നത് പോലെ കൃഷിക്ക് വേണ്ടി ഒരു സമയം മാറ്റിവെക്കണം എന്നുള്ളതാണ്. അതുപോലെ നാട്ടു കൃഷി രീതികൾ പഠിക്കണം, നാട്ടു ഭക്ഷണ രീതികൾ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാണ്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഭക്ഷണക്രമം തന്നെയുണ്ട്. ഈ 12 മാസം ഇങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നൊരു ക്രമം തന്നെ ഒരു പാട്ടുണ്ട്. താളും തകരിയും മുമ്മാസം, താളിൻ്റെ

0: തകരയും മുമ്മാസം, താളിൻ്റെ ഇല താളും തകരയും മുമ്മാസം, ചേനയും ചേമ്പും മുമ്മാസം, കപ്പയും മാങ്ങയും മുമ്മാസം, അങ്ങനെ ഇങ്ങനെ മുമ്മാസം, അങ്ങനെയാണ്. അതായത് ചക്കക്കുരു മൂടയ്ക്ക് ഇടുന്ന എടുക്കുന്നു, മാങ്ങാക്കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉപയോഗിക്കുന്നു, ചേമ്പും ചേനയൊക്കെ പുകയത്ത് വെച്ചിരിക്കുന്ന എടുക്കുന്നു, ഇടയ്ക്കൊരു കറി വയ്ക്കുന്നു. അപ്പം ഇങ്ങനെ 12 മാസവും കേരളത്തിൻ്റെ ഒരു ആഹാര രീതി ഈ പാട്ടുപോലെ ഇങ്ങനെ ഉണ്ട്. അപ്പം പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ള, അല്ല വേറൊരു ബദലില്ല, മനുഷ്യന് ആർക്കും ബദലില്ല. മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രകൃതി സജ്ജമായിട്ടുള്ളത്. അതുകൊണ്ട് സജ്ജമായ പ്രകൃതിയിൽ അടങ്ങി ഒതുങ്ങി കഴിയുക എന്നുള്ളതാണ്. മിച്ചമൂല്യം എന്നുള്ള ഒരു സിദ്ധാന്തം കാത്തുരക്ഷിക്കണം. മിച്ചമൂല്യം പ്രകൃതിയുടെ തോർത്തരുത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്, മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിക്കുകയും 200-ൽ മരങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്ത വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ്. ഈ പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം നാളെ വൈകുന്നേരം 6:50 കാർഷിക ജീവനത്തിൽ.
2: അറിയാം ഔഷധ സസ്യങ്ങളെ.
1: ഇന്ന് ഈ പരമ്പരയിൽ ഔഷധ സസ്യമായ കുറുന്തോട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നു കാർഷിക സർവകലാശാലയുടെ ഓടക്കാലിയിലുള്ള സുഗന്ധ തൈല ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ആൻസി ഫ്രാൻസിസ്.
3: ആയുർവേദത്തിൽ വാതപിത്ത രോഗങ്ങൾക്കും രക്തദോഷത്തിനും ഒരു സിദ്ധ ഔഷധമായി ഉപയോഗിക്കുന്ന ഈ ചെടി 180 ആയുർവേദ മരുന്നുകളുടെ ചേരുവയാണ്. വേരുകളാണ് ഇവയുടെ ഉപയോഗഭാഗം. ഇതൊരു ഉഷ്ണമേഖലാ സസ്യമാണ്. മഴയെ ആശ്രയിച്ച് വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിൽ വളരുന്നതിനാലും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതിനാലും കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു ഉത്തമ വിള കൂടെയാണിത്. കേരളത്തിലെ കുറുന്തോട്ടിയുടെ ഉൽപ്പാദന ആവശ്യകത 1000 ടണ്ണോളമാണ്. ഇതിൽ 45% ലഭിക്കുന്നത് വനത്തിൽ നിന്നാണ്. 17% താഴെയാണ് കേരളത്തിൽ കൃഷി ചെയ്ത് കുറുന്തോട്ടി ഉൽപ്പാദിപ്പിക്കുന്നത്. വനസമ്പത്തിൻ്റെ ഉപയോഗം ക്രമേണ കുറഞ്ഞു വരുന്നു എന്നതിനാൽ കൃഷിയിലൂടെയുള്ള ഉൽപ്പാദനം കൂട്ടുന്നതിന് സാധ്യതകൾ ഏറെയാണുള്ളത്. നമ്മുടെ കാലാവസ്ഥയിൽ സുലഭമായതിനാലും വിള ദൈർഘ്യം 1 വർഷത്തിൽ താഴെയായതിനാലും മഴയെ ആശ്രയിച്ച് വളർത്താം എന്നുള്ളതുകൊണ്ടും കേരളത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു ഔഷധ സസ്യ വിള കൂടിയാണ് കുറുന്തോട്ടി. ഇപ്രകാരം കൃഷി ചെയ്യുമ്പോൾ അവയുടെ നല്ല കൃഷിമുറകൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. കുറുന്തോട്ടിയിൽ വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും സിഡ അൽനിഫോളിയ എന്ന ശാസ്ത്രനാമമുള്ള ഡയമണ്ട് ആകൃതിയിൽ ഇളകളുള്ള ചെടികളാണ് നമ്മൾ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഇതാണ് ഔഷധ സസ്യ നിർമ്മാണത്തിന് കേരളത്തിൽ മുഖ്യമായി ഉപയോഗിക്കുന്ന കുറുന്തോട്ടി ഇനം. എല്ലാത്തരം മണ്ണിലും വളരുമെങ്കിലും നീർവാർച്ചയുള്ള മണ്ണാണ് നമ്മൾ കൃഷി ചെയ്യാനായി തിരഞ്ഞെടുക്കേണ്ടത്. കൃഷിസ്ഥലം കുമ്മായമിട്ട് പരുവപ്പെടുത്തി അമ്ലത കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ആഴത്തിൽ കിളച്ച് നിലമൊരുക്കുന്നത് വേരിൻ്റെ വളർച്ചയെ സഹായിക്കും. അടിവളമായി 1 ഏക്കറിന് 4 ടൺ തോതിൽ കാലിവളം നൽകാം. വിത്ത് വഴിയാണ് പ്രജനനം നടത്തുന്നത്. വിത്തുകൾക്ക് സ്വാഭാവിക അങ്കുരണം കുറവായതിനാൽ പരിചരണം നടത്തിയാണ് വിതയ്ക്കേണ്ടത്. തിളച്ച വെള്ളത്തിൽ 1 സെക്കൻഡ് മുക്കി വെച്ച ശേഷം തണുത്ത വെള്ളത്തിൽ 12 മണിക്കൂറോളം കുതിർത്തി വെച്ച് പാകുകയോ അല്ലെങ്കിൽ വിത്ത് മണ്ണിൽ ഉരസിയ ശേഷം പാകുകയോ ചെയ്യാം. ഇപ്രകാരം ചെയ്താൽ 1 ആഴ്ചയ്ക്കുള്ളിൽ വിത്തുകൾ മുളയ്ക്കും. ഇപ്രകാരം തയ്യാറാക്കിയ തൈകളെ 35 മുതൽ 45 ദിവസത്തിന് ശേഷം പറിച്ചു നടാവുന്നതാണ്. ഇങ്ങനെ പറിച്ചു നടുന്ന രീതി കൂടാതെ നേരിട്ട് വിതച്ചും നമുക്ക് കുറുന്തോട്ടി കൃഷി ചെയ്യാം. ഇപ്രകാരം ചെയ്യുമ്പോൾ വിത്തിൻ്റെ 3/2 മണല് ചേർത്ത് വേണം വിതയ്ക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ 1 ഏക്കറിന് വേണ്ട വിത്തിൻ്റെ അളവ് 500 ഗ്രാമോളം വരും. കുറുന്തോട്ടിയുടെ വളർച്ചയ്ക്ക് നല്ല സൂര്യപ്രകാശമുള്ള കൃഷിസ്ഥലമാണ് ആവശ്യം. അതിനാൽ തനി വിളയായി കൃഷി ചെയ്യുന്നതാണ് ഉത്തമം. എന്നാൽ നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന മൂപ്പത്തിയ തെങ്ങിൻ തോപ്പുകളിലും ഇവ ഇടവിളയായി നമുക്ക് കൃഷി ചെയ്യാം. മെയ് ജൂൺ മാസത്തിൽ കാലവർഷ ആരംഭത്തോടുകൂടിയാണ് കൃഷി ഇറക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ജാനുവരി മാസത്തോടുകൂടി നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ലാഭകരമായി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധ സസ്യം കൂടിയാണ് കുറുന്തോട്ടി. മൂപ്പത്തിയ ചെടികൾ വേരോടെ പറിച്ചെടുത്ത് അഗ്രഭാഗം നീക്കി വേരുകളും തണ്ടുഭാഗവും നന്നായി ഉണക്കി കെട്ടുകളാക്കിയിട്ടാണ് വിപണനം ചെയ്യുന്നത്. ഇപ്രകാരം ഉണക്കുമ്പോൾ വേരിലെ ജലാംശം 10% താഴെയായിരിക്കുന്നതാണ് നല്ലത്.
2: അറിയാം ഔഷധ സസ്യങ്ങളെ.

0: ഇന്നത്തെ കാർഷിക ജീവനം പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജയ് ജോയ്. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20:15. ഇപ്പോൾ വിപണി. ഈ മാസം 17-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. വെളിച്ചെണ്ണ, കൊപ്ര, നാളികേരം തുണ്ടില്ലാത്തത്, കാപ്പിക്കുരു, അടയ്ക്ക, റബ്ബർ, മഞ്ഞൾ, കോഴിമുട്ട എന്നിവയുടെ വിലയിൽ വർധനവ്. തേങ്ങ, പിണ്ണാക്ക്, ചുക്ക്, വാട്ടുകപ്പ എന്നിവയുടെ വിലയിൽ കുറവ്. ഏലം, കുരുമുളക്, നേന്ത്രക്കായ, പച്ചക്കപ്പ, കൊക്കോ എന്നിവയുടെ വിലയിൽ ഏറ്റക്കുറച്ചിൽ. കയർ, കശുവണ്ടിപ്പരിപ്പ്, പുൽത്തൈലം, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ മാറ്റമില്ല. അവലോകന വാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച കോട്ടയത്ത് 25,900ഉം 300 രൂപ വർദ്ധിച്ച വടക്കൻ പറവൂർ 24,300ഉം 600 രൂപ വർദ്ധിച്ച കൊച്ചി റെഡി 23,100ഉം 800 രൂപ വർദ്ധിച്ച പാലായിൽ 24,700ഉം 900 രൂപ വർദ്ധിച്ച എറണാകുളത്ത് 23,400ഉം 1,000 രൂപ വർദ്ധിച്ച ചെങ്ങന്നൂരിൽ 25,000ഉം ആലുവയിൽ 24,500 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ തന്നെ വിപണനം തുടർന്നു. കൊപ്ര ക്യൂന്റലിന് 600 രൂപ വർദ്ധിച്ച ആലപ്പുഴ പുകരാശി 14,250ഉം ആലപ്പുഴ തെളിവ് 14,300ഉം വടക്കൻ പറവൂർ 13,900ഉം കൊച്ചിയിൽ 14,500ഉം 1,300 രൂപ വർദ്ധിച്ച എറണാകുളത്ത് 15,400 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. തേങ്ങാപിണ്ണാക്ക് ക്യൂന്റലിന് 100 രൂപ കുറഞ്ഞ എറണാകുളത്ത് 3,800 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. ഏലം കിലോഗ്രാമിന് 100 രൂപ കുറഞ്ഞ തൊടുപുഴ 3,000ഉം 150 രൂപ വർദ്ധിച്ച കട്ടപ്പന 2,850 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ കൊച്ചിയിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കുരുമുളക് ക്വിന്റലിന് 1,000 രൂപ കുറഞ്ഞ നെടുമങ്ങാട് 66,000ഉം 200 രൂപ കുറഞ്ഞ അടൂർ 69,800ഉം 300 രൂപ വർദ്ധിച്ച് കൊച്ചി ഗാർബിൾഡ് 71,900ഉം കൊച്ചി അൺഗാർബിൾഡ് 69,900ഉം 1,000 രൂപ വർദ്ധിച്ച തൊടുപുഴയിൽ 70,000 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. കാപ്പിക്കുരു ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് കോട്ടയത്ത് 38,000 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ കട്ടപ്പനയിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. ചുക്ക് ക്വിന്റലിന് 100 രൂപ കുറഞ്ഞ അടൂരിൽ 28,600 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. അടയ്ക്ക ക്വിന്റലിന് 100 രൂപ വർദ്ധിച്ച് ആലപ്പുഴ 5,600ഉം 500 രൂപ വർദ്ധിച്ച് അടൂരിൽ 5,500 രൂപയ്ക്കും വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. മഞ്ഞൾ ക്വിന്റലിന് 500 രൂപ വർദ്ധിച്ച് കൊച്ചിയിൽ 16,500 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വിലയിൽ മാറ്റമുണ്ടായില്ല. നേന്ത്രക്കായ നാടൻ ക്വിന്റലിന് 4,000 രൂപ മുതൽ 8,400 രൂപ വരെയും നേന്ത്രക്കായ പാണ്ടി ക്വിന്റലിന് 4,000 രൂപ മുതൽ 5,500 രൂപ വരെ നിരക്കിൽ വിവിധ കേന്ദ്രങ്ങളിൽ വിപണനം നടന്നു. വാട്ടുകപ്പ ക്വിന്റലിന് 200 രൂപ കുറഞ്ഞ് കോട്ടയത്തെ 5,900 രൂപയ്ക്ക് വിപണനം നടന്നപ്പോൾ മറ്റു കേന്ദ്രങ്ങളിൽ വില മാറ്റമില്ലാതെ വിപണനം തുടർന്നു. കൊക്കോ ബീൻസ് ക്വിന്റലിന് വില മാറ്റമില്ലാതെ 3,000 രൂപയിൽ വിപണനം തുടർന്നു. കയർ, കശുവണ്ടിപ്പരിപ്പ്, പുൽത്തൈലം, മൈസൂർ പൂവൻ, കൊട്ടപ്പാക്ക് എന്നിവയുടെ വിലയിൽ കാര്യമായ മാറ്റമൊന്നും ദൃശ്യമായില്ല. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഈ മാസം 17-ാം തീയതി അവസാനിച്ച ആഴ്ചയിലെ കമ്പോള മൊത്ത വ്യാപാര

വില നിലവാര അവലോകനം തയ്യാറാക്കിയത് തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം. സമയം 7:24:43. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്തമാസം 13 വരെ സമ്മേളനം തുടരും. നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗം ആരംഭിച്ചയുടൻ യോഗത്തിൽ പങ്കെടുത്ത NCPI അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് പ്രതീകാത്മകമായി ഇറങ്ങിപ്പോയി. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു.
1: There are various demands by various political parties for discussion. We have said that let parliament function smoothly. Exactly what are the issues to be discussed? That has to be decided in the business advisory committee. Government will definitely take the steps whatever is necessary, but we can't force each other.
0: സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ടാൻസാനിയയിലെ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കുനേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ് സിറ്റിയിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ജോർദനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇറാനിൽ ഇന്ന് പുലർച്ചെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് ഇറാൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്.

0: വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യസമരസേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതം രാജ്യത്തെ ഓരോ തലമുറയ്ക്കും പ്രചോദനം നൽകുന്നതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സിന്ധുവിന്റെ വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശപോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന 4-ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് വാഴ്ത്തപ്പെടുന്ന 19-കാരൻ ലമീൻ യമാലാണ് സ്പാനിഷ് നിരയിലെ ശ്രദ്ധാകേന്ദ്രം. അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3-ാം സ്ഥാനം സ്വന്തമാക്കി. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളി ശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
0: ലിത്വാനിയയിൽ നടന്ന 37-ാമത് അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് 4 മെഡലുകൾ, 1 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവീസ് ആരംഭിക്കുക. നിലവിൽ 17 നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് 1-ലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ 1 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.

0: പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിനുവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7:35. 28 സെക്കൻഡ്.

0: FM evening.
1: പ്രിയ ശ്രോതാക്കളെ, വൈവിധ്യമാർന്ന നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി ഇന്നത്തെ എഫ് എം ഈവനിങ് ആരംഭിക്കുന്നു. കൊച്ചി എഫ് എമ്മിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹാദരവോടെ സ്വാഗതം എഫ് എം ഈവനിങ്ങിലേക്ക്.

0: എഫ് എം ഇവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: ഇഷ്ടവിഷയം പഠിക്കാൻ ഇവിടെ അവസരം ലഭിക്കാത്തതിനാലാണ് പലരും വിദേശ പഠനത്തിനൊരുങ്ങുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട പഠന നിലവാരവും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പലപ്പോഴും പഠനത്തോടൊപ്പം ജോലിയും പിന്നീട് വിദേശത്ത് തന്നെ തുടരലുമാണ് അവരുടെ സ്വപ്നം. വലിയ വായ്പകളെടുത്ത് വിദേശത്ത് പഠിക്കാൻ പോകുന്ന ഇവരുടെ പ്രതീക്ഷകൾ പലപ്പോഴും അസ്ഥാനത്താകുന്നു. വിദേശത്ത് വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെടുന്നു എന്നു മാത്രമല്ല, പഠനശേഷം അവിടെ ഒരു ജോലി എന്നത് ഇന്ന് കിട്ടാക്കനിയാകുന്നു. അതിലും ഹൃദയഭേദകമാണ് പഠിക്കാൻ പോയ വ്യക്തിയുടെ മൃതശരീരം തിരിച്ചുവരിക എന്നുള്ളത്. വിദേശ പഠനത്തിന് മുതിരുമ്പോൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സമകാലികം ഇന്ന് ചർച്ച ചെയ്യുന്നത്.
3: നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി പെൺകുട്ടി ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചിട്ട് ഒരു മലയാളി ആൺകുട്ടിയാൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള അതീവ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ ഈ അടുത്തിടെ കേട്ടു.
2: സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ.
3: ആദ്യം ഇവർ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നത, തർക്കം, അതൊക്കെ ഫിസിക്കലായിട്ടുള്ള ഒരു അറ്റാക്കിൽ കലാശിക്കുകയായിരുന്നു എന്നൊക്കെയാണ് കേട്ടിരുന്നത് എങ്കിൽ, പിന്നീട് നമ്മൾ അതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ കേട്ടപ്പോൾ അത് കുറച്ചുകൂടി ഞെട്ടിക്കുന്നതാണ്. മതപരിവർത്തനത്തിനുള്ള ദീർഘകാലത്തെ ശ്രമമുണ്ടായിരുന്നുവെന്നും അതിന് വഴങ്ങാത്തത് കൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഈ പെൺകുട്ടി തുടർച്ചയായിട്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു എന്നൊക്കെയുമാണ് ഈ പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. ദീർഘകാലമായിട്ട് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ റീപോസ്റ്റ്മോർട്ടത്തിൽ തെളിവുകളുണ്ട് എന്നാണ് നമ്മൾ പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് മരണകാരണമായിരിക്കുന്ന ആ ഒരു പരിക്ക് മാത്രമല്ല, അതല്ലാത്ത മറ്റ് പരിക്കുകളും ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതിന്റെ അന്വേഷണവും കാര്യങ്ങളും എല്ലാം അതിന്റെ മുറ പോലെ നടക്കട്ടെ, അതിൽ ആ പെൺകുട്ടിക്ക് അതിന്റെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ. പക്ഷേ ഇത് ഉയർത്തുന്ന മറ്റ് ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടിയുണ്ട്. അതെനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള ചില ആശങ്കകളാണ്. പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, അതിൽ തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ആയിരക്കണക്കിന് മലയാളികളാണ് പല വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. റഷ്യയിൽ പോകുന്നവരുണ്ട്, ഇപ്പോൾ ഇതേപോലെ ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നവരുണ്ട്, കസാഖ്സ്ഥാനിൽ പോകുന്നവരുണ്ട്, ജോർജിയയിൽ, ഫിലിപ്പീൻസിൽ ഒക്കെ പോകുന്ന ആൾക്കാർ നിരവധിയുണ്ട്. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ ലഭിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു ചർച്ചയും നമ്മുടെ നാട്ടിൽ നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവിടെ വിദ്യാർത്ഥികൾക്ക് മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്നോ, അതല്ല എങ്കിൽ അവിടെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ, ഇനി ഹോസ്റ്റലിൽ നിന്നോ, അവർ താമസിക്കുന്ന മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ, ആ ലൊക്കാലിറ്റിയിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാൽ, പീഡനങ്ങളുണ്ടായാൽ അതിൽ ഇടപെടാനായിട്ട് ഇവർക്ക് ചോദ്യം

0: ചോദിക്കാനും പറയാനുമായിട്ടൊക്കെ അവിടെ ആരാണുള്ളത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എത്രത്തോളം ഒരു ഗാർഡിയൻഷിപ്പ് ഈ സർവകലാശാലകളോ അല്ലെങ്കിൽ അവരുടെ ഹോസ്റ്റലുകളോ ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്, അവരെത്രത്തോളം കാര്യമായിട്ട് ഇവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. ഒപ്പം നമുക്ക് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ എംബസി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ചറിയാം. എംബസിക്ക് ഇങ്ങനെ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ എത്രത്തോളം ഒരു സൂപ്പർവിഷൻ സംവിധാനമുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അടിയന്തര സഹായം ലഭിക്കുന്ന മറ്റു തരത്തിലുള്ള എന്തൊക്കെ സംവിധാനങ്ങളുണ്ട്, അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കുട്ടികളൊക്കെ തന്നെ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം സുരക്ഷിതമായിട്ട് നമുക്ക് ആ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാം, അവിടെയുള്ള ഭൗതിക സാഹചര്യങ്ങളിൽ എത്രത്തോളം ഗ്യാരണ്ടി നമുക്ക് ഉറപ്പുവരുത്താം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതിന്റെ ശ്രമങ്ങൾ ഉണ്ടാകണം. ഒപ്പം വിദേശത്തേക്കുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്ന നിരവധി ഏജൻസികളുണ്ട്. അപ്പോൾ അത്തരം ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ പ്രൊട്ടക്ഷൻ, സെക്യൂരിറ്റി, അവർക്ക് കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുന്ന രീതിയിലത്തേക്കുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ചെക്ക് പോയിന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന ആൾക്കാരുടെ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കുറെ മാറ്റങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാരുടെ കാര്യത്തിലൊക്കെ തന്നെ ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഈ കുട്ടികൾക്കുണ്ടാകണം, ആ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുണ്ടാകണം, അവരെ ആ സ്ഥലത്തേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന അതിന് സഹായിക്കുന്ന ഏജൻസികൾക്കുണ്ടാകണം, അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, അവിടുത്തെ ഹോസ്റ്റൽ സംവിധാനത്തിന് ഒക്കെ ഉണ്ടാകുന്ന രീതിയിലത്തേക്ക് അത്തരത്തിലുള്ള കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ ഒരു കേസ് അന്വേഷണം സഹായിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കുട്ടിയുടെയും ജീവിതം ഈ രീതിയിലത്തേക്ക് അകാലത്തിൽ പൊലിഞ്ഞു പോകേണ്ടതല്ല.
1: കരിയർ വിദഗ്ധൻ സജിത് തോമസ്.
2: വിദേശ ഉപരിപഠനം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ യുവതലമുറ വളരെയധികം സീരിയസ് ആയി കാണുന്ന ഒരു കാര്യമാണ്. അവരെ ജീവിതത്തിൽ വിദേശത്ത് പോയി പഠിക്കുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നമുക്കൊരു അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കാനും അതുപോലെ തന്നെ നമ്മുടെ നിലവാരം ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്താനും ഒക്കെ സാധിക്കും. എന്നാൽ വ്യക്തമായ ധാരണകളില്ലാതെ വിദേശ വിദ്യാഭ്യാസത്തിന് പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം നമുക്ക് ലഭിക്കണമെന്നില്ല. പലപ്പോഴും വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികൾ അവരുടെ ഭാഗത്തുനിന്ന് അതിനെപ്പറ്റി വ്യക്തമായി ചിന്തിച്ച് ഏത് കോഴ്സ് എന്ത് ഏത് രാജ്യത്ത് പഠിക്കണം, അത് എന്റെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് അതുകൊണ്ട് ഗുണം വരുത്തുന്നത് എന്നുള്ള പ്ലാനുകൾ അവർ പലപ്പോഴും ചെയ്യാറില്ല. വിദേശ വിദ്യാഭ്യാസത്തിന് അഡ്മിഷൻ സഹായിക്കുന്ന ഏജന്റുകൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് പോകുമ്പോഴാണ് പരാജയങ്ങൾ സംഭവിക്കുന്നത്. ഇന്ന് ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ സ്കോളർഷിപ്പുകളിലൂടെ പഠന മികവുള്ള വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ ജോലിയും അതേസമയം വിദേശ വിദ്യാഭ്യാസവും നേടുകയും അതിലൂടെ നല്ലൊരു തൊഴിലും അതുപോലെ തന്നെ വ്യക്തി ജീവിതവും അവർക്ക് കെട്ടിപ്പടുക്കുവാൻ സാധിക്കും. പക്ഷെ അതിന് ചില കാര്യങ്ങൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊന്നാമതായി നല്ല വിദ്യാഭ്യാസം വേണം, നല്ല പഠന മികവ് വേണം, നല്ല മാർക്ക് ഉണ്ടെങ്കിലേ നല്ല യൂണിവേഴ്സിറ്റികൾ ലഭിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിലും നല്ല യൂണിവേഴ്സിറ്റികൾ പോലെ തന്നെ വിദേശത്തും നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ഒരു നല്ല യൂണിവേഴ്സിറ്റിനെ എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം? നമ്മുടെ നാട്ടില് ഇപ്പം നാക്കിന്റെ ഒക്കെ അക്രഡേഷൻ പോലെ വിദേശ രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ റാങ്കിങ്ങുകൾ ഉണ്ട്. അതിൽ QS ടോപ്പ് യൂണിവേഴ്സിറ്റി റാങ്കിങ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി റാങ്കിങ്, എക്കണോമിസ്റ്റിന്റെ റാങ്കിങ്, അതുപോലെ ഇങ്ങനത്തെ റാങ്കുകൾ നോക്കിക്കഴിയുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു 100 യൂണിവേഴ്സിറ്റികളിലാണെങ്കിൽ ഏറ്റവും മികച്ചതും അറ്റ്ലീസ്റ്റ് ഒരു 150 യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണത്തിലാണ് നമ്മൾ പ്രവേശനം നേടുന്നതെങ്കിൽ അതിന് നല്ല മികവുണ്ട്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും മികച്ച തൊഴിൽ സാഹചര്യങ്ങൾ നൽകുമെന്നുള്ളതാണ്. പിന്നെ വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന വിദ്യാർത്ഥികളെ പലപ്പോഴും ഏജന്റുകൾ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഒരു കോഴ്സിന് പോയാൽ ആ കോഴ്സിന്റെ പാതി ഫീസ് മാത്രം അടച്ചാൽ മതി, ബാക്കി ജോലി ചെയ്ത് നേടാം എന്നുള്ളതാണ്. അങ്ങനെ ജോലി ചെയ്ത് നേടാൻ ഈ കോഴ്സുകളിൽ നമുക്ക് സാധിക്കുകയില്ല. കാരണം ഫീസും ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളവും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവിടുത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ താമസിക്കാനുള്ള ചെലവും ഭക്ഷണത്തിനുള്ള ചെലവത്തിന് അപ്പുറമായി നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈമിലൂടെ പൈസ ലഭിക്കുകയില്ല. കൂടുതൽ പൈസ നമ്മൾ ചെലവാക്കാൻ അല്ലെങ്കിൽ നേടാൻ ഒന്നുകിൽ പഠനത്തിൽ നിന്ന് മാറി ഈ പാർട്ട് ടൈം എന്നുള്ളതിനെ പഠനത്തിന്റെ സമയവും കൂടെ ചെലവഴിച്ച് ജോലി ചെയ്താലേ അങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ ജോലി അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന എക്സ്പോഷർ കിട്ടാത്തതിന് രണ്ട് കാരണമുണ്ട്. ഒന്നാമതായി നമുക്ക് നല്ല യൂണിവേഴ്സിറ്റികൾ പഠിക്കുകയും ആ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റികളുടെ മെയിൻ ക്യാമ്പസുകളിൽ പഠിക്കാം. പല യൂണിവേഴ്സിറ്റികൾക്കും പല പല ക്യാമ്പസുകളുണ്ട്. ഇതിന്റെ മെയിൻ ക്യാമ്പസ് ആണോ എന്നുള്ളതെല്ലാം വിശകലനം ചെയ്യണം. വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് അവസാന നിമിഷം ചെയ്യേണ്ട ഒരു തീരുമാനമല്ല. ഒന്ന് രണ്ട് വർഷം ശരിക്കും ഇരുന്ന് ആലോചിച്ച് സ്ഥാപനങ്ങളെ പറ്റി മനസ്സിലാക്കി അവരവർക്കും താല്പര്യം തോന്നുന്ന കോഴ്സുകൾ, ലോകത്തെ ഏറ്റവും മികച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ അഡ്മിഷൻ പ്രോസസ് എങ്ങനെയാണ്. പല രാജ്യങ്ങളുടെ അഡ്മിഷൻ ഒരു വർഷം മുമ്പ്

0: ഏജൻസികളിലൂടെ അല്ലാതെയും എല്ലാ കോളേജുകളിലും എല്ലാ യൂണിവേഴ്സിറ്റികളിലും നേരിട്ട് അഡ്മിഷൻ ലഭിക്കാൻ പറ്റും. ഇതിലെ പ്രത്യേകത, മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലോകോത്തര നിലവാരത്തിലുള്ള പലതിനും ഏജന്റുകളെ ഉപയോഗിച്ചല്ല നേരിട്ടാണ് അഡ്മിഷൻ നേടുന്നത്. നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടി വ്യക്തമായ ദിശാബോധത്തോടുകൂടി പോയാൽ നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും. തിരിച്ച് ഇന്ത്യയിൽ വന്നാലും അതിന് വിലയുണ്ടാകും എന്ന് ഓർത്തിരിക്കും.
1: ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികല ടീച്ചർ.
2: ഭൂഗോളം കയ്യിൽ ഒതുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വാർത്താവിനിമയ സൗകര്യങ്ങളും യാത്രാ സൗകര്യങ്ങളും വർദ്ധിച്ച ഈ കാലത്ത് നമുക്ക് പുറത്തു പോയി പഠിക്കരുത് എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ പുറത്തു പോയി പഠിക്കുക എന്നത് വെറും ഒരു ഭ്രമം മാത്രമായി മാറുന്നുണ്ടോ ഇക്കാലത്ത് എന്ന് ന്യായമായും സംശയിക്കാം. കാരണം പല രക്ഷിതാക്കളുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ അവരിൽ എന്താകണം എന്നൊരു മോഹം ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പുറത്തുപോയി പഠിക്കണം എന്നതിന് അവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു. അതൊരു പക്ഷേ രക്ഷിതാക്കളിൽ നിന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിട്ടോ അതും അല്ലെങ്കിൽ ഒരാൾ അന്തസ്സിന്റെ പ്രശ്നമായിട്ടോ കുട്ടികൾ എടുക്കുന്നു, അതുപോലെ തന്നെ രക്ഷിതാക്കളും എടുക്കുന്നു. യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് ഏറ്റവും പൊന്തുന്ന കോഴ്സുകളാണോ ചെയ്യുന്നത്, സാമ്പത്തികമായിട്ടാകാം അല്ലെങ്കിൽ അതിന്റെ ആ കോഴ്സിന്റെ പഠനത്തെ ഉൾക്കൊള്ളാനുള്ള ബൗദ്ധിക നിലവാരമാകാം, ഇതൊക്കെ അന്വേഷിക്കാതെ തന്നെ ഇത്തരം കോഴ്സുകൾക്കായി പോകുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അങ്ങനെ പോകുന്ന വലിയൊരു ശതമാനം കുട്ടികളും പല സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നതും സത്യമാണ്. പിന്നെ അവർ തന്നെ അവരുടെ താല്പര്യപ്രകാരം പോകുന്നതായതുകൊണ്ടും മാത്രമല്ല നാട്ടിലെറിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ചില മറ്റുള്ളവരുടെ സംസാരത്തിൽ അത് കടന്നു വരുമെന്നൊക്കെ ഉള്ളത് കൊണ്ട് മാത്രം ആ ബുദ്ധിമുട്ടുകൾ പലതും കുട്ടികൾ മൂടിവെക്കുകയാണ്. ആ ബുദ്ധിമുട്ടിന്റെ ബാക്കിയാണ് ആത്മഹത്യകളാകാം, കൊലപാതകങ്ങളാകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല വിഷയങ്ങൾ. ഇതിലെ ഇത്തരത്തിൽ കോഴ്സുകൾക്ക് പോകുന്ന എല്ലാ കുട്ടികളും കോഴ്സ് പൂർത്തിയാക്കുകയോ ഭാരതത്തിലെ നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള യോഗ്യതകൾ നേടുകയോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ വലിയ തരത്തിലൊരു പഠനം നടത്തേണ്ടത് ആവശ്യമാണ്. ഒന്ന് പോകുന്ന കുട്ടികൾ അവരതിനു ശേഷം എത്ര കുട്ടികൾ ആ രംഗത്ത് ഇന്ന് തൊഴിലുമായി മുന്നോട്ട് പോകുന്നുണ്ട്, അതിൽ വിദഗ്ധരായി മാറാൻ സാധിച്ചിട്ടുണ്ട്, അതോ വെറുതെ ധനനഷ്ടവും സമയനഷ്ടവും ഇത്തരത്തിലെ കുടുംബത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മാത്രമായിട്ട് മാറിയിട്ടുണ്ടോ, ഇത്തരത്തിലുള്ളൊരു പഠനം നടത്തണം. അതുപോലെ തന്നെ നമുക്ക് ഡിമാൻഡ് സപ്ലൈ, ആ ഡിമാൻഡിനനുസരിച്ചുള്ള കോഴ്സുകൾ തിരഞ്ഞാണോ കുട്ടികൾ പോകുന്നത്, ഇതിനെയൊക്കെ പറ്റി ഒരു വലിയ പഠനം നടത്തുകയും സർക്കാർ തലത്തിൽ തന്നെ ബോധവൽക്കരണം നടത്തിയൊക്കെ വേണം. സമീപകാലത്ത് നടന്ന പല സംഭവങ്ങളും വളരെ ഗൗരവമായി ഈ വിഷയം കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നതിലേക്കാണ് നമ്മളെയൊക്കെ തന്നെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. കാരണം എന്താണ് അവിടെ എന്നറിയാത്ത വിധത്തിലൂടെ പരസ്യം കൊടുക്കുന്നു, ഇത് യാതൊരു കൈയും കണക്കുമില്ലാതെ കുട്ടികളെ കൊണ്ടുപോകുന്നു, അവരതിലൂടെ പണം ഉണ്ടാക്കുന്നു. ഈ ഏജൻസികൾ എത്രമാത്രം സത്യസന്ധമായാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവർ പറയുന്ന വാഗ്ദാനം ചെയ്യുന്ന സൗകര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ആലപ്പുഴയിൽ കൊല ചെയ്യപ്പെട്ട സവരയുടെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരേ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നു എന്നതാണ്. ഈ പറഞ്ഞ ഏജൻസികൾ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ടോ? അവിടെ ചെന്ന് വിട്ടു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ വീട്ടിൽ പറയാൻ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ വാഗ്ദാനം ചെയ്യുന്ന ഇവിടുത്തെ ഏജൻസികൾ പരസ്യം ചെയ്യുന്ന കാര്യങ്ങൾ വാസ്തവമാണോ എന്നറിയണം. ഈ ഏജന്റുകൾ നാട്ടിലെ പല ഏജന്റുകളും വെറും സബ് ഏജന്റുകളോ സബ് ഏജന്റുകളുടെ ഏജന്റുകളോ ആണ്. അപ്പോ ഇത് വലിയൊരു വിഷയം തന്നെയാണ്. നമുക്ക് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഇതിൽ കടന്നു വരുന്നതിന് അപ്പുറത്തേക്ക് ഇത് വലിയ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന, അവരുടെ വൈകാരികമായ ഒരു ഗതികേടിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്ന, അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന, അവരുടെ ഈ ഒരു ഭ്രമത്തെ അവർക്ക് തന്നെ ദോഷമായി മാറുന്ന വിധത്തിലേക്കൊക്കെ മാറുമ്പോൾ ഇത് നോക്കേണ്ട ആളുകൾ ഇത് കണ്ണടയ്ക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. ഇപ്പോ കേരളത്തിലെ പല കോളേജുകളും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിലെ പല ഉത്തരവാദികളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കേമന്മാരാണ് ഇത് തെളിയിക്കാൻ വേണ്ടി അവകാശവാദം പറയുന്നവരും അല്ലെങ്കിൽ തങ്ങളുടെ കീഴിൽ തങ്ങളുടെ അടിമകളാക്കി പല കോളേജുകളെയും മാറ്റുകയും ചെയ്യുന്നവര്, അവരൊക്കെയാണ് ഈ കുട്ടികളെ ഇത്തരം ഒരു ഗതികെട്ട അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നത്.
1: കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ അച്യുത് ശങ്കർ.
3: സമൂഹത്തിലെ മറ്റെല്ലാ പ്രതിഭാസങ്ങളെയും പോലെ ഇതിന് എന്തെങ്കിലും ഒരു കാരണം മാത്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് പല കാരണങ്ങളുടെ സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമ്മൾ അതിനെ വളരെ വിശദമായി ശാസ്ത്രീയമായ അപഗ്രഥനത്തിനൊക്കെ പുറമെ, വസ്തുതകളൊക്കെ ഉപയോഗിച്ചുള്ള അപഗ്രഥത്തിന് പുറമെ, എനിക്ക് ആദ്യം പറയാനുള്ളത് ചെറുപ്പക്കാരിൽ ഒരു വലിയ വിഭാഗം എന്ത് ചെയ്യുന്നുവോ അത് ബാക്കിയുള്ളവർക്ക് അത് ചെയ്യാൻ നിർബന്ധിതരാകുന്ന ഒരു രീതി, അവരുടെ ആ തലമുറയുടെ രീതിയായിട്ട് മാറുന്ന ഒരു പ്രതിഭാസം ഉണ്ട്. നമ്മൾ അതിനെ ഒറ്റവാക്കി ട്രെൻഡ് എന്ന് പറയാം. വിദേശത്ത് പോയ ഒരു കുട്ടി അവിടെ ചെന്ന് ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിന്റെ താഴെ വന്ന് മറ്റുള്ളവര് അവരെ അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റ് വിദ്യാർത്ഥികൾക്ക് ഇതൊരു മഹത്തരമായിട്ടുള്ള ലക്ഷ്യമാണെന്ന് തോന്നുകയും അത് വേറെ ആരും അത് പ്രത്യേകം പറഞ്ഞു കൊടുക്കാതെ തന്നെ അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ടാവുകയും അവർ അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ട്രെൻഡിന്റെ എഫക്ട്. സുപ്രധാനമായ ഒരു അക്കാഡമിക് വിഷയത്തിലോട്ട് കടന്നാൽ നമ്മുടെ കലാലയങ്ങളിലും അല്ലെങ്കിൽ സർവകലാശാല ക്യാമ്പസുകളും വിദേശ സർവകലാശാല ക്യാമ്പസുകൾക്ക് ഒപ്പം നിൽക്കാൻ ഒക്കുന്നവയാണോ എന്ന് ചോദിച്ചാൽ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. അതിനൊരു ഒറ്റ ഉത്തരം പറയാനായിട്ട് സാധിക്കില്ല. പകരം ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം. ഞാൻ ലോകത്തെ ഒരുപാട് സർവകലാശാലകളിൽ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കൊറിയയിലും ജപ്പാനിലും മലേഷ്യയിലും ഒക്കെ മറ്റ് പല സ്ഥലങ്ങളിലെ ചൈന ഉൾപ്പെടെ സ്ഥലങ്ങളിലെ സർവകലാശാല

0: സർവകലാശാലകൾ സന്ദർശിച്ച് കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സർവകലാശാലകളുടെ അധ്യാപകരുടെ മികവ് നമ്മുടെ അധ്യാപകരുടെ മികവിനേക്കാൾ വളരെ മുന്നേറ്റം എന്ന് പറയാൻ സാധിക്കില്ല. പകരം ഞാൻ പറയുന്നു, അവിടുത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് അവരുടെ മികവിനെ കൂടുതൽ പുറത്തെടുക്കാനും പ്രയോഗത്തിൽ വരുത്താനും സാധിക്കും. നമ്മുടെ ഇവിടെ അതിനുള്ളൊരു എക്കോ സിസ്റ്റം നമ്മൾ പറയുമല്ലോ, അതിനുള്ള ഒരു പരിതസ്ഥിതി നമ്മുടെ ഇവിടെ ഇനിയും ഉണ്ടാകേണ്ടിയിരിക്കും. ക്യാമ്പസുകളിലെ അക്കാഡമിക്സിന് ഏറ്റവും ഒന്നാം സ്ഥാനം ലഭിക്കുന്ന ഒരു പരിസ്ഥിതി നമ്മുടെ ക്യാമ്പസുകളിലുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയുന്നു. അവയെ വിമർശിച്ചു പറയുകയല്ല, പകരം അവയെ ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ്. കാരണം ഇതിനേക്കാൾ മികച്ച ഒരു പരിസ്ഥിതി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവരതിലേക്ക് തിരിയണം. അതുപോലെ നമ്മുടെ അധ്യാപകർ, ഏറ്റവും മികവുറ്റ അധ്യാപകർ നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും ഉണ്ട്. പക്ഷെ അവരുടെ ആ മികവ് മുഴുവൻ പുറത്തു വന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ വിമർശനാത്മകമായിട്ട് പറയും, വന്നില്ല എന്ന് പറയും. പിന്നെ ക്യാമ്പസുകൾക്കകത്ത് നിലനിൽക്കുന്ന ചില ക്യാമ്പസുകളിൽ നിലനിൽക്കുന്ന ഭീതിയുടെ അന്തരീക്ഷം, നമുക്കറിയാം പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ നിലനിന്നിരുന്ന ഭീതിയുടെ അന്തരീക്ഷം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറി കുട്ടികൾക്ക് ആഹ്ലാദകരമായിട്ടും അഭിമാനത്തോടെയും ജീവിക്കാനും പ്രവർത്തിക്കാനും പഠിക്കാനും ആഹ്ലാദിക്കാനും പാടാനും ആടാനും കളിക്കാനും എല്ലാമുള്ള ഇടമാകുമ്പോൾ ഇവിടെ നിൽക്കാതിരിക്കാനുള്ള ഒരു കാര്യവും ഞാൻ കാണുന്നില്ല. ഇനി ഒന്നുകൂടിയുണ്ട് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു അമേരിക്കയിലെ ക്യാമ്പസിൽ ചെന്നാൽ അവിടെ 100 or 100 രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് തന്നെ ഒരു വിദ്യാഭ്യാസത്തിന്റെ മികവിന്റെ വലിയൊരു ലക്ഷ്യമാണ്. അതിനെ നമ്മൾ ആധുനിക കാലത്ത് സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റി, വിദ്യാർത്ഥി വൈവിധ്യം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ക്യാമ്പസുകളിൽ തുലവും കുറവാണ്. അത് അധ്യാപകരുടെ വിദ്യാർത്ഥികളുടെ ഒന്നും കുഴപ്പമല്ല, പക്ഷെ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നമ്മൾ അവിടെ വൈവിധ്യം ഉണ്ടാക്കണം എന്നുള്ളതാണ്. കേരള സർക്കാർ ക്യാമ്പസ് ഡൈവേഴ്സിറ്റി മിഷൻ എന്ന് പറഞ്ഞൊരു പദ്ധതി ഇതിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളേക്ക് ഇവിടെ കൊണ്ടുവരാനും വിദേശത്ത് നിന്ന് കൊണ്ടുവരാനും നമ്മുടെ ക്യാമ്പസ് ഡൈവേഴ്സിറ്റി കൂടെ വർദ്ധിക്കുകയും വിദേശത്ത് പോകാതെ തന്നെ വിദേശികൾ നമ്മുടെ ക്യാമ്പസിൽ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കുറച്ചും കൂടെ ആഹ്ലാദകരവും വൈവിധ്യമുള്ള അനുഭവങ്ങളുമുള്ള ക്യാമ്പസ് ആയിട്ട് മാറും. അപ്പൊ ഇതെല്ലാം ക്രമേണ ചെയ്യുമ്പോൾ എല്ലാവരും, അധ്യാപകരും വിദ്യാർത്ഥികളും സമൂഹവും സർക്കാരും എല്ലാം ഒത്തു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
1: നമ്മുടെ യുവതലമുറയുടെ പഠന സ്വപ്നങ്ങൾക്ക് രാജ്യങ്ങളുടെ അതിർത്തികൾ തടസ്സമാകേണ്ടതില്ല. എന്നാൽ മറ്റൊരു രാജ്യത്തെത്തുമ്പോൾ അവരുടെ നിയമങ്ങളും അവിടുത്തെ ചുറ്റുപാടുകളുമെല്ലാം അറിഞ്ഞു പെരുമാറാൻ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. പഠന നിലവാരത്തെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും യാഥാർത്ഥ്യ ബോധമുണ്ടാകണം. വലിയ വായ്പകൾ ബാധ്യതകളാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണേണ്ടതുമുണ്ട്. അതോടൊപ്പം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന പലവിധ സാംസ്കാരിക അധിനിവേശത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. ഇവയെല്ലാം കുറിച്ച് വലിയ ജാഗ്രത രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉണ്ടാകേണ്ടതുമുണ്ട്.
2: നിർവഹണം MV ശശികുമാർ, സഹകരണം റെനീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: Let's play football.
2: FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 ഇനി ഫുട്ബോൾ ലോകത്തെ രാജാക്കന്മാരെ കിരീടം വെച്ച് വാഴിക്കാനുള്ള സുദിനം. നിലവിലെ ലോക ചാമ്പ്യന്മാരും യൂറോപ്പിലെ ചാമ്പ്യന്മാരും വേൾഡ് കപ്പ് ഫൈനലിന്റെ ചരിത്രത്തിൽ മുഖാമുഖം ആദ്യമായി എത്തുന്നു. അവസാന നിമിഷങ്ങളിലെ അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ നോക്കൌട്ട് സ്റ്റേജിലൂടെ ആരാധകരെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി ലിയോണൽ മെസ്സി എന്ന മാന്ത്രികന്റെ നേതൃത്വത്തിൽ മുന്നോട്ടു പോകുന്ന അർജന്റീന എതിരിടുന്നു. ഈ ലോകകപ്പിൽ ഒരേ ഗോള് മാത്രം വഴങ്ങി. അറ്റാക്കിംഗിലായിക്കോട്ടെ, ഡിഫൻസിലായിക്കോട്ടെ, മിഡ്ഫീൽഡ് കൺട്രോളിലാകട്ടെ, എല്ലാത്തിലും ഡോമിനൻസ് നൽകാനായി ഒന്നിനൊന്ന് മികച്ച താരനിരയുമായി ഒപ്പം ടീനേജ് സെൻസേഷൻ യാമിൻ യമാലും ചേരുന്ന ടോട്ടൽ ഫുട്ബോളിന്റെ മനോഹാരിതയാൽ ഏതൊരു ടീമിനെയും നിലംപരിശാക്കാൻ തയ്യാറെടുത്തു വരുന്ന സ്പെയിനുമായി ജൂലൈ 20 പുലർച്ചെ 12:30 ഫിഫ വേൾഡ് കപ്പിന്റെ ബ്ലോക്ക് ബസ്റ്റർ കലാശപ്പോര് അർജന്റീന വേഴ്സസ് സ്പെയിൻ 20 July 12.

0: സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. എഫ് എം ഈവനിംഗ് തുടരുന്നു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും
2: ദിവസങ്ങൾ കൊഴിഞ്ഞു വീണു. ഒരു ദിവസം ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ചെറിയൊരു പാലവൃക്ഷമുണ്ട്. അതിന്റെ തടിയിൽ ചാരി അമതനിരുന്നു. നേരം സന്ധ്യയായി കഴിഞ്ഞിരുന്നു. അകലെ നിന്നും ഒരു തേക്കുപാട്ട് അമതൻ കേട്ടു. പണനാർ ഉണ്ടാക്കിയതാണ് ആ പാട്ട്. ഗ്രാമത്തിലെ അധകൃതരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ഗാനം. അമതൻ കാതോർത്തു. സായം സന്ധ്യ പടിഞ്ഞാറൻ ചക്രവാളത്തെ പുതപ്പണിയിച്ചിരിക്കുന്നു. ചെമന്നു തുടുത്ത പുതപ്പ്, അതിനപ്പുറം പീലികൾ നിവർത്തിച്ചാഞ്ചാടുന്ന തെങ്ങിൻ തലപ്പുകൾ.

0: തുരന്നെടുത്തേ, ഒച്ചയടഞ്ഞേ ഞങ്ങളുടെ തൊണ്ട തുരന്നെടുത്തേ. ചെറുമൻ്റെ ഒച്ച അടഞ്ഞിരിക്കുന്നു, പുലയൻ്റെ ഒച്ച അടഞ്ഞിരിക്കുന്നു, പറയൻ്റെ ഒച്ച അടഞ്ഞിരിക്കുന്നു. ഈ ചങ്കടപ്പ് എന്താണൊന്ന് മാറിക്കിട്ടാൻ പോണത്? ഒരു നിമിഷം അമ്മതൻ ചിരിച്ചു, കണ്ണടച്ചു, പെട്ടെന്ന് തുറന്നു. ഒരു പറ്റം ആളുകൾ ഇതാ തന്നെ വളയുന്നു, മണ്ണിൽ മലർത്തിക്കിടത്തുന്നു. നിമിഷങ്ങൾക്കകം കഠാരികൾ അതാ നെഞ്ചിലമരുന്നു, ചോര പുറത്തേക്ക് ചീറ്റി. അമ്മതൻ്റെ ചുറ്റും ചോര തളം കെട്ടിക്കിടന്നു. അക്രമികൾ ഓടി. താഴെ നിശ്ചലമായി കിടക്കുന്ന അമ്മതൻ്റെ ശരീരത്തിലേക്ക് നോക്കി പാലമരക്കൊമ്പിൽ കൂടുകൂട്ടിയിരുന്ന കിളികൾ ശബ്ദിച്ചു. പാക്കനാരെ, കരയരുത്, അമ്മതൻ മരിച്ചിട്ടില്ല, ഒരിക്കലും അവൻ മരിക്കില്ല. തലമുറകളിലൂടെ അവൻ ജീവിക്കും. തേയി, എന്തിനാ കരയണത്? പാണനാരെ, ഉടുക്കുകൊട്ടിപ്പാടൂ, അമ്മതനെക്കുറിച്ചൊരു പാട്ടുണ്ടാക്കി പാടൂ. അവൻ ജീവിച്ചത് മനുഷ്യനു വേണ്ടിയാണ്, അതുകൊണ്ട് തന്നെ അമ്മതന് മരണമില്ല. നാറാണത്തിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. അദ്ദേഹം അമ്മതൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം സൂക്ഷിച്ചു നോക്കി. പടുതലേ, നമ്മുടെ അമ്മതൻ പോയി അല്ലേ? അർത്ഥബോധാവസ്ഥയിൽ നിൽക്കുകയായിരുന്ന പടുതലയോട് നാറാണത്ത് ചോദിച്ചു. അവർ പരസ്പരം നോക്കി. പെട്ടെന്ന് നാറാണത്ത് പൊട്ടിക്കരഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി പൊട്ടിക്കരയുന്ന മനുഷ്യൻ. പാലമരത്തിൽ നിന്നും തുരുതുരെ പൂക്കൾ താഴേക്ക് നിബദിച്ചു. അവ അമ്മതൻ്റെ ദേഹത്തിൽ ചിതറി വീണു. കിളികൾ അപ്പോഴും ശബ്ദിക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെ, പി നരേന്ദ്രനാഥ് എഴുതിയ പറയിപ്പെറ്റ പന്തിരുകുലം ഇവിടെ സമാപിക്കുകയാണ്. ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ആകാശവാണിയിലേക്ക് എഴുതു. അടുത്ത ഒരിടത്തൊരിടത്തിൽ മറ്റൊരു കഥയുമായി കാണാം.
1: പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം, വായിച്ചത് പ്രീതി.

0: സമയം 8 മണി.
1: ആകാശവാണി FM വാർത്തകൾ.
0: ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിനിയെ ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം.
1: ആകാശവാണി FM വാർത്തകൾ.

നമ്മൾ ഇതുവരെ വാക്കുകളെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒറ്റൊരു വാക്കുപോലും പുതിയൊരു അസ്തിത്വത്തിലേക്കുള്ള വാതിലാവാം. കോൺഫെലിസിറ്റി, സുസുറേഷൻ, സിയാജ്, ഇങ്ങനെ എത്രയെത്ര വാക്കുകളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. എങ്കിൽ ശരിക്കും പറയണമെങ്കിൽ, പറയാവുന്നതൊക്കെയും പറയണമെങ്കിൽ, പറയാവുന്നതോളം പറഞ്ഞു ഫലിപ്പിക്കണമെങ്കിൽ വാക്കുകൾ മാത്രം പോരല്ലോ, അവയെ കൂട്ടിയിണക്കുന്ന മുഴുവാക്യങ്ങൾ വേണ്ടേ? ദ മാജിക് ഓഫ് ദ സെന്റൻസ്, വാക്കുകളെ ക്രമത്തിൽ കോർത്തിണക്കുന്ന ആ മാന്ത്രിക ചരട്, പദങ്ങളെ പറയാൻ പാകത്തിലാക്കുന്ന പ്രയോഗതന്ത്രം. A sentence is a little world made cunningly, says John Donne. തന്ത്രപൂർവം മെനഞ്ഞെടുക്കുന്ന ഒരു കുഞ്ഞു ലോകമാണ് വാക്യം. സാരമായി മുറിപ്പെടുന്നത് മറ്റുള്ളവർ അറിയണമെന്നില്ല. ഒരു മുറിവും പ്രേക്ഷകന്റേതല്ലോ. വേദന അത്രയേറെ സ്വകാര്യമാണ്. എങ്കിലും വാക്യത്തിൽ അത് ചിലപ്പോഴെങ്കിലും അനാവരണം ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ ഭൂമിയിലെ പീഡിതരിലേക്ക് മുഴുവൻ നീളുന്ന ഒരനന്ത വാക്യമായത് മാറുന്നു. ആഫ്രിക്കൻ അമേരിക്കൻ എഴുത്തുകാരനായ ജെയിംസ് ബോൾവിൻ അത് ഇങ്ങനെ കുറിക്കുന്നു: യു തിങ്ക് യുവർ പെയിൻ ആൻഡ് യുവർ ഹാർട്ട് ബ്രേക്ക് ആർ അൺപ്രസിഡന്റഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, ബട്ട് ദെൻ യു റീഡ് ഇറ്റ് വാസ് ബുക്സ് ദാറ്റ് ടോട്ട് മീ ദാറ്റ് ഓൾ ദ തിങ്സ് ദാറ്റ് ടോർമെന്റഡ് മീ ദ മോസ്റ്റ് were the very things that connected me with all the people who were alive, who had ever been alive. Vaikkum varikkum thande novugalum hrudayabhedagamaya sangadangalum logathil aarum thanne anubhavichittullavayanennu karuthirunnilla. Ennal pustakangal enne padhippichathu, enne ettavum adhigam drohichathu endokkeyano, ava thanneyanu jeevichirikkunna ella manushyarilekkum enne adupichathum. Unprecedented. UNPRECEDENTED. Without precedent. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലാത്തത്. Torment is to make someone experience intense pain and suffering.

0: ദ്രോഹിക്കുക, ഉപദ്രവിക്കുക എന്നൊക്കെ അർത്ഥം. വാക്കുകൾക്കപ്പുറം, ചേരുവകൾക്കപ്പുറം വാക്യത്തിന്റെ പറഞ്ഞുവെക്കൽ, നൊമ്പരങ്ങൾക്കൊക്കെയും കൂടൊരുക്കുന്ന ഇന്ദ്രജാലം. ഷേക്സ്പിയറുടെ മെർക്യൂഷിയോ എന്ന കഥാപാത്രം ജീവൻ അറ്റുപോകുന്നതിനു മുമ്പ് അതിനു കാരണമായ മാരകമുറിവിനെ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്: "'Tis not so deep as a well, nor so wide as a church door, but is enough to will serve." കിണറിനൊത്ത് ആഴമില്ലെങ്കിലും പള്ളി കവാടത്തിനൊത്ത് വിശാലമല്ലെങ്കിലും ഇത് മതിയാവും, ഇത് ഉതകും.
1: This series is scripted and presented by Dr. Malini Murali, Assistant Professor of English.
2: English Matters.

0: സമയം 8 മണി കഴിഞ്ഞ് 5:25. എഫ് എം ഈവനിംഗ് തുടരുന്നു.
1: യുവവാണി

0: വെല്ലുവിളികളെ അതിജീവിച്ച് നേട്ടങ്ങൾ കൊയ്ത 2026 യുവജനക്ഷേമ കമ്മീഷന്റെ യുവപ്രതിഭ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാലുമായുള്ള അഭിമുഖത്തിന്റെ തുടർ ഭാഗമാണിന്ന്. എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം.
1: അപ്പോ എന്താണെങ്കിലും ആം റെസ്ലിംഗ് സ്റ്റോറീസ് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എഴുത്താണ്. എന്താണ് എഴുത്ത് എന്ന് പറയുന്നത്? ഒരു ആശ്വാസമാണോ, അതല്ലെങ്കിൽ ഈ സ്വപ്നങ്ങൾ പേപ്പറിലേക്ക് പകർത്താനുള്ള ഒരു എന്താണ് അതിന്റെ പുറകിലൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്? ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ഒന്നെങ്കിൽ നമ്മൾ എക്കാലും ഓർമ്മിക്കപ്പെടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എഴുതണം, അല്ലെങ്കിൽ നമ്മളെ പറ്റി ആരെങ്കിലും എഴുതണം എന്നുള്ളത്. ഇതിൽ എന്താണ് അമലിലൊരു എഴുത്ത് കഥകൾ പറയാനുള്ളത്?
2: ഞാൻ ഏറ്റവും കൂടുതൽ ഡല്ലായി നിൽക്കുന്ന സമയത്ത്, എന്താ പറയാ, അശാന്തനായി നിൽക്കുന്ന സമയത്ത്, ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന സമയത്ത്, എന്റെ പ്രശ്നങ്ങൾ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ചിരുന്നത് പുസ്തകങ്ങളെയായി. അതിൽ നിന്നാണ് 2019 ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തല്ലേ, പറഞ്ഞു കൊടുത്തിട്ട് ഉപ്പിച്ച് കഴിക്കും. 2019 മുറികൂട്ടി എന്നുള്ള ഷോർട്ട് ഫിലിം നമ്മളെ ആദ്യമൊക്കെ കൊറോണ സമയത്ത് എല്ലാരും ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയമാണ്. എനിക്കാണെങ്കിൽ പ്രോഗ്രാം ഇല്ല, എന്ത് ചെയ്യും, വാട്ട് കാൻ ബി ഡു എന്നുള്ള ഒരു ക്വസ്റ്റ്യന്. ഞാന് മുറികൂട്ടി എന്നുള്ള ആശയം ഉപ്പക്ക് പറഞ്ഞു കൊടുത്തു. അത് ഉപ്പച്ചി, ഞാനും ഉപ്പച്ചിയും ആണ്, ഞാൻ പറഞ്ഞിട്ട് ഉപ്പച്ചി എഴുതി. അത് 300,000 ആളുകൾ FB ഷെയർ ചെയ്തു.
1: നമ്മുടെ ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട ഒരു ത്രെഡ് ആയിരുന്നു തോന്നുന്നു അല്ലേ?
2: ആ, ക്വാറന്റൈനായിട്ട് ബന്ധപ്പെട്ട ത്രെഡ് ആയിരുന്നു. കേവലം 21 ക്വാറന്റൈനിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളോട് കാലാകാലങ്ങളായിട്ട് ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളെ കഥ പറയുന്ന, ഞങ്ങളെ കഥ പറയുന്ന സിനിമ. അത് ഏകദേശം 350,000 ആളുകൾ FB ഷെയർ ചെയ്യുന്നു. ജോത്ബനാ ജോർജ് മാം ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്, ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ ഒരൊറ്റമൂലിയായിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി, ഇത് എതെടുത്ത് കണ്ടാൽ മതി എന്ന്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു റെക്കഗ്നേഷൻ ആണത്. പിന്നെ 2021 വീണ്ടും അമൽ എന്നുള്ള ഷോർട്ട് ഫിലിം പിന്നെ ശ്രീ വിനോദ് കോവൂർ സാറിന്റെ കൂടെ ചെയ്തു. എന്റെ ഉപ്പ രചനയും സംവിധാനവും നിർവഹിച്ച സിനിമ. അത് കണ്ടിട്ട് സിദ്ധി കൊടിയത്തൂർ എന്നുള്ള ഒരു ഹോം ഫിലിം സംവിധായകൻ, മൂപ്പരുടെ ആദ്യ സിനിമാ സംരംഭത്തില്, ആദ്യ ബിഗ് സ്ക്രീൻ ചിത്രത്തിൽ ആകാശം കിടന്നു എന്നുള്ള ബിഗ് സ്ക്രീൻ ചിത്രത്തിൽ വിജയകുമാർ എന്നുള്ള നായകന്റെ കൂടെ, അതായത് നരസിംഹത്തിന്റെ ഇൻട്രോ പറയുന്ന നായകന്റെ കൂടെ അഭിനയിച്ചു. മകനായിട്ട് റസൽ എന്നുള്ള കഥാപാത്രം അഭിനയിച്ചു. വലിയൊരു ഒരു നേട്ടാണ്. അതിനുശേഷം അല്ലെങ്കിൽ അവന്റെ കൂടെ എന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തത് നമ്മുടെ ദിൽക്കർ സൽമാന്റെ കസിനായിട്ടുള്ള ഒരു മക്ബൂൽ സൽമാൻ സാറാണ്. മക്ബൂൽ സൽമാൻ സാറാണ് എന്റെ അളിയനായിട്ട് അഭിനയിച്ചത്. അപ്പൊ അതൊക്കെ ഈ ലെവലിൽ സ്വപ്നങ്ങളെ പിന്നാലെ പാഞ്ഞു കഴിഞ്ഞാൽ, ഭ്രാന്തമായി അലഞ്ഞു കഴിഞ്ഞാൽ

0: ഓടിക്കഴിഞ്ഞാൽ, നമ്മളൊരു ലക്ഷ്യത്തിലെത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മളെ തടയാനാവില്ല.
1: ഇനി കഥകൾ നേരെ ഞാൻ പ്രകൃതിയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. കാരണം റിവർ റാഫ്റ്റിംഗ് എന്നൊരു സംഭവം കൂടെ പ്രൊഫൈലിൽ കണ്ടു. എങ്ങനെയാണ് അത്? ഒരു പ്രകൃതിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണോ, അതല്ലെങ്കിൽ ഇനി ഒരു വെറൈറ്റി എന്നുള്ള രീതിക്കാണോ, എങ്ങനെയാണ് ആ ഒരു ഇത് തിരഞ്ഞെടുത്തത്?
0: ഞാൻ ഓരോ അച്ചീവ്മെന്റ് എടുക്കുമ്പോഴും ഓരോ കൊല്ലം ഓരോ അച്ചീവ്മെന്റ് എടുക്കുമ്പോഴും അതിലൊരു വെറൈറ്റി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്ക് ഒരു ജോണറിൽ നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷമയില്ല, ഇഷ്ടമില്ല. അപ്പൊ ഓരോ ഓരോ ഇയറിലും ഓരോ ജോണറിൽ കാര്യങ്ങൾ നീക്കാന്നുള്ള. അപ്പൊ 2018 മോഡൽ യു എൻ പാർലമെന്റ് കോഴിക്കോട് വെച്ചിട്ടാണ് നടന്നത്. അതിന് ആ മത്സരത്തിൽ ജയിച്ചിട്ട് സെലക്ഷൻ കിട്ടിയിട്ടാണ് മസ്കറ്റിലേക്ക് കൊണ്ടുപോയത്. മസ്കറ്റിൽ നിന്ന് ഡിപ്ലോമസി അവിടെ കിട്ടിയത്. അതിന്റെ സന്തോഷമായിട്ട് ഫാമിലി മെമ്പേഴ്സ് എന്നെ കൊണ്ടുപോയതാണ്, ഫാമിലി മെമ്പേഴ്സ് എന്നെ ഒപ്പനെയും കൊണ്ടുപോയതാണ്. അല്ലാതെ തന്നെ നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് ആളുകൾ, കേരളത്തിനകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് ഷിംലയിലെ കുളു മണാലിയിൽ കുളുവിലെത്തിയപ്പോ റിവർ റാഫ്റ്റിംഗ് എന്നുള്ള ഗെയിമിനെ പറ്റിയിട്ട് കേട്ടു. അപ്പൊ ഞാൻ ഉപ്പനോട് പറഞ്ഞ് പിന്നെ ഉപ്പിച്ച് നമുക്ക് ഈ ഗെയിമിനൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താലും. അപ്പൊ ഉപ്പിച്ച് തന്നെ നിനക്ക് ഇതിൽ ചെയ്യാൻ പറ്റൂല, കാരണം ആസ്മ അതേപോലെ തന്നെ സെൽഫാസിയുള്ള ആളുകൾ ഇതിൽ കയറ്റില്ല എന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ഉപ്പയോട് കാര്യം പറഞ്ഞ്, നമ്മൾ ഇതുവരെ എത്തിയിട്ട് തിരിച്ചു പോവാന്നുള്ളത് ഒരു ഇതുവരെ എത്തിയിട്ട് ഇത് കാണാതെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാതെ തിരിച്ചു പോവാന്നുള്ളത് സങ്കടകരമായ അവസ്ഥയാണ്. അങ്ങനെ ഉപ്പച്ചി എന്റെ കൂടെ വന്നു. ഉപ്പച്ചിന് എന്റെ ധൈര്യത്തിന് അവര് കീഴടങ്ങി, എന്റെ ധൈര്യത്തിന് മുന്നിൽ അവര് കീഴടങ്ങി. കുളുവിലാണ് ആദ്യമായിട്ട് റിവർ റാഫ്റ്റിംഗ് ചെയ്തത്. അതിനുശേഷം കണ്ണൂർ കർണാടക ബോർഡറിൽ തേജസ്വിനി പുഴയിൽ റിവർ റാഫ്റ്റിംഗ് ചെയ്തു. അത് വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മള് ചെയ്തതെന്ന് വെച്ചാല് ഷിംലയിന്ന് 9,000 ഉയരമുള്ള കുഫ്രി മലയിൽ കയറിയ ഒരു എക്സ്പീരിയൻസ്. അതായത് അവര് കുതിരപ്പുറത്താണ് കൊണ്ടുപോകും. അപ്പൊ എനിക്ക് കുതിരപ്പുറത്ത് പോകാൻ പറ്റില്ല, അതിന് 4-wheel jeep കൊണ്ടുപോകാന്നാണ്. അങ്ങനെ 4-wheel jeep പകുതി ദൂരെ എത്തിയപ്പോ പിന്നെ റോഡ് ഒലിച്ചു പോയിട്ടുണ്ട്, മഴയത്ത് റോഡ് ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ആ സമയം ഞാൻ അയാളൊന്നും പറയാതെ നമ്മളെ വഴിയിൽ ഇറക്കി തിങ്ങി ഇതിൽ അങ്ങോട്ട് പോകൂല എന്ന് പറഞ്ഞിട്ട് റോഡിന്റെ നടുവിൽ ഇറക്കിയിട്ട് പോയി. അപ്പൊ എന്റെ ഉപ്പയുടെ കയ്യിൽ ഒരു ട്രാവൽ വീൽ ചെയർ ഞാനും ഉള്ളത്. അങ്ങനെ പതുക്കെ ഞങ്ങൾക്ക് പറ്റുന്നവരെ കയറി. അങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് -5 degree തണുപ്പ് കിട്ടോ, അത് ആലോചിക്കണം, ശ്വാസം വിടാൻ കഴിയില്ല. അവര് എന്നെ ഉപ്പാനി കണ്ടിട്ട് വളരെ പുച്ഛത്തോടെ, എന്തിനാണ് ഈ വയ്യാത്ത ചെക്കനെ കയറ്റണത് എന്നുള്ള ഭാവത്തോടെ, ഒരു കാല് പിടിക്കാനോ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്ന് ഒക്കത്ത് കെട്ടാനോ ഒന്ന് എടുക്കാനോ ഒന്നും അവര് സഹായിച്ചിട്ടില്ല. ഇത് കണ്ടിട്ട് ഒരു താഴ്വരയിൽ നിന്ന്, ഷിംലയിലെ താഴ്വരയിൽനിന്ന് ഒരു ചായ കച്ചവടക്കാരൻ, കേവലം ഒരു 20-25 പ്രായം തോന്നിക്കുന്ന ഒരു ചായ കച്ചവടക്കാരൻ ഞങ്ങളെ പ്രയാസം കണ്ടിട്ട് താഴ്വരയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ഉപ്പയും കണ്ടത്, അവൻ വന്നിട്ട് പറയാണ് ഭായി ഞാൻ ഇവനെ എടുത്തോളാം, പിന്നെ വീൽചെയർ പിടിച്ചാൽ മതി, ഇവനെ ഞാൻ എടുത്തോളാം. അപ്പം ഉപ്പച്ചു പറഞ്ഞ്, ഇവൻ നല്ല വെയിറ്റ് ആണ്, അപ്പൊ ഇവനെ നിനക്കെടുത്താ പൊന്തൂല, നീ വീൽചെയർ പിടിച്ചിട്ട് ഞങ്ങളെ കൂടെ വന്നു. ഉപ്പ എന്നെ എടുത്തു വീൽചെയർ അയാളെ കയ്യിൽ. അങ്ങനെ അവിടെ എത്തി ഈ കുഫ്രിമലയിൽ എത്തിയിട്ട് ഒരു വണ്ടർഫുൾ ചായ കുടിച്ചൊരു ഒരു നിമിഷമുണ്ട്. അപ്പൊ ഈ ലൈഫിൽ കുടിച്ച ചായകൾക്ക്, ചായകളിൽ ഏറ്റവും മധുരമുള്ള ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള ചായ ആയിട്ട് എനിക്ക് തോന്നി.
1: അതൊരു വിജയത്തിന്റെ രുചിയും കൂടി ഉണ്ടാവുമല്ലേ, നമ്മൾ പകുതിക്ക് പെട്ടുപോയെങ്കിലും താഴോട്ട് ഇറങ്ങിയാലും മുകളിലോട്ട് തന്നെ പോയല്ലോ.
0: ഒന്ന് ഉപ്പിച്ചൊരു കാര്യം പറഞ്ഞുണ്ട്, ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ നേരിടുന്ന ആദ്യത്തെ പരാജയമായിരിക്കും. ആ പരാജയത്തിന് ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരിക്കും.
1: അങ്ങനെ ഉയരങ്ങൾ കീഴടക്കി ഉപ്പയും മോനും കൂടെ അല്ലേ.
0: ഉയരങ്ങൾ കീഴടക്കി.
1: ഇപ്പൊ ഇതില് ഇപ്പൊ ഒരുപാട് മേഖലകൾ നമ്മളിങ്ങനെ പറഞ്ഞു, ആം റെസ്ലിംഗ് ഒരു സ്പോർട്സ് കൈൻഡ് ഓഫ് ഇതുണ്ട്, ക്രിയേറ്റീവ് ആയിട്ടുള്ള എഴുത്തും കാര്യങ്ങളും ഉണ്ട്, അക്കാഡമിക്കലായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങളുണ്ട്. വെറൈറ്റി ഇഷ്ടപ്പെടുമ്പോഴും ഏതെങ്കിലും ഒന്നിനോട് ഒരു ഇച്ചിരി ഇഷ്ടക്കൂടുതലുണ്ടോ?
0: ഏതെങ്കിലും ഒന്നിന്

0: ഒരു ഇച്ചിരി ഇഷ്ടം കൂടുതൽ എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു സിവിൽ സർവന്റ് ഓഫീസർ ആവണം. നിങ്ങൾ ചോദിക്കുകയാണ് അടുത്ത 10 വർഷത്തിനുള്ളിൽ അമൽ ഇക്ബാൽ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഞാൻ സിവിൽ സർവന്റ് ആയിട്ട് ഇന്റർവ്യൂക്ക് ഇരിക്കും.
1: അപ്പൊ രണ്ട് കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഒരു ഇന്റർനാഷണൽ ആം റെസ്ലറിനെയും എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുണ്ട്, ആൻഡ് അമൽ ഇക്ബാൽ IASനും എനിക്ക് ഇന്റർവ്യൂ ചെയ്യാനുണ്ട്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, എന്തായാലും ആ സ്വപ്നം നടക്കും.
1: എന്തുമാത്രമാണ് അമൽ ഇപ്പോ വളരെയധികം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമൽ എന്ന് പറയുന്നത്, ഒരു മോട്ടിവേഷൻ സ്പീക്കറുമാണ്. എന്തുമാത്രമാണ് നമുക്ക് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുക? അതായത് ഇപ്പൊ നമ്മൾ പുറത്തു നിന്നിട്ട് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, നമ്മൾ സ്വപ്നങ്ങൾക്ക് പുറകെ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഉൾക്കൊള്ളും.

0: ആളുകൾക്ക് പുറകെ പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഉൾക്കൊള്ളുവോ?
1: അതായത് ലൈഫിന്റെ റിയൽ എക്സാമ്പിൾ വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, അവരെ കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ, അവരെ ടാക്കിൾ ചെയ്യുന്ന രീതിയിൽ, അവരെ കൂടെ കൊണ്ടു നടക്കുന്ന രീതിയിൽ, ലൈഫിന്റെ ചില എക്സാമ്പിൾ, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, എരിയുന്ന യാഥാർത്ഥ്യങ്ങൾ, പുകയുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേട്ടിരുന്നു പോകും. നമ്മളെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്നറിയോ, ഭൂരിഭാഗം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എല്ലാവരും അല്ല കേട്ടോ, ഒരുപാട് നല്ല നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭൂരിഭാഗം ആളുകൾ ചെയ്യുന്നത് നമ്മ ഏതോ ഒരാളുടെ, അതായത് തോമസ് ആൽവാ എഡിസൺ എന്നുള്ളത് സയന്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഐൻസ്റ്റീൻ എന്നുള്ളത് സയന്റിസ്റ്റ് ആണ്, ഇവരുടെ കഥ വെച്ചിട്ടാണ് നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. അവരെങ്ങനെ സക്സസ് ആണെന്ന് വെച്ചാൽ അവിടുത്തെ അക്കാദമിക് സ്ട്രാറ്റജി അങ്ങനെ ആയതുകൊണ്ടാണ്, ആ ഒരു സ്ട്രക്ചർ ഓഫ് സ്റ്റഡി അങ്ങനെ ആയതുകൊണ്ടാണ്. അത് നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വൺ ഫെയിലിയർ ആവും. അപ്പൊ ഈ നമ്മളെ റിയൽ ലൈഫിലുള്ള ചില ഫോർമുലകളുണ്ട്, റിയൽ എക്സാമ്പിളുകൾ വെച്ച് നമ്മൾ ചില ഫോർമുലകളുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യാ, വർക്കൗട്ട് ചെയ്യാ, കൂടെ നടക്കുക, അവരെ തൊഴിൽ കയറ്റി വർക്കാനും പറയാ. വെറുതെ ഞാൻ ആദ്യമായിട്ട് പ്രസംഗം തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാനല്ല, ക്ലാസ് എടുക്കാനല്ല വന്ന്, ഞാൻ ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യാനാ വന്ന്, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയും. ആ ഒരൊറ്റ വാക്കിൽ തന്നെ അവര് വീഴും.
0: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ഈ ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോഴും അമൽ പറഞ്ഞു നമുക്ക് ഉഷാറാക്കാം, നമുക്ക് ഉഷാറാക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഓക്കെ, ഇതൊരു ഏറ്റവും മനോഹരമായ യുവാണികളുടെ എക്കാലത്തെയും എപ്പിസോഡുകളിൽ ഏറ്റവും മനോഹരമായ എപ്പിസോഡുകളിൽ ഒരെണ്ണമായിരിക്കും എന്നുള്ളത് അപ്പോഴേ നമുക്ക് ഉറപ്പായിരുന്നു.
1: തീർച്ചയായിട്ടും ഞാൻ ആ ഡിസിഷൻ എടുക്കാൻ കാരണം രണ്ടുപേരും പിന്നെ സംസാരിക്കുന്നു, പരസ്പരം സംസാരിക്കുന്നു, മാം എന്നെ ഇന്റർവ്യൂ എടുക്കുന്നു. പക്ഷെ എനിക്കൊരു നിർബന്ധമുണ്ട്, ഇന്റർവ്യൂ എടുക്കുന്ന ആളെ മുഷിപ്പിക്കാത്ത രീതിയിൽ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ആ കറക്റ്റ് റിതമെറ്റിക്കൽ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു ഫോർമുല, ഒരു തോട്ട്. അപ്പൊ അത് ഇവിടെ വർക്ക്ഔട്ട് ആയിരുന്നതാണ്, അതിന് പറ്റിയ ആളെ കിട്ടി, ജോലി ആയിട്ടുള്ള. അപ്പൊ വലിയ സന്തോഷം, വലിയ താങ്ക്സ് നിങ്ങളോട് പറയേണ്ടി വരും.
0: അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇനി ജോളി ആയിട്ടുള്ള, വളരെ ജോളി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ നാട്ടുകാരെ പറ്റിയിട്ട്, അതായത് നാട്ടുകാരെ പറ്റി നല്ല വാക്കാണോ പറയാനുള്ളത്? ഇപ്പൊ അമൽ തന്നെ പറഞ്ഞു, ഇപ്പൊ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ആര് ഏത് പ്രശ്നത്തിൽ പെട്ടാലും നമ്മള് സഹായിക്കും എന്നൊരു എലമെന്റ് ഉണ്ട്. എന്നാ അതേ സമയം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ആവശ്യമില്ലാത്ത കുത്തുവാക്കുകൾ പറയുകയും ചെയ്യുന്ന ഒരു നേച്ചറും നമുക്ക് തന്നെയുണ്ട്. ഇപ്പൊ ഇത്രയും പ്രായത്തിനുള്ളില് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വേദനകളോ സങ്കടങ്ങളോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ നാട്ടുകാരുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ മലയാളികളുടെ സൈഡിൽ നിന്ന്?
1: ഇഷ്ടം പോലെ. നമ്മള് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ചാവടിക്കാനും പുറത്തിറങ്ങി കഴിഞ്ഞാല് ഇസ്ബാൽ എന്നാണ് ഉപ്പാന്റെ പേര്. ഇസ്ബാൽ ഇവനെന്താ പിന്നെ ഇത്രയും കാലം കാണിച്ചിട്ടും വലിയ മെച്ചത് ഉണ്ടായിട്ടില്ലേ, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് നടത്തുന്ന കാര്യം, ഇവന് ബുദ്ധി ഉണ്ടോ, ഇവന് പിന്നെ അതേപോലെ തന്നെ നമ്മളെ മുഖത്ത് നോക്കിയിട്ടാ ചോദിക്കാം, ഇവന് ബുദ്ധി ഉണ്ടോ, അവൻ സംസാരിക്കൂല, ഇവന്റെ നോട്ട് എന്താ, അങ്ങനെ അതാ, ഇത് എത്ര മാസം കൂടുമ്പോഴാ മാറുക, എന്നോട് ഒരാൾ ചോദിച്ചാൽ എത്ര മാസം കഴിയുമ്പോഴാ മാറുക, ഇതിന്റെ കാലാവധി എത്രയാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ 3 വയസ്സ് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ അപ്പൊ ഉപ്പച്ചി പറഞ്ഞു, ഉപ്പച്ചി ഉമ്മച്ചും പറഞ്ഞ കാര്യമുണ്ട്, നീ ഇത് കേൾക്കണം, കേട്ടിട്ട് തഴമ്പിക്കണം, നിനക്ക് ഇത് പ്രശ്നമില്ലാതായി മാറണം. അങ്ങനെ അവര് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, അന്ന് മറിഞ്ഞു വീഴാത്ത കസാരയിലൊന്നും ഞാൻ, എന്റെ പഴയ കണ്ടീഷൻ പറഞ്ഞല്ലോ, അന്ന് മറിഞ്ഞു വീഴാത്ത കസാരയിലൊന്നും ഞാൻ ഇരിക്കല, ഈ കൊട്ടക്കസാര എന്ന് പറയും, കയ്യില്ലാത്ത കസാരയിലൊന്നും ഞാൻ കയ്യില്ല കസാരയിലാണ് ഞാൻ ഇരിക്ക. അപ്പൊ ഇവര് കറച്ച് കൊട്ടക്കസാരയിൽ ഇരുത്തിയിട്ട് ഒരു സൈഡിൽ മാറിനും, അന്ന് സംസാര വകലുണ്ട് പറഞ്ഞത്. അപ്പൊ എനിക്കറിയുന്ന അക്ഷരങ്ങൾ വെച്ചിട്ട് ഇവിടെ എന്താ നടക്കുന്നത്, ഇവിടെ എന്താണ് ഈ കോണ്ടെക്സ്റ്റ്, ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കാൻ കാരണം, ഇങ്ങനെ പതുക്കെ പതുക്കെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പഠിപ്പിച്ചു. ആ ഇന്ററാക്ഷനിലൂടെ തന്നെ ആളുകളും ഞാനും തമ്മിലുള്ള കെമിസ്ട്രി വർക്കൗട്ടായി. ആ കെമിസ്ട്രി ആണ് എന്റെ ലൈഫിന്റെ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ കാരണം.
0: എന്തുമാത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും ഉപ്പയും ഉമ്മയും കുറിച്ച് പറഞ്ഞേ മതിയുള്ളൂ. കാരണം സാധാരണഗതിയിൽ ഇപ്പൊ നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ഭിന്നശേഷിക്കാരനായ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പലപ്പോഴും മാനസികമായിട്ട് തളർന്നു പോവുകയാണ് പതിവ്. അല്ലെങ്കിൽ ആ കുഞ്ഞിനോട് ഒരിക്കലും സ്നേഹം ഇല്ലാത്തതുകൊണ്ട് ഒന്നും ആയിരിക്കില്ല, പക്ഷെ എങ്ങനെ അവനെ സമൂഹത്തിൽ സമൂഹത്തിൽ കാണിക്കും, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒന്ന് ഒപ്പം കൊണ്ടുപോകുമെന്ന്

0: കാര്യത്തിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളതാണ് ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരന്റ്സ് മിക്കവരും എന്ന് പറയുന്നത്. അവരിൽ നിന്ന് വളരെ വ്യത്യസ്തരായി ചിന്തിച്ച വ്യത്യസ്തരായി പ്രവർത്തിച്ചവരാണ് അമലിന്റെ പാരന്റ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഇത്ര നേരം സംസാരിച്ച അതിൽ നിന്ന്. എന്താണ് അവരെ പറ്റി പറയൂ ഇനി.
1: അവരാണ് എന്റെ എല്ലാ വളർച്ചക്കും എല്ലാ ഉയർച്ചക്കും പിന്നില്. കാരണം എന്റെ പെരുമാറ്റ വൈകല്യം അടക്കമുള്ള വൈകല്യം, ഞാൻ 7 വയസ്സുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ ഫ്രസ്ട്രേഷൻ ഒക്കെ അന്നുണ്ടല്ലോ, ഉമ്മച്ചിന്റെ മുടി പിടിച്ചു വലിക്കും, മുടി പിടിച്ചു വലിച്ചിട്ട് പിന്നെ ഭയങ്കര പെയിനാണ് വലിക്കുമ്പോ. അപ്പൊ എല്ലാരും പറയും അവനൊന്ന് കൊടുത്തൂടെ, അവനൊന്ന് തല്ലിക്കൂടെ, അവനൊന്ന് ചീത്ത പറഞ്ഞു. അപ്പൊ ഉമ്മച്ചി പറഞ്ഞ കാര്യം എന്റെ മടിയിലേക്ക് തല വെച്ചു തരും. അന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കും, അന്ന് ഇങ്ങനെ നമ്മൾ പ്രശ്നപരിതമായിട്ട് നിൽക്കുന്ന ഒരു കോണ്ടക്സ്റ്റിലേക്ക് ഉപ്പച്ചി കയറി വന്നിട്ട് ഉപ്പച്ചി വന്നിട്ട് ഈ ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കൂല, എന്നിട്ട് എന്ത് ചെയ്യും, എന്നെ തോളിലേക്ക് കടത്തിയിട്ട് എന്നെ അങ്ങാടിയിലേക്ക് കൊണ്ടുനടക്കും, ഉപ്പച്ചി പോകുന്ന സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടുനടക്കും. അവിടുന്ന് നീ എന്താ ഉമ്മന അങ്ങനെ കാട്ടിയതും, നീ എന്താ ഉമ്മന ഇങ്ങനെ ചെയ്തത്, അങ്ങനെ ചെയ്യാൻ പാടുന്ന ഒന്നും ചോദിക്കൂല. അമേര ആളുകളെ എടുത്തിട്ടാണ് കൊണ്ടുപോവുക, ആളുകളെ എടുത്ത് ഈ അങ്ങളുടെ പേരെന്താ ചോദിച്ചു വെക്കുക, ഈ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു വെക്കുക, ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു. അന്ന് ഉപ്പയും ഉമ്മയും എന്നോട് വേറെ രീതിയിലാണ് ബിഹേവ് ചെയ്തിരുന്നെങ്കിൽ അമൽ ഇക്ബാൽ എന്നുള്ള ഒരു ഒരു എന്താ പറയാ വ്യക്തി എന്നില്ല. അപ്പൊ നമ്മള് മക്കളെ കൂടെ നിൽക്കാന്നുള്ളതാണ്. പിന്നെ പാരന്റ്സ് പരമാവധി പുറത്തേക്ക് എത്തിക്കാത്തതിന്റെ ഒരു കാരണം നമ്മള് സൊസൈറ്റി തന്നെയാണ്, നമ്മളെ സൊസൈറ്റി തന്നെയാണ്. കാരണം ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരി ആയിട്ടുള്ള ഒരു കുട്ടി ഇവിടെ ജനിക്കുമ്പോ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഫസ്റ്റ് സ്റ്റേറ്റ് ആണ്. അത് അവരുടെ ആക്സസിബിൾ കാര്യങ്ങളായിക്കോട്ടെ, അവരെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, വിദേശ രാജ്യം കാനഡ പോലുള്ള വിദേശ രാജ്യങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹൗസിങ്, അവർക്ക് ഒരു വീടുണ്ടാക്കുമ്പോ അവരെ സ്ട്രക്ചറും അവരെ ബോഡി മെക്കാനിക്സും അവർക്ക് എന്തൊക്കെ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അവർ നോക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങളെ കേരളത്തില് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കേരളത്തില് നമുക്ക് വേണ്ടിയിട്ട് ഭിന്നശേഷി സൗഹൃദം എന്ന് പറയെങ്കിലും വാഗോണ്ട് പറയെങ്കിലും നമുക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്, പദ്ധതികൾ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് പോവും. നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഒരു സ്ട്രക്ചർ ചെയ്യുന്നില്ല, അതേപോലെ തന്നെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒരു ഭിന്നശേഷിക്കാരന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റിംഗ് മാത്രമല്ല വേണ്ടത്, അതിന്റെ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അവന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണം, അല്ലെങ്കിൽ അവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണം, കുട്ടിയും കൊണ്ട് പാരന്റിന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണം. ആ തോന്നലുണ്ടാക്കലാണ് സൊസൈറ്റിന്റെ ഒരു പിന്നെ ഉത്തരവാദിത്വം തന്നെ. നമ്മൾ ഉത്തരവാദിത്വം വന്നു കഴിഞ്ഞാല് ഇന്ന് ഒരുപാട് ലോകം മാറി, പ്രത്യേകിച്ച് പുതുതലമുറ. നമ്മളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറാണ്. ഏത് സർക്കാർ ആയിക്കോട്ടെ, ഏത് സംഘടനകളായിക്കോട്ടെ, ഏത് കാര്യം ഏത് വിഭാഗത്തിലുള്ള ആളുകളായിക്കോട്ടെ, നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നമ്മൾ നമ്മളെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടേയിരിക്കാം. ഇവിടെ ഇവിടെ ഇങ്ങനെ സിസ്റ്റം എന്തായാലും ഇങ്ങനെ, പക്ഷെ സിസ്റ്റത്തെ നേരൊക്കെ നമ്മളിറങ്ങണം. ഇത് ഈ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഇത് പരസ്പരം ഇന്റർലിങ്ക്ഡാണ്, ബന്ധപ്പെട്ട് കിടക്കാണ്. അപ്പൊ ഒന്ന് അൺകറക്റ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻകറക്റ്റഡ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം പുറത്തേക്ക് മക്കളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ കുറെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, എന്തിനാ ഈ കുട്ടീനെ അങ്ങനെ നടത്തിച്ചിട്ട്, എത്ര കാലമായി കുട്ടീനെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ വേറെ എവിടെയും കൊണ്ടുവന്നാക്കിക്കൂടെ, അതിന്റെ എത്ര കാലം അതിനെ നോക്കാൻ പറ്റുക എന്നുള്ളൊരു തോന്നലൊക്കെ തോന്നിപ്പിക്കും.
2: തന്റെ പരിമിതികളെയെല്ലാം കീഴടക്കി നേട്ടങ്ങൾ കൊയ്യുന്ന കേരള യുവജന കമ്മീഷന്റെ 2025-26 യുവപ്രതിഭ പുരസ്കാര ജേതാവ് അമൽ ഇഖ്ബാലുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഒപ്പമുണ്ടായിരുന്നത് ഫെറിൻ. ഈ പരിപാടിയുടെ തുടർഭാഗമുണ്ട്, അത് അടുത്ത യുവവാണിയിൽ.

0: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം പ്രിയ.
1: യുവവാണി സമാപിക്കുന്നു.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
1: എൽ ജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ 1 EMI ഫ്രീ 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ 000 ഫിനാൻസ് സ്കീമുകൾ
0: കൂടാതെ എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ।

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
2: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറി അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
1: എന്തു പറഞ്ഞാലും അപ്പൊ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
2: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസായിരുന്നു ആ കോളേജ് കാലം.
1: അയ്യട, ഒരു കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
2: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ?
3: എന്തിനും അടിക്കണം. നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സ്ആപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447562212. വാട്സ്ആപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.

സേവന വാർത്തകളുമായി FM ഈവനിംഗ് തുടരുന്നു. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അനാരോഗ്യകരമായ ചുറ്റുപാടുകളിൽ പണിയെടുക്കുന്നവരുടെ മക്കൾക്കുള്ള സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് എന്നീ പദ്ധതികളിലേക്കായി ഇപ്പോൾ അപേക്ഷിക്കാം. അവസാന തീയതി അടുത്ത മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് അതത് ബ്ലോക്ക് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. 0484-242-2256 എന്നതാണ് ഫോൺ നമ്പർ. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-2256.

സമയം 8:30. ഇനി ഇന്നത്തെ ഈവനിങ് മെലഡി എസ് ജാനകി പകൽ നിലാവ് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയ ഗാനം. ഗാനരചന ഗംഗയ്യ അമരൻ.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിളിൽ ഏജൻസീസ്.
1: LG ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ. 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ.
0: കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.

ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS 2027-28 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി

0: തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 21. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.ibps.in.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: കേരള സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന പ്രാഥമിക സഹകരണ സംഘം, കേരള ബാങ്ക്, സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ, കുടുംബ പെൻഷൻ വാങ്ങുന്നവർ, ആശ്വാസ് സമാശ്വാസ് പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ, കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ, 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം മുഖേന ജീവൻ രേഖ വഴി ബയോമെട്രിക് രീതിയിൽ സെപ്റ്റംബർ 30 വരെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്,

0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ നടത്തുന്ന 4 വർഷ BA സംസ്കൃതം സാഹിത്യം ഓണേഴ്സ് പ്രോഗ്രാമിൽ പൊതുവിഭാഗത്തിലും സംവരണ വിഭാഗങ്ങളിലും ഒഴിവുള്ള സീറ്റുകളിലേക്ക് നാളെ രാവിലെ 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യരായ വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സംസ്കൃതം സാഹിത്യം വിഭാഗത്തിൽ ഹാജരാകണമെന്ന് സർവകലാശാല അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. www.ssus.ac.in.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അഡ്മിഷൻസ് ഡോട്ട് ക്യുസാറ്റ് ഡോട്ട് എസി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അഡ്മിഷൻസ് ഡോട്ട് ക്യുസാറ്റ് ഡോട്ട് എസി ഡോട്ട് ഐ എൻ. കൊച്ചി സതേൺ നേവൽ കമാൻഡ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നേവൽ വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കുമുള്ള വാർഷിക സമ്പർക്ക പരിപാടി ഈ മാസം 21 രാവിലെ 11 മണി മുതൽ 1 മണി വരെ കോട്ടയം മണർക്കാട് സൈനിക് റെസ്റ്റ് ഹൌസിൽ വെച്ച് നടക്കും. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയുന്നതിനും പെൻഷൻ മുതലായ വിഷയങ്ങൾ സംബന്ധിച്ച പരാതികൾ അറിയിക്കുന്നതിനും അവസരമുണ്ട്. സമയം 8 മണി കഴിഞ്ഞ് 39:18. FM ഇവനിങ്ങിൽ ഒരു ഗാനം കൂടി കേൾക്കാം. എന്തിരൻ എന്ന തമിഴ് ചിത്രത്തിൽ ജാവേദ് അലി, ചിന്മയി എന്നിവർ പാടിയത്. ഗാനരചന പാ വിജയ്, സംഗീതം AR റഹ്മാൻ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: രാമറീട വന്നിട്ട് കുറെ കാലായില്ലേ. ഇതുവരെ രാമർ എന്നോട് ഒരു കാര്യവും ചോദിച്ചിട്ടില്ല, ഞാൻ ഒരു കാര്യവും തന്നിട്ടുമില്ല. അല്ലേ രാമറെ? എന്തിനാ ഇതൊക്കെ പറയുന്നത്? രാമർ: പറയേണ്ടത് പറയേണ്ടടോ. ഞാനൊരു കാര്യം ചെയ്യാൻ വിചാരിക്കുന്നു, അത് പറയാനാ വിളിപ്പിച്ചത്. ഇനി പോയി ആധാര എഴുത്തുകാരെ കുഞ്ഞമ്മതിനെ കാണണോ? എന്റെ എല്ലാ ആധാരവും എഴുതിയത് അയാളാ. കണ്ണച്ചൻ തെല്ലിയുടെ മൗനിയായി. എന്നിട്ട് ഞാൻ എന്താ പറയേണ്ടത്? കണ്ണച്ചൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് രാമർ കുഴങ്ങി. ഇനി താമസിക്കുന്ന സ്ഥലം നിന്റെ അച്ഛന്റെ പേരിൽ ചാർത്തിത്തരാൻ ഞാൻ വിചാരിക്കുന്നു. നിന്റെ അമ്മ കിടക്കുന്ന മണ്ണുകൂടിയല്ലേ അത്? തീരെ തരിയായിരുന്നു മാണ്ടത്. എന്നാൽ അത് മാങ്ങാൻ നിന്റെ കയ്യിൽ പണം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇപ്പൊ ചാർത്താ നല്ലത്. എന്നെങ്കിലും മേൽചാർത്ത് നടത്തി ഞാൻ ഒഴിപ്പിക്കുമെന്ന് ഇനി പേടിക്കേണ്ട. പിന്നീട് ഇനി ജന്മം വാങ്ങിയാലും മതി. ആധാരത്തിൽ എഴുതേണ്ട വിവരമല്ല കുഞ്ഞമ്മതിനറിയാം. ഇനി എഴുതിക്കൊണ്ട് വന്നാൽ മതി, ഞാൻ ഒപ്പിട്ട് തരാം. ഒന്നും പറയാനാവാതെ കണ്ണച്ചനെ വെറുതെ നോക്കിക്കൊണ്ട് രാമർ നിന്നു. നിശ്ചലനായി നിൽക്കുന്ന രാമറിനെ കണ്ട് കണ്ണച്ചൻ ചോദിച്ചു: എന്താണ്, മരവിച്ച് നിന്നുപോയോ? ഇന്ന് വെള്ളിയാഴ്ചയാ, കുഞ്ഞമ്മത് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ചെന്ന് ഇനി വിവരം പറ. രാമർ ആധാരമെഴുത്തുകാരന്റെ അടുത്തേക്ക് ഓടുകയായിരുന്നു. കണ്ടപാടെ കുഞ്ഞമ്മത് പറഞ്ഞു: സ്ഥലം വാങ്ങിക്കൂട്ടുന്ന സ്വഭാവേ കണ്ണച്ചനുള്ളൂ. ആദ്യമായിട്ടാ ഒരാൾക്ക് സ്ഥലം അങ്ങോട്ട് കൊടുക്കുന്നത്. രാമറിനെ കണ്ണച്ചൻ അത്ര അങ്ങ് ഇഷ്ടായി എന്നർത്ഥം. മുദ്രപത്രങ്ങൾ പോലും കണ്ണച്ചൻ വാങ്ങിക്കൊടുത്തിരുന്നു. അടിയാധാരം നോക്കി ചാർത്തി വാങ്ങുന്ന ആളുടെ പേരും വയസ്സും മറ്റ് വിവരവും ചേർത്ത് എഴുതുക മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. നീല മുദ്രപത്രത്തിൽ റൂൾത്തടി വെച്ച് വരച്ച് കുഞ്ഞമ്മത് ആധാരമെഴുതുന്നത് രാമർ നോക്കി നിന്നു. തന്റെ ഒരു ജീവിതരേഖ കടലാസിൽ തെളിയുന്നു. അമ്മ കിടക്കുന്ന മണ്ണ് കടലാസിന്റെ നീലരാശിക്ക് കീഴെ അവ്യക്ത ചിത്രമാവുന്നു. രജിസ്ട്രാർ ഫീസ് ഇത്രയടുത്തുണ്ടായിട്ടും ആദ്യമായിട്ടാണ് ഒരു കടലാസുമായി പോകാനുള്ള അവസരം ലഭിക്കുന്നത്. ആധാരം തയ്യാറായി കഴിഞ്ഞു. കണ്ണച്ചനെയും കൂട്ടി അവിടെ ചെന്ന് രേഖകളിൽ ഒപ്പിടിവിക്കണം. ഇതൊന്നും ഇത്ര പെട്ടെന്നായിത്തീരുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. മണ്ണ് കയ്യിലേക്ക് വരുന്ന കാര്യം അച്ഛൻ അറിയുമ്പോൾ എന്തുമാത്രം സന്തോഷിക്കും. തന്റെ ജീവിതകാലത്ത് അതിന് കഴിയുമെന്ന് അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവില്ല. തന്റെ കഴിവുകേടുകൊണ്ടാണ് സ്ഥലം കൈവിട്ടു പോയതെന്ന് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്. അത് തിരിച്ചുവാങ്ങാൻ തനിക്ക് സാധിക്കില്ല, അഥവാ ശ്രമിച്ചെങ്കിൽ തന്നെ കണ്ണച്ചൻ തരുമെന്ന് ഒരു ഉറപ്പുമില്ല. താനത് സാധിച്ചിരിക്കുന്നു, രാമർ അഭിമാനത്തോടെ സ്വയം പറഞ്ഞു. വൈകിട്ടാണ് ചാർത്താധാരം കയ്യിൽ കിട്ടിയത്. നീല മുദ്രക്കടലാസിന്റെ മുകൾ ഭാഗത്ത് രാമർ അതീവ കൗതുകത്തോടെ നോക്കി. കിരീടം വെച്ച ഒരാളുടെ ചിത്രത്തിന്റെ ഇരുവശത്തും ഇംഗ്ലീഷിലെന്തോ എഴുതിയിരിക്കുന്നു, പിന്നെ ചില അക്കങ്ങളും. ആധാരത്തിൽ എഴുതിയത് നോക്കിക്കാണുകയല്ലാതെ വായിക്കുവാൻ തന്നെക്കൊണ്ട് കഴിയില്ലെന്ന് രാമറിന് അറിയാമായിരുന്നു. ചങ്ങല പോലെ അക്ഷരങ്ങൾ മുദ്രക്കടലാസിൽ നിറഞ്ഞുകിടക്കുന്നു. ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രാമറിന് ഒരു കാര്യം ബോധ്യമായിരുന്നു. ഒരുപാട് കാലമായി താൻ കൊതിച്ചുകൊണ്ട് നടന്ന ഒന്നാണ് കടലാസായി തന്റെ കയ്യിൽ കിട്ടിയത്. വിലമതിക്കാൻ പറ്റാത്ത എന്തോ ഒന്ന് കയ്യിൽ വന്നുവിട്ടതുപോലെ രാമർ വല്ലാതെ അമ്പരന്നു. പിന്നെ കടലാസ് ഒരിക്കലും താഴെ വീഴാതിരിക്കാൻ എളിയിൽ ഭദ്രമായി തിരികെ അച്ഛനെ ആദ്യം ഇത് കാണിക്കണം. ഏറ്റവും സന്തോഷിക്കുന്നത് അച്ഛനായിരിക്കും. അച്ഛന്റെ മനസ്സിൽ കാലങ്ങളായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നിരാശയ്ക്ക് ഇന്ന് അറുതി വരുന്നു. കല്ലുവെട്ടുന്ന സ്ഥലത്ത് പോകാൻ തുനിഞ്ഞപ്പോൾ രജിസ്ട്രാഫീസിന് മുമ്പിൽ സർബത്ത് വിൽക്കുന്ന നമ്പി പറഞ്ഞു: അച്ഛൻ കുറച്ചു നേരത്തെ പുരയിലേക്ക് പോകുന്നത് കണ്ടല്ലോ എന്ന്. എന്താണിന്ന് പതിവില്ലാതെ? രാമറിന്റെ മനസ്സിൽ അസ്വസ്ഥത പരന്നു. വീടിനടുത്തുള്ള ഇടവഴിക്കടുത്തെത്തിയപ്പോൾ തന്നെ കണ്ടു കൊള്ളിന്മേലൊക്കെ ആളുകൾ നിരന്നു നിൽക്കുന്നു. അവരുടെ മുഖത്താകെ സുഖകരമല്ലാത്ത ഒരു മൗനമായിരുന്നു പടർന്നു പിടിച്ചിരുന്നത്. അന്വേഷിച്ചപ്പോൾ ആരും ഒന്നും വ്യക്തമായി മറുപടി പറഞ്ഞതുമില്ല. വീട്ടിന്റെ കോലായിൽ മുളന്തൂണും ചാരി അച്ഛനിരിക്കുന്നു. കക്കുഴിയിൽ നിന്നും കയറി വന്ന അതേ വേഷം. മുഖത്തെ കുറേ കൂടി രൗദ്രമാക്കുന്ന വിധത്തിൽ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. അമ്മ കിടക്കുന്ന മണ്ണ് നമുക്ക് തിരികെ കിട്ടി എന്ന് പറയാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം. അത് പറയാൻ വേണ്ടി ഉള്ളിൽ കിടന്ന് എന്തെല്ലാമോ തിരക്ക് കൂട്ടുന്നുണ്ടെങ്കിലും അതൊന്നും ശബ്ദമായി പുറത്തു വരുന്നതേയില്ല. അച്ഛനെ ഒന്നുകൂടി തറപ്പിച്ചു നോക്കിയപ്പോഴാണ് കയ്യോട് ചേർന്ന് കിടക്കുന്ന കൊടുവാൾ കണ്ടത്.
2: എന്താ അച്ഛ? രാമർ മൃദുവായി തിരക്കി. കൊല്ലു ഞാനാ പോലയാടിച്ചിയെ, ഓനിയും കൊല്ലു. ഇളയമ്മ എടെ?
1: രാമർ അന്വേഷിച്ചു.
2: ഇളയമ്മ?
1: അച്ഛൻ കാർക്കിച്ചു തുപ്പി.
2: ആ പോലയാടിച്ചിയെ ഞാൻ ഓളുടെ പുരല കഴിച്ച്. ഇനി ഓളിവിടെ നിൽക്കണ്ട. ഓനങ്ങാൻ എന്റെ മുമ്പിൽ വന്നാൽ ഓനെ ഞാൻ കൊല്ലു.
1: അച്ഛന്റെ കയ്യിൽ

0: നിന്നും കൊടുവാൾ രാമർ ബലം പ്രയോഗിച്ച് പിടിച്ചുവാങ്ങി അകത്തേക്കെറിഞ്ഞു. എന്തെല്ലാമോ ഒരവ്യക്ത ചിത്രം രാമറിന്റെ മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു. എന്നാൽ അതത്ര സുഖകരമായ ഒന്നായിരുന്നില്ല. അത് അയാളെ നീറ്റുകയും ചെയ്തു.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
6: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
7: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
8: വാക്കറിവും നാട്ടറിവും. കേരളത്തിലെ ആദിവാസികളുടെ വിവിധ ജാതി ഗോത്രങ്ങളുടെ മൊഴികൾ മലയാളത്തിന്റെ ഭാഷാഭേദങ്ങളാണെന്ന് സാമാന്യമായി പറയാം. സ്വതന്ത്രമായ സംസാര രീതിയുടെ ചൊൽവടിവാണ് ആ ഭാഷകൾക്കുള്ളത്. മലയാള ഭാഷയ്ക്കുള്ളിലെ വിശേഷ ഭാഷകളാണ് ആദിവാസി ഭാഷകൾ. തമിഴും കന്നഡവും കലർന്ന മലയാള ഭാഷാഭേദമായാണ് കുറിച്യരുടെ മൊഴി അനുഭവപ്പെടുക. കുറിച്യരുടെ സംസാര രീതിയും കുറിച്യപ്പാട്ടുകളുടെ കെട്ടുമുറയും തമ്മിൽ ഏറെ വ്യത്യാസം ഇല്ല. കുറിച്യരുടെ കുംഭപ്പാട്ട് ലോലോലോലോ പൂവേ, ഞാനൊരു ബുദ്ധിയില്ല പൈതൽ കേക്കി, ഞാനൊരു അറിയാം കവി ചെയ്യും.

0: ഇവിടെ വാക്കുകളും അവയുടെ ചേർച്ചപ്പെടുത്തലും ശ്രദ്ധാർഹമാണ്. ഞാനൊരു, ഞാനൊരു, ഞാനേ ഒരു. ബുദ്ധിയില്ല, ബുദ്ധിയില്ലാത്ത, അറിവില്ലാത്ത. കേക്കി, കേൾക്കിൻ, അറിഞ്ഞാലും. കവി ചെയ്യുക, അറിയുന്നത് പോലെ പാടാം. എടകവും വലകവും, ഇടത്തും വലത്തും. പുഴപ്പിഴ, തെറ്റുകുറ്റങ്ങൾ. ചിരിക്കറ്, ചിരിക്കരുത്. അത്രമേൽ മനോഹരവും അർത്ഥപ്രസാദമുള്ളതുമായ ഒരു ഭാഷാഭേദ ഘടനയാണ് ഇത്. വയനാട്ടിലെ പ്രബല വിഭാഗമാണ് കുറിച്യരും. ആ കുറിച്യരുടെ മാത്രമല്ല, മറ്റ് ആദിവാസി വിഭാഗക്കാരുടെയും പാട്ടുകളും പറച്ചിലുകളും വഴി നമ്മുടെ ഭാഷയ്ക്ക് അത്രയേറെ ഭാവശക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടും. ഇവിടെ ചിരിക്കറ്, ചിരിക്കരുത് എന്ന അർത്ഥത്തിലാണ്. അരുത് എന്നതിൽ ലോപിച്ച് അറ് എന്നായതാണ്. ഭാഷാഭേദ സവിശേഷതയാണ് അത്തരം രൂപങ്ങൾ. ചുണ്ടും ചെറിയും കാട്ടി നടക്കലാ പണി എന്ന് മലപ്പുറത്തുകാർ പറയാറുണ്ട്. ചെറിയും തോളത്തിട്ട് നടക്കലാ പണി എന്ന് വള്ളുവനാട്ടിലുള്ള എന്നെ പോലുള്ള ആൾക്കാർ പറയാറുണ്ട്. മുഖം എന്ന അർത്ഥത്തിലും ചുണ്ട് എന്ന അർത്ഥത്തിലും ചിറി ഉപയോഗിക്കാറുണ്ട്. ഇതാ വന്നിരിക്കണു ചിറിയും തോളത്തിട്ട് എന്നൊരു ചൊല്ല് കുട്ടിക്കാലം മുതൽക്കേ ഞാൻ കേൾക്കാറുണ്ട്. ചിരി എന്ന അർത്ഥത്തിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നും ഉണ്ട്. നാനാർത്ഥത്വം ഭാഷാഭേദത്തിൻ്റെ ഒരു മഹിമയാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം വീണ്ടും നാളെ രാവിലെ 7:05 കേൾക്കാം.
3: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ചിരുന്ന ചോദ്യം, അതിൻ്റെ ഉത്തരം ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു: നാസയുടെ പ്രധാന ബഹിരാകാശ ദൂരദർശിനിയാണ് ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററി. ഒരു ഇന്ത്യക്കാരനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇത് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആരുടെ പേരിൽ? ഉത്തരം: സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. 20-ാം നൂറ്റാണ്ടിലെ മുൻനിര ജ്യോതിശാസ്ത്രജ്ഞരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറിൻ്റെ ബഹുമാനാർത്ഥമാണ് നാസയുടെ ഈ ഒബ്സർവേറ്ററി ചന്ദ്ര എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. കൊളംബിയ സ്പേസ് ഷട്ടിൽ വഴി 1999 ഈ ബഹിരാകാശ ദൂരദർശിനി വിക്ഷേപിച്ചത്. നക്ഷത്രഘടന, പരിണാമം, തമോദ്വാരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് 1983 ചന്ദ്രശേഖറിന് ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു.

നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ. നാളെ രാവിലെ 7 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:35 എഫ് എം ഡയറിയുടെ തുടർ ഭാഗത്ത് സമകാലികം നശിച്ചുപോകുന്ന പൈതൃക കെട്ടിടങ്ങൾ. നാളെ രാവിലെ 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം. കർക്കിടക ചികിത്സയുടെ പ്രസക്തി. ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം. നാളെ രാവിലെ 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് സഹയാത്രിക സംരംഭകയായ സൂസൻ പോളുമായി അഭിമുഖം. നാളെ ഉച്ചയ്ക്ക് 12:05 വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അഥവാ സ്മാം പദ്ധതിയെക്കുറിച്ച് കാംകോ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:05. നാളെ ഉച്ചയ്ക്ക് 2:00 ആകാശവാണി എഫ് എം വാർത്തകളെ. തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ. തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, കൊച്ചിയുടെ ജലപാതകൾ. നാളെ വൈകിട്ട് 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. നാളെ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ എഫ് എം ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വിവിധങ്ങളായ നിങ്ങളുടെ ഇഷ്ടപരിപാടികളുമായി എഫ് എം ഈവനിംഗ് വീണ്ടും നാളെ വൈകിട്ട് 7:35. ഏവർക്കും സുഖാശംസകൾ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 59:46. അല്പസമയത്തിനകം കേൾക്കാം ന്യൂസ് അറ്റ് 9 ഡൽഹിയിൽ നിന്നും.

0: സെക്കൻഡ്.
1: അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അഭിപ്രായവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ കത്തിലേക്ക് പോകാം. ആരുടെ കത്താണ് ആദ്യം വായിക്കുന്നത്?
3: ഈ കത്ത് അയച്ചിരിക്കുന്നത് ഗോപികൃഷ്ണൻ.

0: കത്ത് അയച്ചിരിക്കുന്നത് ഗോപികൃഷ്ണൻ നന്ത്യാട്ടുകുന്നം. സ്നേഹിതൻ എന്ന കവിത ഇഷ്ടപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. മഹിതം മലയാളം, വാക്കറിവും നാട്ടറിവും. ഡോക്ടർ ദേശമംഗല രാമകൃഷ്ണൻ അവതരിപ്പിച്ചത് കുരുത്തം എന്ന വാക്കിനെക്കുറിച്ചും അതിന്റെ വ്യത്യസ്തമായ അർത്ഥങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നു. വിടരുന്ന മുട്ടുകളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച എല്ലാ പരിപാടികളും വളരെ മനോഹരമായിരുന്നു. തിങ്കളാഴ്ച മഹിതം മലയാളത്തിൽ ഡോക്ടർ മാർഗരറ്റ് ജോർജ് അവതരിപ്പിച്ച പട്ടണം എന്ന വാക്കിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ വളരെ വിജ്ഞാനപ്രദമായിരുന്നു. കിസാൻവാണിയിൽ കാർഷിക മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗീതു എം സംസാരിച്ചത് കേട്ടു. ഈ പദ്ധതിയുടെ നടപടിക്രമങ്ങളെക്കുറിച്ചും അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചും അവർ വ്യക്തമാക്കി. നല്ല പരിപാടിയായിരുന്നു അത്. കൃഷിപ്പാട്ട് കേട്ടു ശ്രീമതി സാവിത്രി അന്തർജനം എഴുതി അവതരിപ്പിച്ചത്. പാട്ട് നന്നായിരുന്നു. മഹിത മലയാളത്തിൽ ധാന്യങ്ങൾ അളക്കാൻ ഉപയോഗിച്ചിരുന്ന പറയെപ്പറ്റി ഡോക്ടർ മാർഗരറ്റ് ജോർജ് സംസാരിച്ചത് കേട്ടു. യുവവാണിയിൽ കൊങ്ങിണി സമുദായത്തിലെ ഗാനങ്ങളുമായി വിഷ്ണുപ്രിയ, ഷേണായി, വൈഷ്ണവി നായിക്ക്, നവനീത് എന്നിവരൊക്കെ എത്തിയത് നന്നായിരുന്നു. ആസ്വദിച്ചു. ഓർമ്മ ചെന്ത് വളരെ രസകരമാക്കി അവതരിപ്പിച്ച റിയാസ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ ഫുട്ബോളിൽ തുടങ്ങി ഫുട്ബോളിൽ അവസാനിച്ച ആ പരിപാടി നന്നായിരുന്നു. സമകാലികത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടി വരുന്ന കാലഘട്ടമാണിത്. യുവാക്കൾ ഇതിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സമകാലികത്തിൽ വന്ന ആ പരിപാടി വളരെ പ്രയോജനപ്രദമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കത്തുകൾ അവസാനിച്ചു.
1: ഒരുപാട് പരിപാടികളെ കുറിച്ച് ഗോപികൃഷ്ണൻ നന്ദിയാട്ടുകുന്നം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: ഈ കത്ത് അയച്ചിരിക്കുന്നത് പി ടി മാധവൻ, തുരുത്തിക്കര. പാട്ടിന്റെ നാട്ടുവഴി തൃക്കാക്കരയുടെ ഇന്നത്തെ മായാലോകം പോലെയുള്ള മാറ്റത്തെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ അറിയുവാൻ സാധിച്ചു ഈ പരിപാടിയിലൂടെ. മറ്റൊന്ന്, പരസ്പരം പരിപാടിയിൽ സൈക്യാട്രിസ്റ്റ് തോമസ് ഡോക്ടറുമായി മദ്യാസക്തി മൂലമുണ്ടാകുന്ന മാനസിക രോഗങ്ങളെപ്പറ്റി സംസാരിച്ചത് ശ്രോതാക്കൾക്ക് ഒത്തിരി അറിവ് നൽകി.
1: പരസ്പരം തത്സമയ മാനസികാരോഗ്യ പരിപാടി, അതുപോലെ പാട്ടിന്റെ നാട്ടുവഴി, ഈ പരിപാടികൾ ഇഷ്ടമായി പി ടി മാധവൻ തുരുത്തിക്കരയ്ക്ക് എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ചിലത് പറയാനുണ്ട്. വേണമെങ്കിലാകാം, അല്ലെങ്കിൽ വിട്ടുകള. ഇത് ഞാൻ പറയുന്നതല്ല, ഈ സന്ദേശം അയച്ചിട്ടുള്ളത് മാധവ് സദാശിവ് കൗടിയാർ.
0: കത്തായിരുന്നോ?
1: സന്ദേശമാണിത്.
0: ഞാനോർത്ത് എന്നോടെന്തോ പറയുകയാണെന്ന്.
1: അല്ല, ചിലത് പറയാനുണ്ട് എന്നാണ് തുടങ്ങുന്നത് ആ സന്ദേശം. അദ്ദേഹം ചോദിക്കുന്നു, പദ്യം ശ്ലോകം ഒക്കെ പാരായണമാവാം, ഗദ്യം പാരായണമല്ല, അതിനാൽ നോവൽ വായന എന്ന് പോരെ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ചോദ്യം.
0: പാരായണം എന്ന വാക്കിന് വായന എന്നേ ഉള്ളൂ അർത്ഥം.
1: അതെ, പക്ഷെ നമ്മൾ കൂടുതലും കേൾക്കുന്നത് രാമായണ പാരായണം, അതല്ലെങ്കിൽ കവിതാ പാരായണം എന്നൊക്കെ
0: തന്നെയാണ്.
1: അദ്ദേഹം പറയുന്ന നോവൽ വായന മതി എന്നാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായം അങ്ങനെയാണ്. അടുത്തത് ഇതുപോലെ മറ്റൊരു കാര്യമാണ്, അതുപോലെ കൃത്രിമം, അതാണ് ആർട്ടിഫിഷ്യൽ. അപ്പോൾ AI എന്നാൽ മാനുഫാക്ചേർഡ് ഇന്റലിജൻസ് ആകുന്നത് എങ്ങനെ? കൃത്രിമ ബുദ്ധിയല്ലേ, അല്ലാതെ നിർമ്മിത ബുദ്ധിയല്ലോ. ഇതാണ് അദ്ദേഹത്തിന്റെ സംശയം. AI എന്നതിനെ സാധാരണ നിർമ്മിത ബുദ്ധി എന്നാണല്ലോ മലയാളത്തിൽ ഇപ്പൊ പറയുന്നത്, അത് കൃത്രിമ ബുദ്ധി പോരെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്.
0: അദ്ദേഹം അങ്ങനെ ഉപയോഗിച്ചോട്ടെ, പല ഭാഷകളിൽ നിന്നും വരുന്ന പദങ്ങൾ നമ്മൾ വിവർത്തനം ചെയ്ത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചില്ലറ മാറ്റങ്ങൾ.
1: മാത്രമല്ല, നമുക്ക് അതുപോലെ തന്നെ അതങ്ങ് ഇങ്ങോട്ട് പരാവർത്തനം ചെയ്യാൻ കഴിയുകയുമില്ല അല്ലെ. ഇദ്ദേഹത്തിന്റെ ഇത്തരം ചോദ്യങ്ങളെല്ലാം നമ്മൾ ശ്രോതാക്കളുടെ ചിന്തയ്ക്ക് വിടുന്നു. ഒരുപക്ഷെ മറ്റു ഭാഷാശാസ്ത്രജ്ഞർ ഇതേക്കുറിച്ചൊക്കെ ആലോചിക്കട്ടെ, പുതിയ തീരുമാനങ്ങളിലെത്തട്ടെ. എന്തായാലും കൊച്ചി ആകാശവാണി FM നോവൽ പാരായണം കേട്ട് ഇങ്ങനെയൊരു അഭിപ്രായം അറിയിച്ചതിന് നന്ദി. അദ്ദേഹം കവടിയാറിൽ നിന്നാണ് ഈ സന്ദേശം അയച്ചിട്ടുള്ളത്.
0: ഈ കത്ത് അയച്ചിരിക്കുന്നത് TV ഹരികുമാർ, കണിച്ചുകുളങ്ങര. കാവ്യധാരയിൽ വയലാറിന്റെ മാനിഷാത ചൊല്ലിക്കേട്ടു. പനയമുട്ടം ശ്രീകുമാർ ആലപിച്ചത് ആരോഹണ അവരോഹണങ്ങളൊക്കെ കൃത്യമായി പാലിച്ചു, നന്നായി ചൊല്ലി. വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഡോക്ടർ ആര്യ എസുമായി MV ശശികുമാർ നടത്തിയ അഭിമുഖം വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും ഉപകരിച്ചു. കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറിന്റെ മഴ സംഗീതാവർമ്മ ആലപിച്ചത് നന്നായി. കവിതയുടെ ഭാവം ഉൾക്കൊണ്ടുള്ള ആലാപനം മികവ് പുലർത്തി. ആകാശവാണിയിലെ പരിപാടികളിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ ഒന്നും കേൾക്കുകയുണ്ടായില്ല. കേരളത്തെ വായനയിലേക്ക് നടത്തിച്ച മഹാന്മാരുടെ ജീവിത വഴികൾ വ്യക്തമാക്കുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കണം. ഇന്നത്തെ വായനശാലകൾ യുവാക്കളെ യുവതികളെ ആകർഷിക്കുന്നുണ്ടോ? ഒരു സമകാലികം പ്രതീക്ഷിക്കാമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്.
1: ടി വി ഹരികുമാർ കണിച്ചുകുളങ്ങര ഈ കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പൂർണ്ണമായും ശരിയല്ല. ആകാശവാണി കൊച്ചി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പറയൂ നിങ്ങൾക്കറിയാമോ എന്ന തത്സമയ പരിപാടിയിൽ പി എൻ പണിക്കരെ കുറിച്ച്

0: വിശദമായി പ്രതിപാദിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം കേട്ടു കാണില്ല.
1: ദേശീയ വായനാ ദിനത്തിന് ബാലമണി അമ്മയുടെ പുസ്തകങ്ങൾ എന്ന കവിത കാവ്യധാരയിൽ പ്രക്ഷേപണം ചെയ്തിരുന്നു. അത് അദ്ദേഹം കേട്ടില്ല എന്ന് തോന്നുന്നു.
0: മറ്റു ചില പരിപാടികളിൽ കൂടി അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായിട്ടുണ്ട്. സമകാലികം ഈ വിഷയത്തിൽ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായില്ല. തീർച്ചയായും അടുത്ത വർഷം നമുക്ക് ഈ ദേശീയ വായനാ ദിനം വരുമ്പോൾ, ഒരു മാസത്തെ ആചരണ പരിപാടികളാണല്ലോ, തീർച്ചയായും ഉൾപ്പെടുത്താവുന്നതാണ്.
1: പ്രിയ ആകാശവാണി, മാനസികവും ശാരീരികവും ആയ സന്തോഷം അലതല്ലുന്ന ചന്തമുള്ള സംഗീത പരിപാടിയാണ് വെള്ളിത്തിര. വിശേഷങ്ങൾ അറിയാനും പറയാനും കേൾക്കാനും പിന്നെ അല്പം പാടാനും സ്നേഹിച്ചും വിശേഷങ്ങൾ അന്വേഷിച്ചും കൗതുകം ആക്കുന്നുണ്ട്. റിയ മാഡം, വിജി വർഗീസ്, ഷീബ, പിന്നെ പാട്ടുകൾ എടുക്കാൻ സഹായിച്ച സുഹൃത്തിനും ഒക്കെ നന്ദി. അങ്ങനെ വെള്ളിത്തിര സുന്ദരിയാകട്ടെ. ലോക നാടകവേദിയിലെ വ്യത്യസ്ത മാറ്റങ്ങൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച വിടരുന്ന മൊട്ടുകൾ ഒത്തിരി ഇഷ്ടമായി. പുതുതലമുറയിലെ നമ്മുടെ മക്കൾ ഏറെ ചിന്താശേഷിയുള്ളവരാണ്. അവർ വളരട്ടെ. നമുക്ക് വളമാകാം, വെളിച്ചമാകാം. നല്ല ഹൃദയം കൊണ്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കട്ടെ. ഒത്തിരി സന്തോഷത്തോടെ ചന്ദിരൂർ താഹ.
0: അഭിപ്രായത്തിന് നന്ദി. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് രാജി മരിത്തങ്കോടാണ്. ജൂലൈ 6 പ്രഭാതഗീതത്തിൽ പ്രക്ഷേപണം ചെയ്ത യേശുദാസ്, ജയവിജയ എന്നിവർ പാടിയത് ഇഷ്ടമായി. അന്ന് തന്നെ കാവ്യധാരയിൽ നാലാങ്കൽ കൃഷ്ണവിളയുടെ കാമുകൻ എന്ന കവിതയുടെ ആലാപനവും ഉണ്ടായിരുന്നു. LPR വർമ്മയുടെ ഓർമ്മദിനം ഈ ഗാനം ഇന്നത്തെ ഗാനം എന്ന പരിപാടിയിൽ ഉപാസന ഉപാസന എന്ന് തുടങ്ങുന്ന ഗാനം അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചു ഉചിതമായി. മഹിതം മലയാളം ദേശമംഗലം രാമകൃഷ്ണൻ കുരുത്തം എന്ന വാക്കിനെ വിശദീകരിച്ചു പറഞ്ഞു. പരിപാടിക്ക് അഭിനന്ദനങ്ങൾ. കാവ്യധാര, മഹിത മലയാളം, ഈ പരിപാടികളെല്ലാം രാജി മരിത്തങ്കോടിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം.
1: PM വാസുദേവൻ നമ്പൂതിരി മുളഞ്ഞൂർ ഒറ്റപ്പാലത്ത് നിന്ന് എഴുതുന്നു. വയോജന സംരക്ഷണത്തെക്കുറിച്ച് വാർദ്ധക്യം കുറ്റമല്ല എന്ന സമകാലികം കേട്ടു. June 25 ആ സമകാലികം വളരെ ശ്രദ്ധേയമായി. വൈദ്യശാസ്ത്രത്തിന്റെ അഭൂതപൂർവമായ നേട്ടങ്ങൾ കാരണം മനുഷ്യന് മരണസംഖ്യ കുറഞ്ഞു വരുന്നു. അത് കാരണം വൃദ്ധർ വർദ്ധിക്കുന്നു. പച്ചപ്ലാവില പഴുത്ത പ്ലാവില ആകുന്ന പോലെ പ്രായമാകുന്നത് ഒരു പ്രകൃതി നിയമമാണ്. അഭിനന്ദനങ്ങൾ. സമകാലികത്തിനാണ് അഭിനന്ദനങ്ങൾ.
0: സമകാലികം ശ്രോതാവിന് ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര. ശാസ്ത്രദീപ്തിയെ കുറിച്ചാണ് അദ്ദേഹം ആദ്യം അഭിപ്രായം അറിയിക്കുന്നത്. ഡോക്ടർ TL രമാദേവി അവതരിപ്പിച്ച 9 ശാസ്ത്രദീപ്തി ശ്രദ്ധേയമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നേ ദിവസം തന്നെ കാവ്യധാരയിൽ ഒളപ്പമണ്ണയുടെ കവിത കേൾക്കുകയുണ്ടായി, ഇഷ്ടപ്പെട്ടു. സമകാലികത്തെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം അറിയിക്കുന്നുണ്ട്. യാത്രകൾക്ക് നടപ്പാതകൾ ഉപയോഗിക്കുന്നത് ഏവർക്കും ഗുണകരമാകും എന്നാണ് അദ്ദേഹം എഴുതുന്നത്. നടപടി വേണ്ട നടപ്പാതകൾ, ആ സമകാലികം ഉചിതമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. സുഭാഷിതത്തെക്കുറിച്ചാണ് അടുത്ത അഭിപ്രായം. ഡോക്ടർ KS കൃഷ്ണകുമാർ അവതരിപ്പിച്ച സുഭാഷിതമാണ് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായത്. നിലവറയിൽ തിരുനെല്ലൂർ കരുണാകരനുമായി KC നാരായണൻ നടത്തിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗം കേൾക്കുകയുണ്ടായി, ഇഷ്ടപ്പെട്ടു. സാഹിത്യ സുരഭിയെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം അറിയിക്കുന്നുണ്ട്. അജയ്കുമാർ നടത്തിയ PK ബാലകൃഷ്ണനും മലയാള വിമർശന മണ്ഡലവും, ആ പ്രഭാഷണം ശ്രദ്ധേയമായി. അതുപോലെ KR ടോണി അവതരിപ്പിച്ച വ്യത്യസ്ത കവിതകൾ, CS ചന്ദ്രിക അവതരിപ്പിച്ച ആ പുളിമരം എന്ന ചെറുകഥ, എല്ലാം വളരെ മനോഹരമായിരുന്നു എന്നാണ് മൊയ്തീൻ കുഞ്ഞ് തന്റെ സന്ദേശത്തിലൂടെ അഭിപ്രായമായി അറിയിക്കുന്നത്. ഒട്ടനവധി പരിപാടികളെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ് ഈ സന്ദേശത്തിലൂടെ അഭിപ്രായം അറിയിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾക്ക് നന്ദി.
1: ഈ കത്ത് അയച്ചിരിക്കുന്നത് PV വേണുഗോപാലൻ, അല്ലപ്ര. 6 രാവിലെ പ്രഭാത ഗീതത്തിൽ യേശുദാസ്, ജയചന്ദ്രൻ, ബിജു നാരായണൻ എന്നിവർ പാടിയ ഗീതങ്ങൾ കേട്ടപ്പോൾ ശരിക്കും അമ്പലനടയിൽ നിന്ന് തൊഴുത ഒരു പ്രതീതിയായി. ഓർമ്മച്ചിന്ത് റിയാസും ഉണ്ണികൃഷ്ണനും അവതരിപ്പിച്ചത് നന്നായി. അവരുടെ സംഭാഷണ ശൈലി കേൾക്കാൻ രസമായിരുന്നു. പുതിയ പരിപാടികളിൽ കൊങ്ങിണി ഗാനങ്ങൾ വളരെ കൗതുകത്തോടെ കേട്ടു. അതിൽ ഒരു കുട്ടി പാടിയ ദേവി സ്തുതികൾ വളരെ നല്ല നിലവാരം പുലർത്തി. ആ പരിപാടി അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും 1000 അഭിനന്ദനങ്ങൾ നേരുന്നു. ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്ത ചലച്ചിത്ര ഗാനങ്ങൾ കസ്തൂരി എന്ന പദത്തിൽ വളരെ മനോഹരമായി. അരുൺ ബാലകൃഷ്ണനും രാഖിയും അവതരിപ്പിക്കുന്ന പരിപാടി വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. അതെ, PV വേണുഗോപാലൻ, അല്ലപ്ര.
0: അഭിപ്രായങ്ങൾക്ക് നന്ദി. ഇത് അഭിപ്രായ വേദിയിൽ ഉണ്ടായ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ്. അഭിപ്രായം അയച്ചിട്ടുള്ളത് G. അനിൽ, തിരുവാണിയൂർ. അഭിപ്രായ വേദിയിൽ തക്ഷംകുന്ന് സ്വരൂപത്തെ പറ്റിയുള്ള കത്ത് വായിക്കുന്നതിനിടെ നിലയാങ്കം ഇത് 2 പുനഃപ്രക്ഷേപണം ചെയ്തതാണ് എന്ന് പറഞ്ഞു. 2 പ്രയോഗിക്കുന്ന സ്ഥിതിക്ക് പുനയില്ലാതെ പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ പോരെ എന്നാണ് അനിൽ ചോദിക്കുന്നത്. അത് പെട്ടെന്ന് കത്ത് വായിച്ചപ്പോൾ വന്നിട്ടുള്ള ഒരു തെറ്റാണ്. രണ്ടാമത് എന്ന് പറയുമ്പോൾ പുനഃപ്രക്ഷേപണം എന്ന് പറയേണ്ട ആവശ്യമില്ല. അനിൽ ചൂണ്ടിക്കാണിച്ച തെറ്റ് ഇനി ആവർത്തിക്കുകയില്ലെന്ന്

0: സവിനയം അറിയിക്കുന്നു.
1: ആൻസൺ കുറുമ്പത്തുരുത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ശ്രദ്ധേയമായി. വിജയം പങ്കുവയ്ക്കലിനെ സംബന്ധിച്ച് പി അംബുജാക്ഷി അവതരിപ്പിച്ച സുഭാഷിതവും പഠനാർഹമായിരുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് മലപ്പുറത്ത് നിന്ന് നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
0: അഭിപ്രായം അറിയിച്ചതിന് നന്ദി പറയുന്നു. ഈ സന്ദേശം അയച്ചിട്ടുള്ളത് AM ജോണി, MG നഗറിൽ നിന്നാണ്. അദ്ദേഹം 11 തീയതി പ്രക്ഷേപണം ചെയ്ത സമകാലികം, FM ഹെൽത്ത് ലൈൻ എന്നിവയെക്കുറിച്ചാണ് അഭിപ്രായം അറിയിച്ചിട്ടുള്ളത്. FM ഹെൽത്ത് ലൈൻ അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി എന്നറിയുന്നതിൽ വളരെ സന്തോഷം. അടുത്ത സന്ദേശം അയച്ചിട്ടുള്ളത് അബ്ദുൾ ജലീൽ മൂപ്പൻ, ഏലൂർ നോർത്ത്. അദ്ദേഹം എഴുതുന്നു, എസ് ജാനകിയെക്കുറിച്ചുള്ള അനുസ്മരണം ഏറെ നന്നായി. ചെറുപ്പകാലം തൊട്ട് സിനിമ കാണാൻ പോകുമ്പോൾ കേട്ട മറക്കാത്ത ഗാനങ്ങൾ വീണ്ടും കേൾക്കാൻ ആ പരിപാടി അവസരമൊരുക്കി. അതുപോലെ ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ ശ്രീകുമാരൻ തമ്പിയെപ്പറ്റി പറയുന്നത് കേട്ടു. സുഭാഷിതങ്ങൾ വിലപ്പെട്ട ഉപദേശങ്ങളാണ് നൽകുന്നത്. ഇതെല്ലാമാണ് അദ്ദേഹം തന്റെ സന്ദേശത്തിലൂടെ അഭിപ്രായമായി അറിയിച്ചിട്ടുള്ളത്.
1: മുകുന്ദൻ ജി കൈമൾ, പാണാവളിയിൽ നിന്ന്. പാവപ്പെട്ടവന് ബാങ്ക് മുഖേന ലോൺ എടുക്കുന്ന രീതിയാണ് മുദ്രാ ലോൺ. അതിനുവേണ്ട കാര്യങ്ങൾ ബാങ്ക് മാനേജർ പറഞ്ഞത് കേട്ടപ്പോൾ ലോൺ തന്നെ വേണ്ടെന്ന് തോന്നിപ്പോയി. കാരണം 100,000 രൂപയ്ക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഈ പാവപ്പെട്ടവൻ എത്ര ഓഫീസുകൾ കയറി ഇറങ്ങി സമ്പാദിക്കണം. പാവപ്പെട്ടവനെ ഇങ്ങനെയാണ് ബാങ്ക് സഹായിക്കേണ്ടത്. അദ്ദേഹം ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ്.
0: തീർച്ചയായും അത് നമ്മളുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ എന്ന പരിപാടിയിലായിരുന്നു മുദ്രാ ലോണിനെ കുറിച്ചുള്ള വിശദീകരണം ഉണ്ടായത്. ശ്രോതാവ് ഈ കത്തിലൂടെ പറയുന്ന അത്ര സങ്കീർണതകൾ മുദ്രാ ലോൺ ലഭിക്കുവാൻ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഒരുപാട് പേർക്ക് മുദ്രാ ലോൺ ലഭിച്ചിട്ടുണ്ട്.
1: സ്മൃതിരാഗം കേട്ടു, വളരെ സന്തോഷം തോന്നി. ശരിക്കും പഴയ ഗായകരുടെയും ഗാനരചയിതാക്കളുടെയും സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ കേൾപ്പിച്ചതിന് വളരെ നന്ദി. ഇതുപോലെയുള്ള പഴയ ചലച്ചിത്ര ഗാനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. ശ്രോതാക്കളുടെ ഇഷ്ടങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് മാറുന്നു ആകാശവാണി എന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇനിയും ഇനിയും നല്ല നല്ല പരിപാടികളുമായി ആകാശവാണി ശ്രോതാക്കൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം ശശികുമാർ, എറണാകുളം. ശ്രോതാക്കളുടെ പ്രതീക്ഷകൾക്കൊപ്പം എപ്പോഴും ആകാശവാണി കൊച്ചി നിലയം ഉണ്ടാകും എന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു.
0: സുരേഷ് CG NAD ആണ് ഈ സന്ദേശം അയച്ചിട്ടുള്ളത്. സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നു, കഴിഞ്ഞ ദിവസം വിടവറിഞ്ഞ ഗായിക എസ് ജാനകി അമ്മയെ ഓർത്തുകൊണ്ടാണ് ഈ സന്ദേശം അയക്കുന്നത്. 12 9:30 മുതൽ 12 വരെ തുടർച്ചയായി കേൾപ്പിച്ച പരിപാടികളെല്ലാം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടമായി. പ്രത്യേകിച്ച് ഓർമ്മകളുടെ സംഗീതം, എസ് ജാനകി അമ്മ പങ്കെടുത്ത പരിപാടി, അതുപോലെ സ്മൃതിരാഗം, തമിഴ് ഗാനങ്ങൾ, ഇങ്ങനെ എസ് ജാനകിക്ക് വളരെ ഉചിതമായ ഒരു ആദരാഞ്ജലിയാണ് കൊച്ചി FM സമർപ്പിച്ചത് എന്നാണ് അദ്ദേഹം ഈ സന്ദേശത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നത്.
1: തീർച്ചയായിട്ടും മറക്കാനാവാത്ത ഒരുപാട് ഗാനങ്ങൾ നമുക്ക് തന്നിട്ടാണ് ജാനകിയമ്മ യാത്രയായത്. ഈ ഗായകരുടെയും ഗാനശില്പികളുടെയും ഒക്കെ പേരുകൾ ആവർത്തിച്ച് പറയാറുള്ള ആകാശവാണിക്കാരെ സംബന്ധിച്ചിടത്തോളം ആകാശവാണിക്കാർക്കും അതിന്റെ ശ്രോതാക്കൾക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേരാണ് ജാനകിയമ്മ. ജാനകിയമ്മയുടെ പാട്ടുകൾ എക്കാലവും ജീവിക്കും. ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടി ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചതിൽ വളരെ സന്തോഷം.
0: ഇനിയും ധാരാളം കത്തുകളും സന്ദേശങ്ങളും വായിക്കുവാൻ നമുക്ക് ബാക്കിയുണ്ട്. എന്നാൽ അഭിപ്രായവേദിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ പറയുന്നു. കത്തുകളും സന്ദേശങ്ങളും വായിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.
2: അഭിപ്രായവേദിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: അഭിപ്രായവേദി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. വാട്സ്ആപ്പ് മുഖേനയും നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കാം. അയക്കുമ്പോൾ അഭിപ്രായവേദി എന്ന തലക്കെട്ടോടുകൂടി അയക്കുക. അയക്കേണ്ട നമ്പർ 9444752212. നമ്പർ ഒരിക്കൽ കൂടി 9444752212.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് അഭിപ്രായവേദി, ശ്രോതാക്കളുടെ പ്രതികരണങ്ങളും അവയ്ക്കുള്ള മറുപടിയും.
4: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:30:08.
5: നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യ പരാതി നോക്കാം. ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം ആളുകളാണ് പരാതിക്കാർ. പരാതി എന്താണെന്ന് നോക്കാം.
6: ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ

0: EDS, ADS എന്നിവർ എല്ലാവരും ചേർന്ന് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങളിൽ നിന്നും 2000 രൂപ വെച്ച് പിരിക്കുകയുണ്ടായി. എന്നാൽ നാളിതുവരെ ആയിട്ടും ആർക്കും വീട് വെച്ച് കൊടുത്തതായി ഞങ്ങൾക്കറിയില്ല. ഇതേക്കുറിച്ച് കുടുംബശ്രീ ആളുകളോട് ചോദിക്കുമ്പോഴും വ്യക്തമായ മറുപടിയൊന്നും ലഭിക്കുന്നില്ല. വീട് വെച്ച് കൊടുക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ നൽകിയ പൈസ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടിട്ടും അവർ ഇതേക്കുറിച്ച് വ്യക്തമായ മറുപടിയൊന്നും തരുന്നില്ല. 2024 ഞങ്ങളിൽ നിന്നും പൈസ മേടിച്ചത്. ആയതിനാൽ ഇതിന്റെ നിജസ്ഥിതി എന്താണ്?
1: ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിയമവേദി ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിയോട് അന്വേഷിച്ചു. അന്വേഷണത്തിൽ നിയമവേദിക്ക് ലഭിച്ച വിവരം ഇപ്രകാരമാണ്. പഞ്ചായത്തിലെ ഒരു നിർധന കുടുംബത്തിന് വീട് വെക്കുന്നതിന് വേണ്ടിയാണ് കുടുംബശ്രീ വഴി പണം കണ്ടെത്തിയത്. ആ തുക കുടുംബശ്രീയുടെ അക്കൗണ്ടിൽ തന്നെയുണ്ട്. ചില വാർഡുകളിൽ നിന്ന് തുക ലഭിക്കാനുണ്ട്. അതിനായി അവരിൽ നിന്നും തുക സമാഹരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീട് വെച്ചു കൊടുക്കുന്നതിന് നിശ്ചയിച്ച തുക ലഭിക്കുന്ന മുറയ്ക്ക് പണികൾ തുടങ്ങും എന്നാണ് നിയമവേദിക്ക് ലഭിച്ച മറുപടിയിൽ പറയുന്നത്. ചേർത്തല തുറവൂരിലെ CP വിജയന്റേതാണ് അടുത്ത പരാതി. പരാതി എന്താണെന്ന് നോക്കാം.
0: 2016 ജൂലൈ 15 രാത്രിയിൽ തുറവൂർ ജംഗ്ഷന് സമീപത്ത് വെച്ച് ആലപ്പുഴ ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ് എന്റെ സ്കൂട്ടറിൽ വന്നിടിക്കുകയും എനിക്ക് ഗുരുതരമായ പരിക്ക് പറ്റുകയും ചെയ്തു. എന്റെ സ്കൂട്ടർ പൂർണ്ണമായും നശിച്ചു പോകുകയും ചെയ്തു. ഈ ആക്സിഡന്റ് കേസ് ഞാൻ ഏൽപ്പിച്ചത് ചേർത്തല കോടതിക്ക് സമീപത്തുള്ള ഒരു വക്കീലിനെയാണ്. 2026 മാർച്ച് മാസത്തിൽ ആലപ്പുഴ MACT കോടതിയിൽ നിന്നും എനിക്ക് നഷ്ടപരിഹാരം അനുവദിച്ചുകൊണ്ടുള്ള വിധി വന്നിരുന്നു. എന്നാൽ 3 മാസമായിട്ടും നഷ്ടപരിഹാര തുക ബാങ്കിൽ വന്നിട്ടില്ല. ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഞാൻ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പലതവണ വക്കീലിനെ ഇക്കാര്യത്തിന് സമീപിച്ചുവെങ്കിലും അദ്ദേഹം പറയുന്നത് ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല എന്നും ഇൻഷുറൻസ് കമ്പനിയാണ് പണം അയക്കേണ്ടതെന്നും പണം ലഭിക്കുമ്പോൾ താങ്കളുടെ മൊബൈലിലേക്ക് സന്ദേശം വരുമെന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ തുക വാങ്ങിത്തരേണ്ടത് വക്കീലിന്റെ ബാധ്യതയല്ലേ? ആയതിനാൽ വിധി വന്നിട്ട് 3 മാസമായിട്ടും ലഭിക്കാത്ത ഈ തുക ലഭിക്കുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? 70 വയസ്സുള്ള ഹാർട്ട് സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ്?
1: ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യത്തിന് ഇനി എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ.
2: കത്തുകൊണ്ട് കാണുന്നത് വാഹന അപകട ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കത്തുകൊണ്ട് കാണുന്നത്. അതിന് MACT അപകട ഇൻഷുറൻസ് നഷ്ടപരിഹാര തുക കിട്ടുന്നതിലോട്ട് വേണ്ടി നിങ്ങൾക്ക് 30/3/2026 നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നു എന്ന് കത്തുകൊണ്ട് മനസ്സിലാകുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു അനുകൂല വിധി വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി അതിന്റെ ഉത്തരവിന്റെ സർട്ടിഫൈഡ് പകർപ്പ് കോടതിയിൽ നിന്ന് ലഭ്യമാകാൻ നമുക്ക് സാധാരണഗതിയിലുള്ള താമസം ഉണ്ടാവാം. വീതി വന്ന ദിവസം തുടങ്ങി ഒരു 60 ദിവസത്തിനുള്ളിലായിരിക്കും അവർക്ക് ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കുന്നത്. അത് ഓരോ കോടതികളിലും അതിന്റെ കാലതാമസം അനുസരിച്ച് ചിലപ്പോൾ 10 ദിവസം കൊണ്ട് ലഭിക്കുന്നുണ്ട്, ചിലപ്പോൾ 1 ദിവസം കൊണ്ട് ലഭിക്കുന്നുണ്ട്. ആ ഉത്തരവ് കൈപ്പറ്റിയാൽ, ഇൻഷുറൻസ് കമ്പനി കൈപ്പറ്റിയാൽ അവരുടെ ലീഗൽ സൈഡിൽ നിന്നാണ് അപ്രൂവൽ കിട്ടിയാലേ ഈ പണം നിങ്ങളുടെ അക്കൌണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ചില ഇൻഷുറൻസ് കമ്പനി ചിലപ്പോൾ ഒരു പക്ഷേ ഇത്തിരി വൈകിയേക്കാം. പക്ഷെ എന്നിരുന്നാലും 3 മാസം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ നമ്മൾ ഇതിന് മറുപടി പറയുമ്പോൾ 3 മാസം കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ അതേ കോടതിയിൽ തന്നെ നാളിതുവരെയും ഈ പണം കെട്ടിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊരു എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ അതിന്റെ മറുപടി അതിന് അവർക്ക് നോട്ടീസ് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അടിയന്തരമായി ഇൻഷുറൻസ് കമ്പനിയുടെ ശ്രദ്ധയിൽ പെടും ഈ കാര്യം. ഇൻഷുറൻസ് കമ്പനിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പെടാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പണം ബാങ്കിൽ നിക്ഷേപിക്കാത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ മറുപടി. അപ്പൊ നിലവിൽ നിങ്ങൾ അടിയന്തരമായിട്ട് നിങ്ങളുടെ വക്കീലിനെ സമീപിച്ച് ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറയണം. എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ പണം നിങ്ങളുടെ അക്കൌണ്ടിൽ വരും. കാര്യം വക്കീൽ ഇതിന്റെ അകത്ത് കാലതാമസം അറിഞ്ഞുകൊണ്ട് വരുത്തുന്നതല്ല. കാരണം ഈ MACT കേസുകളിൽ വക്കീലന്മാർ ഫീസ് എടുക്കുന്നത് ഏറ്റവും അവസാനം അവരുടെ തുക കിട്ടിയതിന് ശേഷം മാത്രമാണ് അവരുടെ ഫീസ് ലഭ്യമാക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് വക്കീലും ഇതിന്റെ അകത്ത് നിങ്ങളെപ്പോലെ തന്നെ തിരക്കിട്ട് ഇത് എല്ലാ ദിവസവും ഇത് പരിശോധിച്ച് ഉറപ്പുവരുന്നതാണ്. എന്നിരുന്നാലും സാധാരണഗതിയിൽ ഒരു 6 മാസം കഴിയാതെ വക്കീലന്മാർ എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ നിർദ്ദേശിക്കാറില്ല കക്ഷികളോട്. ഇവിടെ ഇപ്പോൾ അടിയന്തരമായി നിങ്ങളൊരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അഭിഭാഷകനെ കണ്ട് പറയുക. വക്കീൽ പറഞ്ഞാലും ഇല്ലെങ്കിലും നിർബന്ധമായും ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 മാസമോ 2 മാസത്തിനുള്ളിലെങ്കിലും നിങ്ങളുടെ അക്കൌണ്ടിൽ ഈ പൈസ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനി സാധാരണ കലക്കുള്ള കാലതാമസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എത്ര വൈകിയാലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ള പലിശ സഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതുകൊണ്ട് കാലാവധി കഴിഞ്ഞാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ പണം നിങ്ങളുടെ അക്കൌണ്ടിൽ തന്നെയേ വരുള്ളൂ. വക്കീലിന്റെ കയ്യിലോ നേരിട്ട് ലഭിക്കുന്നതല്ല, നിങ്ങൾക്ക് തന്നെ നേരിട്ട് നിങ്ങളുടെ അക്കൌണ്ടിൽ വരും. അത് ഏകദേശം ഒരു 3 മാസം 6 മാസത്തിനുള്ളിലാണ് വരാറ് സാധാരണഗതിയിൽ വരാറ്. അല്ലെങ്കിൽ ഒരു എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്ത് നിർബന്ധമായിട്ട് നിങ്ങൾ അടിയന്തരമായി ചെയ്താൽ മതി.
1: അടുത്ത പരാതി സൗത്ത് പരവൂർ.

0: ഒരു നിന്നും പുഷ്പവല്ലിയുടേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ്. രണ്ടനിയത്തിമാരുടെയും കല്യാണം കഴിഞ്ഞു. ഞാനൊരു സുഖമില്ലാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിച്ചിട്ടുമില്ല. വീട് നിൽക്കുന്നത് 35 സെന്റ് സ്ഥലത്താണ്. അനിയത്തിമാർക്ക് 10 സെന്റ് സ്ഥലം വീതം രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർ അവിടെ വീട് വെച്ചു. ബാക്കി 14.5 സെന്റ് സ്ഥലവും വീടും എനിക്കാണ് അച്ഛൻ ഔസിയത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അത് പറമ്പിന്റെ ആധാരത്തിന്റെ കൂടെയായിരുന്നു. അമ്മയ്ക്ക് എന്നോട് വലിയ കാര്യമില്ല. അനിയത്തിമാരോടാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം. അച്ഛൻ മരിച്ചുപോയപ്പോൾ ആ ഔസിയത്ത് അമ്മയും ഇളയ അനിയത്തിയുടെ ഭർത്താവും ചേർന്ന് കീറിക്കളയുകയും ചെയ്തു. അന്ന് ഔസിയത്ത് എഴുതിയപ്പോൾ എഴുത്തുകാരൻ അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എനിക്ക് നൽകിയിരുന്നു. അതുമാത്രമേ ഇപ്പോൾ എന്റെ കൈവശമുള്ളൂ. അമ്മ മരണപ്പെട്ടു. ഒറിജിനൽ ആധാരം അനിയത്തിയുടെ കയ്യിലാണ്. അവർ ഇപ്പോൾ വീടൊഴിയണമെന്നാണ് പറയുന്നത്. അങ്ങനെയായാൽ ഞാൻ പെരുവഴിയിലാകും, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആശ്രിതയാവേണ്ടി വരും. ഞാൻ ഡിഗ്രി വരെ പഠിച്ചതാണ്. അനിയത്തിമാർ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അച്ഛന് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞാനിപ്പോൾ താമസിക്കുന്ന വീട് നഷ്ടപ്പെടുമോ എന്നാണ് എന്റെ ഭയം. ആയതിനാൽ വീട് എനിക്ക് കിട്ടുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
0: ഈ പരാതിക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ്.
2: ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ ചില പ്രധാന നിയമ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പേരിൽ ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ വിൽപത്രം നിയമപ്രകാരം സാധുവായി നിർവഹിച്ചതാണെന്നും പിന്നീട് അത് റദ്ദാക്കിയിട്ടില്ലെന്നും തെളിയിക്കാൻ കഴിഞ്ഞാൽ ഒറിജിനൽ ലഭ്യമല്ല എന്ന കാരണത്താൽ മാത്രം നിങ്ങളുടെ അവകാശം ഇല്ലാതാകണമെന്നില്ല. ഒറിജിനൽ വിൽപത്രം മനഃപൂർവ്വം നശിപ്പിക്കപ്പെട്ടതാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വിൽപത്രം തയ്യാറാക്കിയ എഴുത്തുകാരൻ്റെയും അതിലൊപ്പിട്ട സാക്ഷികളുടെയും മൊഴി ഉൾപ്പെടെയുള്ള തെളിവുകൾ, സെക്കൻഡറി എവിഡൻസ് കോടതിയുടെ പരിഗണനയ്ക്ക് വിധേയമാക്കാൻ സാധിക്കും. എന്നാൽ അത് ഓരോ കേസിലെയും സാഹചര്യങ്ങൾ അനുസരിച്ചായിരിക്കും കോടതി വിലയിരുത്തുക. രണ്ടാമതായി, നിങ്ങളുടെ പിതാവിൻ്റെ മരണശേഷം സ്വത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് തർക്കം നിലനിൽക്കുമ്പോൾ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ നിങ്ങളെ ബലമായി വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാൻ ആർക്കും അധികാരമില്ല. അതിന് യോഗ്യമായ സിവിൽ കോടതിയുടെ ഉത്തരവ് ആവശ്യമാണ്. അതിനാൽ നിങ്ങളുടെ കൈവശമുള്ള വിൽപത്രത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, സ്വത്തിൻ്റെ രേഖകൾ, ഭൂനികുതി രസീതുകൾ, കൈവശം തെളിയിക്കുന്ന മറ്റ് രേഖകൾ എന്നിവയുമായി പരിചയസമ്പന്നനായ ഒരു സിവിൽ അഭിഭാഷകനെ ഉടൻ സമീപിക്കുക. ആവശ്യമായാൽ നിങ്ങളുടെ കൈവശ അവകാശം സംരക്ഷിക്കുന്നതിനും എതിർകക്ഷി നിങ്ങളെ ബലപ്രയോഗത്തിലൂടെയോ നിയമവിരുദ്ധമായോ ഒഴിപ്പിക്കുന്നതിൽ നിന്ന് തടയുന്നതിനുമായി സ്ഥിര നിരോധനാജ്ഞ, അതായത് പെർമനന്റ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഇടക്കാല നിരോധനാജ്ഞ, ടെമ്പററി ഇഞ്ചക്ഷൻ ഉൾപ്പെടെയുള്ള നിയമപരമായ പരിഹാരങ്ങൾ തേടാവുന്നതാണ്. അവസാനമായി ഒരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾ എഴുതിയ വിവരങ്ങൾ മാത്രം അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് സ്വത്തിൽ അവകാശം ഇല്ലെന്ന് പറയാൻ കഴിയില്ല. അതുപോലെ വിൽപത്രം തീർച്ചയായും കോടതി അംഗീകരിക്കുമെന്നും മുൻകൂട്ടി പറയാനാകില്ല. ലഭ്യമായ തെളിവുകളും സാക്ഷിമൊഴികളും നിയമപരമായി വിലയിരുത്തിയ ശേഷമായിരിക്കും കോടതി അന്തിമ തീരുമാനം എടുക്കുക. അതിനാൽ കാലതാമസം വരുത്താതെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉചിതം.
0: അടുത്ത പരാതി ജോജി തോമസ് മഞ്ഞുമേലിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
1: നികുതി അടക്കുന്നത് സംബന്ധിച്ച ഒരു പരാതി ഞാൻ നിയമവേദിയിലേക്ക് അയച്ചിരുന്നു. അതിന് നിയമവേദിയിലൂടെ മറുപടി ലഭിക്കുകയും ചെയ്തു. എന്റെ പരാതി ഇപ്രകാരമായിരുന്നു. 2026-27 വസ്തുനികുതി അടക്കുവാൻ ചെന്നപ്പോൾ എന്റെ പേരിൽ 2 സ്ഥലത്തായി 5-3 വസ്തുക്കൾ ഉണ്ടായിരുന്നു. അതിന്റെ ബ്ലോക്ക് നമ്പറും സർവേ നമ്പറും തണ്ടപ്പേരും വ്യത്യസ്തമാണ്. ഈ 2 സ്ഥലത്തായിട്ടുള്ള 5-3 സെന്റിന്റെ നികുതി ഒന്നിച്ച് ഒരു പേപ്പറിൽ അടച്ചതിന് 30 രൂപ കൂടുതൽ വാങ്ങി എന്നതായിരുന്നു എന്റെ പരാതി. നിയമവേദിയിലൂടെ അഭിഭാഷകൻ പറഞ്ഞ നിർദ്ദേശപ്രകാരം ഞാൻ ഏലൂർ വില്ലേജ് ഓഫീസർക്ക് കരമടച്ചതിന്റെ പകർപ്പ് സഹിതം 2026 May 30 ഒരു അപേക്ഷ രേഖാമൂലം കൊടുക്കുകയുണ്ടായി. ഇതിന് വില്ലേജ് ഓഫീസർ എനിക്ക് നൽകിയ മറുപടി ഭൂനികുതി അടക്കുന്നത് ഓൺലൈൻ വഴിയാണ് എന്നും ഒന്നിൽ കൂടുതൽ തണ്ടപ്പേർ ഉണ്ട് എങ്കിൽ എല്ലാ തണ്ടപ്പേർ അക്കൗണ്ടുകളുടെയും നികുതി ഒന്നിച്ചായിരിക്കും അടക്കേണ്ടതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. ഇങ്ങനെ നികുതി ഒന്നിച്ചടച്ചതുകൊണ്ട് താരിഫ് വർദ്ധിച്ച് 3.16 വസ്തുവിന് മുനിസിപ്പാലിറ്റിയിൽ പരിധിയിൽപ്പെട്ടതിനാൽ 90 രൂപ മാത്രമേ ഈടാക്കിയിട്ടുള്ളൂ എന്നതാണ്. എനിക്ക് ലഭിച്ച മറുപടിയിൽ ഒന്നിൽ കൂടുതൽ തണ്ടപ്പേരുള്ള വസ്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് ഈ മറുപടി തൃപ്തികരമല്ലാത്തതുപോലെയാണ് തോന്നിയത്. ആയതിനാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്?

0: നൽകേണ്ടത്.
1: ഈ പരാതിക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് പുളിക്കേക്കുടി.
2: ഇതിനു മുമ്പ് തന്റെ പേരിനെ സംബന്ധിച്ചും അധികമായി ടാക്സ് ഈടാക്കിയതിനെ സംബന്ധിച്ചും ഒരു കത്ത് എഴുതിയതും അതിന് ഞാൻ മറുപടി പറഞ്ഞതും എനിക്ക് ഓർമ്മയുണ്ട്. മുൻപ് ഞാൻ പറഞ്ഞ മറുപടിയിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. നിങ്ങളുടെ ആവശ്യം വില്ലേജ് ഓഫീസർ നിരസിച്ചാൽ ആ ഉത്തരവ് സ്വീകരിക്കുകയല്ല, മറിച്ച് അതിനെതിരായി അപ്പീൽ നൽകണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്രകാരം ഒരു അപ്പീൽ താങ്കൾ കൊടുത്തിട്ടുള്ളതായി കത്തിൽ നിന്നും വ്യക്തമല്ല. എന്താണ് തണ്ടപ്പേർ എന്ന് ആദ്യമായി ഒന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ റവന്യൂ ഭരണ സംവിധാനത്തിൽ ഒരു പ്രത്യേക വ്യക്തിയുടെയോ ആളുകളുടെയോ, അതായത് കൂട്ടുടമസ്ഥതയിലുള്ള വസ്തുക്കളെക്കുറിച്ചാണത് പറയുന്നത്, അങ്ങനെയുള്ള പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമിയുടെ അക്കൗണ്ട് നമ്പറാണ് തണ്ടപ്പേർ. കേരള ലാൻഡ് ടാക്സ് സെക്ഷൻ 3 പ്രകാരം ആരുടെ പേരിലാണ് വസ്തു റവന്യൂ രജിസ്റ്ററിൽ ഉള്ളത് ആ വ്യക്തിയാണ് ലാൻഡ് ഹോൾഡർ എന്നറിയപ്പെടുന്നത്. റവന്യൂ നിയമപ്രകാരം ഓരോ തണ്ടപ്പേർ അക്കൗണ്ടും ഒരു പ്രത്യേക യൂണിറ്റാണ്. തണ്ടപ്പേരുകളിലെ ഭൂമി തമ്മിൽ കൂട്ടിച്ചേർത്ത് ആകെ വിസ്തീർണം കണക്കാക്കി ഉയർന്ന സ്ലാബിൽ നികുതി ഈടാക്കുന്നത് തെറ്റാണ്. ഓരോ തണ്ടപ്പേരിനും വെവ്വേറെ നികുതി ഈടാക്കേണ്ടതാണ്. ഓരോ ഉടമസ്ഥനും പ്രത്യേകം തണ്ടപ്പേരിൽ വെവ്വേറെ രസീതുകൾ നൽകാനും അവകാശമുണ്ട്. വില്ലേജ് ഓഫീസർ എഴുതിയെന്നുകൊണ്ട് മാത്രം അതൊരു നിയമമായി മാറുന്നില്ല. അപ്രകാരം നിയമപ്രകാരമല്ലാതെ ഉത്തരവുകൾ ഉണ്ടാകുമ്പോഴാണ് ആയത് തർക്കിക്കേണ്ടതും അപ്പീൽ നൽകേണ്ടതും എല്ലാം ചെയ്യുന്നത്. താങ്കൾ ഇനി ചെയ്യേണ്ട നടപടികൾ മാത്രം ഞാൻ പറയാം. വില്ലേജ് ഓഫീസറുടെ ഉത്തരവിനെതിരെ സെക്ഷൻ 9 പ്രകാരം തഹസിൽദാർക്ക് അപ്പീൽ നൽകണം. തഹസിൽദാർ LR അഥവാ ഭൂരേഖ തഹസിൽദാർക്കാണ് ഇങ്ങനെ അപ്പീൽ നൽകേണ്ടത്. ആയതിൻ്റെ കോപ്പിയും കൈപ്പറ്റി രസീതിയും സൂക്ഷിച്ചു വെക്കണം. അതിൽ നടപടിയില്ലെങ്കിലോ നിരാകരിച്ചാലോ സെക്ഷൻ 11 പ്രകാരം താങ്കൾക്ക് റവന്യൂ കമ്മീഷണർക്ക് റിവിഷൻ നൽകാനുള്ള അവകാശമുണ്ട്. അതും കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുത്താൽ തീർച്ചയായും ഒരു അനുകൂല വിധി സമ്പാദിക്കാം.
1: അടുത്ത പരാതി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കുര്യാക്കോസിന്റേതാണ്. പരാതി എന്താണെന്ന് നോക്കാം.
3: എന്റെ വീട് നിൽക്കുന്ന 5.5 സെന്റ് സ്ഥലത്തിന് 8 മീറ്റർ നീളത്തിൽ 4 അടി വഴിയുണ്ട്. എന്റെ തൊട്ടടുത്തുള്ള വ്യക്തിയാണ് ഈ വഴി എനിക്ക് തന്നത്. അതല്ലാതെ തെക്ക് വശത്ത് 1 അടി വീതിയുള്ള ഒരു വഴി കൂടിയുണ്ട്. അത് ഒരു വയലിലേക്കാണ് തുറക്കുന്നത്. ആ വഴി കുറെ കാലമായി ഉപയോഗിക്കാറില്ല. ആദ്യം പറഞ്ഞ വഴി 25 വർഷത്തിലധികമായി ഈ വ്യക്തി വിട്ടുതന്നിട്ട് ഒരു ഭാഗം മതിലും അതിന്റെ ഉൾഭാഗത്ത് ചെത്തുകല്ല് നീട്ടിയിട്ട് ആ വസ്തുവിന്റെ തെക്കുഭാഗത്തെ മതിൽ അത്രയും പൊളിച്ചിട്ടാണ് ആ വഴി തന്നത്. ഇപ്പോൾ ആ വ്യക്തിയും ആ വ്യക്തിയുടെ ഭാര്യയും മരണപ്പെട്ടു. അവർക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. ഒരാൾ ജർമ്മനിയിലും മറ്റൊരാൾ അമേരിക്കയിലുമാണ്. അവർക്ക് ഈ വസ്തു വിൽക്കേണ്ടതുണ്ട്. അതിന് ഞങ്ങളുടെ വഴി കൂടി വേണമെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് പുരയിടത്തിലേക്ക് വേറെ വഴിയുണ്ട് എന്നും ഈ വഴി മതിൽ കെട്ടിയടക്കുമെന്നുമാണ് പറയുന്നത്. മരണപ്പെട്ട വ്യക്തി വിലയൊന്നും വാങ്ങാതെയാണ് ഞങ്ങൾക്ക് ഈ വഴി തന്നത്. അതിനാൽ രേഖയുമില്ല. ഞങ്ങൾക്ക് ഈ വഴി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? ഈ വഴി നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
1: ഈ പരാതിക്ക് മറുപടി നൽകുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ രമേശ് കടുവനപ്പറമ്പിൽ.
4: പാപ്പൻ വഴി തന്നതിന് ആധാരമോ എഴുതിവച്ച രേഖകളോ ഇല്ലെങ്കിൽ പോലും നിയമപരമായി ഈ വഴിയിൽ നിങ്ങൾക്കുള്ള അവകാശം സംരക്ഷിക്കാൻ മാർഗങ്ങളുണ്ട്. ഇന്ത്യൻ ഈസ്റ്റ്മെന്റ് ആക്ട് പ്രകാരം ഒരു വഴി സമാധാനപരമായും പരസ്യമായും മറ്റൊരു തടസ്സവുമില്ലാതെ 20 വർഷത്തിലധികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വഴിയിൽ നിങ്ങൾക്ക് നിയമപരമായ അവകാശം സിദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ കാര്യത്തിൽ 25 വർഷത്തിലധികമായി ഈ വഴി ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല അപ്പാപ്പൻ മതിൽ പൊളിച്ച് ചെത്തുകല്ല് പാകി തന്നതുമാണ് ഈ വഴി നിങ്ങൾക്ക്. അത് നിങ്ങളുടെ കൈവശാവകാശത്തെയും വഴി ഉപയോഗിക്കാനുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണ സമ്മതത്തെയും വ്യക്തമാക്കുന്നതാണ്. മാത്രവുമല്ല വഴി തന്ന ആളുടെ സമ്മതത്തോടെ തന്നെ നിങ്ങൾ സ്ഥിരമായി നിർമ്മിതികൾ, വഴിയുടെ മെയിൻ്റനൻസ് എന്നിവ നിങ്ങളുടെ ചെലവിൽ നടത്തി വരുന്ന ഒരു വഴിയാണിത്. അത്തരത്തിലുള്ള ഒരു വഴിയിൽ നിങ്ങളുടെ അവകാശം ഉടനെ റദ്ദാക്കാൻ നിയമപരമായി സാധിക്കില്ല. തെക്കുവശത്തെ 1 അടി വീതിയിലുള്ള വയലിലേക്ക് തുറക്കുന്ന കാലങ്ങളായി ഉപയോഗിക്കാത്ത ഒരു വഴി ഉണ്ടെന്നത് ഈ വഴിയുടെ അവകാശത്തെ ഇല്ലാതാക്കില്ല. ഈസ്റ്റ്മെന്റ് ബൈ നെസസിറ്റി, ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് മാത്രം കിട്ടുന്ന അവകാശം എന്നതിനേക്കാൾ നിങ്ങൾ ഈ വഴി 25 വർഷമായി ഉപയോഗിച്ച് അവകാശം സ്ഥാപിച്ചെടുത്ത ഒരു വഴിയാണ്. 1 അടി വീതിയിലുള്ള വഴി ഇന്നത്തെ കാലത്ത് പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ മറ്റേ വഴിയെ ഒരു ബദൽ വഴിയായി കാണാനും സാധിക്കില്ല. നിങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധമുള്ളതുകൊണ്ട് ആദ്യം പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് ശ്രമിക്കാം.

0: ാണ് ഇതിനോടകം ആ ശ്രമം പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു സിവിൽ അഭിഭാഷകനെ സമീപിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ച് അവർ മതിൽ കെട്ടാതിരിക്കാനും നിങ്ങളുടെ വഴി ഉപയോഗം തടസ്സപ്പെടുത്താതിരിക്കാനും വേണ്ടി കോടതിയിൽ നിന്നും ഒരു താൽക്കാലിക സ്റ്റേ ഉത്തരവ് ടെമ്പററി ഇഞ്ചംഗ്ഷൻ വാങ്ങുകയാണ് ആദ്യപടി. ഒപ്പം തന്നെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ വെച്ച് അവിടെ ചെത്തുകല്ല് പാകിയ 4 അടി വീതിയിലുള്ള ഒരു വഴി ഉണ്ട് എന്ന് കോടതി രേഖകൾ എത്തിക്കാനും ശ്രമിക്കണം. ഒട്ടും സമയം കളയാതെ തന്നെ നിയമപരമായി മുന്നോട്ട് പോവുക.
1: നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്.
2: നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം നീതി MS.
3: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
4: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
5: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 9 മണി കഴിഞ്ഞ് 47 മിനിറ്റ് 47 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഇന്നത്തെ ഗാനമഞ്ജുഷ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം ഗാനമഞ്ജുഷയിലേക്ക്.

0: പൊങ്കര മനസ്സ് പാടാതോ ഉവര സന്ധു പൂത്താച്ചു പൊള്ളക്ക് സേതിയും വണ്ടാച്ചു കാവേരി പോല പൊങ്കര മനസ്സ് പാടാതോ.
1: കിഴക്കേ പോകും റെയിൽ എന്ന തമിഴ് ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഗംഗയമരന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ. ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം പാടിയത് ലതാ മങ്കേഷ്കർ, ചിത്രം അഭിമാൻ. ഗാനരചന മജ്റു സുൽത്താൻപുരി, സംഗീതം എസ് ഡി ബർമൻ.

എസ് ജാനകി പാടിയ ഗാനം ചിത്രം ദൈവത്തിൻ ദൈവം. ഗാനരചന സുബ്രഹ്മണ്യ ഭാരതി, സംഗീതം ജി രാമനാഥൻ.

ഗായിക ലതാ മങ്കേഷ്കർ ചിത്രം ലവ് ഇൻ ടോക്കിയോ. രചന ഹസ്രത് ജയ്പൂരി. സംഗീതം ശങ്കർ ജയ്കിഷൻ.

ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം എസ് ജാനകി പാടിയത് ചിത്രം കവിക്കുയിൽ. വരികൾ പഞ്ചു അരുണാചലം, സംഗീതം ഇളയരാജ.

ശ്രോതകൾ ഇപ്പോൾ കേട്ട ഗാനം പാടിയത് എസ് ജാനകി. ചിത്രം അവൾ ഒരു തുടർക്കഥ. അടുത്ത ഗാനം ആശാ ഭോസ്ലെ പാടിയത്. ചിത്രം ഫക്കീറ. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും രവീന്ദ്ര ജെയിൻ.

ചിത്രം മയൂർ പങ്ക്, ലതാ മങ്കേഷ്കറിനൊപ്പം ആശ ഭോസ്ലെ പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ രചനയും സംഗീതവും ശങ്കർ ജയകിഷൻ.

സമയം 10 മണി കഴിഞ്ഞ് 28 മിനിറ്റ് 31 സെക്കൻഡ്. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാനമഞ്ജുഷയിലെ അടുത്ത ഗാനം എസ് ജാനകി പാടിയത് ചിത്രം കൊഞ്ചും സലങ്കൈ. രചന കെ എം ബാലസുബ്രഹ്മണ്യം, സംഗീതം എസ് എം സുബ്ബയ്യ നായിഡു.

ചിത്രം അസ്ലി നഖുലി, ലതാ മങ്കേഷ്കർ പാടിയ ഗാനം. ഗാനരചന ശൈലേന്ദ്ര, സംഗീതം ശങ്കർ ജയകിഷൻ.

ചിത്രം 16 വയതിനിലെ. എസ് ജാനകി പാടിയ ഗാനം. ഗംഗയമരൻ്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് ഇളയരാജ.

ലതാ മങ്കേഷ്കർ പാടിയ ഗാനം ചിത്രം ജബ് ജബ് ഫൂൾ ഖിലേ. ആനന്ദ് ബക്ഷിയുടെ വരികൾ, സംഗീതം കല്യാൺ ജി ആനന്ദ് ജി.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനമഞ്ജുഷ ഇവിടെ പൂർണ്ണമാവുകയാണ്. പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി ഗാനമഞ്ജുഷ വീണ്ടും അടുത്ത ഞായറാഴ്ച രാത്രി ഇതേ സമയത്ത്.